ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ഭാദ്രം 3, കൊല്ലവർഷം 1202, ചിങ്ങമാസം 9 തീയതി, 2026 ഓഗസ്റ്റ് 25, ചൊവ്വാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 42 സെക്കൻഡ്.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സജീവ് ഒദയോത്ത്.
2: ഇന്ന് ഉത്രാടം. ഉത്രാടം ഒരു ദിവസം മാത്രമല്ല, അത് ഓർമ്മകളുടെ ഒരു വലിയ ഉത്സവമാണ്. നമ്മുടെ ജീവിതത്തിൽ ചില ദിവസങ്ങൾ കലണ്ടറിൽ മാത്രമല്ല ഹൃദയത്തിലും രേഖപ്പെടുത്തിയിരിക്കും. ഉത്രാടം അങ്ങനെയുള്ള ഒരു ദിവസമാണ്.

0: കാലത്ത് ഓണം എന്നത് പുതിയ വസ്ത്രവും പൂക്കളും സദ്യയുമായിരുന്നു. പ്രായം കൂടുമ്പോൾ മനസ്സിലാകുന്നു ഓണം അതിലും വലുതാണ്. തിരക്കുകൾക്കിടയിൽ നഷ്ടപ്പെട്ട ബന്ധങ്ങളെ വീണ്ടും ചേർത്തുപിടിക്കാനുള്ള സമയമാണ്. നമ്മെ വളർത്തിയ മനുഷ്യരെ ഓർക്കാനുള്ള ദിവസമാണ്. മാവേലി വരുമെന്ന വിശ്വാസം ഒരു കഥയായിരിക്കാം. എന്നാൽ ആ കഥ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നത് അതിലെ മൂല്യങ്ങൾ ഇന്നും പ്രസക്തമായതുകൊണ്ടാണ്. എല്ലാവരും തുല്യരായ ഒരു സമൂഹം, ആരും വിശന്നുറങ്ങാത്തൊരു നാട്, കള്ളവും ചതിയും കുറവുള്ള ജീവിതം, ഇവയെല്ലാം ഇന്നും നമ്മൾ സ്വപ്നം കാണുന്ന കാര്യങ്ങളല്ലേ? ഒരിക്കലൊരു വൃദ്ധസദനത്തിൽ ഓണത്തിനു മുമ്പ് ചില യുവാക്കൾ സന്ദർശനത്തിന് പോയി. അവർ പഴങ്ങളും ഓണക്കോടിയും മധുര പലഹാരങ്ങളും നൽകി. പോകാൻ നേരത്ത് ഒരു വൃദ്ധനോട് ചോദിച്ചു, അച്ഛാ വേറെ എന്തെങ്കിലും വേണോ? അദ്ദേഹം കുറച്ചുനേരം മിണ്ടാതിരുന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട മക്കളെ, എന്റെ മകൻ കുറച്ചു സമയം എന്റെ കൂടെ ഇരുന്നാൽ അതു മതി. ആ നിമിഷം എല്ലാവരും മനസ്സിലാക്കി, ചില സമ്മാനങ്ങൾക്ക് പണം കൊടുക്കേണ്ടതില്ല, സമയം മതി, സാന്നിധ്യം മതി, സ്നേഹം മതി. ഇന്ന് നമ്മുടെ വീടുകളിൽ ഏറ്റവും വിലയേറിയ സമ്മാനം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു മൊബൈൽ ഫോണോ ആഭരണമോ അല്ല, നമ്മൾ പരസ്പരം നൽകുന്ന സമയമാണ്. ഓണപ്പൂക്കളം എന്തുകൊണ്ടാണ് മനോഹരമാകുന്നത്? അതിലൊരു പൂവിന്റെ നിറം മാത്രമല്ല ഉള്ളത്, വെള്ളയും മഞ്ഞയും ചുവപ്പും വയലറ്റും വിവിധ നിറങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് അതിന് ഭംഗി വരുന്നത്. കുടുംബവും അങ്ങനെ തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ സ്വഭാവം, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. എന്നാൽ സ്നേഹം എന്ന നൂലിൽ അവയെല്ലാം കോർത്തിണക്കുമ്പോൾ ജീവിതം ഒരു പൂക്കളം പോലെ മനോഹരമാകുന്നു. ഓണം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്, വ്യത്യസ്തരായാലും ഒന്നിച്ചു ജീവിക്കാം. ഓണം നമ്മുടെ വീടുകളെ മാത്രമല്ല നമ്മുടെ മനസ്സുകളെയും വൃത്തിയാക്കാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാലമാണ്. വീടിന്റെ ചുമരുകളിൽ പൊടിയുണ്ടെങ്കിൽ നാം തുടച്ചു നീക്കും. എന്നാൽ മനസ്സിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന പരിഭവങ്ങളും പിണക്കങ്ങളും അസൂയയും അഹങ്കാരവും എത്ര തവണയാണ് നാം വൃത്തിയാക്കുന്നത്? ഒരു അധ്യാപിക പറഞ്ഞ അനുഭവം ഒരിക്കൽ വായിക്കാനിടയായി. ഓണാഘോഷത്തിന്റെ ദിവസം എല്ലാ കുട്ടികളും പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സ്കൂളിലെത്തി. ഒരു കുട്ടി മാത്രം പഴയ യൂണിഫോമിലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു കുട്ടി വീട്ടിൽ പോയി തനിക്ക് ഓണത്തിന് വാങ്ങിയ പുതിയ ഷർട്ട് കൊണ്ടുവന്ന് ആ കുട്ടിക്ക് നൽകി. ആരും പറയാതെ ആരും അറിയാതെ ചെയ്ത ആ പ്രവൃത്തിയായിരുന്നു അന്നത്തെ ഏറ്റവും മനോഹരമായ ഓണാഘോഷം. ആ ദിവസം ആ സ്കൂൾ കുട്ടികളെ പഠിപ്പിച്ചത് പങ്കിടലിന്റെ മഹത്വമായിരുന്നു. നമ്മൾ എത്ര നൽകുന്നു എന്നതിലല്ല, എത്ര സ്നേഹത്തോടെ നൽകുന്നു എന്നതാണ് പ്രധാനം. ഓണസദ്യയിലെ ഓരോ വിഭവത്തിന്റെയും പിന്നിൽ ഈ ചിന്തയുണ്ട്. ഒരാൾക്ക് മാത്രം കഴിക്കാനൊരുക്കിയ ഭക്ഷണമല്ല സദ്യ, എല്ലാവരും ഒരുമിച്ച് പങ്കിട്ട് കഴിക്കുന്ന ഭക്ഷണമാണത്. അതുകൊണ്ടാണ് സദ്യക്ക് രുചി കൂടുന്നത്. ഇന്ന് നമ്മളിൽ പലരും നൂറുകണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് സ്വന്തം വീട്ടിലെത്തുന്നു. എന്തുകൊണ്ട്? ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടലിൽ കിട്ടാത്തൊരു സമാധാനം സ്വന്തം വീട്ടിലെ ഒരു ഉച്ചഭക്ഷണത്തിനും അമ്മയുടെ ഒരു വിളിക്കും അച്ഛന്റെ ഒരു പുഞ്ചിരിക്കുമുണ്ടെന്ന് നമുക്കറിയാം. ജീവിതത്തിൽ വിജയിച്ചവരോട് അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ പലരും പറയുന്നത് ബാങ്കിലെ നിക്ഷേപത്തെക്കുറിച്ചല്ല, കുടുംബത്തെക്കുറിച്ചാണ്. കാരണം ജീവിതത്തിന്റെ അവസാനത്തിൽ മനുഷ്യർ എണ്ണുന്നത് സമ്പത്തല്ല, ബന്ധങ്ങളാണ്. യുവാക്കളോട് ഒരിക്കൽ പറഞ്ഞിരുന്നു, സ്വപ്നങ്ങൾ കാണുക, പക്ഷേ ആ സ്വപ്നങ്ങളിൽ മനുഷ്യനെയും സമൂഹത്തെയും മറക്കരുത്. നമ്മുടെ സ്വപ്നങ്ങൾ എത്ര ഉയരത്തിലെത്തിയാലും നമ്മുടെ വേരുകൾ കുടുംബത്തിലും സ്നേഹത്തിലും കരുണയിലുമാണ് എന്ന് ഓണം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഈ ഉത്രാടത്തിൽ നമുക്ക് 5 ചെറിയ കാര്യങ്ങൾ ചെയ്യാം. വർഷങ്ങളായി സംസാരിക്കാത്ത ഒരാളെ വിളിക്കാം. ഒരു ക്ഷമിക്കണം പറയാൻ മടിച്ച ഹൃദയം ഇന്ന് തുറക്കാം. ഒറ്റക്ക് കഴിയുന്ന ഒരു അയൽവാസിയുടെ വീട്ടിൽ ഒന്ന് കയറി വിശേഷം ചോദിക്കാം. ഒരു വിശക്കുന്ന മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണം നൽകാം. ഇന്ന് വൈകുന്നേരം ഒരു മണിക്കൂറെങ്കിലും മൊബൈൽ ഫോൺ മാറ്റിവെച്ച് കുടുംബത്തോടൊപ്പം മനസ്സ് തുറന്ന് സംസാരിക്കാം. ഈ 5 കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ഓണം കൂടുതൽ മനോഹരമാകും. നാളെ നാം മുറ്റത്ത് പൂക്കളമൊരുക്കും. എന്നാൽ ഇന്ന് മനസ്സിൽ ഒരു പൂക്കളം കൂടി ഒരുക്കാം. അതിൽ സ്നേഹത്തിന്റെ പൂവ്, നന്ദിയുടെ പൂവ്, ക്ഷമയുടെ പൂവ്, കരുണയുടെ പൂവ്, പ്രതീക്ഷയുടെ പൂവ്, ഓരോ പൂക്കളും വിരിയട്ടെ. മാവേലി വന്ന് നമ്മുടെ പൂക്കളം കണ്ടാൽ സന്തോഷിക്കും. എന്നാൽ അതിലും കൂടുതൽ സന്തോഷിക്കുക നമ്മുടെ മനസ്സിൽ വിരിഞ്ഞ ഈ പൂക്കളം കാണുമ്പോഴായിരിക്കും. ഈ ഉത്രാടം നിങ്ങളുടെ വീട്ടിൽ സമാധാനം നിറക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യം വളർത്തട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹം നിറയട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഉത്രാടാശംസകൾ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സജീവ് ഒദയോത്ത്.
2: ആകാശവാണി കണ്ണൂർ FM. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച സംസ്ഥാനത്തെത്തും. ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാവും. കെൽട്രോണിന്റെ കോഴിക്കോട് മൂടാടി നന്ദി ബസാറിലെ ലൈറ്റിംഗ് ഡിവിഷൻ യൂണിറ്റിനെ കൂടുതൽ ആധുനിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഇലക്ട്രോണിക് വില്ലേജായി

പ്രഖ്യാപിച്ച് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. മെഡിക്കൽ അസിസ്റ്റീവ് രംഗത്ത് കാലാനുസൃതമായ മാറ്റങ്ങളാണ് കെൽട്രോൺ കൊണ്ടുവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരുപ്പിറവി സ്മരണ പുതുക്കി ലോകമെങ്ങും ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കും. സംസ്ഥാനത്ത് മദ്രസകൾ, മഹല്ല് കമ്മിറ്റികൾ എന്നിവയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും സമ്മേളനങ്ങളും നടത്തും. സംസ്ഥാന ടൂറിസം വകുപ്പും കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണം വാരാഘോഷം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിനെ വിനോദസഞ്ചാര ജില്ലയാക്കി മാറ്റാൻ കൂട്ടായ ശ്രമങ്ങൾ നടത്തണമെന്ന് മന്ത്രി പറഞ്ഞു. എറണാകുളം ജില്ലയുടെ ഓണാഘോഷമായ ലാവണ്യം 2026 ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ തുടക്കമായി. മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷത്തോടനുബന്ധിച്ച് ഉണ്ടായേക്കാവുന്ന അനിയന്ത്രിതമായ തിക്കും തിരക്കും ക്രമസമാധാന പ്രശ്നങ്ങളും തടയാൻ കണ്ണൂരിൽ ഷാഡോ പോലീസിനെ വിന്യസിച്ചു. വാഹന പാർക്കിങ്ങിനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ഓണപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്നലെ തുറന്നു. ഇന്ന് പുലർച്ചെ പൂജകൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ 6:10 കാവ്യാഞ്ജലിയിൽ എൻ എൻ കക്കാട് എഴുതിയ കവിയുടെ ഓണം എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം ആലാപനം ശ്രുതി കെ എസ്. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെൻറ്റർ തദ്ദേശ വാർത്തകൾ, 7:00 ഓണം കവിതാ നേരം കണിമോൾ അവതരിപ്പിക്കുന്നു, 7:05 ട്രെയിൻ സമയം, തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ചലച്ചിത്ര നടൻ വിനയ് ഫോർട്ടുമായുള്ള അഭിമുഖത്തിൻ്റെ അവസാന ഭാഗം, 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറി. ഇതിൽ ആവണി ഇണങ്ങൾ നിങ്ങൾക്കറിയാമോ, തുടർന്ന് സിനിമ പാരഡൈസോവിൽ റോബർട്ടോ എൻഡിക്കോ സംവിധാനം ചെയ്ത എൻ ഒക്കുറൻസ് അറ്റ് ഓൾ ക്രീക്ക് ബ്രിഡ്ജ് എന്ന സിനിമയെക്കുറിച്ച് അനുജിത് ശശിധരൻ സംസാരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാതിരി, 8:58 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ, രാവിലെ 9:00 ചലച്ചിത്രഗാനങ്ങൾ, 10:00 എൻ എച്ച് എം പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 11:00 നാടൻ പാട്ടുകൾ ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക പരിപാടി, ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ, 12:15 നാടോടി ഗാനങ്ങൾ, വി എം കുട്ടി, എം ബഷീർ, സുരേഷ് കുമാർ എന്നിവർ പാടിയത്, 12:40 ആരോഗ്യദീപ്തിയിൽ സ്ത്രീകളുടെ പ്രത്യുൽപാദന ആരോഗ്യവും ജീവിതശൈലിയും, ഈ വിഷയത്തെ ആസ്പദമാക്കി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രുതി എം കുമാറുമായുള്ള അഭിമുഖത്തിൻ്റെ 2:00. 1:00 ആവണി പൊന്നൂഞ്ഞാൽ ഷംല ഹംസ അതിഥിയായി പങ്കെടുക്കുന്നു. രണ്ട് 15 തുടർനാടകം, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 3:00 ഓണം ദ റിയൽ എക്സിറ്റ് നാടകം കേൾക്കാം, 4:00 ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു, വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ, 5:15 വട്ടപ്പാട്ട് അംജദ് അഹമ്മദും സംഘവും അവതരിപ്പിച്ചത്, 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 5:58 എഫ് എം പ്രധാന വാർത്തകൾ, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: നിങ്ങൾ കേട്ടത് എൻ എൻ കക്കാട് എഴുതിയ കവിയുടെ ഓണം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് ശ്രുതി കെ എസ്.
1: കാവ്യാഞ്ജലി.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. അർച്ചന വീണ്ടും നാളെ രാവിലെ 6:15. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തരകേരളത്തിന്റെ വസ്ത്രവിസ്മയം. വസന്തം വിരുന്നൊരുക്കുന്ന വർണ്ണങ്ങളുടെ പൂക്കുടയുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ.
2: ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും ശരിയായ വിലയിൽ ഈ ഓണത്തിന് ഏറ്റവും പുതിയ ഫാഷനും ഡിസൈനുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ.
1: ഓണം വിളിക്കുന്നു സെഞ്ചുറിയിലേക്ക്. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, എവർക്കും സെഞ്ചുറിയുടെ ഓണാശംസകൾ.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ.
0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കണ്ണൂർ കലക്ട്രേറ്റിൽ നടന്നുവരുന്ന ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് 5 മണി മുതൽ ഗാനമേള, ശാസ്ത്രീയ നൃത്തം എന്നിവയുണ്ടാകും. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെയുള്ള OBC വിദ്യാർത്ഥികൾക്ക് കെടാവിളക്ക് പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെയുള്ളവർ ഈ മാസം 31 മുൻപ് സ്കൂളുകൾ വഴി ഇ ഗ്രാൻഡ്സ് പോർട്ടലിലൂടെ അപേക്ഷ സമർപ്പിക്കണം. കേരള സർക്കാരിൻ്റെ ഈ വർഷത്തെ തീറ്റപ്പുൽ കൃഷി വികസന പദ്ധതിയിലേക്ക് ക്ഷീര കർഷകരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർക്ക് www.kshiri.kerala.gov.in എന്ന പോർട്ടൽ വഴി ഈ മാസം 28 വരെ അപേക്ഷിക്കാവുന്നതാണ്. കാസർഗോഡ് ജില്ലാ ക്വിസ് അസോസിയേഷൻ്റെയും ഉള്ളേരിയ ലയൺസ് ക്ലബിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 108th ജില്ലാതല ക്വിസ് മത്സരം ഈ മാസം 30 രാവിലെ 9:30 ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കും. താൽപ്പര്യമുള്ളവർ 27 വൈകിട്ട് 5 മണിക്ക് മുൻപ് ഇനി പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 94000085615. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ താവക്കര ആസ്ഥാനത്തിലെ സെൻട്രൽ ലൈബ്രറി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ 31 രാവിലെ 10 മണി മുതൽ 12 മണി വരെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി ഒഴിവുകളിലേക്ക് സൗജന്യ പ്ലേസ്മെൻറ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497270313. അസാപ് കേരളയുടെ വിദ്യാനഗർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 18 വയസ്സ് പൂർത്തിയായവർക്കായി 5 ദിവസത്തെ അംഗീകൃത ഡ്രോൺ പൈലറ്റ് പരിശീലനം നൽകുന്നു. താൽപ്പര്യമുള്ളവർക്ക് ഈ മാസം 28 മുൻപ് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 98 95 96 79 98. മാവേലിക്കര രാജാ രവിവർമ്മ കോളേജിൽ BFA 1st ബാച്ചിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ September 2 നടക്കും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ലിസ്റ്റിലുള്ളവർ രാവിലെ 11 മണിക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്യണം. ഫോൺ നമ്പർ 0479

0: 3411 1199. കുഞ്ഞിമംഗലം വി ആർ നായനാർ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടികൾ നാളെ സമാപിക്കും. കണ്ണൂർ താലൂക്ക് വികസന സമിതി യോഗം 5 സെപ്റ്റംബർ രാവിലെ 11 മണിക്ക് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേരും. ബ്രഹ്മാനന്ദസ്വാമി ശിവയോഗിയുടെ 175 ജയന്തി ആഘോഷം ഇന്ന് രാവിലെ 10:30 കണ്ണൂർ യോഗശാല ആനന്ദ ചന്ദ്രോദയ ഹാളിൽ നടക്കും. മാവിലായി മാവിലാക്കാവ് ക്ഷേത്രത്തിൽ ഇന്ന് നിറപുത്തിരിയുണ്ടാവും. ചരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകിട്ട് മുത്തപ്പൻ വെള്ളാട്ടമുണ്ടാകും. സെഞ്ചുറി വെഡ്ഡിംഗ് സെൻ്റർ തദ്ദേശ വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. തദ്ദേശ വാർത്തകൾ ഇനി നാളെ രാവിലെ 6:30.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടാ, ഓണത്തിന് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
3: ശരിയാണ്, പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡിയായില്ല.
2: അതോർത്ത് വിഷമിക്കണ്ട, മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
3: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
4: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
5: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
7: സാമ്പാർ ഗംഭീരം, അവിയലും ഓലനും തകർത്തു, പാലടപ്രഥമൻ ഒരു രക്ഷയില്ല.
8: ഈ ഓണത്തിനും എല്ലാവരും ഇങ്ങനെ പറയും, കേരള ദിനേശിന്റെ തേങ്ങാപ്പാലും പ്രഥമൻ കിട്ടും, സാമ്പാർ പൊടിയും രസം മിക്സും എല്ലാം ഉണ്ടെങ്കിൽ
7: ഓണ സദ്യ സ്പെഷ്യൽ ആക്കും. കേരള ദിനേശ് നൽകുന്ന സ്പെഷ്യൽ ടേസ്റ്റിനൊപ്പം.
9: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
10: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
11: ചിര വേണ്ട, പിടിയണ്ട, പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ലിവൻഡോ കോക്കനട്ട് മിൽക്ക്, ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
12: ലിവൻഡോ കോക്കനട്ട് മിൽക്ക്.
13: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111-999-582.
14: ഓണത്തിന് എല്ലാവരും പുതിയത് വാങ്ങുന്ന തിരക്കിലല്ലേ?
15: അതെ, ഇനി നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് പുതുക്കണം.
14: നേരെ കമ്പ്യൂട്ടർ കെയറിലേക്ക്. മികച്ച കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഓണം സ്പെഷ്യൽ ഓഫറിൽ, ഒപ്പം മികച്ച വിൽപ്പനാനന്തര സേവനവും.
16: ഈ ഓണത്തിന് കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
17: അമ്മ, ആ ബസ്സും പോയി.
18: പോട്ടെ, നിന്റെ അച്ഛനോട് എത്ര കാലേ പറയുന്നു ഒരു നല്ല വാച്ച് വാങ്ങി തരാൻ. ഒരു പൊട്ട വാച്ചും നന്നാക്കോടെ നന്നാക്ക്.
19: അല്ല, എന്താടോ ഇന്ന് ലീവാ?
18: ലീവ് ഞാൻ പറയുന്നില്ല. ഈ വാച്ചിലെ സമയം എത്ര മനുഷ്യ?
19: ഓ, അത് പിന്നെ.
18: ഒരു പിന്നെയില്ല, ഞാൻ ഇന്ന് ലീവാ. ഓഫീസിലെ സ്റ്റാഫിന്റെ വാച്ചൊക്കെ എത്ര നല്ലതാ. റോയൽ വാച്ച് കമ്പനിന്നാ വാങ്ങിയത്. തളിപ്പറമ്പ് റോയലിൽ പോയി ഇന്ന് തന്നെ എനിക്ക് നല്ലൊരു വാച്ച് വാങ്ങണം.
19: ഓക്കെ, നീ റെഡി ആയിക്കോ.
18: ഓണാശംസകളോടെ റോയൽ വാച്ച് കമ്പനി, മാർക്കറ്റ് റോഡ്, തളിപ്പറമ്പ.
2: ചേട്ടാ, ഓണത്തിന് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
3: പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡിയായില്ല.
2: മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
3: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
4: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
0: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
1: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
0: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
9: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
3: ഒരു TV വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. 1000 സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
13: അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ

0: ഫ്യൂ വെയർവോൾഫ് കോംബ്ലേഷൻ സർജറി സിസ്റ്റം ഇപ്പോൾ റേഡിയന്റ് ENT ഹോസ്പിറ്റലിലുണ്ട്. കോംബ്ലേഷൻ സർജറി 10 വർഷമായി ചെയ്തു വരുന്ന വെൽ എക്സ്പീരിയൻസ് സീനിയർ സർജൻമാർ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ടോൺസിൽ ലെറ്റിനോയിഡ് ദശകൾ പൂർണ്ണ സുരക്ഷയോടെ രക്തരഹിത രീതിയിൽ നീക്കം ചെയ്യുന്നതാണ്. ദശ തിരിച്ചു വരികയില്ല എന്ന ഗ്യാരണ്ടി കൂടാതെ ഈ അത്യാധുനിക ശസ്ത്രക്രിയ ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, കാൽടെക്സ്, നാഷണൽ ഹൈവേ, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
1: പൊന്നിൻ പരിശുദ്ധിയുടെ സുവർണനാമം അൽമാസ്.
0: ഇപ്പോൾ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% വരെ കുറവ്.
1: ഫാഷനും പുതുമയും ഒന്നിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ
0: അൽമാസ് ഗോൾഡൻ ഡയമണ്ട്സ്, പുതിയ തെരു, വൻകുളത്ത് വയൽ ആൻഡ് വലിയന്നൂർ.
2: ശ്രീനാരായണ ITI 35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കണ്ണൂരിലെ പ്രമുഖ ITI. കേന്ദ്ര ഗവൺമെന്റ് NCVT കോഴ്സുകൾ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, സ്വിംഗ് ടെക്നോളജി. ഞങ്ങളുടെ കുട്ടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും വിദേശത്തും ജോലി ചെയ്തു വരുന്നു. കോഴ്സ് വിജയിക്കുന്ന മുഴുവൻ ട്രെയിനികൾക്കും പ്ലേസ്മെന്റ് സൗകര്യം ലഭ്യമാണ്. ശ്രീനാരായണ ITI, ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന് സമീപം, തളാപ് കണ്ണൂർ 2. ഫോൺ 0497-270-9065, മൊബൈൽ 9947-278781.
3: ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. രാവിലെ 7:43 കണ്ണൂരിലെത്തേണ്ട നിസാമുദ്ദീൻ തിരുവനന്തപുരം സ്പെഷ്യൽ ട്രെയിൻ 2 മണിക്കൂറും, 8:07 ലോകമാന്യ തിലക് തിരുവനന്തപുരം എക്സ്പ്രസ് 3:22, 11:47 ഗാന്ധിധാം തിരുനെൽവേലി ഹംസഫർ എക്സ്പ്രസ് 1:19 വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്.
4: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
6: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
8: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
10: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:40 സതേൺസ് കോക്കനട്ട് ഓയിൽ ആരോഗ്യദീപ്തി സമർപ്പണം. സതേൺസ് കോക്കനട്ട് ഓയിൽ, പാറക്കണ്ടി, കണ്ണൂർ.
11: IAT ITI, ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IAT ITI, മേലെച്ചൊവ്വ, കണ്ണൂർ.
12: വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:40 കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ആരോഗ്യദീപ്തി സമർപ്പണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. ഫോൺ 9037-30-1131.
13: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
14: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
15: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

തിരുവോണ നാളിൽ കണ്ണൂർ ആകാശവാണിയുടെ പ്രത്യേക അതിഥിയായി എത്തുന്നു ആക്ഷേപഹാസ്യത്തിലൂടെ നമ്മളെ ചിരിപ്പിച്ച ചിന്തിപ്പിച്ച ജനപ്രിയ കലാകാരൻ ശ്രീ വിനോദ് കോവൂർ. ഓഗസ്റ്റ് 26 രാവിലെ 7

0: എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? കൊല്ലം കൊല്ലം എൻ്റെ പ്രജകളെ കാണാൻ ഞാൻ വരുമ്പോൾ സന്തോഷത്തോടെ ചിരിച്ചല്ലേ എന്നെ എതിരേൽക്കേണ്ടത്?
1: ട്യൂണിൻ സ്റ്റാർസിൽ പാട്ടുമേളം. തിരുവോണ ദിനം ട്യൂണിൻ സ്റ്റാർസിൽ മാവേലിയും മക്കളും പാട്ടും കളിയുമായെത്തുന്നു. കേൾക്കാം ഓഗസ്റ്റ് 26 ബുധനാഴ്ച രാത്രി 8 മണി.

ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 42:25. ഇനി 6:45 കോഴിക്കോട് നിന്ന് പ്രാദേശിക വാർത്തകളും തുടർന്ന് 6:55 ഡൽഹിയിൽ നിന്ന് സംസ്കൃതത്തിൽ വാർത്തകളും റിലീസ് ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: എന്താ ലീലേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കണേ?
2: എന്റെ പശുക്കളെ കണ്ടില്ലേ, ഒരു ഉഷാറില്ലാന്നേ. ഇപ്പൊ പാലും കുറവാ, എന്താപ്പ ചെയ്യാ?
1: നല്ലത് കൊടുത്താ നല്ലത് കിട്ടും.
2: അതെന്താ ആലീസേ നീ അങ്ങനെ പറഞ്ഞത്?
1: നല്ല തീറ്റ കൊടുത്താ നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ലോണം പാലും കിട്ടും.
2: വർഷങ്ങളായി ഞാൻ കൊടുക്കണതേ കേരള ഫീഡ്സിന്റെ കാലിത്തീറ്റയാ. എന്റെ പശുക്കളെ കണ്ടിട്ടില്ലേ, ചൂണക്കുട്ടിയോളാ.
3: സുരക്ഷിതമായ പാലിനും ആരോഗ്യമുള്ള പശുവിനും കേരള ഫീഡ്സ്, ഒരു കേരള സർക്കാർ ഉൽപ്പന്നം.
4: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 crore വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: എന്താ ലീലേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കണേ?
1: എന്റെ പശുക്കളെ കണ്ടില്ലേ, ഒരു ഉഷാറില്ലാന്നേ. ഇപ്പൊ പാലും കുറവാ, എന്താപ്പ ചെയ്യാ?
2: നല്ലത് കൊടുത്താ നല്ലത് കിട്ടും.
1: അതെന്താ ആലീസേ നീ അങ്ങനെ പറഞ്ഞത്?
2: നല്ല തീറ്റ കൊടുത്താ നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ലോണം പാലും കിട്ടും.
1: വർഷങ്ങളായി ഞാൻ കൊടുക്കണതേ കേരള ഫീഡ്സിന്റെ കാലിത്തീറ്റയാ. എന്റെ പശുക്കളെ കണ്ടിട്ടില്ലേ, ചൂണക്കുട്ടിയോളാ.
3: സുരക്ഷിതമായ പാലിനും ആരോഗ്യമുള്ള പശുവിനും കേരള ഫീഡ്സ്, ഒരു കേരള സർക്കാർ ഉൽപ്പന്നം.
6: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തെ ലോകത്തിന് മുന്നിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമൃദ്ധി പൂക്കളം തീർത്ത് പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ലോകമെങ്ങും മലയാളികൾ ഒരുങ്ങി. ഇന്ന് ഉത്രാടപ്പാച്ചിൽ. UDF ഗവൺമെന്റ് അധികാരമേറ്റ് ഇന്നേക്ക് 100 പൂർത്തിയായി. ലോകമെങ്ങും ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. 9 ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. കേരളത്തെ ലോകത്തിന് മുന്നിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
7: സംസ്ഥാനത്തിന്റെ സവിശേഷതകളും പ്രകൃതി മനോഹാരിതയും അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിക്കുന്നതിന് നിരവധി സമഗ്ര പദ്ധതികൾക്കാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് തുറമുഖങ്ങളും കായലുകളും നദികളും സംയോജിപ്പിച്ച് ഇന്റഗ്രേറ്റഡ് ടൂറിസം പദ്ധതി നടപ്പാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ സീറോ വേസ്റ്റ് ക്ലീൻ കേന്ദ്രങ്ങളാക്കി മാറ്റും. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് കാലഘട്ടങ്ങൾ ഉൾപ്പെടുന്ന കേരളത്തിന്റെ സമുദ്ര പാരമ്പര്യം പ്രദർശിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടിയ ഇന്റർനാഷണൽ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. സംസ്ഥാനത്ത് അത്യാധുനിക ഫിലിം സിറ്റിയും സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ഓർമ്മയ്ക്കായി അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടിയ കൾച്ചറൽ പാർക്കും യാഥാർത്ഥ്യമാക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ആഘോഷം മാത്രമല്ല, മലയാളിയുടെ ജീവിതം ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താൻ അവസരം കൂടിയാണ് ഓണം ആരാഘോഷമെന്നും ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. മന്ത്രി കെ മുരളീധരൻ, ഡോക്ടർ ശശി തരൂർ MP, MLA ജില്ലയിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു.
6: സമൃദ്ധിയുടെ പൂക്കളം തീർത്ത് പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ലോകമെങ്ങും മലയാളികൾ ഒരുങ്ങി. ഇന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടം. നാടും നഗരവും ഉത്രാടപ്പാച്ചലിന്റെ ആഘോഷ തിമർപ്പിലാണ്. നാളെ തിരുവോണം ആഘോഷിക്കുന്നതിന്റെ തിരക്കിൽ സംസ്ഥാനമെങ്ങും വിപണികളും സജീവമാണ്. വിദേശത്തും സ്വദേശത്തും നിരവധി ആളുകളാണ് കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. നാളെ തിരുവോണപ്പുലരി ഉദിക്കുന്നതോടെ പൂക്കളവും ഓണസദ്യയും ഒരുക്കി മലയാളികൾ പൊന്നോണത്തെ വരവേൽക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച സംസ്ഥാനത്തെത്തും. ഓണം ടൂറിസം വാരാഘോഷം നാളുകളുടെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. ഓണം നല്ല നാളുകളുടെ ഓർമ്മ പുതുക്കുന്ന അവസരമാണെന്നും എല്ലാ പ്രശ്നങ്ങളും മറികടന്ന് ഒരുമയുടെ നല്ല നാളുകൾ വരട്ടെ എന്നതാണ് ഓണത്തിൻ്റെ സന്ദേശമെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, ഡി ടി പി സി, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഓണത്തോടനുബന്ധിച്ച് ഇന്ന് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. ഓണാഘോഷത്തോടനുബന്ധിച്ചുണ്ടായേക്കാവുന്ന അനിയന്ത്രിതമായ തിക്കും തിരക്കും ക്രമസമാധാന പ്രശ്നങ്ങളും തടയാൻ കണ്ണൂരിൽ ഷാഡോ പോലീസിനെ വിന്യസിച്ചു. വാഹന പാർക്കിങ്ങിനും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
8: ിലെ എല്ലാ പ്രധാന നഗരങ്ങളിലും വാണിജ്യ കേന്ദ്രങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ പരിസരം, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, സിനിമാ തിയേറ്ററുകൾ തുടങ്ങി ജനങ്ങൾ വൻതോതിൽ ഒത്തുചേരുന്ന സ്ഥലങ്ങളിലാണ് ഷാഡോ പോലീസ് പ്രധാനമായും നിരീക്ഷണം നടത്തുന്നത്. കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ 53 ഷാഡോ പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുമായി കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ്, മുനിസിപ്പൽ സ്കൂൾ ഗ്രൌണ്ട്, കെ വി ആർ ടവറിന് സമീപമുള്ള മൈതാനം എന്നിവിടങ്ങളിൽ പ്രത്യേക പാർക്കിംഗ് സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർക്കിംഗ് കേന്ദ്രങ്ങളെക്കുറിച്ച് അറിയാൻ പ്രത്യേക QR കോഡ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്.
6: തിരക്ക് നിയന്ത്രിക്കാനും അനിഷ്ട സംഭവങ്ങൾ തടയാനും കൊല്ലം സിറ്റിയിലും ഷാഡോ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തി. കൊല്ലം ബീച്ച്, ആശ്രാമം മൈതാനം, വി പാർക്ക്, ചിന്നക്കട, കരുനാഗപ്പള്ളി, ചാത്തന്നൂർ എന്നിവിടങ്ങളിലും നിരീക്ഷണം ശക്തമാക്കി. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗളൂരു സ്റ്റേഷൻ ഉൾപ്പെടെ ഭാഗങ്ങൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനെടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേരളത്തിൻ്റെ റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനത്തെയും ഭാവി വികസന സാധ്യതകളെയും ബാധിക്കുന്ന തീരുമാനം സംസ്ഥാന ഗവൺമെൻറ്റുമായി കൂടിയാലോചിക്കാതെയാണ് റെയിൽവേ ബോർഡ് എടുത്തതെന്ന് മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. ഓണം കഴിഞ്ഞയുടൻ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കെൽട്രോണിൻ്റെ കോഴിക്കോട് മൂടാടി നന്ദി ബസാറിലെ ലൈറ്റിംഗ് ഡിവിഷൻ യൂണിറ്റിനെ കൂടുതൽ ആധുനിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഇലക്ട്രോണിക് വില്ലേജായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രഖ്യാപിച്ചു. മെഡിക്കൽ അസിസ്റ്റീവ് രംഗത്ത് കാലാനുസൃതമായ മാറ്റങ്ങളാണ് കെൽട്രോൺ കൊണ്ടുവരുന്നതെന്ന് മന്ത്രി.
9: ഇതിന് കൂടുതൽ ഫണ്ട് ലഭ്യമാക്കി യൂണിറ്റിന്റെ പ്രവർത്തനം വിപുലീകരിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. ചടങ്ങിൽ കെ പ്രവീൺകുമാർ എംഎൽഎ അധ്യക്ഷനായി, ഷാഫി പറമ്പിൽ എംപി മുഖ്യാതിഥിയായിരുന്നു.
6: സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷനിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഘത്തിനെതിരെ മലപ്പുറം വാഴക്കാട് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കൊയിലാണ്ടി നഗരത്തിലെ തിക്കും തിരക്കും ഗതാഗതക്കുരുക്കും ഒഴിവാക്കാൻ, അടിയന്തര സേവന വാഹനങ്ങളുടെ സുഗമമായ യാത്രയും ഉറപ്പാക്കാൻ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കലക്ടറാണ് ഉത്തരവിട്ടത്. കൊയിലാണ്ടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും 4 ദിവസത്തേക്ക് സൗജന്യ പാർക്കിംഗ് സൗകര്യം ഒരുക്കാൻ നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി. ഓണദിവസങ്ങളിലെ തിരക്കേറിയ സമയങ്ങളിൽ കൊയിലാണ്ടി നഗരത്തിലൂടെ ലോറികൾ, മൾട്ടി ആക്സിൽ ട്രെയിലറുകൾ ഉൾപ്പെടെ ഭാരവാഹനങ്ങളുടെ സഞ്ചാരം നിയന്ത്രിക്കും. ബസുകൾക്ക് നിയന്ത്രണം ബാധകമല്ല. UDF ഗവൺമെന്റ് അധികാരമേറ്റ് ഇന്നേക്ക് 100 ദിവസം പൂർത്തിയായി. May 18 വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർധന, വയോജന വകുപ്പിന്റെ രൂപീകരണം തുടങ്ങി നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ നിറവിലാണ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളുകണ്ടം ഉന്നതിയിൽ സഞ്ചരിക്കുന്ന റേഷൻ കട മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. യാത്രാ സൗകര്യം പരിമിതമായ പ്രദേശങ്ങളിൽ റേഷൻ സാധനങ്ങൾ എത്തിക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി കൂടുതൽ വിപുലീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന ടൂറിസം വകുപ്പും കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണം വാരാഘോഷം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിനെ വിനോദസഞ്ചാര ജില്ലയാക്കി മാറ്റാൻ കൂട്ടായ ശ്രമങ്ങൾ നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിലെ ആഘോഷ പരിപാടികൾ ഈ മാസം 30 വരെ തുടരും. എറണാകുളം ജില്ലയുടെ ഓണാഘോഷമായ ലാവണ്യം 2026 ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ തുടക്കമായി. മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. ഓണപൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്നലെ തുറന്നു. ഇന്ന് പുലർച്ചെ പൂജകൾ ആരംഭിച്ചു. തിരുവോണ ദിവസം അയ്യപ്പ ഭക്തർക്കും ജീവനക്കാർക്കും തിരുവോണ സദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 രാത്രി 10 നട അടയ്ക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരുപ്പിറവി സ്മരണ പുതുക്കി ലോകമെങ്ങും ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് മദ്രസകൾ, മഹല്ല് കമ്മിറ്റികൾ എന്നിവയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും സമ്മേളനങ്ങളും നടത്തും. പ്രവാചക സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. കോഴിക്കോട് ടൗൺ ഏരിയ സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന സന്ദേശ റാലി രാവിലെ ആരംഭിക്കും. പരപ്പിൽ കടപ്പുറത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി ഫ്രാൻസിസ് റോഡ് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ സമാപിക്കും. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്കമരണം സംഭവിച്ച 16-കാരൻ ആദിലിന്റെ അവയവങ്ങൾ ദാനം ചെയ്തു. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ ആദിലിന്റെ കരൾ ഉൾപ്പെടെ 3 പ്രധാന അവയവങ്ങളാണ് 3 വ്യക്തികൾക്ക് പുതുജീവൻ നൽകുന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഔദ്യോഗിക അവയവദാന ഏജൻസിയായ കേസ് ഓട്ടോ മുഖേനയാണ് അവയവദാന പ്രക്രിയ ഏകോപിപ്പിച്ചത്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സെമിഫൈനൽ കാണാതെ പുറത്തായി. അർജന്റീനയോട് 3-5 പുരുഷ ടീമിന്റെ പരാജയം. ഓസ്ട്രേലിയയോട് സമനിലയിൽ കുരുങ്ങിയാണ് വനിതാ ടീമിന്റെ മടക്കം. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ആലപ്പി റിപ്പിൾസിനെ 6 തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പി റിപ്പിൾസ് 19.3 131 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കാലിക്കറ്റ് 16.5 ലക്ഷ്യത്തിലെത്തി. കൊയിലാണ്ടിയിൽ ആരംഭിക്കുന്ന വെറ്ററിനറി സർവകലാശാല സബ്സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കെ പ്രവീൺകുമാർ MLA വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറെ സന്ദർശിച്ചു. വലിയ മലയിലെ 4 സ്ഥലത്ത് 8 ചെലവിലാണ് സബ്സെന്റർ ആരംഭിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തെ ലോകത്തിന് മുന്നിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സമൃദ്ധിയുടെ പൂക്കളം തീർത്ത് പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാൻ ലോകമെങ്ങും മലയാളികൾ ഒരുങ്ങി. ഇന്ന് ഉത്രാടപ്പാച്ചിൽ. UDF ഗവൺമെന്റ് അധികാരമേറ്റ് ഇന്നേക്ക് 100 പൂർത്തിയായി. ലോകമെങ്ങും ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
10: ഇയം ആകാശവാണി. സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചിക രജ ഝാ. അഥ വാർത്താ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവകൂട്ടനേതിജ്ഞാൻ സ്വനിയുക്തി ദേശേഷു ജനസ്തരെ ദൃഢസമ്പർക്കം സ്ഥാപയിത്തും തഥാ സ്ഥാനീയ സമുദായൈഃ സഹ ഭാരതസ്യ സംബന്ധാൻ അധികം സുദൃഢീകർത്തും ച പ്രേരിതവാൻ. സേവാതീർത്ഥേ ഭാരതീയ വിദേശ സേവായാഃ ഗതവർഷീയ സമൂഹസ്യ പ്രശിക്ഷു അധികാരിഭിഃ സഹ സംവാദം കുർവന് ശ്രീമോദി താൻ പാരമ്പരിക കൂട്ടനീതിക വൃത്തേഃ പരേ സ്വസമ്പർക്ക ജാലസ്യ വിസ്താരം കർത്തും അഥ ജനൈഃ സഹ സമ്പർക്കം ച സുദൃഢീകർത്തും പ്രോത്സാഹിതവാൻ. അസൌ ഭാരതസ്യ രിക്ത സംബദ്ധ ശക്തീനാം പ്രൌദ്യോഗിക്യ നവോന്മേഷേണ പ്രഭാവി സംപ്രേഷണേന ച സഹ സംയോജനം കൃത്വാ ഭാരതസ്യ വൈശ്വിക സമ്പർക്കം അധികം സുദൃഢീകർത്തും പ്രേരിതവാൻ. असौ भारतीयोपक्रमाणां अंकीयोपस्थितिं सुदृढीकर्तुं महत्त्वमपि प्रतिपादितवान्. विश्वस्य युवकेषु भारतं प्रति अधिकरुचिं जनयितुं भारत को जानिए इत्येतस्य प्रश्नोत्तर कार्यक्रमस्य उपयोगस्य असौ परामर्शं प्रदत्तवान्. प्रशिक्षु अधिकारिभिः स्वप्रशिक्षणस्य भारतदर्शनस्य च अनुभवाः अभिव्यक्ताः. अस्मिन् समूहे देशस्य विभिन्न राज्येभ्यः केन्द्रशासित प्रदेशेभ्यश्च आगताः 50 भारतीय विदेश सेवा प्रशिक्षुअधिकारिणः सम्मिलिताः सन्ति. केन्द्रीय गृहमन्त्री अमित शाहः सर्वेभ्यः संस्थानेभ्यः अन्तःप्रवेशस्य विरुद्धं कठोर पदक्षेपाणि स्वीकर्तुं निर्देशं दत्तवान्. नवदिल्ल्याम् ऐषमः नवम राष्ट्रिय सुरक्षा रणनीति सम्मेलनस्य उद्घाटनं कुर्वन् श्री शाहः निर्देशितवान् यत् बहुसंस्थानकेन्द्रस्य मञ्चे ഉപലബ്ധാനാം സൂചനാനാം കൃത്രിമ ബുദ്ധിമത്തായാഹ ആധാരേണ വിശ്ലേഷണം കരണീയം യേന വിവിധ രാഷ്ട്രീയ സുരക്ഷാഹ്വാനാനാം പ്രതികാരായ മാനക സഞ്ചാലന പ്രക്രിയാഹ നിർമാതും ശക്യന്തി. സമ്മേളനസ്യ പ്രഥമദിനെ രാഷ്ട്രീയ സുരക്ഷായാഹ മഹത്വപൂർണേഷു പക്ഷേഷു ചർച്ച അഭവത്. തേഷു ആതങ്കവാദ വിരോധി ആഹ്വാനാനാം പ്രതികാരഹ ബഹുസംസ്ഥാന കേന്ദ്ര മാധ്യമേന ഗുപ്ത സൂചനാനാം ഏകീകരണം വിശ്ലേഷണം കാര്യാന്വയനം ച മാദകദ്രവ്യാണാം നിയന്ത്രണ സംബദ്ധ ദൃഷ്ടിപത്രം അവൈധ പ്രവാസിനാം പരിചയ നിർവാസനം ച തഥാ തേഷാം പ്രതികാരായ നീതി നിർമ്മാണം ഇത്യാദയഃ വിഷയാഃ സമ്മിലിതാഃ ആസന്. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ ഹ്യഃ ക്രെംലിൻ ഇത്യത്ര റൂസസ്യ രാഷ്ട്രപതിനാ വ്ളാദിമിർ പുതിൻ ഇത്യനേന സഹ മേലനം കൃതവാൻ. ഉപവേശനെ ദ്വിപക്ഷീയ വ്യാപാര ആർത്ഥിക സഹയോഗഃ അഥ ആഗാമി ഉച്ചസ്തരീയ ശിഖര സമ്മേളനാനി ചേത്യാദിഷു വിഷയേഷു ചർച്ച അഭവത്. റൂസ് സ്ഥിതഃ ഭാരതസ്യ രാജദൂതഃ വിനയകുമാരഃ
11: വെന്തുരുകുന്നു, പകയോടെ വിഷസർപ്പങ്ങൾ ഇരയെ കാത്തുകിടക്കുന്നു. വറുതിക്കുടം നിറഞ്ഞു തൂവിപ്പോകുന്ന വർഷം പ്രളയത്തിൽ മുക്കിക്കൊല്ലുന്നു. കാലം തെറ്റിയ കൊടുമഞ്ഞിനു തണുക്കുന്നു. ആരുടെ പകയാണിത്? എത്ര നോവേറ്റിട്ടും നിശബ്ദത വെടിയാത്ത ഒരുവളുടെ ആത്മഭാഷയല്ലേ ഈ പക? വെയിലാണെങ്കും പഴമണ്ണിൻ്റെ അകങ്ങളിൽ അളമുട്ടുന്നു കനൽ കണ്ണുമായി കൊടും പക. വെയിലാണെങ്കും പഴമണ്ണിൻ്റെ അകങ്ങളിൽ അളമുട്ടുന്നു കനൽ കണ്ണുമായി കൊടും പക. അന്തിയിൽ മങ്ങൂഴത്തിൻ കടവിൽ കാതോർക്കുന്നു

ോടങ്ങനെ കലർന്നാഴം തിരയാൻ തീ കൂട്ടുവാൻ മാഞ്ഞ കാലത്തിൻ മറവിക്കുമുൾവനങ്ങളിൽ ക്ഷീരവൃക്ഷത്തിൻ നിഴൽ പറ്റി നിന്നിതേ വിധം പോരുക രാവൊന്നിച്ചു പങ്കിടാം വിളിച്ചതും കാട്ടുചമ്പകം പൂത്ത ചേലുടുത്തതും അരഞ്ഞാൺ മണിക്കിലുക്കത്തിൽ ആൾക്കയം മറച്ചതും മഴയിൽ കുളിർപ്പിച്ചു പ്രളയം പുതച്ചതും പുകമഞ്ഞീറൻ നീക്കി എരിവയിൽ അണച്ചതും മഴമേഘത്തിൻ മൗനമട്ടഹാസത്തിൽ പൊന്തി വയലും തോടും കടന്നാർത്തു പാഞ്ഞടുത്തതും എരിയും പുല്ലിൻ കടവേര് തീപ്പെടും നേരമൊരു ചാഞ്ഞരമ്പ് കത്താതെ കാത്തിരുന്നതും ക്ഷമയല്ല ഹിംസയല്ല അപമാനത്തിൽ നീറി സ്വയമസ്തമിക്കുന്ന കേവല ഭീരുത്വവും ക്ഷമയല്ല ഹിംസയല്ല അപമാനത്തിൽ നീറി സ്വയമസ്തമിക്കുന്ന കേവല ഭീരുത്വവും ഇവളെ കപാലിതൻ ജടയിൽ വിദ്യുത്പാദലതയായി മുളച്ചതും രുധിരം നുണച്ചതും ഇലയിൽ നിന്നും മുളച്ചിലയായി പെരുക്കുന്ന പകയാണകമ്പുറം പൊള്ളുന്നതിവൾ കുടൽ ഇലയിൽ നിന്നും

0: ആകാശവാണി കണ്ണൂർ.
1: ഉത്തരമലബാറിൽ ആദ്യമായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്മിത്ത് ആൻഡ് നെഫ്യൂ വെയർവോൾഫ് കോബ്ലേഷൻ സർജറി സിസ്റ്റം ഇപ്പോൾ റേഡിയന്റ് ടി എൻ ടി ഹോസ്പിറ്റലിലുണ്ട്. കോബ്ലേഷൻ സർജറി 10 വർഷമായി ചെയ്തു വരുന്ന വെൽ എക്സ്പീരിയൻസ് സീനിയർ സർജൻമാർ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ടോൺസിൽ ലെറ്റിനോയിഡ് ദശകൾ പൂർണ്ണ സുരക്ഷയോടെ രക്തരഹിത രീതിയിൽ നീക്കം ചെയ്യുന്നതാണ്. ദശ തിരിച്ചു വരികയില്ല എന്ന ഗ്യാരണ്ടി, കൂടാതെ ഈ അത്യാധുനിക ശസ്ത്രക്രിയ ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. റേഡിയന്റ് ടി എൻ ടി ഹോസ്പിറ്റൽ, കാൽടെക്സ് നാഷണൽ ഹൈവേ, കണ്ണൂർ. വിളിക്കൂ 8547769268.
2: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
3: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
2: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്പ്, കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916-HUID-BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
6: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
7: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തരമലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
0: ട്രെയിൻ സമയം രാവിലെ 7:02 കണ്ണൂരിലെത്തേണ്ടിയിരുന്ന മംഗളൂരു കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 12 മിനിറ്റ് വൈകിയാണ് ഓടുന്നത്. 8:07 എത്തേണ്ട ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 3:27. 7:43 നിസാമുദ്ദീൻ തിരുവനന്തപുരം സ്പെഷ്യൽ ട്രെയിൻ 2:28. 11:47 എത്തേണ്ട ഗാന്ധിധാം തിരുനെൽവേലി ഹംസഫർ എക്സ്പ്രസ് 1:44 വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ FM ഡയറി ആരംഭിക്കുന്നു.
8: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
9: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
10: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
9: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
10: 10 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക്, മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
9: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: സിനിമയെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചുമുള്ള വിനയ് ഫോർട്ടിന്റെ കാഴ്ചപ്പാടുകൾ ഒരു കലാകാരന്റെ ചിന്തകളെ കൂടുതൽ അടുത്തറിയാനുള്ള അവസരമാണ്. വിനയ് ഫോർട്ടുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കുക.
1: തമാശ എന്ന സിനിമ സമൂഹത്തിലെ വലിയൊരു സംഭവമാണല്ലോ. ബോഡി ഷെയ്മിങ് യാഥാർത്ഥ്യത്തെ വളരെ ലളിതമായി ചർച്ച ചെയ്ത ഒരു ചിത്രമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹിക പ്രസക്തമായ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഒരു നടൻ എന്ന നിലയിൽ വ്യക്തിപരമായി എന്തൊക്കെ മാറ്റങ്ങളാണ് താങ്കളിൽ ഉണ്ടായിട്ടുള്ളത്?
2: ഞാൻ ഭയങ്കര സാധാരണ ഒരു മനുഷ്യനാണ് ശരിക്കും. ആളുകള് ഇപ്പൊ നമ്മള് ചെയ്യുന്ന കഥാപാത്രങ്ങളെ വെച്ചിട്ടും ഒക്കെ നമ്മൾ അളക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ്. ഞാനിപ്പോ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നമ്മൾ റോഡിൽ ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു 100 പേരിലെ ഒരാളാണ് ഞാൻ. അപ്പൊ ഞാനൊരു കലാകാരൻ മാത്രമാണ്. ഞാൻ സിനിമ സമൂഹത്തിന് മെസ്സേജ് കൊടുത്തിട്ട് സമൂഹത്തിനെ നന്നാക്കണം എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ എപ്പോഴും സിനിമ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാര്യം അങ്ങനെ സമൂഹത്തിനൊക്കെ നമുക്ക് സിനിമ ചെയ്ത് മാറ്റാൻ പറ്റുമെങ്കിൽ നമുക്ക് പറയുന്ന പോലെ അങ്ങനെ നമ്മൾ എന്നേ മാറേണ്ടതാണ്. ശരിക്കും ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. സിനിമ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുമായിരിക്കാം ചില സിനിമകളുടെ പരിപാടി, പക്ഷെ അതൊരു പരിമിതിയാണ്. നിങ്ങൾക്ക് ഇത് പറയാൻ പാടില്ല, അത് പറയാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ഇത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ജീവനില്ലാത്ത ഒരു എനർജിയും ഒരു ഓജസ്സും ഒന്നും ഇല്ലാത്ത ഒരുപാട് സിനിമകളായിരിക്കും. അപ്പോൾ ഞാൻ ആ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ കലയെ സ്നേഹിക്കുന്ന, അഭിനയത്തെ സ്നേഹിക്കുന്ന, സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കഥാപാത്രങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുക, ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം, അതൊക്കെ ഓക്കെയാണ് എനിക്ക്. പ്രത്യേകിച്ച് എനിക്കിപ്പോ ഒരു 10-40 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടായ റിയലൈസേഷൻ നമുക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ്. ഒരു കഥാപാത്രങ്ങളെ അതും അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ നമ്മൾ എന്തായാലും ശ്രമിക്കുമല്ലോ. അപ്പോ ഒരു അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു കലാകാരൻ എന്നുള്ള തരത്തിൽ ഞാൻ പ്രതികരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഞാൻ ഒരു കലാകാരൻ മാത്രമാണ്. ഞാൻ എന്തിനാണ് എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയണതെന്ന് ഞാൻ ആലോചിക്കും. ഈ പറയുന്ന പോലെ ഞാനൊരു ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യുന്നത് വേറെ, അപ്പൊ സിനിമ ഓടുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഈ തൊഴിൽ ചെയ്യുന്ന ഒരാൾ മാത്രം ഞാൻ എന്നെ അങ്ങനെ
3: കാണുന്നത്.
4: ഞാൻ
3: ക്യാമ്പസിൽ തന്നെയാണ്. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചതാണ്.
4: ബിനാലിയൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവില്ലേ?
3: നമ്മള് ഇന്നലെ അപ്ലോഡ് ചെയ്ത ആ ഫോട്ടോ ഉണ്ടല്ലോ, അതിന്റെ താഴെ കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്.
4: ആണോ? ഞാൻ ഇന്ന് ഇവിടെ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് നോക്കാൻ പറ്റിയില്ല.
3: അതല്ല ചിന്നു, കുറച്ച് വളരെ മോശപ്പെട്ട തരത്തിൽ കുറെ കമന്റ് ചെയ്തിട്ടുണ്ട് ആളുകള്.
4: ആണോ? എനിക്ക് മനസ്സിലായില്ല, എന്ത് മോശം കമന്റ്സാ മാഷേ?
3: അല്ല ചിന്നുവിന്റെ തടീനെ കുറിച്ചിട്ടും എന്റെ എന്നെ കുറിച്ചിട്ടും അങ്ങനെ എനിക്ക് തോന്നുന്നു എന്റെ ക്യാമ്പസിലെ കുട്ടികളൊക്കെ അത് കണ്ടിട്ടുണ്ടെന്നുള്ളതേ.
4: ഈ മാഷേ, എഫ് ബിയിൽ നമ്മൾ ഇതൊക്കെ സ്ഥിരമായിട്ട് അനുഭവിക്കാറുള്ളത് തന്നെയല്ലേ. ചിലര് ചിരിക്കുന്നതന്നെ മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ട.
3: അല്ല അതല്ല ചെന്നു, ഞാനൊരു കോളേജ് അധ്യാപകനൊക്കെ എഴുതുകൊണ്ടേ അതിന്റെ ചെറിയ നമുക്ക് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത കുഴപ്പമുണ്ടോ?
4: ആ ഫോട്ടോ നമ്മൾ ഡിലീറ്റ് ചെയ്യണം മാഷേ. മറ്റുള്ളവരുടെ വിവരമില്ലായ്മയ്ക്ക് നമ്മൾ പരിഹാരം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ?
3: വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ.
4: എന്ത് കുഴപ്പം മാഷേ, അവർക്ക് മടുക്കുമ്പോ അവരങ്ങ് നിർത്തിയിട്ട് പോക്കോളും.
1: ഈ 17 വർഷത്തെ സിനിമാ യാത്രയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മലയാള സിനിമയിലുണ്ടായ മാറ്റങ്ങളെയും അതുപോലെ വിനയ് ഫോർട്ട് എന്ന ഈ ഒരു നടന്റെ വളർച്ചയെയും കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്?
2: ഞാൻ വിശ്വസിക്കുന്നത് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സ്വപ്നം കാണുന്ന ഭാഷകൾ അഭിനയിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ജസ്റ്റിസ് കാണിക്കാൻ പറ്റുന്നത്. പിന്നെ എന്റെ പ്രയോറിറ്റി ശരിക്കും സിനിമാഭിനയം എന്ന് പറയുന്നത് ഭയങ്കര ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ടാണ് ചുറ്റുപാട് ആളുകൾ കാണുന്നത്. അതിന്റെ കാരണം ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് കൊണ്ടിട്ട് നമുക്കുണ്ടാകുന്ന പോപ്പുലാരിറ്റി. ഞാൻ വേറൊരു കൂട്ടത്തിൽപ്പെടുന്ന ആക്ടറാണ്. അതായത് ഇതൊന്നുമില്ലായിരുന്നെങ്കിലും എന്റെ ഉപജീവനം നടന്നു പോകുമെങ്കിലും ഞാൻ സിനിമയിൽ അഭിനയിക്കുള്ളൂ. ഇതാണ് എപ്പോഴും നമ്മൾ ആശാൻ ആക്ടർ. ഞാൻ 5 വർഷം കട്ടപ്പണിയെടുത്ത് നാടകം കളിച്ച ആളാണ്. സിനിമയിൽ ഭയങ്കര ലക്ഷറി ഉണ്ട് ശരിക്കും. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ സിനിമയിൽ വന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം ഈ OTT വരവ് നമ്മൾ കാണുന്നത്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച പോലെ എല്ലാവരും കൂടെ ബോംബെ പോയല്ലോ. അത് ഹിന്ദി സിനിമ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ പോയിരിക്കുന്നു. ഒരുപാട് ആളുകൾ വലിയ താരങ്ങളുമായിട്ടുണ്ട്. ഇപ്പോൾ OTT വന്നതിന് ശേഷം നമ്മളെല്ലാവരും ആക്ടേഴ്സ് എന്ന് പറഞ്ഞ ലീഗിലേക്ക് വന്നു. നേരത്തെ മലയാള സിനിമ അല്ലെങ്കിൽ തമിഴ് സിനിമ എന്ന് പറയുന്ന വേർതിരിവുണ്ടായി. OTTയിൽ ബ്രാൻഡോന്റെ സിനിമ കിടക്കുന്നതിന്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ സിനിമ കിടക്കുന്നത്. അപ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗത്തുനിന്നും ആളുകൾക്ക് ആക്സസ് ചെയ്യാവുന്ന തരത്തിൽ നമ്മളുടെ ഇൻഡസ്ട്രി വളർന്നു. അതാണ് ഞാൻ കാണുന്ന ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ അടുത്ത് സംഭവിച്ച നമ്മളുടെ സിനിമകൾ ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും കോൺട്രിബ്യൂട്ട് ആയിട്ടുള്ള സിനിമ സംഭവിക്കുന്ന മലയാള സിനിമയിലാണ്. അതിന്റെ ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ട്. ഒരു നടൻ എന്നുള്ള തരത്തിൽ ഭയങ്കര ഇമെൻസ് ആയിട്ടുള്ള ഗ്രോത്ത് എനിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ എപ്പോഴും മുന്നോട്ട് പോയിട്ടുള്ളൂ, ഞാൻ ഒരിക്കലും പിറകോട് പോയിട്ടില്ല. ആ ഒരു ക്രേസിനെസ് എനിക്കിപ്പോഴും ഉണ്ട്, എങ്ങനെ പുതിയ പരിപാടി ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ആലോചന. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ ഒരു ഏജൊക്കെ ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന തിരിച്ചറിവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പണ്ട് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലുത് അഭിനയം സിനിമ അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ തിരിച്ചറിയുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനില്ലെങ്കിലും അഭിനയത്തിനും സിനിമക്കും കലക്കും ഒന്നും അങ്ങനെ സംഭവിക്കാൻ, ഇപ്പൊ ഞാനായിട്ടും മറ്റോ വലിയ മഹത്തായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ട വേറെ, ഇപ്പൊ എനിക്കൊരു മോനുണ്ട് 9 വയസ്സുള്ള, ഫാമിലിക്ക് ഞാൻ പ്രയോറിറ്റി കൊടുത്തു തുടങ്ങിയ. ഇപ്പോ എന്റെ പ്രയോറിറ്റി പലപ്പോഴും നമ്മൾ ലൈഫിന്റെ റിയാലിറ്റി ഫേസ് ചെയ്ത് തുടങ്ങിയപ്പോ നമ്മുടെ പ്രയോറിറ്റി, ഞാൻ എന്റെ ഇപ്പോ ഒരു ഹുവാറിവ് എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഒരാളെ ചോദിക്കുമ്പോൾ ഞാൻ ഒരു പക്ഷെ ആദ്യം പറയുന്നത് ഞാൻ ഇവന്റെ അച്ഛനാണെന്നുള്ളതായിരിക്കും. അപ്പോ ഇവനാണ് എന്റെ പ്രയോറിറ്റി ലൈഫില്. അതിനുശേഷമാണ് ഞാനൊരു നടനും ഒരു കലാകാരനുമാണ്.
5: എന്തായി സാറിന്റെ കാര്യങ്ങളൊക്കെ?
6: എന്ത് കാര്യം?
5: വർമ്മ സാറ് പറഞ്ഞ പ്രൊമോഷന്റെ കാര്യം.
6: മഴക്കാർ കണ്ടിട്ട് ഞാൻ ചായപാത്രം അടുപ്പത്ത് വെക്കാറില്ല. എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ തനിക്ക് വല്ലാത്ത ധൃതിയുണ്ടോ?
5: അല്ല സാറി, സ്റ്റേഷനിൽ വരുന്നവരൊക്കെ കുർബാനയും ചൊല്ലിപ്പിച്ച് കുമ്പസാരിപ്പിച്ച് കുഞ്ഞാടുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കല്ലേ. സാർ എത്രയും പെട്ടെന്ന് പോയിട്ട് വേണം എനിക്കൊരു യഥാർത്ഥ പോലീസുകാരനായിട്ട് ജീവിക്കാൻ.
6: യഥാർത്ഥ പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ കസേര ഇല്ലാതെ കസേരയിൽ ഇരുത്തുക, പച്ച ഈർക്കിൽ കുത്തിക്കറ്റുക, അതൊക്കെയാണ്. എന്തിനാ നിർത്തിയത്? പച്ച ഈർക്കിൽ പൊട്ടിക്കാന്.
5: സാർ അങ്ങോട്ടൊന്ന് നോക്കി.
7: അപ്പോ ഈ ഒരു നാടക അഭിനയവും ഈ സിനിമാ അഭിനയവും തമ്മില് എത്രത്തോളം ഒരു ഇതുണ്ട്,
2: വ്യത്യാസമുണ്ട്? ബേസിക് ഇത്രയേ ഉള്ളൂ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. അഭിനയം അത്യന്തികമായിട്ട് ഞാൻ നോക്കിക്കാണുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ഒരു മനോവ്യാപാരം അല്ലെങ്കിൽ എൻ്റെ ഒരു മാനസികാവസ്ഥ ഞാനൊരു ഓഡിയൻസിലേക്ക് എത്തിക്കണം. അത് ഞാൻ സ്റ്റേജിലാവുമ്പോൾ 1000 പേര് 100 നിരയുണ്ടെങ്കിൽ ഏറ്റവും അറ്റത്തൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. എൻ്റെ ഒരു മാനസികം എന്നല്ല, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അയാളിലേക്ക് എത്തണം. അതുകൊണ്ടാണ് ഞാൻ വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നതും ഞാൻ എന്റെ ബോഡി ലാംഗ്വേജും ഒക്കെ ഉപയോഗിച്ച് അയാളേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അത് ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ ക്യാമറ എന്റെ തൊട്ടടുത്താവുമ്പോൾ ആ ക്യാമറയിലേക്ക് എത്തുന്ന പോലെ ഞാനത് ചിന്തിച്ചാൽ മാത്രം മതി. ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ. നാടകാഭിനയം സിനിമാഭിനയം എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ ഭയങ്കര കോംപ്ലിക്കേറ്റ് ചെയ്യാണ്ട് ഏറ്റവും നിസ്സാരമായിട്ടുള്ള ഒരു പരിപാടി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഞാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്റെ ശബ്ദമാണ്. അത് പണ്ട് ആളുകൾ എന്നെ കളിയാക്കിയൊക്കെ ഗ്രൂപ്പ് സോങ് പാടാൻ പറ്റൂല എന്ന് പറയും കൂട്ടുകാരെ, എല്ലാരും പാടുന്നത് മാറിയിരിക്കുന്ന ശബ്ദമാണല്ലോ. അപ്പൊ അത് ഒരു തരത്തില് അഡ്വാൻറ്റേജ് ആണ്. അപ്പോ ഞാൻ എല്ലാ പടങ്ങളും ഡബ് ചെയ്തിട്ടുള്ള ഒരു അപൂർവ റാം എന്ന സിനിമയിൽ വേറെ ആരോ ഡബ് ചെയ്തു, ബാക്കിയുള്ള സിനിമകൾ മുഴുവൻ ഞാൻ തന്നെയായിരുന്നു. ഈ ഐ ആം ഗെയിമിന്റെ ഡയറക്ടറും ഞാനും കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറഞ്ഞു ചേട്ടാ, ഇത് ഞങ്ങള് വേറെ ഭാഷകളിൽ വേറെ ആക്ടേഴ്സ് ആയിരിക്കുമല്ലോ ഡബ് ചെയ്യുന്നത്, അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വർക്കാവില്ല അത് പറയും. അത് കാര്യം നമ്മൾ അറിയിക്കുകയും നമ്മുടെ ശബ്ദം കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന
7: ആൾക്കാർ മനസ്സിലേക്ക് പതിഞ്ഞൊരു
2: അത് ഇനീഷ്യലി അത്ര. ഇപ്പൊ അപൂർവ റാവുന്ന സിനിമയിൽ എന്നെ കൊണ്ട് ഡബ് ചെയ്യാത്തതിന്റെ മെയിൻ കാരണം ഞാൻ അതിന് വില്ലനായിരിക്കുകയും എന്റെ ശബ്ദത്തിന് ആ ഒരു വില്ലനിസം കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള തരത്തിൽ അവര് വിശ്വസിച്ച കൊണ്ടിട്ടാണ് ശരിക്കും. എന്ന് പറഞ്ഞാൽ എനിക്കൊരു സമയവും ഒരാളെ വിശ്വസിക്കുകയും ചെയ്ത് തീർച്ചയായിട്ടും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പൊ ഒരു കലാകാരന്റെ മഹത്വം നമ്മുടെ പരിമിതികളെ അതിജീവിക്കുക എന്നുള്ളതാണ്. സിനിമ ഒരു കൂട്ടായ കലയാണ്. ഒരിക്കലും ഈ പറയുന്ന മഹാരഥന്മാരായിട്ടുള്ള കമ്പാരിസൺ ഇല്ല. അതൊക്കെ സംഭവിക്കും. ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള റോള് തന്നിട്ട് അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ കഥകളി പഠിക്കുകയോ അല്ലെങ്കിൽ എത്ര സമയം ഡിവോട്ട് ചെയ്തിട്ടും അതിനുള്ളൊരു മാനസികാവസ്ഥയും ഒക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഈ പറയുന്ന പരിമിതമായിട്ടുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് പരിമിതമായിട്ടുള്ള പ്രകടനമേ നടക്കുകയുള്ളൂ. ഇപ്പൊ നമുക്ക് ഭയങ്കര ഗംഭീര വേഷങ്ങൾ കിട്ടുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായി ശ്രമിക്കുകയും നമ്മുടെ ഒരു പരിമിതിയിൽ നിന്ന് ഏറ്റവും മനോഹരമാക്കാനുള്ള ശ്രമങ്ങളും ഒരു പരിധിവരെ അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം സിനിമ എപ്പോഴും ഒരു സംവിധായകന്റെ കലയാണ്. സംവിധായകൻ നമ്മളെങ്ങനെ പോർട്രേ ചെയ്യണമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഒരു നടൻ നമ്മളുടെ മുഖം സിനിമയിൽ വരുന്നു എന്നുള്ളത് കൊണ്ടിട്ടാണ് നമുക്ക് ഈ പറയുന്ന ഗ്ലാമർ മുഴുവൻ അല്ലെങ്കിൽ ആ ക്രെഡിറ്റ് മുഴുവൻ നമ്മളെടുത്തിട്ട് നമ്മൾ അഹങ്കരിച്ച് കിടക്കുന്നത്. പക്ഷെ ഏറ്റവും പരിമിതപ്പെട്ട ആളുകളാണ് നടന്മാര്. കാര്യം ഒരു സംവിധായകൻ നിങ്ങളെ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, ഒരു ക്യാമറമാൻ നിങ്ങളെ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു, ഒരു എഡിറ്റർ ഇരുന്ന് നമ്മുടെ പരിമിതി മുഴുവൻ വെട്ടിമാറ്റുകയാണ്. നമ്മുടെ ഇമോഷൻ ഒരു ഉദ്ദേശിച്ച തരത്തിലേക്ക് എത്തിയില്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് ചെയ്തിട്ട് ആ ഇമോഷൻ ലിഫ്റ്റ് ചെയ്യാണ്. കളറിസ്റ്റ്. ഇപ്പോ മുഖത്ത് ചുളിവുകളടക്കം മാറ്റാനുള്ള ടെക്നിക്കലി നമ്മൾ അഡ്വാൻസ്ഡ് ആയി. അപ്പൊ ഒരുപാട് ആളുകളെ ആശ്രയിച്ച് ഫങ്ഷൻ ചെയ്യുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരു വിഭാഗമാണ് ഞങ്ങൾ ആക്ടേഴ്സ്. നമ്മുടെ സിനിമയിൽ ഒരു ചായ കൊണ്ടുവന്നിരുന്ന ഒരു പയ്യൻ മുതൽ അതിന്റെ ക്രെഡിറ്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട്.
7: ഓരോ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം മാറേണ്ടി വരുമല്ലോ അല്ലേ? ആ കഥാപാത്രമായി മാറാൻ വേണ്ടിയിട്ട് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകളൊക്കെ ആവശ്യമുണ്ടോ?
2: പ്രാക്ടിക്കലി പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കാര്യം കഥാപാത്രമായിട്ട് മാറുന്നില്ല, ലോകത്തൊരു നടനും കഥാപാത്രമായിട്ട് മാറുന്നില്ല. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അത് ഞാൻ എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ശബ്ദവും എൻ്റെ ബുദ്ധിയെ കൊണ്ട് ചെയ്യുന്നൊരു കാര്യമുള്ളൂ. അപ്പോൾ സിനിമയുടെ ആക്ടിങ്ങിൻ്റെ റിയാലിറ്റി ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ എന്നെ കാസ്റ്റ് ചെയ്തിട്ട് ഒരു ക്യാരക്ടർ പറഞ്ഞു, അപ്പൊ ആ ക്യാരക്ടർ എൻ്റെ ഉള്ളിൽ ഞാൻ തപ്പിയെടുക്കുകയാണ്. അപ്പൊ ആ ക്യാരക്ടറിനെ എഗെയിൻസ്റ്റ് നിൽക്കുന്നൊരു കുറെ കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ഈ കഥാപാത്രത്തിന്റെ പരിപാടികൾ മാത്രം വെച്ചിട്ട് ഞാൻ ഫങ്ഷൻ ചെയ്യുന്നു. ഇതാണ് ശരിക്കും നടക്കുന്നത്. നസറുദ്ദീൻ ഷാ എന്ന് പറഞ്ഞ ഒരു ആക്ടർ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരിലെ ഒരാൾ. അപ്പൊ ആ പുള്ളിനോട് ഞാൻ ചോദിച്ചു, പറഞ്ഞ ടാക്സി ഡ്രൈവർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ കഥാപാത്രത്തോടെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആക്ഷന്റെയും കട്ടിന്റെ ഇടയിലുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്. അപ്പൊ ആക്ഷൻ പറഞ്ഞ് വണ്ടി പിടിച്ച് പോയിക്കളയോന്നു. അങ്ങനെയല്ല ശരിക്കും, നമ്മള് ഭയങ്കര നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ആക്ഷന്റെയും കട്ടിന്റെ ഇടയിൽ ഫങ്ഷൻ ചെയ്യുന്ന ആളുകളാണ്. ചില കഥാപാത്രങ്ങളുണ്ട്. ഇപ്പൊ അവസാനം പറഞ്ഞ ഈ പെരുമാനി എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു കഥാപാത്രം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണ്, മജു എന്ന് പറഞ്ഞിട്ടുള്ള. അതായത് ആ സിനിമയിലെ വില്ലനാണ് ഇയാള്, പക്ഷെ കോമഡി വില്ലനാ. അപ്പൊ ആ കഥാപാത്രം ഒരു സാധാരണ നമ്മുടെ സിനിമകളിൽ തുടരുന്ന ഒരു അഭിനയ സമ്പ്രദായമല്ല, അയാളെ കാരിക്കേച്ചറിസ്റ്റാണ്. രൂപത്തിലൊക്കെ കാർട്ടൂൺ പോലത്തെ ആളാണ്. അതിന്റെ തയ്യാറെടുപ്പുകളും അയാളുടെ ശരീരഭാഷയും അയാളുടെ ശബ്ദവും ഒക്കെ നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നു. അങ്ങനെ ഓരോ സംശയം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ. കഥാപാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഥാപാത്രത്തെ അതൊരു വടകര ഭാഷ പറയുന്ന ഒരാളാണ്. അപ്പോൾ ആ ഭാഷ ഞാൻ കുറേ നാൾ പഠിക്കേണ്ടായി. കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ആ ആക്സെന്റ് ഞാൻ കുറേ നാൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ കഥാപാത്രം ചെയ്തത്. അങ്ങനെ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്കൊന്നും അത്ര പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് അങ്ങനെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കഥാപാത്രം അവർ അച്ഛൻ ആൻഡ് സൺസ് എന്ന സിനിമ റിലീസാകുന്നുണ്ട്. ബിജു മേനോൻ ലീഡ് റോൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അമൽ തമ്പി എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറാണ്. അതിലെ കഥാപാത്രം ഉണ്ട് അനിയെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഫസ്റ്റ് ലുക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ടീസറൊക്കെ ഇറങ്ങി. അത് നമ്മളെ ആസ് ആൻ ആക്ടർ നമ്മളെ ചലഞ്ച് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. അതിൽ ഇങ്ങനെ ഇനി അഞ്ചാറ് പടം റിലീസാനുണ്ട്. എല്ലാം അങ്ങനത്തെ
7: ചെയ്തതിൽ വെച്ചിട്ട് ഇപ്പൊ ആൾക്കാർ എവിടെ കണ്ടാലും ആ ഡയലോഗ് ഒന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നേ അങ്ങനെ എന്തെങ്കിലും?
2: അത് ജാവ തന്നെ ആയിരിക്കുമല്ലോ. ഞാൻ ഇപ്പോഴും പറയും, അതായത് ഇപ്പോഴും ഞാൻ സിനിമയിൽ പ്രവർത്തിക്കുന്നതിന്റെ പ്രധാന ഒരു ഘടകം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, പ്രേമം മലയാള സിനിമയിൽ ഉണ്ടാക്കിയ ഒരു ആരവൊന്നും മറ്റേ അധികം സിനിമകൾ ഉണ്ടാക്കിയിട്ടില്ല. പ്രേമം ചരിത്രമായിരുന്നു. പ്രേമം എന്ന് പറയുന്ന സിനിമ മാസങ്ങൾ ടിക്കറ്റ് കിട്ടാത്ത പോലത്തെ വിജയമായിരുന്നു ആ സിനിമ. അപ്പൊ അതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചു. ഞാൻ അങ്ങനെ അതിൽ അമ്പൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അത്ര ഗംഭീര സിനിമയും അത്ര ഗംഭീര സംവിധായകനും ആയതിന്റെ ഞാനൊരു കഥാപാത്രം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനൊരു ഭംഗി വന്നു എന്നുള്ളടത്താണ്. എനിക്ക് പ്രിയപ്പെട്ട വേറെ ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്, ഡോൺ പാലത്ര എന്ന് പറഞ്ഞൊരു ഫിലിം മേക്കറിന്റെ. അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രിയപ്പെട്ട കഥാപാത്രങ്ങളുണ്ട്. എന്നോട് വലിയ ഒരു തിരക്കഥാകൃത്ത് തന്നെ കണ്ടാ പറഞ്ഞ, കഴിഞ്ഞ 10 വർഷത്തിൽ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ബ്രേവസ്റ്റ് സിനിമ ഫാമിലിയാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് കമേഴ്ഷ്യലി എത്രത്തോളം വിജയിക്കുന്നു, അത്തരം കഥാപാത്രങ്ങളാണ് പലപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്.

0: ഈ ആകാശവാണിയോടും അല്ലെങ്കിൽ ഒരു ഒരു നൊസ്റ്റാൾജിയ ഫാക്ടർ ഉണ്ട് ശരിക്കും. ഞാനൊക്കെ ഈ പറഞ്ഞ ദൂരദർശനും ആകാശവാണിയൊക്കെ ഉള്ള ഒരു തലമുറ പെട്ട ഒരാളാ.
1: ഷട്ടർ മുതൽ പ്രേമം വരെ, തമാശ മുതൽ മാലിക് വരെയും ആട്ടം ഉൾപ്പെടെയുള്ള പുതിയ കാലത്തെ ചിത്രങ്ങളിലേക്കും നീളുന്ന വിനയ് ഫോർട്ടിന്റെ സിനിമാ യാത്രയ്ക്ക് പല ഭാവങ്ങളുണ്ട്. ഈ ഓണക്കാലത്ത് നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുന്ന ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രമാണ് വിനയ് ഫോർട്ടിന്റെ പുതിയ ചിത്രങ്ങളിലൊന്ന്. വിനയ് ഫോർട്ടുമായുള്ള അഭിമുഖം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു, എച്ച് കൂടെ, സി സീമ.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
2: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
3: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
4: ആകാശവാണി കണ്ണൂർ.
5: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൗണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണാടിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപക ഒഴിവിലേക്ക് ഈ മാസം 31 രാവിലെ 11 അഭിമുഖം നടത്തും. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ

0: ഉൾപ്പെടുകയും ഒറ്റത്തവണ പ്രമാണ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ആദ്യഘട്ട അഭിമുഖ പരീക്ഷ സെപ്റ്റംബർ 1, 2, 3 തീയതികളിൽ കണ്ണൂർ ജില്ലാ PSC ഓഫീസിൽ നടക്കും. ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിൽ ആശാവർക്കറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 3 രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499924700034. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിനായി ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കൈവശമുള്ളതും ഇതുവരെ ഭിന്നശേഷി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലാത്തതുമായ എല്ലാ അർഹരായ ഭിന്നശേഷിക്കാരും UDID കാർഡിന് രജിസ്റ്റർ ചെയ്യണം. അപേക്ഷകൾ www.swavalamban.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സമർപ്പിക്കാവുന്നതാണ്. മട്ടന്നൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ 2 ഒഴിവുണ്ട്. 50 വയസ്സിൽ താഴെയുള്ള SSLC പാസ്സായ വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. താൽപ്പര്യമുള്ളവർ സെപ്റ്റംബർ 5 മുൻപായി കണ്ണൂർ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497270069. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:50. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് റിലീസ് ചെയ്യുന്നു.
2: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ സാങ്കേതിക വിദ്യ, മികച്ച ആശയവിനിമയം എന്നിവയുമായി സംയോജിപ്പിച്ച് ആഗോള ബന്ധങ്ങൾ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളനാട്. ഇന്ന് അവസാനവട്ട ഒരുക്കങ്ങളുടെ ഉത്രാടപ്പാച്ചിൽ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ 2-ാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. 1-ാം ഇന്നിംഗ്സ് 9 വിക്കറ്റിന് 503 റൺസ് എന്ന നിലയിൽ ഡിക്ലയർ ചെയ്തു. സൌത്ത് സുഡാനിലെ UN ദൌത്യ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരമ്പരാഗത നയതന്ത്ര രീതികൾക്കപ്പുറം ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ സാങ്കേതിക വിദ്യ, മികച്ച ആശയവിനിമയം എന്നിവയുമായി സംയോജിപ്പിച്ച് ആഗോള ബന്ധങ്ങൾ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യ മന്ത്രാലയത്തിലെ ട്രെയിനി ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. നിയമിതരാകുന്ന രാജ്യങ്ങളിൽ പ്രാദേശിക സമൂഹങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കണമെന്ന് ഇന്ത്യൻ ഫോറിൻ സർവീസ് 2025 ബാച്ച് ട്രെയിനി ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. നുഴഞ്ഞുകയറ്റത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നും സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ 9-ാമത് ദേശീയ സുരക്ഷാ സ്ട്രാറ്റജീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരതയെയും തീവ്രവാദവൽക്കരണത്തെയും ഫലപ്രദമായി നേരിടുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രഹാർ പദ്ധതി ഫലപ്രദമായി നടപ്പാക്കാനും UAPA കേസുകളോട് സമഗ്രവും സംയോജിതവുമായ സമീപനം സ്വീകരിക്കാനും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. 2 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിമാർ, കേന്ദ്ര സായുധ സേനകളുടെയും പോലീസ് വിഭാഗങ്ങളുടെയും മേധാവികൾ തുടങ്ങി 850-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരം, സാമ്പത്തിക സഹകരണം എന്നിവ ചർച്ചയായി. സാമ്പത്തിക സഹകരണം, വ്യാപാരം, ഊർജ്ജം എന്നീ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു.
3: Progress on market access, removal of tariff and non-tariff barriers, strengthening payment mechanisms and stronger business to business engagement will be critical for addressing this imbalance and achieving our shared objective of US$100 billion in bilateral trade by 2030.
2: ഔദ്യോഗിക സന്ദർശനത്തിനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ബെയ്ജിംഗിലെത്തി. ഇന്ത്യ ചൈന അതിർത്തി വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനുള്ള 25-ാമത് പ്രതിനിധി ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കും. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായും വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്ങുമായും ശ്രീ ഡോവൽ കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളതാകും സന്ദർശനമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കാനഡ ധനമന്ത്രിക്കൊപ്പം പ്രഥമ സാമ്പത്തിക ധനകാര്യ സംഭാഷണത്തിൽ കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കും. വിവിധ വ്യവസായ വട്ടമേശ സമ്മേളനങ്ങളിലും ശ്രീമതി നിർമ്മലാ സീതാരാമൻ സംസാരിക്കും. രാജ്യത്ത് ഉൽപ്പാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് കമ്പനികൾ ഉന്നയിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനായി അടുത്ത 2 മാസത്തിനുള്ളിൽ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ജപ്പാൻ പുതിയ തലമുറ സാമ്പത്തിക പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് ടോക്കിയോയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
4: India has a domestic demand which was earlier expected to be about $100 billion for semiconductors by 2030, but looking at the growing incomes and increasing numbers of people coming into the middle class, their ability to buy electronic goods is significantly high, and that demand has translated into a potential semiconductor market of $150 billion in the next 5 years.
2: പശ്ചിമബംഗാളിൽ പൌരത്വ ഭേദഗതി നിയമപ്രകാരം ഹിയറിംഗുകൾ നടത്താനും അർഹരായ അപേക്ഷകർക്ക് പൌരത്വ സർട്ടിഫിക്കറ്റുകൾ നൽകാനും സംസ്ഥാന സർക്കാരിനെ ചുമതലപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇതു സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഏകദേശം 230,000 അപേക്ഷകരിൽ 23,000 പേർക്ക് ഇതിനകം പൌരത്വ സർട്ടിഫിക്കറ്റുകൾ നൽകിയതായി മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തവരോട് CAA പ്രകാരം പൌരത്വത്തിനായി അപേക്ഷിക്കാനും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാള നാട്. അവസാനവട്ട ഒരുക്കങ്ങളുടെ ഓണപ്പാച്ചിലുമായി ഇന്ന് ഉത്രാടം. സദ്യവട്ടങ്ങളൊരുക്കിയും ഒത്തുകൂടിയും മലയാളികൾ നാളെ തിരുവോണം ആഘോഷിക്കും. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഇന്നലെ വർണ്ണാഭമായ തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 30-ന് ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും പങ്കെടുക്കും. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. തിരുവോണ ദിവസം സന്നിധാനത്ത് ഓണസദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി August 28 രാത്രി 10 മണിക്കാണ് നട അടയ്ക്കുക. ഓണത്തോടനുബന്ധിച്ച് ഇന്ന് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 26, 27, 28 September 2 റേഷൻ കടകൾ അവധിയായിരിക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. വിപുലമായ പരിപാടികളാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുക. മഅദിൻ അക്കാദമിയും വിവിധ മുസ്ലിം സംഘടനകളും സംയുക്തമായി സംഘടിപ്പിച്ച കേരളത്തിലെ ഏറ്റവും വലിയ നബിദിന സന്ദേശ റാലി മലപ്പുറത്ത് നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: സൌത്ത് സുഡാനിലെ UN ദൌത്യ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ആക്രമണത്തിൽ 2 UN സമാധാന സേനാംഗങ്ങൾ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. UN കേന്ദ്രങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇറാനെതിരെയുള്ള ഉപരോധം കടുപ്പിച്ച അമേരിക്ക. ഇറാന്റെ വരുമാന സ്രോതസ്സുകൾ പൂർണ്ണമായും തടയുകയെന്ന ലക്ഷ്യത്തോടെ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു. ഇറാനുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് മറ്റ് രാജ്യങ്ങൾക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. എന്നാൽ അമേരിക്കയുടെ മുന്നറിയിപ്പുകളെ ഇറാൻ പൂർണ്ണമായി തള്ളി. ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശേഷി നിലവിൽ US ഇറാൻ വ്യക്തമാക്കി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: തിങ്കളാഴ്ചയെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് ഇന്ന് മഴയുടെ ശക്തി കുറയുമെങ്കിലും 9 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് ഇല്ലാത്തത്. തിരുവോണദിനമായ നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും.
2: ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിന്റെ രണ്ടാം ദിനം ധ്രുവ് ജുറൈലിന്റെയും ദേവ്ദത്ത് പടിക്കലിന്റെയും സെഞ്ചുറി കരുത്തിൽ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് 9 wicketന് 503 റൺസ് എന്ന കൂറ്റൻ സ്കോറിൽ ഡിക്ലയർ ചെയ്തു. മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ ധ്രുവ് ജുറൈൽ 115 റൺസോടെ പുറത്താകാതെ നിന്നപ്പോൾ ദേവ്ദത്ത് പടിക്കൽ 117 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ 2 wicket നഷ്ടത്തിൽ 8 റൺസ് എന്ന നിലയിലാണ്. ഗോതമ്പ് മാവിന്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ നീക്കി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇതോടെ ആട്ട, മൈദ, റവ, മറ്റ് ഗോതമ്പ് അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിദേശ കയറ്റുമതിക്ക് വഴി തുറന്നു. ഇവയുടെ കയറ്റുമതി നയം സർക്കാർ നിരോധിതമെന്നതിൽ നിന്നും സ്വതന്ത്രമെന്ന വിഭാഗത്തിലേക്ക് മാറ്റിയതായും DGFT അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനം സംബന്ധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി UGC, AICTE എന്നിവയിലെ ഉദ്യോഗസ്ഥരുമായി ഓൺലൈൻ യോഗം ചേർന്നു. യുവ കായിക പ്രതിഭകളെ വളർത്തിയെടുക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഖേലോ ഭാരത് പദ്ധതിയെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ സാങ്കേതികവിദ്യ, മികച്ച ആശയവിനിമയം എന്നിവയുമായി സംയോജിപ്പിച്ച് ആഗോള ബന്ധങ്ങൾ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. ഇത് ഇന്ന് അവസാനവട്ട ഒരുക്കങ്ങളുടെ ഉത്രാടപ്പാച്ചിൽ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഒന്നാം ഇന്നിംഗ്സ് 9 wicketന് 503 റൺസ് എന്ന നിലയിൽ ഡിക്ലയർ ചെയ്തു. സൌത്ത് സുഡാനിലെ UN ദൌത്യ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
0: ആകാശവാണി കണ്ണൂർ. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
7: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
8: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
7: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
8: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
7: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
8: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
7: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
8: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
9: ആവണി ഈണങ്ങൾ ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഓണപ്പാട്ടിന്റെ ഓർമ്മ.
10: എസ് രമേശൻ നായർ എഴുതി,

0: നിങ്ങൾക്കറിയാമോ, കൃഷ്ണനാട്ടം എന്ന കലാരൂപം ആവിഷ്കരിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദനാണ് കൃഷ്ണനാട്ടം എന്ന കലാരൂപം ആവിഷ്കരിച്ചത്. ഭക്തകവി ജയദേവന്റെ ഗീതഗോവിന്ദത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് മാനവേദൻ രചിച്ച കൃഷ്ണഗീതി എന്ന കാവ്യത്തിന്റെ ദൃശ്യാവിഷ്കാരമായ കൃഷ്ണനാട്ടം കേരളീയമായ ആദ്യത്തെ നൃത്ത നാടകം കൂടിയാണ്.
1: സിനിമ പാരഡൈസോ, വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.
0: ഫ്രഞ്ച് ചലച്ചിത്രകാരൻ റോബർട്ടോ എൻട്രിക്കോ സംവിധാനം ചെയ്ത ആൻ ഒക്യുറൻസ് അറ്റ് ഔൾ ക്രീക്ക് ബ്രിഡ്ജ് എന്ന ഹ്രസ്വചിത്രത്തെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നത് അധ്യാപകനായ അനുജിത് ശശിധരൻ.
2: നിമിഷങ്ങൾ കൊണ്ട് മനുഷ്യ മനസ്സ് സഞ്ചരിക്കുന്ന ദൂരകാലങ്ങളെ അളക്കുന്ന ചെറുകഥയാണ് ആംബ്രോസ് ബിയേഴ്സിന്റെ ആൻ ഒക്കറൻസ് അറ്റ് ഔൾ ക്രീക്ക് ബ്രിഡ്ജ്. അമേരിക്കൻ ആഭ്യന്തര യുദ്ധകാലം പശ്ചാത്തലമാക്കിക്കൊണ്ട് 1890 രചിച്ച ഈ കഥയെ അതിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നും വിടർത്തി അതുവഴി ധാർമ്മിക ഭാരം ഒഴിവാക്കി ഒരു ഹ്രസ്വചിത്രമായി റോബർട്ട് ജോർജിയോ എൻട്രിക്കോ പുനഃസൃഷ്ടിച്ചപ്പോൾ ഏകാഗ്രത കൊണ്ടും സ്വരൂപം കൊണ്ടും അത് നൽകുന്ന സൗന്ദര്യ പാഠങ്ങൾ വ്യത്യസ്തവും തീക്ഷ്ണവുമായി മാറി. അമേരിക്കൻ ടെലിവിഷൻ പ്രൊഡ്യൂസറും തിരക്കഥാകൃത്തുമായിരുന്ന റോഡ് സ്റ്റെർലിംഗ് 1959 മുതൽ 1964 വരെ 5 സീസണുകളിലായി അവതരിപ്പിച്ച സീരീസ് ആയിരുന്നു ട്വിലൈറ്റ് സോൺ. 1962 ട്വിലൈറ്റ് സോണിന് വേണ്ടിയാണ് റോബർട്ട് എൻട്രിക്കോ ല റിവിയർ ദു ഹിബു എന്ന് ഫ്രഞ്ചിലും ആൻ ഒക്കറൻസ് അറ്റ് ഔൾ ക്രീക്ക് ബ്രിഡ്ജ് എന്ന് ഇംഗ്ലീഷിലും പേരുകളുള്ള ഈ വിശ്വോത്തര ഷോർട്ട് ഫിലിം സൃഷ്ടിച്ചത്. 1962 കാൻ ചലച്ചിത്രമേളയിൽ മികച്ച ഷോർട്ട് സബ്ജക്ട് വിഭാഗത്തിൽ പുരസ്കാരവും 1963 ബെസ്റ്റ് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമിനുള്ള ഓസ്കറും ആൻ ഒക്കറൻസ് അറ്റ് ഔൾ ക്രീക്ക് ബ്രിഡ്ജ് കരസ്ഥമാക്കി. ചിത്രം തുടങ്ങുന്നത് ഒരു താക്കീതിന്റെ ഫലകം കാണിച്ചുകൊണ്ടാണ്. തീവണ്ടിപ്പാതയിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്നവരെ തൂക്കിക്കൊല്ലും എന്നാണത് പറയുന്നത്. പിന്നെ ഒരാളെ തൂക്കിലിടാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ്. ഔൾ ക്രീക്ക് പാലത്തിൽ നിന്നും നദിയുടെ മുകളിലേക്ക് നീളുന്ന തരത്തിൽ വെച്ചിട്ടുള്ള പലകയുടെ പാലത്തിനു മുകളിലുള്ള ഭാഗത്ത് പട്ടാള മേധാവി കയറി നിൽക്കുന്നു. നദിയുടെ മുകളിലേക്ക് തള്ളി നിൽക്കുന്ന ഇടത്തായി കുറ്റവാളിയെയും കയറ്റുന്നു. അപ്പുറവും ഇപ്പുറവും കുന്നിൻ മുകളിലുമെല്ലാം ആയുധധാരികളായ പട്ടാളക്കാർ ജാഗ്രതയോടെ നിൽക്കുന്നുണ്ട്. കാഴ്ചയിൽ കുലീനായി കാണപ്പെടുന്ന ഇരയുടെ കൈകാലുകൾ ബന്ധിക്കുന്നു. പാലത്തിന്റെ കൈവരിയോട് ചേർന്ന് ഉയർത്തി ഉറപ്പിച്ച തടിയിൽ കെട്ടിയ കയറിലെ കുടുക്ക് ആ ഹതഭാഗ്യന്റെ കഴുത്തിലേക്ക് ഇറക്കുന്നു. എല്ലാം സജ്ജമായി എന്ന് കണ്ടപ്പോൾ ഉദ്യോഗസ്ഥന്റെ സ്ഥാനത്ത് മറ്റൊരു പട്ടാളക്കാരൻ കയറുന്നു. ഇനി ആജ്ഞ കിട്ടിയാൽ മാത്രം മതി, ആ പട്ടാളക്കാരനും പലകയുടെ മുകളിൽ നിന്നും ഇറങ്ങും. കുറ്റവാളിയുടെ കാലിനടിയിൽ നിന്നും പലക തെന്നിമാറും, കുറ്റവാളി തൂങ്ങും. എന്നാൽ കണക്ക് കൂട്ടലിന് വിരുദ്ധമായി കൊലക്കയർ പൊട്ടി അയാൾ പുഴയിലേക്ക് പതിക്കുകയാണുണ്ടായത്. പുഴയുടെ ആഴങ്ങളിൽ വെച്ച് വളരെ ബുദ്ധിമുട്ടി നായകൻ തന്റെ ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടുന്നു. ആർത്തി കൊണ്ട് നീറുന്ന ശ്വാസകോശവുമായി അയാൾ മുകൾ പരപ്പിലെത്തി തത്രപ്പാടോടെ ജീവശ്വാസം വലിച്ചെടുത്തപ്പോൾ അത്ഭുതവും ആനന്ദവുമായി. താൻ മരിച്ചിട്ടില്ല. ചുറ്റുമുള്ള പ്രകൃതി അയാൾക്ക് പുതിയൊരനുഭവമായി മാറുകയാണ്. പാലത്തിലും കരയിലുമായി തോക്ക് ചൂണ്ടി നിൽക്കുന്ന പട്ടാളക്കാർ കണ്ണിൽ പെട്ടപ്പോഴാണ് അയാളുടെ അവാച്യമായ അനുഭൂതിക്ക് കടിഞ്ഞാൺ വീണത്. ഉടനെ ഒരു വെടിപൊട്ടി. പിന്നെ സമയം പാഴാക്കാതെ അയാൾ നീന്തിയകലാൻ ശ്രമിച്ചു. ചുറ്റും തുരുതുരാ വെടിയൊച്ചകൾ. ഒടുവിൽ പുഴയയാളെ അകലെ ഒരു മണൽത്തട്ടിലെത്തിച്ചു. കയ്യിൽ സാരമല്ലാത്ത ഒരു മുറിവിനപ്പുറം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. സുരക്ഷിതനാണെന്ന തോന്നൽ പിന്നെയും രക്ഷപ്പെടലിന്റെ ആഘോഷത്തെ വിളിച്ചു വരുത്തി. പ്രതീക്ഷകളും പ്രയത്നങ്ങളും കൊണ്ട് ചലനാത്മകമായ ലോകത്തിന്റെ ഒരു ഭാഗമായി താൻ ഇനിയും ഉണ്ടാവുമെന്ന തിരിച്ചറിവിന്റെ ആഹ്ലാദമാകാം. അല്ലെങ്കിൽ ഏതൊരു ജീവിയെയും പോലെ പ്രാണൻ രക്ഷപ്പെട്ട ആശ്വാസത്തിന്റെ നിർവൃതിയിലാകാം അയാൾ ആ മണൽപ്പരപ്പിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കിടന്നുരുണ്ടു. മണൽ വാരി എറിഞ്ഞു. പെട്ടെന്നായിരുന്നു ഒരു വെടിയൊച്ച. ചാടിപ്പിണഞ്ഞെണീറ്റ് അയാൾ ഓടാൻ തുടങ്ങി. തളർച്ചയെ അവഗണിച്ചുകൊണ്ട് പാഞ്ഞു. ഓടി ഓടി കിതച്ചൊടുവിൽ എവിടെയോ വെച്ച് താൻ സ്വന്തം വീടിനെടുത്തെത്തി എന്നയാൾ ആശ്വാസത്തോടെ തിരിച്ചറിയുന്നു. അവസാനം അയാൾ തന്നെ സ്വീകരിക്കാൻ പുഞ്ചിരിച്ചുകൊണ്ടുവരുന്ന ഭാര്യയുടെ അടുത്തേക്ക് ഓടിയെത്തി. അത്യാഹ്ലാദത്തോടെ ഒരാലിംഗനത്തിൽ അമർന്നു നിൽക്കുമ്പോൾ പെട്ടെന്ന് കഴുത്തിനൊരു ബുദ്ധിമുട്ട്. എന്തോ മുറുകി പൊട്ടുന്ന ശബ്ദത്തോടൊപ്പം അയാളുടെ കഴുത്ത് പിന്നിലേക്ക് മറിഞ്ഞു. ആ മനുഷ്യന്റെ ശരീരം ഔൾ ക്രീക്ക് പാലത്തിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഇത്രയും സ്തോപജനകമായ ഒരു ക്ലൈമാക്സ് ലോക സിനിമകളിൽ അപൂർവമായി മാത്രം കാണാൻ കിട്ടുന്നതാണ്. സിനിമയുടെ അവസാനം പട്ടാളക്കാർ പിരിഞ്ഞു പോകുമ്പോഴും സഹൃദയന്റെ ഹൃദയത്തിൽ നടുക്കവും പീഡയും ബാക്കിയുണ്ടാവും. 24 മിനിറ്റിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള ഈ സിനിമ പ്രേക്ഷകർക്ക് നൽകുന്നത് ഉദ്വേഗം നിറഞ്ഞ ഒരു ദൃശ്യാനുഭവം മാത്രമല്ല, യാഥാർത്ഥ്യത്തിന്റെയും കലയുടെയും ചില പാഠങ്ങൾ കൂടിയാണ്. മുൻപ് പറഞ്ഞതുപോലെ ഈ ചലച്ചിത്രത്തിന് നിദാനമായുള്ള ചെറുകഥയിലെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തെ നീക്കം ചെയ്യുന്നതിലൂടെ എൻറിക്കോ അവതരിപ്പിക്കുന്നത് സാർവലൗകികമായ അനുഭവത്തെയാണ്. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങൾ വ്യക്തിജീവിതങ്ങളെ വ്യവസ്ഥിതിയുടെ കണ്ണികളാക്കി ഹിംസിക്കുന്നതിൻ്റെ ഒരു രൂപകമായി ഈ ചിത്രം അങ്ങനെ പരിണമിക്കും. എന്നാൽ അതിലും മൂർത്തമായി ഇതിൽ ദർശിക്കാനാവുക ഭരണകൂട നൃശംസതയാണ്. അധികാരത്തിന്റെ പിണിയാളുകൾ എങ്ങനെ യന്ത്രം കണക്കെ നിസ്സംഗരായി ഹിംസ നടത്തുന്നു എന്നുള്ളതിന്റെ ഒരു രേഖാചിത്രമായി ഈ സിനിമ നിലകൊള്ളുന്നു. ഇരയെ കൊലമരത്തിലേക്ക് നയിക്കുമ്പോൾ, അയാളുടെ കൈകാലുകൾ ബന്ധിക്കുമ്പോൾ, കഴുത്തിൽ കയറിട്ട് തയ്യാറാക്കുമ്പോൾ എല്ലാം യാതൊരു ഭാവഭേദവും കൂടാതെ ചലിക്കുന്ന യന്ത്രങ്ങളെ പോലെയാണ് നീതിപാലകരുടെ നീക്കങ്ങൾ. ചോദ്യം ചെയ്യപ്പെടാതെ നിലകൊള്ളാൻ ആഗ്രഹിക്കുന്ന അധികാര കേന്ദ്രങ്ങൾ എങ്ങനെ വ്യക്തികളെ കൈകാര്യം ചെയ്യുന്നു എന്നതിനൊരു അന്യാപദേശമായി ഈ സിനിമ അങ്ങനെ നിൽക്കുകയാണ്. അധികാരത്തിന്റെ എല്ലിൻ കഷ്ണങ്ങളും വെറുപ്പിന്റെ തത്വശാസ്ത്രവും കൊണ്ട് ഒരു വിഭാഗത്തെ ചൊൽപിടിയിലൊതുക്കുകയും എന്നിട്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് എതിർപ്പിന്റെ ശബ്ദങ്ങളെ നിർദാക്ഷിണ്യം അമർച്ച ചെയ്ത് ആഘോഷിക്കുന്ന ഏകാധിപത്യത്തെയും സ്യൂഡോ ജനാധിപത്യത്തെയും ഇവിടെ കാണാനാകാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും രാഷ്ട്രീയ വ്യാഖ്യാനത്തിനും വളരെയേറെ മുകളിലാണ് ആൻ ഒക്കറൻസ് അറ്റ് ഔൾ ക്രീക്ക് ബ്രിഡ്ജിന്റെ കലാപരമായ ഔന്നത്യം. മിനിമലിസത്തിന്റെയും ദൃശ്യശബ്ദ സങ്കലനത്തിന്റെയും ഒന്നാംതരം പാഠപുസ്തകമാണ് ഈ സിനിമ. സ്തുത്യർഹമായ ഒരു ഭാഗം പുഴയുടെ അടിയിൽ നിന്നും ഉപരിതലത്തിലേക്കുള്ള ഷോട്ടുകളുടെ പരിണാമമാണ്. ഇന്നത്തെ പോലെ അത്യാധുനിക സംവിധാനങ്ങളുള്ള അണ്ടർ വാട്ടർ ക്യാമറകൾ ഇല്ലാതിരുന്ന കാലത്ത് നിന്നുമുള്ള ജലാന്തര ദൃശ്യങ്ങളുടെ സൗകുമാര്യത അത്ഭുതപ്പെടുത്തുന്നതാണ്. പുഴയുടെ അടിയിൽ താണുപോകുന്ന നായകൻ ശ്രമപ്പെട്ട് കെട്ടുകൾ അഴിക്കുന്നതും ശ്വാസത്തിനു വേണ്ടി മുകളിലേക്ക് കുതിക്കുന്നതുമായുള്ള ദൃശ്യങ്ങളിൽ നമ്മൾ കേൾക്കുക കനമുള്ള ജലത്തിന്റെ സ്വകാര്യമായ നിശബ്ദതയും മർമ്മരം പോലെ നേർത്ത ചലനധ്വനിയും കുമിളകൾ ഉണർന്നുടയുന്ന ശബ്ദവും മാത്രമാണ്. എന്നാൽ അയാൾ ഉപരിതലത്തിൽ എത്തുന്ന മാത്രയിൽ ഭൂമിയിലെ ചിരപരിചിതങ്ങളായ ഒഴുക്കിന്റെയും കാറ്റിലിളകുന്ന ഇലച്ചാർത്തുകളുടെയും പക്ഷികളുടെയും ഒക്കെ ശബ്ദങ്ങൾ ദൃശ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. പുഴയിലോ മറ്റോ ഒരു മുങ്ങാങ്കുഴി ഇട്ട് നിവർന്ന പ്രതീതി പ്രേക്ഷകരിലും ഉണ്ടാകുന്ന തരത്തിൽ ശക്തമായ ആവിഷ്കാരമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ചലച്ചിത്രത്തിൽ ഒരു ഷോട്ട് എന്നാൽ രചനയിൽ ഒരു വാക്യമാണ്. സാഹിത്യത്തിൽ വാക്കുകൾ സൂക്ഷ്മമായി നിർമ്മിക്കുന്ന ആശയതലങ്ങൾ എങ്ങനെ അഭ്രപാളിയിൽ ആവിഷ്കരിക്കാനാവും എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് ആൻ ഒക്കറൻസ് അറ്റ് ഔൾ ക്രീക്ക് ബ്രിഡ്ജ്. ഉദാഹരണത്തിന്, ബന്ധനസ്ഥനായി മരണവും കാത്തു നിൽക്കുന്ന കഥാപാത്രം താഴെ നദിയിലൂടെ സ്വതന്ത്രമായി ഒഴുകിപ്പോകുന്ന ഒരു തടിക്കഷ്ണം കാണുന്നുണ്ട്. വല്ലാത്തൊരു ഭാവത്തിലാണ് അയാൾ അത് നോക്കി നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു കാഴ്ചയാകാം അയാളിൽ നീന്തി രക്ഷപ്പെടുന്ന ഭ്രമകൽപ്പനയെ സൃഷ്ടിക്കുന്നത്. അതുപോലെ തീക്ഷ്ണമായ സൂര്യരശ്മികളായി അയാളുടെ കണ്ണുകളെ പൊള്ളിക്കുന്നത് യാഥാർത്ഥ്യമാകാം. അതിൽ നിന്നും രക്ഷപ്പെടാൻ സങ്കല്പത്തിന്റെ ലോകം മാത്രമേ ഉള്ളൂ. ആ സ്വപ്നത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും ഇടയ്ക്കുള്ള പാലത്തിൽ എവിടെയോ വെച്ച് അയാൾ കൊല്ലപ്പെടുന്നു. അങ്ങനെ ബിംബങ്ങളും ലേറ്റ് മോട്ടിഫും ഒക്കെ ഇഴുകിച്ചേർന്ന പ്രായേണ സംഭാഷണം തീരെ ഇല്ലാത്ത ആൻ ഒക്കറൻസ് അറ്റ് ഔൾ ക്രീക്ക് ബ്രിഡ്ജ് കാറ്റുപോലെ, മഴ പോലെ, സംഗീതം പോലെ സാർവലൗകികമായ ഒരു അനുഭവമായി മാറുന്നു. സ്വപ്നത്തിലെ സ്വപ്നം പോലെ അസ്തിത്വമുള്ള ഈ ചിത്രം കലയുടെ സങ്കേതത്തെക്കുറിച്ചുള്ളത് കൂടിയാണ്. വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് അഥവാ മനഃപൂർവ്വം അവിശ്വാസത്തെ മാറ്റി നിർത്തുന്നതിലൂടെയാണ് കലാസ്വാദനം സാധ്യമാകുന്നതെന്ന കോളറിഡ്ജിന്റെ നിരീക്ഷണത്തെ സാധൂകരിക്കുകയും അതേസമയം സിനിമ എന്ന കലയുടെ സ്വരൂപത്തെ തന്നെ തുറന്നു കാട്ടുകയും ചെയ്യുന്നതാണ് എൻറിക്കോയുടെ ആൻ ഒക്കറൻസ് അറ്റ് ഔൾ ക്രീക്ക് ബ്രിഡ്ജ്. സിനിമയുടെ ലോകത്തിലേക്ക് പ്രവേശിക്കുന്ന കാണിയും നായകനെ പോലെ വ്യക്തിജീവിതത്തിലെ ആകുലതകൾ മറന്ന് തിരശീലയിലെ സ്വപ്നലോകത്തെ യാഥാർത്ഥ്യമായി കണ്ട് ആസ്വദിക്കുന്നു. അങ്ങനെ പ്രേക്ഷകരുടെ രൂപകമായി ആൻ ഒക്കറൻസ് അറ്റ് ഔൾ ക്രീക്ക് ബ്രിഡ്ജിലെ കേന്ദ്ര കഥാപാത്രവും മാറുന്നു. എന്നാൽ സിനിമാ കാഴ്ച എന്തെന്ന് സിനിമയിലൂടെ കാണിച്ചു തരുമ്പോഴും അതിൽ നിന്നും അകറ്റി കാണുന്നത് സിനിമയാണെന്ന ബോധ്യം ജനിപ്പിക്കാനുള്ള വിദ്യകളും ഈ സിനിമയിൽ കാണാം. ഈ സിനിമയുടെ ചടുലവും ക്ലിപ്തവുമായ പ്ലോട്ടിൽ താരതമ്യേന ദൈർഘ്യമേറിയ സീക്വൻസ് ആണ് വീട്ടിലേക്കുള്ള നായകന്റെ ഓട്ടം. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ ഇനിയും ഓടണോ എന്ന ചോദ്യം ചോദിക്കാൻ ഒരുപക്ഷെ പ്രേക്ഷകൻ കഥയുടെ ഒഴുക്കിൽ നിന്നും കയറും. അതുപോലെ കഥാനായകൻ ഓട്ടത്തിനിടയിൽ കിതപ്പകറ്റാൻ കാൽമുട്ടുകളിൽ കൈകൾ ഊന്നി നിൽക്കുന്ന ഒരു ദൃശ്യമുണ്ട്. കഥാപാത്രം ഓട്ടം നിർത്തിയിട്ടും ക്യാമറ അതറിയാത്ത മട്ടിൽ അഞ്ചാറ് ചുവടുകൾ പിന്നെയും അതേ വേഗത്തിൽ നീങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ഇത് ക്ഷണനേരത്തേക്കെങ്കിലും നമ്മളെ ക്യാമറ എന്ന യാഥാർത്ഥ്യത്തെ ഓർമ്മപ്പെടുത്തും. അങ്ങനെ പ്രമേയം കൊണ്ടും അവതരണം കൊണ്ടും റോബർട്ട് എൻറിക്കോയുടെ ആൻ ഒക്കറൻസ് അറ്റ് ഔൾ ക്രീക്ക് ബ്രിഡ്ജ് ഒരു മെറ്റാഫിലിം ആണെന്ന് പറയാം. കവിത പോലെ, കഥ പോലെ സിനിമയും ഒരു അനുഭവമാണ്. ആ നിലയ്ക്ക് നിത്യഹരിതമായ അനുഭൂതിയാണ് ആൻ ഒക്കറൻസ് അറ്റ് ഔൾ ക്രീക്ക് ബ്രിഡ്ജ് കരുതി വച്ചിരിക്കുന്നത്. കാലാതീതമായി നിലനിൽക്കുന്ന പ്രശസ്തിയും പരാമർശങ്ങളും പഠനങ്ങളും ഇതിനെ അടിവരയിട്ടുറപ്പിക്കുന്നു. ഇന്നും ലോക സിനിമകളിലെ പല രംഗ ചിത്രീകരണങ്ങളും ആൻ ഒക്കറൻസ് അറ്റ് ഔൾ ക്രീക്ക് ബ്രിഡ്ജിനെ ഓർമ്മപ്പെടുത്തുന്നു. അതുതന്നെയാണ് ഈ ചലച്ചിത്രത്തിന്റെ ചിരപ്രതിഷ്ഠിതമായ കയ്യൊപ്പ്.
0: ഫ്രഞ്ച് ചലച്ചിത്രകാരൻ റോബർട്ടോ എൻറിക്കോ സംവിധാനം ചെയ്ത ആൻ ഒക്കറൻസ് അറ്റ് ഔൾ ക്രീക്ക് ബ്രിഡ്ജ് എന്ന ഹ്രസ്വചിത്രത്തെ പരിചയപ്പെടുത്തി ഇതുവരെ സംസാരിച്ചത് അധ്യാപകനായ അനുജിത് ശശിധരൻ.
1: സിനിമ പാരഡൈസോ വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
5: 7000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
4: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
4: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
5: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: ആകാശവാണി കണ്ണൂർ.
7: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
6: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 7:43 കണ്ണൂരിലെത്തേണ്ടിയിരുന്ന നിസാമുദ്ദീൻ തിരുവനന്തപുരം സ്പെഷ്യൽ ട്രെയിൻ ഇപ്പോൾ 2:49 വൈകിയോടുകയാണ്. 8:07 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 3:53 11:47 ഗാന്ധിധാം തിരുനെൽവേലി ഹംസഫർ എക്സ്പ്രസ് 2:10 വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്.
10: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
7: പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
11: ശ്രീനാരായണ ITI 35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കണ്ണൂരിലെ പ്രമുഖ ITI. കേന്ദ്ര ഗവൺമെന്റ് NCVT കോഴ്സുകൾ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, സ്വിംഗ് ടെക്നോളജി. ഞങ്ങളുടെ കുട്ടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും വിദേശത്തും ജോലി ചെയ്തു വരുന്നു. കോഴ്സ് വിജയിക്കുന്ന മുഴുവൻ ട്രെയിനികൾക്കും പ്ലേസ്മെന്റ് സൌകര്യം ലഭ്യമാണ്. ശ്രീനാരായണ ITI, ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിന് സമീപം, തളാപ് കണ്ണൂർ 2. ഫോൺ 0497-270-9065. മൊബൈൽ 9947-278781.
12: അമ്മ, ആ ബസ്സും പോയി.
13: പോട്ടെ, നിന്റെ അച്ഛനോട് എത്ര കാലേ പറയുന്നു ഒരു നല്ല വാച്ച് വാങ്ങി തരാൻ. ഒരു പൊട്ട വാച്ചും നന്നാക്കോടെ നന്നാക്ക്.
14: അല്ല, എന്താടോ ഇന്ന് ലീവാ?
13: ലീവ് ഞാൻ പറയുന്നില്ല. ഈ വാച്ചിലെ സമയം എത്രയാ മനുഷ്യ?
14: ഓ, അത് പിന്നെ.
13: ഒരു പിന്നെയില്ല, ഞാൻ ഇന്ന് ലീവാ. ഓഫീസിലെ സ്റ്റാഫിന്റെ വാച്ചൊക്കെ എത്ര നല്ലതാ. റോയൽ വാച്ച് കമ്പനിന്ന വാങ്ങിയത്. തളിപ്പറമ്പ് റോയലിൽ പോയി ഇന്ന് തന്നെ എനിക്ക് നല്ലൊരു വാച്ച് വാങ്ങണം.
14: ഓക്കെ, നീ റെഡി ആയിക്കോ.
13: ഓണാശംസകളോടെ റോയൽ വാച്ച് കമ്പനി, മാർക്കറ്റ് റോഡ്, തളിപ്പറമ്പ.
15: പൊന്നിൻ പരിശുദ്ധിയുടെ സുവർണനാമം അൽമാസ്.
16: ഇപ്പോൾ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% വരെ കുറവ്.

0: ഫാഷനും പുതുമയും ഒന്നിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ
1: അൽമാസ് ഗോൾഡൻ ഡയമണ്ട്സ്, പുതിയ തെരു, വൻകുളത്ത് വയൽ ആൻഡ് വലിയന്നൂർ.
2: സാമ്പാർ ഗംഭീരം, അവിയലും ഓലനും തകർത്തു, പാലടപ്രഥമൻ ഒരു രക്ഷയില്ല.
3: ഈ ഓണത്തിനും എല്ലാവരും ഇങ്ങനെ പറയും, കേരള ദിനേശിന്റെ തേങ്ങാപ്പാലും പ്രഥമൻ കിറ്റും സാമ്പാർ പൊടിയും രസം മിക്സും എല്ലാം ഉണ്ടെങ്കിൽ
2: ഓണ സദ്യ സ്പെഷ്യൽ ആക്കൂ. കേരള ദിനേശ് നൽകുന്ന സ്പെഷ്യൽ ടേസ്റ്റിനൊപ്പം
1: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999582.
3: ഓണത്തിന് എല്ലാവരും പുതിയത് വാങ്ങുന്ന തിരക്കിലല്ലേ?
4: അതെ, ഇനി നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് പുതുക്കണം.
3: നേരെ കമ്പ്യൂട്ടർ കെയറിലേക്ക്. മികച്ച കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഓണം സ്പെഷ്യൽ ഓഫറിൽ, ഒപ്പം മികച്ച വിൽപ്പനാനന്തര സേവനവും.
5: ഈ ഓണത്തിന് കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.

0: തിരുവോണ നാളിൽ കണ്ണൂർ ആകാശവാണിയുടെ പ്രത്യേക അതിഥിയായി എത്തുന്നു ആക്ഷേപഹാസ്യത്തിലൂടെ നമ്മളെ ചിരിപ്പിച്ച ചിന്തിപ്പിച്ച ജനപ്രിയ കലാകാരൻ ശ്രീ വിനോദ് കോവൂർ. ഓഗസ്റ്റ് 26 രാവിലെ 7:05 ജാലകത്തിലും തുടർന്ന് 7:35 FM ഡയറിയുടെ രണ്ടാം ഭാഗത്തിലും
1: ഞങ്ങളുടെ ഗാനം കേൾക്കാൻ

0: എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? കൊല്ലം കൊല്ലം എൻ്റെ പ്രജകളെ കാണാൻ ഞാൻ വരുമ്പോൾ സന്തോഷത്തോടെ ചിരിച്ചല്ലേ എന്നെ എതിരേൽക്കേണ്ടത്?
1: ട്യൂണിൻ സ്റ്റാർസിൽ പാട്ടുമേളം. തിരുവോണദിനം ട്യൂണിൻ സ്റ്റാർസിൽ മാവേലിയും മക്കളും പാട്ടും കളിയുമായെത്തുന്നു. കേൾക്കാം ഓഗസ്റ്റ് 26 ബുധനാഴ്ച രാത്രി 8 മണിക്ക്.

0: by my side. I can dream any dream I want.
1: LIC Amritbal policy ilude ningalude kuttigalude ella swapnangalum sathyamaakku. 18-inum 25-inum idayil prayamulla kuttigalkku anuyojyamaya or insurance plan. Policy kaalayalavilude neelam ningalkku nalgunu aakarshakamaya guaranteed addition oppam single allengil limited premium payment thirinjedukkanulla avasaram. Policy vaangunnathinayi ningalude thottadutulla agentumayo LIC branchumayo bandhappeduka. Apakara sadhyatha ghadangal nibandhanakal vyavasthakal ennive kurichulla koodal vivarangalkku vilpana avasanippikkunnathinu munpu vilpana brochure shraddhapoorvam vaayikkuka. LIC Harpal aapke saath.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
3: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
2: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാ.
4: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: ഓണം വിഭവ സമൃദ്ധമാക്കാൻ കേരള ദിനേശിന്റെ ഓണക്കാഴ്ച സമൃദ്ധി ഓണ കിറ്റ്. 1300 രൂപ വില വരുന്ന കുറുവാരി, പ്രഥമൻ കിറ്റ്, തേങ്ങാപ്പാൽ തുടങ്ങി 21 ഉൽപ്പന്നങ്ങൾ 999 രൂപയ്ക്ക് സ്വന്തമാക്കാം. ദിനേശ് സമൃദ്ധി ഓണ കിറ്റ്. നല്ലോണം വിളമ്പാം, നന്മ രുചിക്കാം.
6: ചിത്രയും കൂട്ടരും പാടിയതാണ് അടുത്ത ഗാനം. പൊന്നോണം പൊന്നോണം, ഒന്നാം ഓണം പൊന്നോണം എന്ന് തുടങ്ങുന്നു.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
3: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
4: ചിരവേണ്ട, പിഴിയണ്ട, പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ലിവൻഡോ കോക്കനട്ട് മിൽക്ക്, ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
5: ലിവൻഡോ കോക്കനട്ട് മിൽക്ക്.
6: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
7: സംഗീതമാധുരിയിൽ ഓണപ്പാട്ടുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ജയചന്ദ്രൻ, അരുന്ധതി എന്നിവർ പാടിയത് ഓടി ഓടി ഓടി വന്നു ഒന്നാം ഓണം വന്നു.

0: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
1: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ലോഗിൻ ചെയ്യുക.
2: LIC ഹർ പൽ ആപ്കെ സാത്ത്.
3: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
4: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
3: ആഘോഷം തുടങ്ങിയല്ലേ.
4: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
5: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
6: അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999581.
7: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
8: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
10: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
11: യേശുദാസും കൂട്ടരും പാടിയത് ഉത്രാടപ്പൂനിലാവേവ എന്ന് തുടങ്ങുന്നു.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ഒരു ഗാനം കൂടി കേൾക്കാം. ബിജു നാരായണൻ പാടിയത് ഉത്രാടരാവിന്റെ സർവാംഗലാവണ്യം.

ഓണപ്പാട്ടുകളാണ് സംഗീതമാധുരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതമാധുരി ഇനി നാളെ രാവിലെ 8:30 ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. കേരളത്തെ ലോകത്തിനു മുന്നിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യു ഡി എഫ് ഗവൺമെന്റ് അധികാരമേറ്റ ഇന്നേക്ക് 100 ദിവസം പൂർത്തിയായി. May 18 വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരുപ്പിറവി സ്മരണ പുതുക്കി ലോകമെങ്ങും ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് മദ്രസകൾ, മഹല്ല കമ്മിറ്റികൾ എന്നിവയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും സമ്മേളനങ്ങളും നടത്തും. ആശാപ്രവർത്തകരുടെ ഓണറേറിയവും ഉത്സവബത്തിയും ഓണത്തിന് മുൻപേ നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ഓഗസ്റ്റ് മാസത്തെ ഓണറേറിയമായി 12,000 രൂപ ഉത്സവബത്ത ഇനത്തിൽ 1,450 രൂപയുമാണ് നൽകിയത്. ഓണത്തോടനുബന്ധിച്ച് തിരക്ക് നിയന്ത്രിക്കാനും അനിഷ്ട സംഭവങ്ങൾ തടയാനും കൊല്ലം സിറ്റിയിൽ ഷാഡോ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കി. കൊല്ലം ബീച്ച്, ആശ്രമ മൈതാനം എന്നിവിടങ്ങളിലാണ് നിരീക്ഷണം ശക്തമാക്കിയത്. രാജ്യത്തെ ഗോതമ്പ് മാവിൻ്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി നിയന്ത്രണങ്ങൾ ഗവൺമെന്റ് ഒഴിവാക്കി. ഇതോടെ ആട്ട, മൈദ, റവ, മറ്റ് ഗോതമ്പ് അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിദേശ കയറ്റുമതിക്ക് വഴി തുറന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ആലപ്പി റിപ്പിൾസിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പി റിപ്പിൾസ് 19.3 ഓവറിൽ 131 റൺസിന് പുറത്തായി. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. സഞ്ചാരി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ഗാനമെഴുതിയത് യൂസഫ് അലി കേച്ചേരി, സംഗീത സംവിധാനം യേശുദാസ്.

0: On Kerala's rampant drug crisis, it's the biggest talking point in the state.
1: Elathooril prayapoorthiyagatha pengutiye lahari nalgi pidipichu garbhiniyaakki.
2: Ningal mayakkumarunnirediraayi adishaktamaya nilavaadu edukkanam.
3: Operation Tufan, the narco hunt enna peril oru pathathi Kerala police aarambhikkukayaanu. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
4: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
5: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
4: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
6: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
7: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
8: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
9: ഓഫർ കണ്ടിട്ട്
8: ഡിസ്കൗണ്ട് ഉണ്ടോ?
9: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
8: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
10: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
12: കണ്ടീഷൻസ് അപ്ലൈ.
13: യേശുദാസ് പാടിയത് എത്തിയും എന്ന ചിത്രത്തിൽ. P. ഭാസ്കറിന്റെ വരികൾ, MS ബാബുരാജിന്റെ സംഗീതം.

0: அலை வசல்லம் செல்லல்லாஹு அலை வசல்லம் செல்லல்லாஹு அலை வசல்லம்.
1: மைஜியில் 30 கோடி ரூபாயுடைய ஓணம் டிஸ்கவுண்ட்ஸ் அண்ட் பிரைசஸ், 20 கார்கள், 25 ஸ்கூட்டர்கள், 100 பேருக்கு 1 லட்சம் கேஷ் பிரைஸ், 50 இன்டர்நேஷனல் ட்ரிப்ஸ், மெகா பம்பர் சமரம், BMW கார், ஸ்கிராச் அண்ட் விண்ட்ஷீல்ட், டிவி, ரெஃப்ரிஜரேட்டர், வாஷிங் மெஷின், ஸ்மார்ட் போன்ஸ், 4% முதல் 100% வரை டிஸ்கவுண்ட்.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
4: ജോലിയിൽ ഒരു പ്രൊമോഷൻ ആയാലോ? UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sdou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.

ചലച്ചിത്രഗാന പരിപാടി തുടരുന്നു. അടുത്തതായി മടക്കയാത്ര എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനമെഴുതിയത് ബിച്ചു തിരുമല, സംഗീതം ആലപ്പി രംഗനാഥ്.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
5: അതെങ്ങനെ?
4: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
7: കണ്ടീഷൻസ് അപ്ലൈ.
8: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956007.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
11: അടുത്ത ഗാനം വിഷുക്കണി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സലീൽ ചൗധരി.

0: ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ആകാശവാണി കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മനസ്സിലെ പൂക്കൂട, പ്രത്യേക സംഗീത പരിപാടി. ആകാശവാണിയുടെ കേരള നിലയങ്ങളിൽ കേൾക്കാം. ഈ വരുന്ന ആഗസ്റ്റ് 27 വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് കണ്ണൂർ ആകാശവാണിയുടെ ഓണസമ്മാനം മനസ്സിലെ പൂക്കൂട, പ്രത്യേക സംഗീത പരിപാടി.
1: വാണിജറാം പാടിയത് ചിത്രം ഞാനൊന്നു പറയട്ടെ. ഗാനരചന മുല്ലനേഴി, സംഗീതം കെ രാഘവൻ.

0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916-HYD-BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
7: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
8: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
7: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
9: അടുത്ത ഗാനം മന്ത്രി കൊച്ചമ്മ എന്ന ചിത്രത്തിൽ യേശുദാസ്, ദലീമ എന്നിവർ പാടിയത്. ഗാനരചന S. രമേശൻ നായർ, സംഗീതം മോഹൻ സിതാര.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: നിങ്ങൾ അറിഞ്ഞോ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ TC നിർബന്ധമല്ല. ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.

0: തിരുവോണ നാളിൽ കണ്ണൂർ ആകാശവാണിയുടെ പ്രത്യേക അതിഥിയായി എത്തുന്നു ആക്ഷേപഹാസ്യത്തിലൂടെ നമ്മളെ ചിരിപ്പിച്ച ചിന്തിപ്പിച്ച ജനപ്രിയ കലാകാരൻ ശ്രീ വിനോദ് കോവൂർ. ഓഗസ്റ്റ് 26 രാവിലെ 7:05 ജാലകത്തിലും തുടർന്ന് 7:35 FM ഡയറിയുടെ രണ്ടാം ഭാഗത്തിലും.
1: ഞങ്ങളുടെ ഗാനം കേൾക്കാൻ, ഞങ്ങളുടെ നൃത്തം കാണാൻ, ഓമനത്താമരത്തെന്നലിലേറി നിങ്ങളും പോരാമോ.
2: ചലച്ചിത്രഗാന പരിപാടി തുടരുന്നു. അടുത്ത ഗാനം സായം സന്ധ്യ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ ഷിബു ചക്രവർത്തിയുടേതാണ്, ശ്യാമിൻ്റെതാണ് സംഗീതം.

0: ജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം
3: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
5: കൈതപ്രം എഴുതി ജെറി അമൽദേ വീണം പകർന്ന് യേശുദാസും ചിത്രയും കൂട്ടരും പാടിയ ഗാനമാണിത്. ചിത്രം എന്നെന്നും കണ്ണേട്ടൻ്റെ.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: ഈ ഗാനം ജയചന്ദ്രനും ചിത്രയും പാടിയതാണ്. ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റേതാണ് വരികൾ. കണ്ണൂർ രാജന്റെ സംഗീതം.

0: യേശുദാസും സുശീലയും പാവങ്ങൾ പെണ്ണുങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാന പരിപാടി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുക എന്നീ വിഷയങ്ങളിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കുകയാണ് സന്ദർശനത്തിൻ്റെ ലക്ഷ്യം. ലോകത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം വാരാഘോഷത്തിൻ്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF ഗവൺമെൻറ് അധികാരമേറ്റ് ഇന്നേക്ക് 100 ദിവസം. May 18 മുഖ്യമന്ത്രി VD സതീശൻ്റെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഗോതമ്പ് മാവിൻ്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി നിയന്ത്രണങ്ങൾ ഒഴിവാക്കി കേന്ദ്ര ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. ഇതു സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ ആട്ട, മൈദ, റവ, മറ്റ് ഗോതമ്പ് അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾക്ക് വിദേശ കയറ്റുമതിക്ക് അനുമതിയായി. സമൃദ്ധിയുടെ പൂക്കളം തീർത്ത് തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഇന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടം. നാടും നഗരവും തിരുവോണത്തിൻ്റെ ഒരുക്കങ്ങൾക്കായി ഉത്രാടപ്പാച്ചിലാണ്. ഓണത്തോടനുബന്ധിച്ച് ഇന്ന് റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 27 September 2 റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ സെമിഫൈനൽ കാണാതെ പുറത്ത്. അർജന്റീനയോട് 3-5 പുരുഷ ടീമിൻ്റെ പരാജയം. ഓസ്ട്രേലിയയോട് സമനിലയിൽ കുരുങ്ങിയാണ് വനിതാ ടീമിൻ്റെ മടക്കം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.

നന്മയും സ്നേഹവും നിറഞ്ഞ മനസ്സോടെ മലയാളികൾ വരവേൽക്കുന്ന പൊന്നോണത്തിന്റെ ഏറ്റവും സവിശേഷമായ ഒരു ദിനത്തിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. അതെ, ഇന്ന് ഉത്രാട ദിവസമാണ്.

0: മലയാളി മനസ്സിനെ ആവേശത്തിലാഴ്ത്തുന്ന ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ് എല്ലാവരും. കുടുംബത്തോടൊപ്പമുള്ള ഒത്തുകൂടലും കൂട്ടായ്മകളും എത്രത്തോളം നമ്മുടെ മാനസികാരോഗ്യത്തെ സ്വാധീനിക്കും എന്ന തിരിച്ചറിവാണ് ഓരോ ഓണക്കാലവും നമുക്ക് സമ്മാനിക്കുന്നത്. ഓണാഘോഷവും മാനസിക ഉല്ലാസവും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ നടത്തുന്ന പ്രഭാഷണമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ.
1: മറ്റൊരു തിരുവോണം സമാഗതമായിരിക്കുകയാണ്. റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ബഹുമാന്യരായ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഉത്രാടം ദിനാശംസകൾ. ഓണാഘോഷം എല്ലാ കാലത്തും മലയാളിയുടെ മനസ്സിൽ ഒരു വലിയ ഗൃഹാതുരത്വം സമ്മാനിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. കാലമേറെ കഴിഞ്ഞു പോയിട്ടും തലമുറകൾ മാറി വന്നിട്ടും ജീവിത ശൈലിയിൽ പാശ്ചാത്യവൽക്കരണത്തിന്റെ സ്വാധീനം ശക്തമായിട്ടുമൊക്കെ ഓണം മലയാളിക്ക് മറക്കാനാകാത്ത ഒരു സംഗതിയായി തുടരുന്നു. മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ഓണം ആഘോഷിക്കുന്ന ഒരു മനോനിലയിലേക്ക് മലയാളി എപ്പോഴും എത്തിച്ചേരുന്നു. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന മലയാളിയാണെങ്കിലും ഓണക്കാലത്ത് ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുക എന്നുള്ളത് ഒഴിവാക്കാനാകാത്ത ഒരു സംഗതിയായി തന്നെ തീർന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഓണം മലയാളികളെ ഇങ്ങനെ ഒരുമിച്ച് നിർത്തുന്നത്? ഓണാഘോഷം കൊണ്ട് മാനസികാരോഗ്യത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് വിശദമായി പരിശോധിക്കാം. ഓണത്തിന്റെ ഐതിഹ്യം തന്നെ തീർച്ചയായിട്ടും മാനസിക സംബന്ധമായ ചില വശങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് ഓണാഘോഷം. ഒരു കാലത്ത് എല്ലാ പ്രജകളെയും സമന്മാരായി കണ്ട് കള്ളവും ചതിവുമില്ലാതെ പക്ഷപാതപരമായ സമീപനമില്ലാതെ സ്വർഗലോകം പോലെ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു മഹാരാജാവിനെ ചതിയിലും വഞ്ചനയിലും പെടുത്തി ഈ നാട്ടിൽ നിന്ന് യാത്രയാക്കിയതിനു ശേഷം വർഷത്തിലൊരിക്കൽ ആ മഹാരാജാവ് തൻ്റെ പ്രജകളെ കാണാൻ എത്തുന്ന ഒരു ഐതിഹ്യമാണ് ഓണത്തിന്റെ പുറകിലുള്ളത്. സ്വാഭാവികമായും മൺമറഞ്ഞു പോയ കാലത്തെ നന്മകളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓണം. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ എത്രമാത്രം തീവ്രമായ മാത്സര്യ വിദ്വേഷ ദുർഭാവങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും ഓണക്കാലമാകുമ്പോൾ ആ മനോഭാവങ്ങളെല്ലാം മാറ്റിവെച്ച് സന്തുലിതാവസ്ഥയോടുകൂടി സമചിത്തതയോടുകൂടി സമഭാവനയോടുകൂടി പരസ്പരം സഹകരിച്ച് മതിമറന്ന് ആഘോഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഓണക്കാലത്ത് മലയാളികൾ എത്തിച്ചേരാറുണ്ട്. ഇത് തന്നെയാണ് ഒരുപക്ഷെ ഈ ഓണാഘോഷത്തെ മറ്റ് ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ജാതി മത വർഗ ചിന്തകളൊന്നുമില്ലാതെ ഉന്നതകുല ജാതനെന്നോ ദരിദ്രനെന്നോ ഒന്നോ ഉള്ള പകുതിരിവുകളോ വേർതിരിവുകളോ ഇല്ലാതെ തന്നെ മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് ആഘോഷിക്കുന്ന ഒരു അവസരമായി ഓണക്കാലം മാറുന്നു. ഇതോടൊപ്പം തന്നെ ഓണത്തിന്റെ ഭാഗമായി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക കൂട്ടായ്മകളെ വീണ്ടെടുക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്നതും ഈ ആഘോഷത്തിന്റെ തിളക്കം കൂട്ടുന്ന ഒരു സംഗതിയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പലപ്പോഴും പല ഭൂഖണ്ഡങ്ങളിൽ തന്നെ ജീവിക്കുന്ന വ്യക്തികൾ ബന്ധുക്കൾ ഒരുമിച്ച് നാട്ടിലേക്ക് എത്തിച്ചേരുകയും പരസ്പരം സഹകരിക്കുകയും അവരുടെ കുട്ടിക്കാല ഓർമ്മകളായി വിറക്കുകയും നമ്മുടെ നാടിന്റെ തനിമയാർന്ന വേഷഭൂഷാദികളും ഭക്ഷണ രീതികളും കൂട്ടായ്മകളും കളികളും എല്ലാം വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് ഓണാഘോഷം വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയായി മാറുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരസ്പരമുള്ള ഒത്തൊരുമയുടെ ഒരു ആഘോഷമായി ഓണം മാറുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എത്ര ഉന്നതമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ മണ്ണിലേക്ക് മടങ്ങുകയാണ്. ആ മണ്ണിന്റെ ഗന്ധമൂറുന്ന ആഘോഷങ്ങൾ നിങ്ങളെ വീണ്ടും ഒരുമിച്ച് ചേർക്കുകയാണ്. മാത്രമല്ല ഓണക്കാലത്ത് വീട്ടിൽ വരുന്ന എല്ലാ ആളുകൾക്കും ഭക്ഷണം നൽകുക എന്ന് പറയുന്ന ഒരു രീതിയും പലയിടത്തും നിലവിലുണ്ട് എന്നുള്ളതാണ്. എല്ലാ വ്യക്തികളും സമന്മാരാണ്, ഒരുമിച്ച് ഒരേപോലെ ജീവിക്കേണ്ട ആളുകളാണ്, തമ്മിൽ ഭേദഭാവങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകേണ്ടവരാണ് എന്ന വ്യക്തമായ ഒരു ധാരണ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നാം ചെയ്യും. ഓണത്തെക്കുറിച്ചോ നമ്മുടെ ഗൃഹാതുരമായിട്ടുള്ള സങ്കല്പങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണയില്ലാത്ത പുതുതലമുറയിൽപ്പെട്ട കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ് ഓണക്കാലം സമ്മാനിക്കുന്നത്. ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരമുള്ള മഹാനഗരങ്ങളിലോ കഴിയുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മലയാള തനിമ എന്നൊരു സംഗതി അവർക്ക് പരിചയമുണ്ടാവണമെന്നില്ല. അവർ അവരുടെ സഹപാഠികളായിട്ടുള്ള സഹപ്രവർത്തകരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതശൈലി അതുപോലെ അനുകരിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കാം. അവരുടെ മുൻപിൽ കേരളം എന്ന ഒരു നാടിന് തനിമയാർന്ന ചില രീതികളുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ഓണക്കാലം നമുക്ക് സമ്മാനിക്കുന്നത്. പ്രത്യേകിച്ച് യുവതലമുറയിൽപ്പെട്ട കുട്ടികൾ ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമായി എല്ലാ കാലഘട്ടത്തിലുള്ള എല്ലാ പ്രായ പരിധിയിലുള്ള മാതാപിതാക്കളും ഒരുപോലെ പറയുന്നുണ്ട്. ഈ ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് കുട്ടികളെ മാറ്റി പരസ്പരം ഒരുമിച്ച് ചേരാനുള്ള ഒരു അവസരം ഓണക്കാലം സമ്മാനിക്കുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യമായി കരുതപ്പെടുന്ന ഫിൻലാൻഡും സന്തോഷം വളരെ കൂടി നിൽക്കുന്ന മറ്റ് രാഷ്ട്രങ്ങളായ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുമൊക്കെ പ്രധാനമായി പ്രകൃതിയുടെ ഭാഗമായി മനുഷ്യനെ കാണുന്ന സങ്കല്പത്തിൽ വിശ്വസിക്കുന്നു. തങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് എന്നും പ്രകൃതിയെ നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യമെന്നുമുള്ള ഒരു തത്വചിന്ത മനസ്സിൽ കരുതുന്നത് കൊണ്ടാണ് അവർ മറ്റുള്ളവരെക്കാൾ സന്തുഷ്ടരായി മുന്നോട്ട് പോകുന്നതെന്ന് പല പഠനങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും അതിനുള്ള ഒരു സൗകര്യവും സാഹചര്യവുമാണ് ഈ ഓണാഘോഷം പ്രദാനം ചെയ്യുന്നത്. ഒരു കാർഷിക ആഘോഷമായതുകൊണ്ട് തന്നെ നാണ്യ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ആഘോഷമായി തന്നെയാണ് ഓണത്തിനെ വിഭാവനം ചെയ്യുന്നത്. ഇന്ന് കാർഷിക വൃത്തി ഒരു വലിയ യാഥാർത്ഥ്യമല്ലെങ്കിൽ പോലും ചെറുകിട രീതിയിൽ കൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരമായി ഈ ഓണാഘോഷത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നെൽകൃഷി വലിയ തോതിൽ നടത്തുന്നവർ കേരളത്തിൽ കുറവാണെങ്കിൽ പോലും പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ ഒക്കെ സ്വന്തം വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യുന്നവർ ധാരാളം ഉണ്ട്. ആ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും സ്വന്തമായി കൃഷി ചെയ്തെടുത്ത വിഭവങ്ങൾ കൊണ്ട് സദ്യ ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമത്തിലേക്ക് നീങ്ങാനും കഴിയുക വഴി പ്രകൃതിയുമായി ഒന്നു ചേരാനുള്ള അവസരം ഒരിക്കൽ കൂടി വരികയാണ്. മാത്രമല്ല, ഓണത്തിന്റെ തലേദിവസം ബന്ധുക്കളെല്ലാം നാട്ടിൽ ഒരുമിച്ച് ചേർന്ന് പലവിധമായിട്ടുള്ള കളികളിലും ഏർപ്പെടുമ്പോൾ അവർ തമ്മിലുള്ള സാമൂഹികമായ ഇഴയടുപ്പം ശക്തിപ്പെടുന്നു. പരസ്പരം മനസ്സിലാക്കാനും മറുവശത്തുള്ള വ്യക്തിയുടെ വൈകാരിക ഭാവം കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി പ്രവർത്തിക്കാനുമുള്ള അനുതാപം അഥവാ എമ്പതി എന്ന ഗുണവിശേഷം വികസിക്കാനും ഈ സാഹചര്യം വളരെയധികം ഗുണം ചെയ്യുന്നു. ഓണക്കളികളിലൂടെ ജീവിത നിപുണതാ വിദ്യാഭ്യാസം നേടിയെടുക്കാനുള്ള അവസരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം കളികളിലെ ജയവും തോൽവിയും സ്ഥായിയായ സംഗതിയല്ല എന്ന ഒരു തിരിച്ചറിവ് വരുന്നതോടുകൂടി ആ ജയത്തിനെയും തോൽവിയെയും തുടർന്നുള്ള മാനസിക സംഘർഷം ലഘൂകരിക്കപ്പെടുന്നു. ഒരു കളിയിൽ ജയിച്ചതുകൊണ്ട് താൻ എന്തെങ്കിലും ആയി എന്നൊരു ധാരണ ഉണ്ടാകേണ്ടതില്ല. അടുത്ത കളിയിൽ തോൽവി സംഭവിക്കാം. ഒരു തോൽവി ജീവിതത്തിന്റെ അവസാനമല്ല, അടുത്ത കളിയിൽ ജയിക്കാം. അപ്പോൾ ജയത്തിന്റെയും തോൽവിയുടെയും ഒരു സ്ഥായിയല്ലാത്ത സ്വഭാവത്തെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ജീവിതത്തിൽ നമ്മുടെ അതിജീവന ശേഷി മെച്ചപ്പെടുത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വ്യക്തികളുടെ കലാവാസനകൾ പുറത്തെടുക്കാനും പരിപോഷിപ്പിക്കാനുമുള്ള ഒരു അവസരം കൂടെ ഓണക്കാലം സംഭാവന ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പാട്ടുപാടാനോ നൃത്തം ചെയ്യാനോ ഒന്നും നൈസർഗികമായ സിദ്ധി കൊണ്ട് അനുഗ്രഹീതരല്ലാത്തവർ പോലും ഇത്തരം പ്രവൃത്തികളിൽ പങ്കെടുക്കുകയും പരസ്പരം സഹകരിക്കുകയും ചെയ്യുന്ന വഴി വലിയൊരു മാനസിക ഉല്ലാസത്തിന്റെ വഴിയാണ് തുറന്നു കിട്ടുന്നത്. ഇവിടെ തന്റെ പദവിക്കോ പണത്തിനോ ഒന്നും വില കൽപ്പിക്കാതെ തീർത്തും പച്ച മനുഷ്യനായി മാറി ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക വഴി തീർച്ചയായിട്ടും നാം ഭൂമിയുടെ ഭാഗമാണ് എന്നൊരു തിരിച്ചറിവ് കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ സഹായകമാകുന്നു. അയൽപക്കത്തുള്ള വ്യക്തികളുമായി ഒരുമിച്ച് ചേർന്ന് മനസ്സ് തുറക്കാനും സമയം ചെലവിടാനുമുള്ള അവസരവും ഓണക്കാലം നൽകുന്നുണ്ട്. അയൽവാസികളുടെ ജാതിയോ മതമോ വർഗമോ ഒന്നും പരിഗണിക്കാതെ ഒരു മലയാളി എന്നുള്ള പരിഗണന വെച്ചുകൊണ്ട് പരസ്പരം സഹകരിക്കാനുള്ള ഈ അവസരമാണ് ഓണക്കാലം പ്രദാനം ചെയ്യുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യം തന്നെ. ഇതിൽ മനുഷ്യർ തമ്മിലുള്ള എല്ലാ ഭേദഭാവങ്ങളും മാഞ്ഞു പോവുകയും മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള തലത്തിൽ തന്നെ സ്വയം വിലയിരുത്തുകയും മറ്റുള്ളവരെ വിലയിരുത്തുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഇക്കാരണം കൊണ്ട് തന്നെ മനുഷ്യനിർമ്മിതമായ എല്ലാ ഭേദഭാവങ്ങളെയും അകറ്റി നിർത്തിക്കൊണ്ട് ശക്തമായ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താനും ശക്തമായ ഒരു പാരസ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വിജയകരമായ രീതിയിലുള്ള ഒരു പരസ്പര സഹകരണം സാധ്യമാക്കാനും ഈ ഓണക്കാലം നമ്മെ സഹായിക്കുന്നു. ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഓണവുമായി ബന്ധപ്പെട്ട വാണിജ്യപരമായിട്ടുള്ള ചില ഘടകങ്ങൾ തന്നെയാണ്. ഓണക്കാലം വാണിജ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സാമ്പത്തികമായി ഏറ്റവും നല്ലൊരു കാലമാണ്. കാരണം ആഘോഷത്തിന്റെ ഭാഗമായി വസ്ത്രങ്ങൾ വാങ്ങുകയും പണം ചെലവഴിക്കുകയും ചെയ്യുന്നത് മലയാളികളുടെ സ്വഭാവത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധേയമായ ഒരു അവസ്ഥയായി മാറുന്നു. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന ഒരു പഴമൊഴി തന്നെ നിലവിലുള്ളത് അതിനെ അടിവരയിടുകയും ചെയ്യുന്നു. പക്ഷെ തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഓണത്തിന് സാമ്പത്തികമായി ചെലവിടുമ്പോൾ നമ്മുടെ വരവിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിയന്ത്രിതമായി ചെലവിടാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പരിധി വിട്ടുള്ള ആഡംബര ചെലവുകൾ വഴി നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി തകരാതെ നോക്കേണ്ടത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ തീർച്ചയായിട്ടും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വസ്ത്രങ്ങൾ വാങ്ങാനും പുതിയ ഭക്ഷ്യവിഭവങ്ങൾ വാങ്ങാനും സദ്യ തയ്യാറാക്കാനും ഒക്കെ ശ്രമിക്കുന്നത് വഴി നമ്മുടെ വിപണിയിൽ ഒരു ഊർജസ്വലമായ ചലനം വരാനുള്ള സാധ്യത തുറക്കുകയാണ്. ഇതിലൂടെ ഈ വാണിജ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ജീവിതം സമ്പൽ സമൃദ്ധമാകാനുള്ളൊരു അവസരം ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ വീടുകളിൽ ഉള്ള ധനം സംജാതമാകാൻ ഇത് സഹായകമാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഓണം എന്നത് ഒരു വികാരമായി മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കേവലം ഒരു ദിവസത്തെ ആഘോഷമായി അത് പരിമിതപ്പെടുത്താൻ പാടില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട് മനസ്സിൽ ഉയരുന്ന സങ്കല്പങ്ങളെ ഒരു ജീവിതകാലം മൊത്തം നെഞ്ചേറ്റിക്കൊണ്ട് നടക്കേണ്ടത് ആവശ്യമാണ്. യുവതലമുറയിൽപ്പെട്ട കുട്ടികളോട് ഓണത്തിന്റെ സങ്കല്പം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മഹാബലിയെ പോലെ നീതിമാനായി ധർമ്മിഷ്ഠനായി സത്യസന്ധനായി എല്ലാവരെയും സമഭാവത്തോടെ കാണുന്ന ഒരു വ്യക്തിയായി വളർന്നു വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് കുട്ടികളെ ബോധ്യപ്പെടുത്താം. ഉപരിപ്ലവമായ വർണ്ണ ശബളിമകളിൽ അഭിരമിക്കാതെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കി പരസ്പരം പിന്തുണച്ച് പരസ്പരം തോളോട് തോൾ ചേർന്ന് ജീവിതത്തിന്റെ ഔന്നത്യങ്ങളിലേക്ക് പോകാൻ ഈ ഓണക്കാലം പ്രാർത്ഥിക്കുന്നു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓണാഘോഷവും മാനസിക ഉല്ലാസവും എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ നടത്തിയ പ്രഭാഷണം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കോഴിക്കോട് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക ഔദ്യോഗിക സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുക, ആഗോളതലത്തിൽ പൊതു സാമ്പത്തിക മുൻഗണനാ വിഷയങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യങ്ങൾ. ടൊറന്റോ സന്ദർശന വേളയിൽ കനേഡിയൻ ധനമന്ത്രി ഫ്രാൻസോ ഫിലിപ്പ് ഷാംപെയ്നുമായി നിർമ്മലാ സീതാരാമൻ ചർച്ച നടത്തും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച സംസ്ഥാനത്തെത്തും. ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. രാജ്യത്ത് നുഴഞ്ഞുകയറ്റത്തിനെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സുരക്ഷാ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി. ന്യൂഡൽഹിയിൽ 9th ദേശീയ സുരക്ഷാ തന്ത്ര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൾട്ടി ഏജൻസി സെന്റർ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായ വിവരങ്ങൾ AI അടിസ്ഥാനമാക്കി വിശകലനം നടത്തി വിവിധ ദേശീയ സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് പ്രത്യേക നടപടികൾ സൃഷ്ടിക്കണമെന്ന് അമിത്ഷാ നിർദ്ദേശിച്ചു. കേരളത്തെ ലോകത്തിനു മുന്നിൽ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ സവിശേഷതകളും പ്രകൃതി മനോഹാരിതയും അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിക്കുന്നതിന് നിരവധി സമഗ്ര പദ്ധതികൾക്കാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് തുറമുഖങ്ങളും കായലുകളും നദികളും സംയോജിപ്പിച്ച് ഇന്റഗ്രേറ്റഡ് ടൂറിസം പദ്ധതി നടപ്പാക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗളൂരു സ്റ്റേഷൻ ഉൾപ്പെടെ ഭാഗങ്ങൾ സൌത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനെടുത്ത തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേരളത്തിന്റെ റെയിൽവേ അടിസ്ഥാന സൌകര്യ വികസനത്തെയും ഭാവി വികസന സാധ്യതകളെയും ബാധിക്കുന്ന തീരുമാനം സംസ്ഥാന ഗവൺമെന്റുമായി കൂടിയാലോചിക്കാതെയാണ് റെയിൽവേ ബോർഡ് എടുത്തതെന്ന് മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചു. സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷനിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. തട്ടിപ്പ് നടത്താൻ ശ്രമിച്ച സംഘത്തിനെതിരെ മലപ്പുറം വാഴക്കാട് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. 70,000 രൂപ നൽകിയാൽ ബിവറേജസിൽ ജോലി വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഒരു സംഘം തട്ടിപ്പ് നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ സമീപിച്ച ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കോർപ്പറേഷനിലെ മുഴുവൻ നിയമനങ്ങളും സുതാര്യവും നിർദ്ദിഷ്ടമായ

0: മാനദണ്ഡങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമാണെന്നും ചട്ടവിരുദ്ധമായി ഒരാൾക്കും ജോലി നൽകുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി ഇ പി അനിൽകുമാർ അറിയിച്ചു. ഓണം കഴിഞ്ഞയുടൻ ഇക്കാര്യത്തിൽ നടപടിയുണ്ടാകുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മൂവാറ്റുപുഴയിൽ പുതിയ ജില്ല വേണമെന്നത് ദശാബ്ദങ്ങളായ ആവശ്യമാണ്. അവിടുത്തെ MLA ആവശ്യം ഉന്നയിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി അനുകൂല നിലപാട് പറഞ്ഞതെന്നും ഏതൊക്കെ ജില്ലകൾ രൂപീകരിക്കണം എന്നത് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനിക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. വഖഫ് ബോർഡ് ഭേദഗതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടി തെറ്റാണെന്ന് മന്ത്രി പറഞ്ഞു. വഖഫ് ബോർഡിൽ ഇതര മതസ്ഥരെ ഉൾപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും എ പി അനിൽകുമാർ അറിയിച്ചു. സമൃദ്ധിയുടെ പൂക്കളം തീർത്ത് തിരുവോണത്തെ വരവേൽക്കാൻ ലോകമെങ്ങും മലയാളികൾ ഒരുങ്ങി. ഇന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടം. നാടും നഗരവും ഉത്രാടപ്പാച്ചിലിന്റെ ആഘോഷ തിമിർപ്പിലാണ്. നാളെ തിരുവോണം ആഘോഷിക്കുന്നതിന്റെ തിരക്കിൽ സംസ്ഥാനമെങ്ങും വിപണികളും സജീവമാണ്. വിദേശത്തും സ്വദേശത്തും നിരവധി ആളുകളാണ് കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. നാളെ തിരുവോണ പുലരി ഉദിക്കുന്നതോടെ പൂക്കളവും ഓണസദ്യയും ഒരുക്കി മലയാളികൾ പൊന്നോണത്തെ വരവേൽക്കും. ഓണപൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്നലെ തുറന്നു. ഇന്ന് പുലർച്ചെ പൂജകൾ ആരംഭിച്ചു. തിരുവോണ ദിവസം അയ്യപ്പ ഭക്തർക്കും ജീവനക്കാർക്കും തിരുവോണ സദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച രാത്രി 10 നടയടയ്ക്കും. ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP ദർശനമോ സ്പെഷ്യൽ ദർശനമോ ഉണ്ടാകില്ലെന്ന് അധികൃതർ അറിയിച്ചു. വരി നിൽക്കുന്നവർക്കും 1000 രൂപയുടെ നെയ്വിളക്ക് എടുക്കുന്നവർക്കും മാത്രമേ ദർശനം നടത്താൻ കഴിയൂ. ക്ഷേത്രത്തിൽ സെപ്റ്റംബർ മാസത്തെ വെർച്വൽ ക്യൂ സ്ലോട്ട് ഓൺലൈൻ ബുക്കിംഗ് ഇന്നലെ തുടങ്ങി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 8 സ്ലോട്ടുകളിലായി ദിവസം 2400 പേർക്ക് വെർച്വൽ ക്യൂ ദർശനം ലഭിക്കും. ഓണത്തോടനുബന്ധിച്ച് ഇന്ന് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. AAY കാർഡുടമകൾക്ക് വിതരണം ചെയ്യുന്നതിന് സൗജന്യ ഭക്ഷ്യക്കിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഈ മാസം 31 വരെ വിതരണം ചെയ്യും. ആശാപ്രവർത്തകരുടെ ഓണറേറിയവും ഉത്സവബത്തയും ഓണത്തിന് മുൻപേ നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ആഗസ്റ്റ് മാസത്തെ ഹോണറേറിയമായി 12,000 രൂപയും ഉത്സവബത്ത ഇനത്തിൽ 1450 രൂപയുമാണ് നൽകിയത്. സംസ്ഥാനത്തെ ആശമാർക്കായി ഹോണറേറിയം ഇനത്തിൽ ആകെ 29,93,00,000 രൂപയും ഉത്സവബത്തയായി 3,61,00,000 രൂപയുമാണ് ഗവൺമെന്റ് അനുവദിച്ചതെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മൂടാടി നന്ദി ബസാറിലെ കെൽട്രോണിന്റെ ലൈറ്റിംഗ് ഡിവിഷൻ യൂണിറ്റിനെ കൂടുതൽ ആധുനിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഇലക്ട്രോണിക് വില്ലേജായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രഖ്യാപിച്ചു. മെഡിക്കൽ അസിസ്റ്റീവ് രംഗത്ത് കാലാനുസൃതമായ മാറ്റങ്ങളാണ് കെൽട്രോൺ കൊണ്ടുവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും കുട്ടികൾക്കും ഉപയോഗപ്രദമായ ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ യൂണിറ്റിൽ നിർമ്മിക്കാനാകുമെന്നും ഇതിന് കൂടുതൽ ഫണ്ട് ലഭ്യമാക്കി യൂണിറ്റിന്റെ പ്രവർത്തനം വിപുലീകരിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു. ചടങ്ങിൽ കെ പ്രവീൺകുമാർ MLA അധ്യക്ഷനായി, ഷാഫി പറമ്പിൽ MP മുഖ്യാതിഥിയായി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരുപ്പിറവി സ്മരണ പുതുക്കി ലോകമെങ്ങും ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് മദ്രസകൾ, മഹല്ല് കമ്മിറ്റികൾ എന്നിവയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും സമ്മേളനങ്ങളും നടത്തും. പ്രവാചക സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. UDF ഗവൺമെന്റ് അധികാരമേറ്റ് ഇന്നേക്ക് 100 ദിവസം പൂർത്തിയായി. May 18 VD സതീഷിന്റെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര, ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർധന, വയോജന വകുപ്പിന്റെ രൂപീകരണം തുടങ്ങി നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയതിന്റെ നിറവിലാണ് ഗവൺമെന്റ്. July 1 മുതൽ October 9 വരെ 100 ദിന കർമ്മ പരിപാടിയിൽ 1688 പദ്ധതികൾക്കാണ് രൂപം നൽകിയത്. 547 പദ്ധതികൾ ഇതുവരെ പൂർത്തിയായി. രാജ്യത്ത് ഗോതമ്പ് മാവിന്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി നിയന്ത്രണങ്ങൾ ഗവൺമെന്റ് ഒഴിവാക്കി. ഇതോടെ ആട്ട, മൈദ, റവ, മറ്റ് ഗോതമ്പ് അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിദേശ കയറ്റുമതിക്ക് വഴി തുറന്നു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിനെ തുടർന്നാണ് ഗോതമ്പ് മാവിന്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി നയത്തിൽ ഗവൺമെന്റ് ഭേദഗതി വരുത്തിയത്. ഓണം നല്ല നാളുകളുടെ ഓർമ്മ പുതുക്കുന്ന അവസരമാണെന്നും എല്ലാ പ്രശ്നങ്ങളും മറികടന്ന് ഒരുമയുടെ നല്ല നാളുകൾ വരട്ടെ എന്നതാണ് ഓണത്തിന്റെ സന്ദേശമെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, ഡി ടി പി സി, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ടൂറിസം വകുപ്പും കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണം വാരാഘോഷം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിനെ വിനോദസഞ്ചാര ജില്ലയാക്കി മാറ്റാൻ കൂട്ടായ ശ്രമങ്ങൾ നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിലെ ആഘോഷ പരിപാടികൾ ഈ മാസം 30 വരെ തുടരും. എറണാകുളം ജില്ലയുടെ ഓണാഘോഷമായ ലാവണ്യം 2026 ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ തുടക്കമായി. മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാർക്ക് പ്രയാസമില്ലാതെ ഓണം ആഘോഷിക്കാനാണ് സംസ്ഥാന ഗവൺമെന്റ് സാധാരണക്കാരുടെ കൈകളിൽ പണമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. കൊയിലാണ്ടിയിൽ ആരംഭിക്കുന്ന വെറ്ററിനറി സർവകലാശാല സബ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കെ പ്രവീൺകുമാർ എംഎൽഎ വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലറെ സന്ദർശിച്ചു. വലിയമലയിലെ 4 ഏക്കർ സ്ഥലത്ത് 8 കോടി രൂപ ചെലവിലാണ് സബ് സെന്റർ ആരംഭിക്കുന്നത്. കോഴിക്കോട് വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 16-കാരൻ ആദിലിന്റെ അവയവങ്ങൾ ദാനം ചെയ്തു. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ ആദിലിന്റെ കരൾ ഉൾപ്പെടെ 3 പ്രധാന അവയവങ്ങളാണ് 3 വ്യക്തികൾക്ക് പുതുജീവൻ നൽകുന്നത്. കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് 31 സ്ഥാപക ദിനം ആഘോഷിച്ചു. 1996 രാജ്യത്തെ 5-ാമത്തെ IIM തുടങ്ങിയ സ്ഥാപനമാണ് 30 വർഷം പൂർത്തിയാക്കിയത്. ഇന്ത്യൻ നേവൽ അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ ആലോകാനന്ദ മുഖ്യാതിഥിയായി. ഡയറക്ടർ പ്രൊഫസർ ദേശാശിഷ് ചാറ്റർജി അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ താൽക്കാലിക ഫയർ സ്റ്റേഷന് കോർപ്പറേഷൻ കെട്ടിടം വിട്ടുനൽകി. മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നിലവിൽ അഴക്, PH ട്രാൻസ്പോർട്ട് എന്നിവ പ്രവർത്തിക്കുന്ന കെട്ടിടം വിട്ടുനൽകാനാണ് തീരുമാനം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യത്തെ ഗാനം 2.0 എന്ന ചിത്രത്തിൽ ബ്ലെസ്സി, അർജുൻ ചാണ്ടി, സിദ് ശ്രീരാം എന്നിവർ ചേർന്ന് പാടിയത്.

0: ചേട്ടാ, ഉത്രാടം ഇങ്ങ എത്തി. ഓണം ഷോപ്പിംഗ് ഇനിയും തുടങ്ങിയിട്ടില്ലല്ലോ.
1: അതിനല്ലേ മൈജിയുടെ ഉത്രാട പാച്ചിൽ വന്നിരിക്കുന്നത്. മൊബൈൽ ആയാലും അപ്ലയൻസസ് ആയാലും എല്ലാത്തിനും കിട്ടില്ല ഓഫറുകൾ. ബ്രാൻഡ് ഓഫറിനൊപ്പം EMI ഓഫറുകളും
0: 30 കോടി രൂപയുടെ സമ്മാനങ്ങൾക്കൊപ്പം ഓണത്തിന് മുൻപ് ഷോപ്പിംഗ് പൂർത്തിയാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻ അപ്ലൈ.
4: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
5: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: അടുത്ത ഗാനം വിജയ് യേശുദാസ്, ചിന്മയി എന്നിവർ ചേർന്ന് പാടിയതാണ്. ചിത്രം തക്കാർ.

0: ഉത്രാടം വന്നപ്പോൾ പൂവിനും പച്ചക്കറികൾക്കും ഒക്കെ വില അങ്ങ് കൂടി.
1: പക്ഷേ മൈജിൽ സ്മാർട്ട് ഫോണിനും വില കുറയുക. എത്ര എത്ര ഓഫറുകളാണോ ഈ എം ഐ വാങ്ങിയാലും ഓഫർ. ബമ്പർ അടിച്ചാൽ വീട്ടിൽ ഒരു BMW.
0: ഓണത്തിന് മുൻപ് ഷോപ്പ് ചെയ്യാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ. എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണിവരെ. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണിവരെ. ചേട്ടാ, ഉത്രാടത്തിന് ഐശ്വര്യമായിട്ടൊരു ലാപ്ടോപ്പ് എടുത്താലോ?
1: മൈജിൽ ഇപ്പോൾ ലാപ്ടോപ്പിന് വമ്പൻ ഓഫറുകളാ. EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറുണ്ട്, പിന്നെ ഓണ സമ്മാനം അടിച്ചാൽ ടൊയോട്ട ഗ്ലാൻസർ കാറിൽ കറങ്ങാം.
0: എന്നാ ഇന്ന് തന്നെ മൈജിയിലേക്ക് പോകാം.
1: ഓണത്തിന് മുമ്പ് ലാപ്ടോപ്പ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണിവരെ.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
3: ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ആകാശവാണി കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മനസ്സിലെ പൂക്കൂട, പ്രത്യേക സംഗീത പരിപാടി. ആകാശവാണിയുടെ കേരള നിലയങ്ങളിൽ കേൾക്കാം. ഈ വരുന്ന August 27 വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് കണ്ണൂർ ആകാശവാണിയുടെ ഓണസമ്മാനം മനസ്സിലെ പൂക്കൂട, പ്രത്യേക സംഗീത പരിപാടി.
4: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി സ്ട്രോബെറി എന്ന ചിത്രത്തിലെ ഡീമാൻ ദീപക് എന്നിവർ പാടിയ ഗാനം.

0: ചേട്ടാ, ഈ ഉത്രാടത്തിന് വീട്ടിലെ ചൂടൊന്ന് കുറച്ചാലോ?
1: അതിനെന്താ, മൈജിൽ എസികൾക്ക് ഇപ്പോൾ കിട്ടില ഓഫറുകളാ. ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്. ഓണ സമ്മാനം അടിച്ചാൽ ഒരു ഹോണ്ട ആക്ടിവ സ്കൂട്ടറിൽ റൈഡ് ചെയ്യാം.
0: എന്നാ നമ്മൾക്ക് ഇപ്പോൾ തന്നെ മൈജിയിലേക്ക് പോകാം.
1: ഓണത്തിന് മുമ്പ് എസി സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാട പാച്ചൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
5: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
6: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
5: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
6: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
1: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
7: ഈ ഗാനം 29 എന്ന ചിത്രത്തിൽ നിന്ന്.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.

0: തിരുവോണ നാളിൽ കണ്ണൂർ ആകാശവാണിയുടെ പ്രത്യേക അതിഥിയായി എത്തുന്നു ആക്ഷേപഹാസ്യത്തിലൂടെ നമ്മളെ ചിരിപ്പിച്ച ചിന്തിപ്പിച്ച ജനപ്രിയ കലാകാരൻ ശ്രീ വിനോദ് കോവൂർ. ഓഗസ്റ്റ് 26 രാവിലെ 7:05 ജാലകത്തിലും തുടർന്ന് 7:35 FM ഡയറിയുടെ രണ്ടാം ഭാഗത്തിലും.
1: ഞങ്ങളുടെ ഗാനം കേൾക്കാൻ

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

0: എന്തിനാണിങ്ങനെ പേടിക്കുന്നത്? കൊല്ലം കൊല്ലം എൻ്റെ പ്രജകളെ കാണാൻ ഞാൻ വരുമ്പോൾ സന്തോഷത്തോടെ ചിരിച്ചല്ലേ എന്നെ എതിരേൽക്കേണ്ടത്?
1: ട്യൂണിൻ സ്റ്റാസിൽ പാട്ടുമേളം. തിരുവോണദിനം ട്യൂണിൻ സ്റ്റാസിൽ മാവേലിയും മക്കളും പാട്ടും കളിയുമായെത്തുന്നു. കേൾക്കാം ഓഗസ്റ്റ് 26 ബുധനാഴ്ച രാത്രി 8 മണിക്ക്.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. ഓണം കഴിഞ്ഞയുടൻ ഇക്കാര്യത്തിൽ നടപടിയുണ്ടാകുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ആശാപ്രവർത്തകരുടെ ഓണറേറിയം ഉത്സവബത്തയും ഓണത്തിന് മുൻപേ നൽകിയതായി മന്ത്രി K മുരളീധരൻ. ഓഗസ്റ്റ് മാസത്തെ ഓണറേറിയമായി 12,000 രൂപയും ഉത്സവബത്ത ഇനത്തിൽ 1,450 രൂപയുമാണ് നൽകിയത്. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. 3 ദിവസത്തെ പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, K മുരളീധരൻ, CP ജോൺ, V മുരളീധരൻ MLA, മേയർ VV രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ VIP ദർശനമോ സ്പെഷ്യൽ ദർശനമോ ഉണ്ടാകില്ലെന്ന് അധികൃതർ. വരി നിൽക്കുന്നവർക്കും 1,000 രൂപയുടെ നെയ്വിളക്ക് എടുക്കുന്നവർക്കും മാത്രമേ ദർശനം നടത്താൻ കഴിയൂ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ തിരുപ്പിറവി സ്മരണ പുതുക്കി വിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് മദ്രസകൾ, മഹല്ല് കമ്മിറ്റികൾ എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ നബിദിന റാലിയും സമ്മേളനങ്ങളും നടത്തും. സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പാലക്കാട് ജില്ലാതല ഓണാഘോഷ പരിപാടി ശ്രാവണ പൂലിമ ഇന്നാരംഭിക്കും. വൈകിട്ട് രാപ്പാടിയിൽ മന്ത്രി N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ആലപ്പി റിപ്പിൾസിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പി റിപ്പിൾസ് 19.3 ഓവറിൽ 131 റൺസിന് പുറത്തായി. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: ഓണത്തുടി ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ഓണം സംസ്കരിച്ചെടുത്ത ആഘോഷത്തിൻ്റെ പ്രകാശനമല്ല, അത് ഗോത്ര സംസ്കാരത്തിൽ നിന്നും ഉയിരെടുത്ത് വളർന്നു വന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അനേകം പാട്ടുകൾ അതുമായി ചേർന്ന് ഉദയം കൊണ്ടു. ഇന്ന് അവയിൽ ചിലത് ഇവിടെ ഇപ്പോൾ. ഉത്രാടത്തിൻ്റെ പിറവി നമ്മുടെ പോയകാല ജീവിതത്തിൻ്റെ തുടുപ്പിൽ കോട്ടവട്ടം തങ്കപ്പനും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ട്.

ഉത്രട്ടാതി വള്ളംകളി കൂടാതെ ഓണമില്ല നമുക്ക്. വഞ്ചിപ്പാട്ടിൻ്റെ പതിഞ്ഞതും വേഗം കൂടിയതുമായ താളം നമ്മെ ആകർഷിച്ചുകൊണ്ടിരിക്കും. ഇടയാറന്മുള മധുസൂദനൻ പിള്ളയും സംഘവും അവതരിപ്പിക്കുന്ന വഞ്ചിപ്പാട്ട്.

ധനുമാസത്തിൽ മാത്രമല്ല, ചിങ്ങത്തിൽ ഓണത്തിനും തിരുവാതിര ഒഴിവാക്കാനാവാത്ത ഘടകമാണ്. ശാന്തകുമാരിയമ്മയും സംഘവും അവതരിപ്പിക്കുന്ന തിരുവാതിര കളിപ്പാട്ട്.

വാദ്യങ്ങളുടെ മഹാസിംഫണിയാണ് പഞ്ചവാദ്യം. കേരളത്തിൻ്റെ വാദ്യ സംസ്കാരം ആറ്റിക്കുറുക്കിയെടുത്ത വാദ്യവൃന്ദം, മതിലകം വരാഹദാസും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം.

സവിശേഷവും അനന്യവുമായ കലാരൂപമാണ് അർജുന നൃത്തം. ഇതാ കുറിച്ചി പി കെ നടേശനും സംഘവും അവതരിപ്പിക്കുന്ന അർജുന നൃത്തം.

നമ്മുടെ ജീവിതം തളിരിട്ട് വളർന്നു വന്നത് നാടൻ കലകളിലൂടെയാണ്. അതിൻ്റെ നിദർശനമായിരുന്നു ഈ പാട്ടുകൾ. ഇവ പാടി ഇതിൽ ലയിച്ച് നമുക്ക് ഓണത്തിലേക്ക് പോകാം. ഓണത്തുടി ഇവിടെ പൂർത്തിയാകുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ സ്ത്രീകളുടെ പ്രത്യുൽപാദന ആരോഗ്യവും ജീവിതശൈലിയും ഈ വിഷയത്തെ ആസ്പദമാക്കി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രുതി എം കുമാറുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം കേൾക്കാം. ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ

2:15 തുടർന്ന് നാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 3 ഓണം ദ റിയൽ എക്സിറ്റ് നാടകം കേൾക്കാം. വൈകിട്ട് 4 ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു.

0: ഇനം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പന ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻസ് അപ്ലൈ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പറകെ വരും.
4: അതെങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻസ് അപ്ലൈ.
5: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
6: 20 കാറുകൾ,
5: 25 സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
5: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
6: ബമ്പർ സമ്മാനമായി BMW കാർ,
5: അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
7: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
8: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
9: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
10: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ചേട്ടാ, ഉത്രാടത്തിനെ ഫ്രിഡ്ജൊക്കെ ഒന്ന് മാറ്റിയാലോ? ഓണത്തിന് സാധനങ്ങളൊക്കെ വെക്കാനും ഒത്തിരി സൗകര്യമാകും.
3: മൈജിൽ ഫ്രിഡ്ജുകൾക്ക് കട്ട വില കുറവാ, നിരവധി ഫിനാൻസ് ഓഫറുകളുണ്ട്. ഓണ സമ്മാനം അടിച്ചാൽ ഫോറിൻ ട്രിപ്പ് വരെ കിട്ടും.
4: ഓണത്തിന് മുൻപ് ഫ്രിഡ്ജ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.

0: തിരുവോണ നാളിൽ കണ്ണൂർ ആകാശവാണിയുടെ പ്രത്യേക അതിഥിയായി എത്തുന്നു ആക്ഷേപഹാസ്യത്തിലൂടെ നമ്മളെ ചിരിപ്പിച്ച ചിന്തിപ്പിച്ച ജനപ്രിയ കലാകാരൻ ശ്രീ വിനോദ് കോവൂർ. ഓഗസ്റ്റ് 26 രാവിലെ 7:05 ജാലകത്തിലും തുടർന്ന് 7:35 FM ഡയറിയുടെ രണ്ടാം ഭാഗത്തിലും.
1: ഞങ്ങളുടെ ഗാനം കേൾക്കാൻ, ഞങ്ങളുടെ നൃത്തം കാണാൻ ഓമനത്ത

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
4: ചേട്ടാ, ഒരു TV വാങ്ങിയാലോ? ഓണം ഒന്നും കൂടെ കളറാക്കാമല്ലോ.
5: എന്തായാലും പറ്റിയ സമയം. മൈജിയിൽ TVകൾക്ക് കിട്ടില്ല ഓഫറുകളാ. EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്, ഒപ്പം നിരവധി ഓണം ഓഫറുകളും.
4: ഓണത്തിന് മുൻപ് TV സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: ചേട്ടാ, ഓണത്തിന് ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം മാറ്റാന്നൊക്കെ പറഞ്ഞതായിരുന്നു.
5: ശരിയാണ്, പക്ഷേ വിചാരിച്ച പോലെ കാശൊന്നും റെഡി ആയില്ല.
4: അതോർത്ത് വിഷമിക്കണ്ട, മൈജിയിൽ നല്ല ഫിനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വൗച്ചർ ഒക്കെ കിട്ടും.
5: എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട.
6: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
7: ജോലിയിൽ ഒരു പ്രൊമോഷൻ ആയാലോ? UGC അംഗീകാരമുള്ള ഒരു ഡിഗ്രി ഇനി ജോലിയോടൊപ്പം കരസ്ഥമാക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGPT പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കൂ.
8: On Kerala's rampant drug crisis, it's the biggest talking point in the state.
9: Elathooril prayapoorthiyagatha pengutiye lahari nalgi pidipichu garbhiniya.
10: Ningal mayakku marinil edirayi അതിശക്തമായ നിലപാടെടുക്കണം.
11: ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുക. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
0: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
12: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
0: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
13: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
14: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
13: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
0: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാക്കുകൾ കേൾക്കാം.
15: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
0: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
4: ചേട്ടാ, ഉത്രാടത്തിനെ ഫ്രിഡ്ജ് ഒക്കെ ഒന്ന് മാറ്റിയാലോ? ഓണത്തിന്റെ സാധനങ്ങളൊക്കെ വെക്കാനും ഒത്തിരി സൗകര്യമാകും.
5: മൈജിൽ ഫ്രിഡ്ജുകൾക്ക് കട്ട വില കുറവാ, നിരവധി ഫിനാൻസ് ഓഫറുകളുണ്ട്. ഓണ സമ്മാനം അടിച്ചാൽ ഫോറിൻ ട്രിപ്പ് വരെ കിട്ടും.
4: ഓണത്തിന് മുൻപ് ഫ്രിഡ്ജ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
16: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
17: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.

0: എന്തിനാണിങ്ങനെ പേടിക്കുന്നത്? കൊല്ലം കൊല്ലം എൻ്റെ പ്രജകളെ കാണാൻ ഞാൻ വരുമ്പോൾ സന്തോഷത്തോടെ ചിരിച്ചല്ലേ എന്നെ എതിരേൽക്കേണ്ടത്?
1: ട്യൂണിൻ സ്റ്റാസിൽ പാട്ടുമേളം. തിരുവോണദിനം ട്യൂണിൻ സ്റ്റാസിൽ മാവേലിയും മക്കളും പാട്ടും കളിയുമായെത്തുന്നു. കേൾക്കാം 26 ബുധനാഴ്ച രാത്രി 8 മണിക്ക്.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi hailed the decade-long success of Service of Unified Payment Interface. In a social media post, Mr. Modi marked UPI as a major turning point in India's digital payments journey. Calling the countrymen to share their UPI experience, he stated that the sheer scale and reach of UPI is something every Indian must be proud of. The United Payments Interface, UPI, has completed 10 years of transforming digital payments and has emerged as the backbone of India's digital payments ecosystem. UPI, which was launched on the 25th of August 2016, has surged almost 13,000-fold in transaction volume. The Finance Ministry said the annual transaction volume expanded from just 1.78 crore transactions in 2016-17 to over 24,162 crore transactions in 2025-26. The National Security Advisor and Special Representative on the India-China boundary question, Ajit Doval, today called on Vice President of the People's Republic of China, Han Cheng. In a social media post, the Embassy of India in Beijing said prior to the 25th round of the special representative's talks today, both sides discussed ways to strengthen peace and tranquility in the border areas. They also discussed further to improve bilateral relations across economic, political and multilateral fora in accordance with the consensus reached between the leaders of the two countries. The government has lifted export restrictions on wheat, flour and related products, opening the way for overseas shipments of atta, maida, semolina and other wheat-based products. According to the notification issued by the Directorate General of Foreign Trade, DGFT, the government has amended the export policy for wheat, flour and related products with immediate effect. In a separate notification issued by DGFT, the government has also changed the export policy for specified wheat and durum wheat categories from prohibited to free. The centre has empowered the West Bengal government to conduct hearings under the Citizenship Amendment Act, CAA, and issue citizenship certificates to eligible applicants. The Union Home Ministry has issued a gazette notification in this regard. Chief Minister Shubhendu Adhikari told reporters that 23,000 people have so far been recognised as eligible and issued citizenship certificates out of around 2,30,000 applicants. He said the remaining applications will be processed quickly and certificates will be handed over through the respective district magistrates. The Chief Minister has urged people who have escaped from Bangladesh due to religious persecution to apply for citizenship under the CAA. Union Finance Minister Nirmala Sitharaman will undertake an official visit to Canada and the United States beginning today. The Finance Ministry said the focus of the visit will be on strengthening bilateral economic and financial partnerships, deepening investment linkages, and advancing cooperation on shared global economic priorities. During her visit to Toronto, Ms. Sitharaman will participate in the inaugural economic and financial dialogue with her Canadian counterpart, François-Philippe Champagne. The dialogue will provide an important platform for both sides to exchange views on macroeconomic developments, financial sector cooperation, bilateral investment opportunities, and shared international priorities. The U.S. Department of Homeland Security, DHS, has proposed a new $103,265 fee on top of existing costs for all H-1B CAP subject petitions, including those for advanced degree holders. In men's cricket, hosts Sri Lanka were 130-4 against India on the third day of the second test in Colombo when reports last came in. Sri Lanka is trailing by 373 runs. Earlier, India scored 503 for 9 wickets. Benchmark domestic equity indices were trading with modest losses in the forenoon session today. The Sensex dropped 131 points to 77,238, while the Nifty was down by 68 points to 24,151 when reports last came in. And with that, we end this news bulletin.
0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സേവന വാർത്തകൾ കേൾക്കാം. തോട്ടടയിലെ കണ്ണൂർ ഗവൺമെന്റ് വനിതാ ഐടിഐയിൽ സെപ്റ്റംബർ 7 പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നടത്തുന്നു. ഐടിഐ ട്രേഡ് പാസായി ഇതുവരെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് ലഭിക്കാത്ത ട്രെയിനികൾക്ക് മേളയിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9446 268 48. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവജന ഗ്രൂപ്പുകൾക്ക് വാദ്യോപകരണങ്ങൾ നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. മിനിമം 5 അംഗങ്ങൾ എങ്കിലുമുള്ള ഗ്രൂപ്പുകൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ അതാത് പഞ്ചായത്തിലെ അംഗങ്ങൾ ആയിരിക്കണം. പ്രായപരിധി 18-49 മധ്യേ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 20. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് സീനിയർ അധ്യാപക തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 31 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 1 നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 60% മാർക്കിൽ കുറയാതെ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകുന്നവർ അന്നേ ദിവസം രാവിലെ 10 ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം പോളിടെക്നിക് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0467223400. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഹിന്ദി വിഭാഗത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 1 രാവിലെ 10:30 നടക്കും. ഫോൺ നമ്പർ 0490234627. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്വയം തൊഴിൽ ഗ്രൂപ്പുകൾക്ക് ധനസഹായം പദ്ധതിയിൽ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിന് യോഗ്യതയുള്ള സ്വയം തൊഴിൽ ഗ്രൂപ്പുകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വെള്ളക്കടലാസിൽ അപേക്ഷ തയ്യാറാക്കി സീൽഡ് കവറിൽ സെപ്റ്റംബർ 10 5 മുൻപായി കണ്ണൂർ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ എത്തിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497270059596. കണ്ണൂർ ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജെൻഡർ സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവുണ്ട്. സോഷ്യൽ വർക്കിലോ സമാന വിഷയങ്ങളിലോ ബിരുദവും 3 പ്രവൃത്തി പരിചയവുമുള്ള 40 താഴെയുള്ളവർക്ക് സെപ്റ്റംബർ 3 മുൻപായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാം. കണ്ണൂർ ജില്ലയിലെ 13 ക്ഷീരവികസന യൂണിറ്റുകളിൽ ഡയറി പ്രൊമോട്ടർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. SSLC പാസായ 18-45 ഇടയിൽ പ്രായമുള്ള പ്രദേശവാസികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 5 വൈകുന്നേരം 5 മുൻപായി ബ്ലോക്ക് തല ക്ഷീരവികസന ഓഫീസുകളിൽ അപേക്ഷ സമർപ്പിക്കണം. മട്ടന്നൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ 2 ഒഴിവുണ്ട്. 50 താഴെയുള്ള SSLC പാസായ വിമുക്ത ഭടൻ

ർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ സെപ്റ്റംബർ 5 മുൻപായി കണ്ണൂർ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0979720000609. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിനായി ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കൈവശമുള്ളതും ഇതുവരെ ഭിന്നശേഷി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലാത്തതുമായ എല്ലാ അർഹനായ ഭിന്നശേഷിക്കാരും UDID കാർഡിന് രജിസ്റ്റർ ചെയ്യണം. അപേക്ഷകൾ www.swablambancard.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സമർപ്പിക്കണം. സേവന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നാടോടി ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം VM കുട്ടിയും സംഘവും പാടിയത്.

നാടോടി ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. വി എം കുട്ടി, എം ബഷീർ, സുരേഷ് കുമാർ എന്നിവരും സംഘവും പാടിയത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ UPI 10 വർഷം പൂർത്തിയാക്കി. ഇടപാടുകളുടെ എണ്ണത്തിൽ 13,000 മടങ്ങ് വർധന. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉത്രാട പാച്ചിലിൽ മലയാളികൾ. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. നാളെ തിരുവോണം. ഓണത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഭക്തജനത്തിരക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച വരെ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ VIP സ്പെഷ്യൽ ദർശനങ്ങൾ ഉണ്ടാകില്ല. പ്രവാചക സ്മരണയിൽ ഇന്ന് നബിദിനം. ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ഡിജിറ്റൽ സാമ്പത്തിക രംഗത്തിന്റെ നട്ടെല്ലായ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് UPI സേവനം ആരംഭിച്ചിട്ട് 10 വർഷം തികയുന്നു. 2016 ഓഗസ്റ്റ് 25 തുടക്കം കുറിച്ച UPI ഡിജിറ്റൽ ഇടപാടുകളുടെ എണ്ണത്തിൽ 13,000-ലധികം മടങ്ങ് വളർച്ചയാണ് കൈവരിച്ചത്. നിലവിൽ UAE, ഫ്രാൻസ്, ഭൂട്ടാൻ, ശ്രീലങ്ക ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ UPI സേവനങ്ങൾ ലഭ്യമാണ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളതാകും സന്ദർശനമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കാനഡ ധനമന്ത്രിക്കൊപ്പം പ്രഥമ സാമ്പത്തിക ധനകാര്യ സംഭാഷണത്തിൽ കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കും. വിവിധ വ്യവസായ വട്ടമേശ സമ്മേളനങ്ങളിലും ശ്രീമതി നിർമ്മല സീതാരാമൻ സംസാരിക്കും. ഉത്രാട പാച്ചിലിൽ മലയാളികൾ. പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. സദ്യവട്ടങ്ങൾ ഒരുക്കിയും ഒത്തുകൂടിയും നാളെ തിരുവോണം ആഘോഷിക്കും. സംസ്ഥാനമെങ്ങും ഓണാഘോഷ ലഹരിയിലാണ്. ടൂറിസം വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുകയാണ്. ഈ മാസം 30 ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. തിരുവനന്തപുരം ഉത്രാട തിരക്കിലേക്ക്. തിരുവോണ ആഘോഷത്തിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുള്ള ഉത്രാട പാച്ചിലിലാണ് ജില്ല. പുതുവസ്ത്രങ്ങളും പൂക്കളും ഓണസദ്യക്കുള്ള പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളുമായി വിപണികളും സജീവമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
3: വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് തിരിതെളിഞ്ഞതോടെ നഗരത്തിൽ ഓണത്തിരക്ക് പാരമ്യത്തിലെത്തി. ഇന്നലെ രാത്രി വൈദ്യുത ദീപാലങ്കാരം ആസ്വദിക്കാൻ ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയതോടെ നിരത്തുകളിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി. ഗതാഗത നിയന്ത്രണത്തിന് വൻ പോലീസ് സന്നാഹത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പുലർച്ചെ ക്ഷേത്ര ദർശനത്തോടെയാകും നാളെ തിരുവോണാഘോഷങ്ങൾ തുടങ്ങുക. ക്ഷേത്രങ്ങളിൽ തിരുവോണത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകളുണ്ടാകും. ഉച്ചയ്ക്ക് കുടുംബാംഗങ്ങൾക്കൊപ്പം വിഭവസമൃദ്ധമായ ഓണസദ്യയും കഴിച്ച് വൈകുന്നേരം ഓണാഘോഷം കാണാൻ നഗരത്തിലേക്ക് ഇറങ്ങുന്നതാണ് തലസ്ഥാന ജില്ലയിലെ രീതി.
2: എല്ലാ മലയാളികൾക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. ഓണം ഒരുമയുടെ ആഘോഷമാണെന്നും എല്ലായിടത്തും സമൃദ്ധിയും സമാധാനവും പുലരട്ടെയെന്നും ഗവർണർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഉത്രാട ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നതായി മുഖ്യമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. ഉത്രാട ദിനമായ ഇന്ന് പുലർച്ചെ ഗുരുവായൂരപ്പന് ഭക്തർ കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. ഈ മാസം 28 വരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ VIP ദർശനമോ സ്പെഷ്യൽ ദർശനമോ ഉണ്ടാകില്ല. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 8 സ്ലോട്ടുകളിലായി ദിവസവും 2,400 പേർക്ക് വെർച്വൽ ക്യൂ ദർശനത്തിനുള്ള അവസരമുണ്ട്. ഓണത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഭക്തജനത്തിരക്ക്. തിരുവോണ ദിവസം സന്നിധാനത്ത് ഓണസദ്യയുണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച രാത്രി 10 മണിക്കാണ് നട അടയ്ക്കുക. പാലക്കാട് ജില്ലാതല ഓണാഘോഷ പരിപാടി ശ്രാവണ പൊലിമയ്ക്ക് ഇന്ന് അരങ്ങുണരും. വൈകിട്ട് രാപ്പാടിയിൽ മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: പഞ്ചവാദ്യത്തോടെയാണ് ഓണാഘോഷങ്ങൾക്ക് ജില്ലയിൽ തുടക്കമാവുക. തുടർന്ന് പാലക്കാടിന്റെ തനത് കലാരൂപങ്ങളായ കണ്ണിയാർകളി, പൊറോട്ടുകളി എന്നിവ അരങ്ങേറും. രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയം, വെള്ളിയാങ്കല് പൈതൃക പാർക്ക്, ശ്രീകൃഷ്ണപുരം ബാപ്പുജി ചിൽഡ്രൻസ് പാർക്ക്, പോത്തുണ്ടി ഉദ്യാനം എന്നീ വേദികളിലായാണ് ജില്ലയിലെ ഓണാഘോഷ പരിപാടികൾ നടക്കുന്നത്. തിരുവോണനാളിൽ രാപ്പാടിയിൽ ഭിന്നശേഷി കുട്ടികളുടെ കലാപരിപാടികൾ, തോൽപ്പാവക്കൂത്ത് എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. അട്ടപ്പാടി ഗോത്ര കലാമണ്ഡലിന്റെ ആട്ടം പാട്ടും പരിപാടിയോടെയാണ് ഓഗസ്റ്റ് 28 ആഘോഷ പരിപാടികൾ സമാപിക്കുന്നത്.
2: ഓണത്തോടനുബന്ധിച്ച് ഇന്ന് റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. നാളെയും ഈ മാസം 27-28 സെപ്റ്റംബർ 2 തീയതികളിലും റേഷൻ കടകൾ അവധിയായിരിക്കും. വനിതാ ശിശുക്ഷേമ സംരക്ഷണ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്ക് ഓണം ആഘോഷിക്കാൻ 2 ലക്ഷം രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് 2 ലക്ഷം രൂപ അനുവദിച്ചത്. സംസ്ഥാനത്ത് 16 ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലെയും 250 കുട്ടികൾക്ക് ഓണസദ്യയും ഔട്ടിംഗും സിനിമ കാണാനുള്ള സൌകര്യവും ഏർപ്പെടുത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: 172 ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ വെള്ളിയാഴ്ച വരെയാണ് ആഘോഷങ്ങൾ. വെള്ളി രാവിലെ നടക്കുന്ന പുഷ്പാർച്ചനയിൽ മന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കും. അന്നേ ദിവസം വൈകുന്നേരം 5:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ K. മുരളീധരൻ, C.P. ജോൺ, മേയർ V.V. രാജേഷ്, V. മുരളീധരൻ MLA തുടങ്ങിയവർ പങ്കെടുക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. വിപുലമായ പരിപാടികളാണ് ഇന്ന് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുക. വിവിധയിടങ്ങളിൽ നബിദിന ഘോഷയാത്രകളും കുട്ടികളുടെ കലാപരിപാടികളും അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. മഅദിൻ അക്കാദമിയും വിവിധ മുസ്ലിം സംഘടനകളും സംയുക്തമായി സംഘടിപ്പിച്ച കേരളത്തിലെ ഏറ്റവും വലിയ നബിദിന സന്ദേശ റാലി ഇന്നലെ മലപ്പുറത്ത് നടന്നു. എല്ലാ വിശ്വാസികൾക്കും മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ നബിദിനാശംസകൾ നേർന്നു. മസ്തിഷ്ക മരണം സംഭവിച്ച മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ 16-കാരന്റെ അവയവങ്ങൾ 3 പേർക്ക് പുതുജീവനേകും. വാഹനാപകടത്തിൽ മരിച്ച ആദിലിന്റെ കരൾ, വൃക്കകൾ എന്നിവയാണ് ദാനം ചെയ്തത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക അവയവദാന ഏജൻസിയായ KS ഓട്ടോ മുഖേനയാണ് നടപടികൾ ഏകോപിപ്പിച്ചത്. 3 വ്യക്തികളിലൂടെ ആദിൽ ഈ ലോകത്ത് ഇനിയും ജീവിക്കും എന്ന പ്രതീക്ഷയാണ് തീരുമാനത്തിന് കരുത്തായതെന്ന് ആദിലിന്റെ കുടുംബം പ്രതികരിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റ് വീശുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂരിൽ കനത്ത മഴ. കൊട്ടിയൂർ പാൽചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മലയോര മേഖലയിൽ പുഴ കരകവിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
6: ഇന്നലെ രാത്രി മുതൽ തുടർച്ചയായ മഴയാണ് ജില്ലയിൽ പരക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൊട്ടിയൂർ പാൽചുരം റോഡിൽ ചകുത്താൻ തോടിന് സമീപം ഇന്ന് രാവിലെ 9 മണിയോടെയാണ് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഇതേ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇനിയും മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തളിപ്പറമ്പ് കുപ്പം CH നഗറിൽ വെള്ളം കയറി. കണ്ണൂർ ചെറുപുഴ കാര്യംകോട് പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. വളപട്ടണം പുഴയും നിറഞ്ഞൊഴുകുകയാണ്. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയിക്കുന്നുണ്ട്.
2: പാൽചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ ബോയ്സ് ടൌൺ പാൽചുരം റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ യാത്രാ നിരോധനം തുടരും. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാതാ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. വീടുകളോട് ചേർന്നാണ് മണ്ണിടിഞ്ഞത്. മുൻപും ഇവിടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരുന്നു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ മിമിക്രി കലാകാരൻ സൈനൻ കെടാമംഗലത്തിന് വിടയേകി നാട്. 61 വയസ്സായിരുന്നു. വൈകിട്ടായിരുന്നു അന്ത്യം. 20 സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തോന്നിക്കാവ് ശ്മശാനത്തിൽ നടക്കും. എറണാകുളം KSR ബംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് 3 മണിക്കൂർ വൈകിയോടുന്നു. KSR ബംഗളൂരു യാർഡിലെ അറ്റകുറ്റപ്പണികളെ തുടർന്ന് രാവിലെ 5:10 പകരം രാവിലെ 8 മണിക്കാണ് ട്രെയിൻ പുറപ്പെട്ടത്. സർവീസ് വൈകിയതിനാൽ തിരികെ ഉച്ചയ്ക്ക് 2:20 എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെടേണ്ട വന്ദേഭാരത് സർവീസ് വൈകുന്നേരം 5:20

0: 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി.
2: പ്രത്യുൽപാദന ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഭക്ഷണം. ഉൾപ്പെടുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ഭക്ഷണങ്ങളുണ്ട്. സ്ത്രീകളുടെ പ്രത്യുൽപാദന ആരോഗ്യവും ജീവിതശൈലിയും ഈ വിഷയത്തെ ആസ്പദമാക്കി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രുതി എം കുമാറുമായി നടത്തിയ അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ. കൂടെ കവിതാനാഥ്.
3: ഭക്ഷണത്തിനെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും ചെയ്യുന്ന കുറേ ഡയറ്റുകളെ കുറിച്ചാണ്. എല്ലാ ഡയറ്റും നല്ലതല്ല. ഈ കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ഡയറ്റും നമുക്ക് കുറച്ച് കാലത്തേക്കേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ലോങ് ടേം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്ന ഭക്ഷണ രീതി അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമുക്ക് നമ്മൾ ഒരു മാസം രണ്ട് മാസം അത് ഫോളോ ചെയ്തു, വെയിറ്റ് ഒരു 5 കിലോ കുറഞ്ഞു, പിന്നെ അടുത്ത 3 മാസം 4 മാസം കൊണ്ട് അതിൻ്റെ ഡബിൾ വെയിറ്റ് നമ്മൾ ഗെയിൻ ചെയ്തു, അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല, കാര്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പം പിന്നെ ഏതാ നല്ല ഡയറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മെഡിറ്ററേനിയൻ സ്റ്റൈൽ ഡയറ്റ് എന്ന് പറയും. മെഡിറ്ററേനിയൻ സ്റ്റൈൽ ഡയറ്റ് ഇവിടെ കഴിക്കാൻ ഭയങ്കര പാടാണ്. അതിനുള്ളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ ഹോൾ ഗ്രെയിൻസ് ഇല്ലേ, അതായത് നമ്മളെ മൈദ അങ്ങനെയല്ല, ഫുള്ളായിട്ടുള്ള ഗ്രെയിൻസ്, അതായത് നല്ല തവിടോടുകൂടിയ ചോറ്, അല്ലെങ്കിൽ ഗോതമ്പൊക്കെ തവിടോടുകൂടിയ ഗോതമ്പ്, അത് ഹോൾ ഗ്രെയിൻസ് എന്നാണ് നമ്മളതിന് പറയുന്നത്. മില്ലറ്റുകളൊക്കെ അതിൻ്റെ കൂടിയിൽ വരും. പിന്നെ ഒലിവ് ഓയിൽ, മീൻ, അതിൻ്റെ ഉള്ളിൽ ഈ മെഡിറ്ററേനിയൻ ഡയറ്റിൽ ഈ റെഡ് മീറ്റ്, അതായത് ബീഫ്, അങ്ങനത്തെ മീറ്റുകളൊന്നും നമ്മൾ കഴിക്കില്ല. ചിക്കൻ ഒന്നും വലിയ കുഴപ്പമില്ല. ഇങ്ങനത്തെ മെഡിറ്ററേനിയൻ ഡയറ്റ് നല്ലതാണ്. പിന്നെ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ്, അതായത് പെട്ടെന്ന് ഷുഗറിനെ കൂട്ടുന്ന എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കുക, അത് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫുഡുകൾ എന്നാണ് ഞാൻ പറയുക. അതായത് നമ്മുടെ മൈദ, അല്ലെങ്കിൽ ബ്രെഡ്, ചില അരി, കോൺഫ്ലേക്സ്, ഈ സാധനങ്ങളൊക്കെ ഷുഗറിനെ ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യും. അങ്ങനത്തെ ഫുഡുകളൊക്കെ വളരെ ഹാനികരമായിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ ശരീരത്തിന്. അതൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മളുടെ ഇലക്കറികൾ, പ്ലാന്റ് ബേസ്ഡ് ഫുഡുകൾ, ഫൈബർ കൂടിയ, നാരുകൾ കൂടിയ ഫുഡുകൾ വളരെ നല്ലത്. ഈ കപ്പാസിറ്റി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഭക്ഷണങ്ങളാണ് ഈ പറയുന്നത്. പിന്നെ പ്രോട്ടീൻ വേണം, എക്സസ്സും ആവരുത്, ലോ ആവരുത്. നമ്മളുടെ ദിനചര്യയിൽ ചെയ്യുന്ന ജോലികൾ അനുസരിച്ചിട്ട് വേണം പ്രോട്ടീൻ കഴിക്കാൻ. 1 gram പെർ കിലോഗ്രാം പെർ ഡേ എന്നാണ് നമ്മൾ പറയുക പ്രോട്ടീൻ വേണ്ടത്. നല്ല എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 2 gram പെർ കിലോഗ്രാം പെർ ഡേ, അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അത്രയും പ്രോട്ടീൻ നമ്മൾ കഴിക്കണം. പക്ഷെ പകുതി പേരും അത് കഴിക്കില്ല, അതാണ് പ്രശ്നം. നമ്മളുടെ ഭക്ഷണം മുഴുവൻ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഭക്ഷണമാണ്, നടുക്ക് ചോറ് വരിക, പ്രോട്ടീൻ അല്ല വരുന്നത്. അപ്പം നമ്മൾ 70-80% ആൾക്കാരും ആവശ്യമുള്ള ഫുഡിൽ പ്രോട്ടീൻ ഇൻടേക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യുൽപാദന ശേഷീനെ സപ്പോർട്ട് ചെയ്യുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിൽ നമുക്ക് ലീഫി വെജിറ്റബിൾസ് വരും, ബെറീസ്, അവക്കാഡോ, ബട്ടർഫ്രൂട്ട്, പിന്നെ നട്ട്സ്, കടല, വാൾനട്ട്, ബദാം, ഈ വക സാധനങ്ങളൊക്കെ. പിന്നെ കീനുവ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, കീനുവ, ഓട്സ്, ബ്രൗൺ റൈസ് ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ഫുൾ ഫാറ്റ് ഡയറി, അതായത് നമ്മൾ 2-3 പ്രാവശ്യം പാട കളഞ്ഞിട്ടുള്ള പാലിനേക്കാളും നല്ലത് മറ്റേ ഫുൾ ഫാറ്റ് ഡയറി കുറച്ച് കുടിക്കുന്നതാണ് എന്ന് പറയും. ഡയറി പ്രോഡക്ട്സ് പൊതുവേ നല്ലതല്ല, പക്ഷെ മറ്റേതിനെക്കാട്ടും ബെറ്റർ ഫുൾ ഫാറ്റ് ആണ് എന്ന് പറയും. പിന്നെ ഉള്ളത് സീഡുകളെല്ലാം, പംകിൻ സീഡ്, അങ്ങനത്തെ സീഡുകളൊക്കെ കുറേ അവൈലബിൾ ആണ്, അതെല്ലാം നല്ലതാണ്. എന്താണ് അവോയ്ഡ് ചെയ്യേണ്ടത്? ട്രാൻസ് ഫാറ്റ്സ്, അതായത് കേക്ക്, ബിസ്ക്കറ്റ്സ്, ഈ സാധനങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക. പിന്നെ പ്രോസസ്ഡ് മീറ്റുകളെല്ലാം, നമ്മൾ പോയി വെട്ടി മുറിച്ച് വാങ്ങിക്കുന്ന ചിക്കൻ ഓക്കെ, പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് വാങ്ങിക്കുന്നത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. റെഡ് മീറ്റുകൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ കോഫി 1 cup ഓക്കെ, 5-6 glasses പെർ ഡേ ഇസ് ആക്ച്വലി വെരി ഹാംഫുൾ, ഭയങ്കര ഹാംഫുൾ ആണ്, കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന സാധനങ്ങൾ, ആൽക്കഹോള്, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ആൽക്കഹോൾ ലോ ഇൻടേക്കിൽ ഓക്കെ എന്ന് പറയും, പക്ഷേ ഒരു ലെവൽ കവിഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നതാണ്. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഫുഡും ആവശ്യമില്ലാത്ത ഫുഡും. അതിൽ ചില കണ്ടീഷൻസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ PCOD എപ്പോഴും വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർ ആവശ്യത്തിനുള്ള കാലറി ഫുഡ് കഴിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. പിന്നെ വെജിറ്റേറിയൻ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, വെജിറ്റേറിയൻ ഭക്ഷണങ്ങളിൽ ബി 12 ഉം

0: അയോണും സിങ്കും ഒക്കെ വളരെ കുറവാണ്. അപ്പം അത് നിങ്ങൾ സപ്ലിമെൻ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്, കാരണം ഇത് വളരെ ലോ ആവാനുള്ള സാധ്യത എപ്പോഴും നിങ്ങൾക്കുണ്ട്.
1: ഇപ്പം ഡോക്ടർ PCOD PCOS എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇത് ജീവിതശൈലി മാറ്റങ്ങളിലൂടെ എത്രത്തോളം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും?
0: നമുക്ക് ടോട്ടലി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും.
1: ഞാൻ
0: എൻ്റെ പേഷ്യൻസിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, PCOD എന്ന് പറയുന്ന അസുഖം ഒരു ഹോർമോൺ പ്രോബ്ലമാണ്. PCOD പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ ഒവേറിയൻ സിൻഡ്രോം എന്നുള്ള പേര് വന്നത് കാരണം എല്ലാവരുടെയും വിചാരം ഓവറിയിൽ നടക്കുന്ന എന്തോ സംഭവം കൊണ്ട് ഉണ്ടാവുന്നതാണ് ഈ അസുഖം എന്നുള്ളതാണ്. അല്ല, അതുകൊണ്ടാണ് ഇതിന്റെ പേര് മാറ്റി PMOS എന്നാക്കി, മെറ്റബോളിക് സിൻഡ്രോം എന്നാക്കി മാറ്റി. ഇത് ആക്ച്വലി ഒരു ഓവറിയിൽ മാത്രം നടക്കുന്ന അല്ലെങ്കിൽ അണ്ടാശയത്തിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല. ഇതിന്റെ പ്രൈമറി എന്താ വെച്ചാൽ നിങ്ങളുടെ ഹോർമോണുകളുടെ താളം തെറ്റലുകൾ കാരണം ഓവറിയിൽ വന്ന കുറച്ച് ചേഞ്ചസ് ആണ്. ഇതിൽ ഓവറിയിലുള്ള ഫോളിക്കിൾസ് കുറച്ച് പ്രോമിനന്റ് ആയി കാണുകയും അത് വളർന്ന് എല്ലാ മാസവും അണ്ടോത്പാദനം നടക്കുമല്ലോ, ഇത് നടക്കാണ്ടാവുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ആക്ച്വലി PMOS എന്ന് പറയുന്നത്. പിന്നെ ആൾക്കാർക്കുള്ള വേറൊരു തോട്ട് പ്രോസസ്സ് എന്താ വെച്ചാൽ എനിക്ക് PCOD ഉണ്ട് അതുകൊണ്ട് ഞാൻ തടി കൂടുന്നു, അങ്ങനെയല്ല. ഞാൻ തടി കൂടി അതുകൊണ്ടാണ് എനിക്ക് PCOD വന്നത്. ആ ചിന്താഗതി ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പം തടി കൂടിയത് കൊണ്ട് വന്ന അസുഖമാണിത്. അപ്പം ഇത് അതിൻ്റെ അർത്ഥം ലീൻ PCOS ഇല്ല എന്നല്ല, ലീൻ ആയിട്ടുള്ള ആൾക്കാർക്കും PCOS ഉണ്ട് കേട്ടോ. ലീൻ PCOD വളരെ ബുദ്ധിമുട്ടാണ് ട്രീറ്റ് ചെയ്യാനായിട്ട്. ഈ രണ്ട് ആൾക്കാർക്കും വരുന്നത് ഇൻസുലിനിലെ പ്രോബ്ലംസും ആണുങ്ങളുടെ ഹോർമോണിന്റെ വർദ്ധനവും പെൺകുട്ടികളുടെ ഹോർമോണിന്റെ കുറവും ആണ് ഉണ്ടാവുന്നത്. അവരുടെ കഴുത്തിലൊക്കെ കാണാൻ പറ്റും കറുത്ത കളറ്. ഇതൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്, അതായത് ശരീരത്തിൽ ഷുഗറിന്റെ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്, അതാണ്. അപ്പം ഇതിൽ ഫുൾ റിവേർഷൻ നമുക്ക് ഭക്ഷണ രീതി കൊണ്ടും എക്സസൈസ് കൊണ്ടും കംപ്ലീറ്റ്ലി റിവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എപ്പോൾ താളം തെറ്റുന്നോ അപ്പോൾ അത് തിരിച്ചു പോകും. നിങ്ങൾക്ക് കംപ്ലീറ്റ് കൺട്രോളിൽ അത് കൊണ്ടുവന്നാൽ നോർമലായിട്ട് വരാനുള്ള എല്ലാ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ് PMOS.
1: അപ്പോൾ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഗർഭധാരണത്തെ ബാധിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് ഈ അമിതവണ്ണമുള്ള ആളുകൾക്കും വളരെ മെലിഞ്ഞ ആളുകൾക്കും ഈ ഗർഭധാരണത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്?
0: അമിതവണ്ണമുള്ള ആളുകൾക്ക് ശരീരത്തിൻ്റെ കൊഴുപ്പിൻ്റെ അംശം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൊഴുപ്പിൻ്റെ അംശം കൂടുന്ന സമയത്ത് ഹോർമോണുകൾ താളം തെറ്റുകയും താളം തെറ്റലുകൾ കാരണം അണ്ടോത്പാദനം ഇല്ലാണ്ടാവുകയും ചെയ്യുന്നു. അത് ഏത് ഹോർമോണുകൾ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിലാണ് വ്യത്യാസങ്ങൾ വരുന്നത്. ഓവർ വെയ്റ്റ് ആകുന്ന സമയത്ത് ശരീരത്തിലെ കൊഴുപ്പിൻ്റെ ഉള്ളിലാണ് ഈ ആൻഡ്രജൻ, അതായത് ആണുങ്ങളുടെ ഹോർമോൺസും പെണ്ണുങ്ങളുടെ ഹോർമോൺസും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതൊരു കറക്റ്റ് റിലേഷൻഷിപ്പിൽ പോകണം. ഇതിൽ താളം തെറ്റുകളുകൾ എപ്പോഴും വരും. അണ്ടോത്പാദന സമയത്ത് അണ്ടം പുറത്ത് വരാണ്ട് ഓവുലേഷൻ നടക്കില്ല. ഓവുലേഷൻ നടക്കാത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രെഗ്നന്റ് ആവില്ല, ഒന്നിത്. രണ്ട്, അമിതഭാരമുള്ള ആൾക്കാർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും. ഒരുവിധം തടിച്ച ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ബാക്കിൽ കറുത്ത കളറ്, ഈ ഏരിയയിലൊക്കെ ഒരു ഒരു ഭയങ്കര ഷീൻ, ഒരു ഡാർക്ക് ഷീൻ കാണാം. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാ പറയുക. ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നതിൽ ഭക്ഷണത്തിനും വ്യായാമത്തിനും നല്ല പങ്കുണ്ട്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ, അതായത് അതിന് ഷുഗറിൻ്റെ ശരീരത്തിലുള്ള ആ ഒരു വ്യതിയാനത്തിനെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് പറ്റുകയും അങ്ങനെ ശരീരഭാരം കൂടുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആൾ. മെലിഞ്ഞ ആളുകളുടെ പ്രോബ്ലം എന്താ വെച്ചാൽ അവർ മെലിഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ എനർജി ഉണ്ടാവില്ല. അവർ ഭക്ഷണം വളരെ വളരെ വളരെ കുറവായിരിക്കും, ഈറ്റിംഗ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. മെലിഞ്ഞ ആളുകൾ നോർമൽ ഈറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ആളുകളാണെങ്കിൽ, അതായത് മെലിഞ്ഞിട്ടാണെങ്കിലും ഉള്ളിലേക്ക് എടുക്കുന്ന എനർജി ഡെഫിസിറ്റ് ഇല്ലെങ്കിൽ അവർ കണ്ടോൽപാദനം നടക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് പൊതുവെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മെലിഞ്ഞ ആൾക്കാർ നോർമലായിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. ചിലപ്പോൾ ഇവർക്ക് എന്ത് പറ്റുക വെച്ചാൽ ഇവർ കഴിക്കുന്നതും ലോ ആയിരിക്കും. അപ്പം നമ്മളുടെ ബോഡി സ്റ്റാർവേഷൻ മോഡിലേക്ക് പോകും. അതായത് നമ്മളുടെ ബോഡി മനസ്സിലാക്കുകയാണ്, അയ്യോ ഈ കുട്ടിക്ക് ശരീരത്തിൽ എനർജി ഇല്ല, അപ്പം ഉള്ള എനർജി ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാം. അതായത് ബ്രെയിൻ വർക്ക്, ഹാർട്ടിൻ്റെ വർക്ക് ഇതിനൊക്കെ കൊടുക്കാം. അണ്ടോത്പാദനം ആക്ച്വലി ആവശ്യമില്ലാത്തൊരു സാധനമാണ് ഇപ്പോൾ, ഇപ്പോൾ ബാക്കിയൊക്കെ സർവൈവ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത അവരുടെ ബ്രെയിനിൽ വരും. അപ്പോൾ എന്ത് പറ്റുക വെച്ചാൽ അണ്ടോത്പാദനം നിലച്ചു പോകും. ഓക്കെ, അതുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാവാത്ത ഒരു ഇതിലേക്ക് പോകുന്നത്. ഇതാണ് ആ രണ്ട് ഡിഫറൻസ്.
2: സ്ത്രീകളുടെ പ്രത്യുൽപാദന ആരോഗ്യവും ജീവിതശൈലിയും ഈ വിഷയത്തെ ആസ്പദമാക്കി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രുതി എം കുമാറുമായി കവിതാനാഥ് നടത്തിയ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം നാളെ ഇതേ സമയം ആരോഗ്യദീപ്തിയിൽ.
3: ആരോഗ്യദീപ്തി

0: തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് യാത്രയിൽ വഴിത്തിരിവായി മാറിയ യു പി ഐ പണമിടപാടുകൾക്ക് ഇന്ന് 10 വർഷം. അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്ങുമായി ബെയ്ജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ടൊറന്റോയിൽ കാനഡ ധനമന്ത്രിയുമായി ചർച്ച നടത്തും. ഇന്ന് ഒന്നാം ഓണം. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. 3-ാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ലങ്കയ്ക്ക് 2 വിക്കറ്റുകൾ കൂടി നഷ്ടമായി. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട ഏകീകൃത പണമിടപാട് സംവിധാനമായ യു പി ഐക്ക് 10 വർഷം. യു പി ഐയുടെ ഒരു പതിറ്റാണ്ടുകാലത്തെ വിജയകരമായ സേവനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് യാത്രയിലെ സുപ്രധാന വഴിത്തിരിവാണ് യു പി ഐ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം, യു പി ഐ ഉപയോഗിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 2016 ഓഗസ്റ്റ് 25 ആരംഭിച്ച യു പി ഐ ഇടപാടുകളുടെ എണ്ണത്തിൽ ഏകദേശം 13,000 മടങ്ങ് വളർച്ച കൈവരിച്ചതായും നിലവിൽ 11 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആഗോള ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമായി ഇത് മാറിയതായും കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിൽ. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നത്തിലെ പ്രത്യേക പ്രതിനിധികളായ അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ ഇന്ന് ബെയ്ജിംഗിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ അതിർത്തി തർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. ഇതിനു മുന്നോടിയായി അജിത് ഡോവൽ ഇന്ന് ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാങ് ഷെങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. വിശദാംശങ്ങളിലേക്ക്.
2: 3,500 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഇന്ത്യ ചൈന അതിർത്തിയിലെ തർക്കങ്ങൾ പരിഹരിക്കുക, സൈനിക സാന്നിധ്യം ലഘൂകരിക്കുക തുടങ്ങിയവയാണ് ചർച്ചയുടെ അജണ്ട. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി നിലവിലുള്ള സംവിധാനത്തിന്റെ 25-ാമത് പ്രതിനിധിതല യോഗമാണ് ബെയ്ജിംഗിൽ നടക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിർത്തേണ്ടത് ചൈനയുമായി നല്ല ബന്ധം തുടരാൻ ആവശ്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഉഭയകക്ഷി താൽപര്യമുള്ള വിഷയങ്ങളിൽ ആശയവിനിമയത്തിനുള്ള ഒരു പ്രധാന വേദി കൂടിയായി ഇത് മാറും. അടുത്ത മാസം ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഇന്ത്യ സന്ദർശിക്കുമെന്ന സൂചനകൾക്കിടയിലാണ് ശ്രീ അജിത് ഡോവലിന്റെ ചൈന സന്ദർശനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഉഭയകക്ഷി സാമ്പത്തിക ധനകാര്യ പങ്കാളിത്തം, നിക്ഷേപം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും സന്ദർശനമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ടൊറന്റോയിൽ കാനഡ ധനമന്ത്രി ഫ്രാൻസിസ്വ ഫിലിപ്പ് ഷാംപെയ്നുമായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ ചർച്ച നടത്തും. ഊർജ്ജം, അപൂർവധാതു, സാങ്കേതിക ഗവേഷണ മേഖലകളിൽ സഹകരണത്തിനുള്ള സാധ്യതകൾ ചർച്ചയാകും. തുടർന്ന് ധനമന്ത്രി യുഎസ് സന്ദർശിക്കും. ചിക്കാഗോ, ആഷ്യവിലെ, ന്യൂയോർക്ക് എന്നിവിടങ്ങളിലെ വിവിധ പരിപാടികളിൽ അവർ പങ്കെടുക്കും. രാജ്യത്ത് ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് കമ്പനികൾ ഉന്നയിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനായി അടുത്ത 2 മാസത്തിനുള്ളിൽ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ജപ്പാൻ പുതിയ തലമുറ സാമ്പത്തിക പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് ടോക്കിയോയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗത വ്യാപാര ബന്ധങ്ങൾക്കപ്പുറം സാമ്പത്തിക സുരക്ഷ, പ്രതിരോധം, സാങ്കേതിക വിദ്യ, നൂതനാശയങ്ങൾ തുടങ്ങി തന്ത്രപ്രധാന മേഖലകളിലേക്ക് ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം വിപുലീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലെ ബിസിനസ് ടു ബിസിനസ് പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട ശ്രീ ഗോയൽ, ഇന്ത്യയിലെ സുഗമമായ വ്യാപാര അന്തരീക്ഷവും അതിവേഗം വളരുന്ന ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ തുറന്നു നൽകുന്ന മികച്ച അവസരങ്ങളും എടുത്തുപറഞ്ഞു. പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റ് ആവർത്തിച്ച് തടസ്സപ്പെടുത്തുന്നതിനെ വിമർശിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ചോദ്യം ചെയ്യാനും പ്രതിഷേധിക്കാനും വോട്ടു ചെയ്യാനുമുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ടെങ്കിലും പാർലമെന്റ് തടസ്സപ്പെടുത്താൻ അനുമതി നൽകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് രാഷ്ട്രീയ പാർട്ടികളുടേതല്ല, ഇന്ത്യയിലെ ജനങ്ങളുടേതാണെന്നും ഇന്ന് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ശ്രീ റിജിജു വ്യക്തമാക്കി. പ്രധാന നിയമനിർമ്മാണങ്ങളിൽ ഉൾപ്പെടെ ക്രിയാത്മക ചർച്ചകൾക്കുള്ള സർക്കാർ നിർദ്ദേശങ്ങൾ പ്രതിപക്ഷം നിരസിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റിട്ട് ഉത്രാട ദിനമായ ഇന്ന് 100 ദിനം പൂർത്തിയാകുന്നു. മെയ് 18-നായിരുന്നു സത്യപ്രതിജ്ഞ. ഭരണമേറ്റ് ആദ്യ നാളുകളിൽ വാഗ്ദാനങ്ങൾ പാലിച്ചെന്ന പ്രതീതി സൃഷ്ടിക്കാനായെന്നാണ് സർക്കാർ കരുതുന്നത്. വനിതകൾക്ക് KSRTCയിൽ സൌജന്യ യാത്ര അനുവദിച്ചതും ആശാവർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചതും വയോജന വകുപ്പ് രൂപവൽക്കരിച്ചതും പ്രധാന നേട്ടങ്ങളായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. പിഎം ശ്രീ, വഖഫ് നിയമഭേദഗതി, സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയവയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനായെന്നാണ് പ്രതിപക്ഷത്തിന്റെ അവകാശവാദം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മലയാളികൾക്ക് ഗൃഹാതുരതയുടെ ഓർമ്മകൾ സമ്മാനിക്കാൻ ഒരു ഓണക്കാലം കൂടി.

0: ഉത്രാട ദിവസമായ ഇന്ന് തിരുവോണ നാളിലെ ഒരുക്കങ്ങൾക്കുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് നാടും നഗരവും. ഓണാഘോഷത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിനായി ഉത്രാട ദിവസം വിപണിയിലുണ്ടാകുന്ന തിരക്കിനെ ഉത്രാടപ്പാച്ചിലെന്ന് വിശേഷിപ്പിക്കുന്നു. തിരുവോണത്തിന് സദ്യയ്ക്കായി സാധനങ്ങൾ വാങ്ങാൻ മലയാളികളുടെ തിക്കും തിരക്കുമാണ് ഉത്രാട ദിവസത്തെ പ്രത്യേകത. ഓണസദ്യയും ഓണക്കോടിയും ഊഞ്ഞാലാട്ടവും ഒപ്പം പ്രിയപ്പെട്ടവരുമായുള്ള ഒത്തുകൂടലും എല്ലാം ഓണക്കാല ഓർമ്മകൾക്ക് നിറം പകരുന്നു. ടൂറിസം വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുകയാണ്. പ്രധാന വേദിയായ നിശാഗന്ധിയിൽ ഇന്ന് തോൽപ്പാവക്കൂത്ത്, പൂരക്കളി, വേലകളി, ഗാനമേള തുടങ്ങിയവ അരങ്ങേറും. ഈ മാസം 30 ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറും പങ്കെടുക്കും. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. ഉത്രാടദിനമായ ഇന്ന് പുലർച്ചെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശ്രീ ഗുരുവായൂരപ്പന് ഭക്തർ കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. രാവിലെ 7 ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമരത്തിന് സമീപം തയ്യാറാക്കിയ നാക്കിലയിൽ മേൽശാന്തി ബ്രഹ്മശ്രീ തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരി ആദ്യ നേന്ത്രക്കുല സമർപ്പിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഉത്രാട ദിവസമായ ഇന്ന് കോഴിക്കോട് നഗരത്തിലെ ഓണവിപണിയും സജീവമായി. വഴിയോര കച്ചവടത്തിന് നേരിയ മഴ മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും വൈകിട്ടോടെ കച്ചവടം സജീവമാകുമെന്ന് പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: നഗരത്തിലെ പ്രധാന പച്ചക്കറി ഫല വിപണന കേന്ദ്രമായ പാളയ മാർക്കറ്റിലാണ് പ്രധാനമായും തിരക്ക് അനുഭവപ്പെടുന്നത്. പാളയത്തെ പൂവിപണിയും സജീവമാണ്. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പച്ചക്കറി ചന്തകളും നടക്കുന്നുണ്ട്. മഴ കാരണം മിഠായി തെരുവിൽ വലിയ തിരക്ക് ദൃശ്യമല്ല. ഉച്ചയ്ക്ക് ശേഷം പതിവ് പോലെ തിരക്കിലമരും. പ്രതികൂല കാലാവസ്ഥയും തെരുവ് കച്ചവടക്കാരെയാണ് ഏറെ ബാധിച്ചത്. KTTC ആഭിമുഖ്യത്തിൽ പായസമേളയും നടക്കുന്നുണ്ട്. സ്റ്റേഡിയം പരിസരത്ത് കൈത്തറി മേളകളും ഇന്ന് വരെ തുടരും. ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി വൈകിട്ട് 6 ബീച്ച് ഫ്രീഡം സ്ക്വയറിലെ പ്രധാന വേദിയിൽ നർത്തകിയും നടിയുമായ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ സംഘം ഒരുക്കുന്ന നൃത്തപരിപാടി.
0: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട്. കണ്ണൂരിൽ കനത്ത മഴ തുടരുകയാണ്. കൊട്ടിയൂർ പാൽചുരം റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ടെസ്റ്റിന്റെ 3 ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ശ്രീലങ്ക 1 ഇന്നിംഗ്സിൽ 4 നഷ്ടത്തിൽ 130 റൺ എന്ന നിലയിൽ. നേരത്തെ ധ്രുവ് ജുരേലിന്റെയും ദേവ്ദത്ത് പടിക്കലിന്റെയും സെഞ്ചുറി കരുത്തിൽ ഇന്ത്യ 1 ഇന്നിംഗ്സ് 9 503 റൺസ് എന്ന കൂറ്റൻ സ്കോറിൽ ഡിക്ലെയർ ചെയ്തു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുന്നു. വിപുലമായ പരിപാടികളാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് യാത്രയിൽ വഴിത്തിരിവായി മാറിയ UPI പണമിടപാടുകൾക്ക് ഇന്ന് 10 അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ജെങ്ങുമായി ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ടൊറന്റോയിൽ കാനഡ ധനമന്ത്രിയുമായി ചർച്ച നടത്തും. ഇന്ന് 1 ഓണം. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. കേരളത്തിൽ

0: ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ശക്തമായ നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി
2: ആവണിപ്പൊന്നുഞ്ഞാൽ.
1: ആവണി പൊന്നൂഞ്ഞാലിൽ ഇന്ന് അതിഥിയായി പങ്കെടുക്കുന്നത് 2025 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ഷംല ഹംസ.
3: ഓണത്തിനെ പറ്റി പറയുമ്പോൾ കുറേ പാട്ടുകളുണ്ട്. പക്ഷെ ഇപ്പം കേൾക്കാറുള്ള പാട്ട് ഓണം മൂട് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്, കുറേ പ്രാവശ്യം കേൾക്കാറുള്ള ഒരു പാട്ടാണ്. എൻ്റെ മോൾക്കും ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. കുറേ ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അപ്പം അവളിങ്ങനെ ടി വിയിൽ വെക്കുമ്പം ഡാൻസ് ചെയ്യാറുണ്ട് ആ സോങ്. അപ്പം ആക്ച്വലി ഇതാണ് ഞങ്ങൾ ഇപ്പം കേൾക്കുന്ന ഓണം സോങ്, പണ്ടത്തെ സോങ്സിനേക്കാളും.

ഇപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തേ ഇത്തിരിപ്പൂവിൻ്റെ കൈക്കൊമ്പിളിൽ വീണ മുത്തേ എന്ന് പറഞ്ഞിട്ടുള്ള സോങ്. അത് ഇഷ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഉമ്മാനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യായിരുന്നു. ഹോം സിക്നെസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പം ഈ പാട്ട് ഞാൻ എപ്പോഴും FM കേട്ടതാണ്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു ആദ്യമൊക്കെ, പിന്നെ പിന്നെ അത് കേൾക്കുമ്പോൾ ഭയങ്കര സമാധാനമായിരുന്നു. നല്ല രസമുള്ള സോങ്ങാണ്. ഞാനത് ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ വിഷ്വൽസ്. അതൊക്കെ ഇപ്പം കേൾക്കുമ്പം എൻ്റെ കോളേജ് ലൈഫും അതുപോലെ ഹോസ്റ്റലിലെ മെമ്മറീസും അന്ന് ഉമ്മാനെ മിസ് ചെയ്തിരുന്ന ഓർമ്മകളും എന്തുകൊണ്ട് മിസ് ചെയ്തിരുന്നു എന്നൊക്കെ ഓർമ്മ വരും. ഇപ്പം ഞാൻ എൻ്റെ മോൾക്ക് പാടിക്കൊടുക്കാറുണ്ട് പാട്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എപ്പോഴും പാടാറുണ്ടായിരുന്നു. അവൾക്ക് കുട്ടികൾക്ക് പരിചയമാവുമെന്ന് പറയുമല്ലോ നമ്മുടെ ശബ്ദമൊക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും പാടാറുള്ള പാട്ടായിരുന്നു.

പിന്നെ ഒരു സോങ്ങാണ് ആറ്റൂനൂറ്റുണ്ടായിരുണ്ണി. എനിക്കൊരുപാട് ഇഷ്ടമുള്ള സോങ്ങാണ്, മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈൻസാണ് വേണ്ടത്. അതിഷ്ടമാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ താത്തയെ തോന്നുന്നുണ്ട്, അതോ ഫ്രണ്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ആ സിനിമേൻ്റെ സ്റ്റോറി പറഞ്ഞു. അപ്പോൾ KPS ലളിതാ മാം ഒക്കെ ഉള്ള സിനിമയാണ്. ഭയങ്കര സങ്കടമായി, ഞാൻ സിനിമ കണ്ടിട്ടില്ല കേട്ടോ, വിഷമം വരുന്ന സിനിമകൾ കാണാറില്ല, ബട്ട് എനിക്ക് എഫക്റ്റ് ആവും അങ്ങനെ സങ്കടമുള്ള സിനിമകൾ. പിന്നെ കുറേ സമയം അത് ആലോചിച്ചിരിക്കും, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നൊക്കെ. ഇപ്പൊ പിന്നെ അങ്ങനെ കാണാനുള്ള സമയം കിട്ടാറില്ല. അങ്ങനെ അതിന്റെ സ്റ്റോറി പറഞ്ഞപ്പോൾ അതിലൊരു പാട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കേട്ട പാട്ടായിരുന്നു ഇത്. ഇതിപ്പോഴും ഞാൻ കേൾക്കും, ഞാൻ എൻ്റെ മോൾക്ക് പാടിക്കൊടുക്കാറുള്ള പാട്ടാണ്, അവൾ ഉറക്കുമ്പോൾ താരാട്ടായിട്ട് പാടിക്കൊടുക്കുന്ന പാട്ടാണ്. ഈ പാട്ട് എപ്പോൾ പാടുമ്പോഴും എനിക്കതിൻ്റെ സ്റ്റോറി ഓർമ്മ വരാറുണ്ട്. അതായത് ഒരു അമ്മയ്ക്ക് നഷ്ടപ്പെട്ട മകൻ, അവൻ്റെ സുഹൃത്ത്, അവരെ പറ്റിയൊക്കെ ഓർക്കുന്ന അങ്ങനത്തെ ഒരു പാട്ട്. ഞാൻ അതിൻ്റെ വിഷ്വൽ കണ്ടിട്ടുണ്ട്, ഇഷ്ടമാണ് വിഷ്വൽ കാണാൻ.

0: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
1: അതിനെന്താ പിട്ടപ്പിളി 3 ഡേയ്സ് കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
0: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
2: പിട്ടപ്പിളി ഏജൻസീസ്.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
0: കണ്ടീഷൻ സപ്ലൈ.
3: ഷംല ഹംസ പങ്കെടുക്കുന്ന ആവണി പൊന്നൂഞ്ഞാൽ തുടരുന്നു.
4: പിന്നെ എന്ന് പറഞ്ഞാല് കണ്ണോട് കൺകൾ പേസും ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. അത് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവാൻ കാരണം ഗോവിന്ദ് വസന്തേന്റെ ഒരു കവർ വേർഷൻ ആണ് കേട്ടിട്ടുള്ളത്.

പിന്നെ ഒരു സോങ് എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദി സോങ് ആണ്, ഘർ സേ നിക്കൽത്തെ ഹേ കുച്ച് ദൂർ ചൽത്തെ ഹേ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഹിന്ദി ഭയങ്കര ഇഷ്ടമാണ്, ഹിന്ദി ലാംഗ്വേജ്. എൻ്റെ ഒരു മാഷുണ്ട്, ജോബ് മാഷ് എന്നാണ് പേര്, മാഷാണ് ഹിന്ദി പഠിപ്പിച്ചത്. ലൈക്ക് മാഷ് നന്നായിട്ട് പഠിപ്പിക്കും, മാഷിനോട് ഇഷ്ടമായിരുന്നു, ആ ഇഷ്ടം കൊണ്ട് ഹിന്ദിയോടും ഇഷ്ടമായി. അങ്ങനെ ഹിന്ദി കുഴപ്പമില്ലാണ്ട് സംസാരിക്കാൻ അറിയാം, എഴുതാനും വായിക്കാനൊക്കെ അറിയാം. അങ്ങനെ ഹിന്ദി സോങ്സ് പണ്ട് കേട്ടിരുന്നു. ഹിന്ദി സോങ്സ് കേൾക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു, എന്താ വെച്ചാൽ എൻ്റെ ഉപ്പ ഒരു പാട്ടുകാരനായിരുന്നു പണ്ടത്തെ, കൂടുതലും മുഹമ്മദ് റാഫി സറിന്റെ സോങ് ആണ് പാടാറ്. ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഹിന്ദി സോങ്സ് ആണ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ. അപ്പം അതിലുള്ളൊരു സോങ് ആണ്. അപ്പം ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് റസ്തേ മേ ഹേ ഉസ്കാ ഘർ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു വരിയാണ്. അപ്പൊ അതിങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഈ പാട്ടൊക്കെ ഇങ്ങനെ പാടി വരും. അപ്പം ഇതിങ്ങനെ ഓർമ്മ വരികയാണ് ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ. അപ്പം അതാണ് അടുത്തൊരു

0: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
1: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
2: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
1: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
2: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
3: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
4: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
5: കണ്ടീഷൻ സപ്ലൈ.
6: ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ഓണം, ദ റിയൽ എക്സിറ്റ്.
7: നീനു, ഇതൊക്കെ എൻജോയ് ചെയ്യുമ്പോഴും എനിക്ക് നല്ല ടെൻഷനുണ്ട്. നമ്മളിനി എന്ത് ചെയ്യും? റമീ സാറ് പണം പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാലോ?
8: ഇപ്പൊ റിലാക്സ് ആകെ, ഞാനൊരു എക്സ്ട്രീം ഫീലിംഗ്സിലാണ്. എത്ര കാലായി ഓണത്തിന് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട്.
7: ആ ശരിയാ, അത് തന്നെ.
6: ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ഓണം, ദ റിയൽ എക്സിറ്റ്.
9: ചലച്ചിത്ര നടി ഷംല ഹംസ പങ്കെടുക്കുന്ന ആവണി പൊന്നൂഞ്ഞാൽ തുടരുന്നു.
10: അടുത്തതും ഒരു ഹിന്ദി സോങ് തന്നെയാണ്, ഞാൻ പാടി നോക്കാം. ചാന്ദനേ കുച്ച് കഹാ, രാത്നേ കുച്ച് സുനാ, തൂ ഭി സുൻ ബേഖബർ പ്യാര് കർ, ഓഹോ പ്യാര് കർ.
11: ഈ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ സിനിമയിലെ എല്ലാ സോങ്സും ഇഷ്ടമാണ്. 90s ഷാറൂഖ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആ സമയത്തെ ഒരു ഫാൻ ഫോളോയിങ് ഇസ് ഡിഫറെൻറ്റ്. ഇതിൻ്റെ വിഷ്വൽസ് രസമുള്ള വിഷ്വൽസാണ്.

ഇനിയുള്ളത് നമ്മുടെ പപ്പയുടെ സ്വന്തം മപ്പൂസിലെ എൻപൂവേ പൊൻപൂവേ എന്നുള്ള പാട്ട്. അത് എത്ര വട്ടം ഞാൻ കണ്ടു എന്ന് ചോദിച്ചാൽ എനിക്കതിന് എണ്ണല്ല. അത്രയേറെ പ്രാവശ്യം ഞാൻ ആ പാട്ട് കണ്ടിട്ടുണ്ട്. എന്ത് രസമുള്ള സോങ് ആണല്ലേ, നല്ല രസമുള്ള വിഷ്വൽസ് ആണ്. ശോഭന മാമിൻ്റെ ഡാൻസും ആ കുഞ്ഞ് ഇങ്ങനെ തിരഞ്ഞു നടക്കുന്നതൊക്കെ. അപ്പം അതൊരു നൊസ്റ്റാൾജിക് സോങ് ആണ്, എനിക്ക് ഒരു എവർഗ്രീൻ, എപ്പോഴും ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അതിൻ്റെ ലിറിക്സ് ഒക്കെ കംപ്ലീറ്റ്ലി അറിയാം.

ഒരു ചലച്ചിത്ര കഥ പോലെ ഒരു പ്രണയകാവ്യം. ലവ് ഇൻ സെവന്റീസ്. കുട്ടികളെ, ഇത് നിങ്ങൾക്കുള്ളതല്ല, പ്രായപൂർത്തിയായവർക്ക് മാത്രം. ലവ് ഇൻ സെവന്റീസ്, ഓഗസ്റ്റ് 27 ഓണം അവിട്ടെന്നാൽ വൈകുന്നേരം 4 മണി.

0: ആവണി പൊന്നൂഞ്ഞാൽ തുടരുന്നു.
1: പിന്നെയുള്ള സോങ് കണ്ണാന്തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ, ആ പാട്ട് ഇഷ്ടമാണ്. അതിൻ്റെ സിനിമ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അവർ കണ്ടുമുട്ടുന്ന ഭാഗം കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും വീണ്ടും ആ സിനിമ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു സിനിമ ആലോചിക്കുമ്പോൾ ഭയങ്കര ഇമോഷണലാണ്. പിന്നെ ഒരു സിസ്റ്റർഹുഡ് ഒക്കെ കാണിക്കുന്ന ഒരു പാട്ടല്ലേ, അപ്പം ഈ പാട്ടൊക്കെ ഞങ്ങൾ വീട്ടിലെപ്പോഴും വെക്കാറുണ്ട്, കണ്ണാന്തുമ്പി പോരാമോ എന്നുള്ള സോങ്.

പിന്നെ എനിക്കിഷ്ടമുള്ള പാട്ട് രാജാക്കോ റാണി സേ പ്യാർ ഹോ ഗയ, അമീർ ഖാനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ സിനിമയും ഇഷ്ടമാണ്. പിന്നെ ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ കോളേജിൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ പാടിയിട്ടുള്ളൊരു പാട്ടാണിത്. അപ്പോൾ ആ ഒരു കാലയളവ് ഓർമ്മിപ്പിക്കുന്ന ഒരു സോങ്ങാണിത്. ആ സമയത്തൊക്കെ ലിറിക്സ് ഒക്കെ നന്നായി നോക്കുമായിരുന്നു, എങ്ങനെയാണ് എന്താണ് സിറ്റുവേഷൻ അങ്ങനെയൊക്കെ. അന്നൊക്കെ കുറേ സിനിമകളൊക്കെ കണ്ടിരുന്നു, അതുകൊണ്ട് ഈ പാട്ടും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ്.

നമ്മുടെ കീർത്തി ചക്രയിലെ ഖുദാസേ മന്നത്ത് ഹോ മേരി ആ സോങ്. ടച്ചിങ് ആയിട്ടുള്ള സോങ്. ഒരാള് ഒരാളോട് ബെഗ് ചെയ്യണ, ഐ മീൻ ലൈക്ക് ദൈവത്തിനോട് പറയുന്ന പോലെ തോന്നുന്ന ഒരു പാട്ടാണ്. അങ്ങനെ തന്നെയാണ് അതിന്റെ ലിറിക്സ് എന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങളുടെ കാശ്മീര് തിരിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. അത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ പ്രിൻസിപ്പൽ സമദ് എന്നാണ് സാറിന്റെ പേര്. അപ്പൊ ഒരു ക്യാമ്പ് ഫയർ ഉണ്ടായി. ക്യാമ്പ് ഫയർ ഇൻ ദ സെൻസ് സ്കൂളിന്റെ ടെറസിൽ തന്നെ. അപ്പൊ ആ ക്യാമ്പ് ഫയറിന് സാർ ഇങ്ങനെ ആരൊക്കെയാ പാട്ട് പാടുന്നേ എന്നൊക്കെ ചോദിച്ചു. ഈ സാറിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. സാറിനോട് അങ്ങനെ സംസാരിക്കാനൊന്നും ആരും പോകാറില്ല. പക്ഷെ ആളൊരു സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, അത് അന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് സാറിന്റെ ഒരു കുറച്ച് ദൂരമായിട്ട് ഇരിക്കുമ്പോൾ സാർ എന്നെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഷംല പാടും. ഓ, അപ്പൊ ഞാൻ വിചാരിച്ചു, ഓ ദൈവമേ, സാർക്ക് എന്റെ പേരൊക്കെ അറിയാം, അയ്യോ. ആ സമയത്ത് ഭയങ്കര അത്ഭുതമായിരുന്നത്. എന്നിട്ട് പാടി സാർ പറഞ്ഞപ്പോ ഭയങ്കര പ്രൗഡ് ആൻഡ് ഹാപ്പി ആയിട്ട് തോന്നിയപ്പോ. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്.

0: விஸ்வநாதன், கும்பலம் பீட்டர், ராஜன் பி ஐலக்காடு.
1: ഒന്ന് നിക്കി നായര്, എന്തിരത്ത് പന്നി പാച്ചലാണോ ഇത്?
2: ആരേ, മൗലവിയോ?
1: അല്ലടോ സൈത്താൻ, എന്തിരത്തിനെ ഏപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്ത്?
2: എനിക്ക് ഈ നഗരത്തിലൊരു ജോലി കിട്ടി.
1: ഇപ്പൊ തോന്നണ്ടത് തോന്നി.
2: എന്തേ മൗലവി?
1: അല്ല, നമ്മള് വിചാരിച്ച് എന്റെ മോൻ ഇപ്പോഴും നാട് നന്നാക്കാൻ നടക്കുകയാണ്. അതുമിനി എളുപ്പം കൂടുന്ന പണി തന്നെയാണല്ല. താനായിട്ടൊന്നും ചെയ്യണ്ടല്ല, മറ്റുള്ളവരോട് ചെയ്യാൻ പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ എന്തിരത്തിനെ ആ ചുളുവുള്ള പണി വിട്ടത്?
2: അതൊരു കാലം മൗലവി, അതൊക്കെ കഴിഞ്ഞില്ലേ.
1: അപ്പോ നിങ്ങൾ നേതാവാവൂല്ല അല്ലേ?
2: അതാ മൗലവി അങ്ങനെ ഒരു ചോദ്യം.
1: ഈ ദേശവും അയൽദേശവും ഒക്കെ നന്നാക്കി നടന്നാലല്ലേ നിങ്ങൾക്ക് നേതാവാൻ പറ്റൂ. ഒരു പണി കിട്ടിയാ പിന്നെ അത് പറ്റൂലല്ല.
2: അപ്പോ മൗലവിയും ഏട്ടനും കൂടി സ്കൂളും പഞ്ചായത്ത് ബോർഡും ഒക്കെ നന്നാക്കാൻ നടന്നിരുന്നതോ?
1: പിരാന്ത്, അന്റെ ഏട്ടൻ്റെ ഓരോ ബാല തോണ്ടിക്കൊണ്ടുവരും. അപ്പൊ പിന്നെ നമ്മൾ എന്തിരത്താക്കാനാടോ? അയാളെങ്കിട്ട് കളയാൻ കഴിയും നമുക്ക്. അതൊക്കെ പോട്ടെ, ഇപ്പൊ എവിടെ താമസിക്കുന്നു?
2: തീർച്ചയാക്കിയിട്ടില്ല, ഒരു സ്ഥലം കണ്ടുപിടിക്കണം.
1: വിരോധല്ലാച്ച, നമ്മളെ കൂടെ കൂടാ. കടക്കാനിരിക്കാനൊക്കെ സ്ഥലമുണ്ട്, ബെപ്പും തിന്നില്ല. അതിന് ഹോട്ടലിൽ പോണം.
2: തരക്കേടില്ല, മൗലവിക്ക് അസൗകര്യമാണ്.
1: മൈന പറച്ചിന് മാത്രം വേണ്ട, നമ്മക്ക് ഇച്ചിരി സൗകര്യക്കേടാന്ന് കൂട്ടിക്കോളി. എന്നാലും എന്തേ, നിങ്ങക്ക് കഴിഞ്ഞു കൂടണ്ടേ?
2: അയ്യോ, പെട്ടി ഞാൻ എടുത്തോളാം മൗലവി.
1: നമ്മളത് തിന്നൊന്നുമില്ലാടോ, ഇങ്ങട്ട് പോരതായേ.
2: മൗലവി തനിച്ചാണോ?
1: അല്ല, ഒരാളും കൂടി ഉണ്ട്.
2: അതാരാ?
1: നിങ്ങളുടെ ജയിലിക്ക് തന്നെ നമ്മന്റെ ഒരു കുട്ടി. ഇവിടെ തെണ്ടി നടക്കുമ്പോ നമ്മള് പിടിച്ച് ഇവിടെ ആക്കി. പക്കെങ്കിൽ ഹമുക്കന, പണി ഒന്നും എടുക്കൂല.
2: പിന്നെ എന്താ അയാൾ ചെയ്യാ?
1: പകലൊക്കെ കണ്ണും മുഴിച്ചിരുന്നിട്ട് യാത്രി കണ്ണട വെച്ചിരുന്നിട്ട് സ്വപ്നം കാണല്. ദാ ഇതല്ല വീട്. ദാ മമ്മദേ, ദാ ആനക്കൊരു ചെങ്ങായി. സരി, നമ്മൾ പോണം, ലേസം പണിയുണ്ട്. നിങ്ങളൊന്നും കുളിച്ചൊന്നും ഉറങ്ങിക്കോളി, നാളെ എല്ലാ ആഫീസിലും പോണ്ടു.
3: എങ്ങനെയുണ്ട് ആഫീസ്?
2: തരക്കേടില്ല, ഇന്ന് ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ.
3: എത്ര ആളുണ്ട്?
2: ഞാനടക്കം 12 പേരുണ്ട്.
3: എന്ത് കിട്ടും ശമ്പളം?
2: 27 രൂപയാ 12 അണ.
3: വലിയ മോശമല്ല, കഴിഞ്ഞുകൂടാ.
2: മുഹമ്മദ് ഇവിടെ വന്നിട്ട് എത്ര കാലമായി?
3: 2-3 മാസമായി.
2: പണിയൊന്നും കിട്ടിയില്ലേ?
3: ഇല്ല.
2: അന്വേഷിച്ചില്ലേ?
3: ആ, അന്വേഷിക്കണം.
2: മൗലവി എപ്പോഴാ വരിക?
3: അങ്ങനെ ഒരു കൃത്യസമയമൊന്നുമില്ല, സന്ധ്യക്ക് മുമ്പ് എന്തായാലും എത്തും. അതാ വരുന്നുണ്ട്, ആള് വരുന്നുണ്ട്.
1: എങ്ങനുണ്ട് നിങ്ങളുടെ ആഫീസൊക്കെ?
2: തരക്കേടില്ല.
1: മമ്മദേ, ഇജ് നേരം വെളുക്കുമ്പോ കുത്തിരിക്കണതല്ലേ, എന്താണ്ട് അനക്ക് ഒന്ന് തിരുമ്പി കുളിച്ചാല്?
3: കുളിക്കാം.
1: ഇജ്ജ് നിസ്കരിച്ച?
3: ഇല്ല.
1: അതെന്തേ, ഇജ്ജ് പടച്ചവനെ കാട്ടിലും ബല്യവനായാ?
3: നിസ്കരിക്കാം.
1: ഇക്ക് വേണ്ടിട്ട് എന്റെ മോൻ നിസ്കരിക്കണ്ട, അനക്ക് വേണമെന്ന് തോന്നിട്ടെന്ന് വെച്ച മാത്രം മതി.
3: നിസ്കരിക്കാം മൗലവി.
1: ഡാ പടിപ്പേറി കെട്ട് പോണ്ട കേട്ടാ.

0: അയ്യോ, മൗലവി മുഷിഞ്ഞ മുണ്ടും കുപ്പായും ഒക്കെ എടുത്തോണ്ട് പോയല്ലോ. എടുക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ചില്ല.
1: ഇനി ഒന്നും പറയാതിരിക്കുക നല്ലത്. മൂപ്പര് അലക്കുമ്പോ ഇവിടെ മുഷിഞ്ഞ് കണ്ടതെല്ലാം അലക്കും. എന്തെങ്കിലും പറയാൻ പോയാ ചീത്ത പറഞ്ഞ് കണ്ണുപൊട്ടിക്കും.
0: മുഹമ്മദ് മൗലവിയുടെ ആരാ?
1: ആരുമല്ല, ഞാൻ ഇവിടെ വന്നാണ് ആദ്യം കാണുന്നത്. ആ, നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം?
0: മൗലവി എന്റെ നാട്ടുകാരനാണ്, ഇപ്പോൾ ഇവിടെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു.
2: മായരെ, ഞമ്മൾ ഇന്ന് കുടിയിലോളൊന്ന് പോണ്. മോന്തിക്കുള്ള വണ്ടിക്ക് പോയാ 10 മണിയാവുമ്പോ വീടെത്താം. ആ മമ്മദേ, ആ പോതിങ്ങട്ടെടുക്ക്. എന്നാ ഇതവിടെ പോയിഞ്ഞു വെക്ക്, നേതാവ് വരുമ്പോ കൊടുത്തോ. ഇത് അനക്ക്. ഓ, നായര് കജ്ജി കട്ടി ഇത്തിരി വായിക്ക ഭർത്തതാ, കുട്ടികൾക്ക് മേങ്ങിയതാ, തിരിങ്ങളിൽ നിന്നുടി. എന്തേ
0: മൗലവി, എപ്പളാ തിരിച്ചു വരിക?
2: ചിലപ്പോ 4 ദിവസം കഴിയും. നിങ്ങളുടെ ഏട്ടനെ കണ്ട് നിങ്ങളുടെ ബിസിനസ് ഒക്കെ പറയാം. ശരി, എന്നാ നമ്മൾ നടക്കണം.
0: ശരി. ആരാ മുഹമ്മദ് ഈ നേതാവ്?
1: അതറിയില്ലേ, മൗലവി പറഞ്ഞിട്ടില്ലേ?
0: ഇല്ല.
1: ഒരു രാഷ്ട്രീയ നേതാവാ. അയാള് വാടകയ്ക്കെടുത്തതാ ഈ വീട്. പക്ഷേ മാസത്തിൽ 1-2 ദിവസേ അയാൾ ഇവിടെ ഉണ്ടാവൂ. മൗലവി വീട്ടിൽ പോകുമ്പോൾ കുട്ടികൾക്ക് തിന്നാൻ വാങ്ങുന്നത് എന്തായാലും ഒരു ഓഹരി ഞങ്ങൾക്കും തരും. നേതാവിനുള്ളത് എടുത്തു വെച്ച് കേടുവന്ന് ചിലപ്പോൾ കളയേണ്ടി വരും. കളയുന്നതിന് മുമ്പ് മൂപ്പര് വന്നാൽ കുറച്ചെങ്കിലും തിന്നാതെ മൗലവി വിടൂല്ല. നേതാവിനും മൗലവിയെ പേടിയണേ.
0: മുഹമ്മദ് വാ, നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. മൗലവി വന്നില്ലല്ലോ, വന്നാൽ പത്രം കിട്ടുമായിരുന്നു.
1: നിങ്ങളുടെ ആഫീസിൽ പത്രം വരുന്നില്ലേ?
0: ഉണ്ട്, പക്ഷെ അതിൽ സമരവാർത്തകളൊന്നും ഉണ്ടാവില്ല. ഇന്ന് ഗാന്ധിജി എന്തൊക്കെയോ പ്രസംഗിച്ചിട്ടുണ്ട്.
1: ആ, അതാ മൗലവി വരുന്നുണ്ട്. ഇന്ന് തുണി തിരുമ്പാനുള്ള ഒരുക്കത്തിലാ. കണ്ടോ, കയ്യിലൊരു വലിയ കട്ട സോപ്പുണ്ട്.
2: എന്താ നായരെ ബെർഗനെ കുത്തിയിരിക്കണേ? പത്രം വായിക്ക്. എടാ മമ്മദേ, അന്റെ തുണിയൊക്കെ ചിന്തേരിടുന്ന മെഷീനിൽ കൊടുത്താൽ എന്തിരുത്താടോ? ഈ പഹയറുള്ളടുത്ത് പിളായക വരാത്തത് പടച്ചാന്റെ വേണ്ടോണ്ട.

0: പുതിയ വാർത്ത വല്ലതുണ്ടോ?
1: പുതിയ വാർത്തകൾ തന്നെ, യുദ്ധം പടരുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ഇപ്പോൾ തന്നെ സാധനങ്ങൾക്കൊക്കെ തീപിടിച്ച വിലയായി. ഇനിയും യുദ്ധം പടർന്നു പിടിച്ചാലത്തെ കഥയെന്താ?
0: നേരാണ്.
1: ഇനി തുണിക്കും കൂടി റേഷൻ വരുമെന്നാ പറയണത്. എങ്ങനെയാണ് ഇനിയുള്ള കാലം കഴിഞ്ഞു കൂടുക?
0: കഴിഞ്ഞു കൂടുക തന്നെ.
1: അപ്പോ മുഹമ്മദ് എന്നും ഇങ്ങനെ കഴിയാനാണോ വിചാരിക്കുന്നത്?
0: പിന്നെ എന്ത് ചെയ്യാനാ?
1: എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ?
0: നമ്മളെ പടച്ചവന് നമ്മുടെ മേൽ ഒരു ഉത്തരവാദിത്തം അല്ലേ?
1: ഉണ്ടായിരിക്കാം.
0: ഉണ്ട്.
1: എന്ത് ഉത്തരവാദിത്തമാണ് മുഹമ്മദ് പറയുന്നത്?
0: എല്ലാം പടച്ചവനാ തരുന്നത്. ചോറും പടച്ചവൻ തന്നെ.
2: മുഹമ്മദേ, ജബിടന്ന് വാ.
0: എന്താ മൗലവി?
2: മുറിന്റെ പൂട്ടെന്തെടുത്തുണ്ട് വാ.
0: ഇതാ മൗലവി.
2: ഇജാ മുറിയിലേക്ക് ഒന്ന് കടന്നു നിൽക്കുക മുഹമ്മദേ. ഇജാ അവിടെ കിടക്ക്. അനക്ക് പടച്ചവൻ ചോറ് കൊണ്ടെന്ന് തരണത് ഞമ്മളൊന്ന് കാണട്ടെ. എന്നാല് അൻ്റെ കണക്കിൽ ഞമ്മക്ക് പടച്ചവനൊന്നും കാണാനില്ല.

0: മുഹമ്മദേ, ഇനി എന്ത് ചെയ്യും?
1: എനിക്കറിയില്ല.
2: മുഹമ്മദേ,
1: ഓ
2: അനക്ക് ചോറ് കിട്ടിയാടോ? വെറുംചോറാ ബിരിയാണിയാ നെയ്ച്ചോറാ എന്താന്ന് പോനെ? കിട്ടില്ല അല്ലേ? എന്നാ കിട്ടും, പടച്ചം കൊണ്ടുവരും, അവിടെ തന്നെ കുത്തിരുന്നോ. നായര് മരി, നമുക്ക് ഹോട്ടലിൽ പോയിട്ട് ചോറ് വയ്ക്കാം.
0: അപ്പോ മൗലവി
2: എന്തേ?
0: മുഹമ്മദ്
2: ചെലക്കണ്ട പോരെ നായരേങ്ങള്, ഓന് പടച്ചം കൊണ്ടത് കൊടുക്കും. നിർത്തി പൊരിച്ച കോയും ബിരിയാണിയും പാടെ ഞമ്മക്ക് ഹോട്ടലുകാരൻ തന്നെ തരണം. മോൻ പോരെ.
0: മുഹമ്മദേ, കാര്യം വിഷമമായല്ലോ.
1: മൂപ്പരെവിടെ?
0: ഊണ് കഴിഞ്ഞപ്പോൾ എന്നോട് നടന്നോളാൻ പറഞ്ഞു. മൂപ്പർക്ക് കുറച്ച് താമസമുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്താ ഒരു വഴി? മുഹമ്മദേ,
1: മൂപ്പര് വലിയ വാശിക്കാരനാ. ഇന്നേതായാലും പട്ടിണി, നാളത്തെ കഥാ.
0: മുഹമ്മദേ, വിശക്കുന്നുണ്ടോ?
1: ഇന്ന് എന്നും ഇല്ലാത്തൊരു വിശപ്പും.
0: ഞാൻ ജനലിലൂടെ എന്തെങ്കിലും കൊണ്ടുവന്ന് തരട്ടെ?
1: അയ്യോ, വേണ്ട വേണ്ട, മൂപ്പരറിഞ്ഞ.
2: മുഹമ്മദേ, ഇറച്ചി നല്ല പതുണ്ടായിരുന്നല്ലോ, ചോറ് കിട്ടിയില്ല എനിക്ക്. എന്താ മുണ്ടാത്തെ? പടച്ചാൻ ചോറ് തന്നാ എനിക്ക്?
1: ഇല്ല.
2: ആ എന്നാ ഇപ്പ തരും, ഖേദിക്കണ്ട. നായരേ, എവിടെ പത്രം? അത് കിട്ടിയെടുത്തോളി.
0: ഇതാ ഇതാ പത്രം.
3: ഇപ്പോ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രസോപണങ്ങള് നാടുമൊക്കെ നടക്കുന്നു.
1: അയ്യോ
3: കിടക്കും.
1: അയ്യോ,
0: എന്തേ മുഹമ്മദേ?
1: ഇത്തിരി വെള്ളം കുടിക്കാ.
2: എന്തിരുത്തവൻ പറയണടോ,
0: വെള്ളം കുടിക്കണമെന്ന്.
2: അപ്പൊ പറച്ചോ ബിരിയാണിയും പൊരിച്ച കോയും കൊണ്ടെന്നപ്പോ വെള്ളം കൊണ്ടെന്നില്ലടോ?
1: എനിക്ക് ദാഹിക്കുന്നു.
2: പറച്ചോന്റെ കയ്യിൽ നിന്ന് ചക്കാത്ത് കിട്ടണതാന്ന് വെച്ചിട്ട് ഇമ്മടി തിന്നൂടരുത് കിട്ടാ മമ്മദേ. ആട്ടെ, ഇത്തിരി വെള്ളം കൊണ്ടെന്ന് തരാൻ പറ.
0: മൗലവി,
2: നിങ്ങള് പോയി ഉറങ്ങിക്കോളി നേരെ.
1: ഞാൻ ഇപ്പൊ ചാവും, തൊണ്ട പൊട്ടിച്ചാവും. എന്റെ മൗലവി,
2: എന്താ മതേ? ആ നിക്ക് നിക്ക് നിക്ക് നിക്ക്.

0: ഇതാ വെള്ളം.
1: എന്നാ ഇത്തിരി വെള്ളം കുടിച്ചോ. അമ്മതെ പടച്ചോൻ ചോറ് തരുവോ?
2: ഇല്ല.
1: ഈ കയ്യാട്ട് ഇതിന് വലിച്ച കേടുണ്ടോ?
2: ഇല്ല.
1: അപ്പോ ഇജ് നസീബുള്ളവനാ. ഇരിക്കട്ടെ, ഈ കൈ ആര് തന്ന്?
2: അതുണ്ടായി.
1: ആരെ തന്നേടോ? വെറുക്കനുണ്ടാവോ?
2: എനിക്കറിഞ്ഞൂടാ.
1: ആ പടച്ചോൻ തന്ന കൈ അല്ലേ?
2: അതെ.
1: ആ ഈ ദുനിയാവ് ആരുണ്ടാക്കി?
2: പടച്ചോൻ.
1: സരി, ഈ കൈയോണ്ട് ഈ ദുനിയാവില് പണിയെടുത്ത എന്തുണ്ടാവും?
2: എല്ലാം ഉണ്ടാവും.
1: ചോറും?
2: ആ.
1: അപ്പോ പണി കഴിഞ്ഞു. ഏത്?
2: ആ
1: നമുക്ക് പടച്ചോൻ അല്ല സിപ്പായിയാണ്, അനക്ക് ചോറ് കൊണ്ടുവരാൻ. ഇഞ്ഞിച്ചേലക്ക് ബസലത്തം പറയോടോ?
2: ഇല്ല.
1: ആ എന്നാ ചെല്ലി. അതാ അമ്മുറിയിൽ ചോറുണ്ട്, പോയി ബൈച്ച. ചെല്ലടോ.
2: ആ
3: മുഹമ്മദേ, ബിരിയാണിയും ഇറച്ചിയാണല്ലോ, പടച്ചോനാണ് ചോറ് തരുന്നതെന്ന് പറയാൻ എനിക്ക് തോന്നിയില്ലല്ലോ എന്നാണ് ഇപ്പോൾ എന്റെ സങ്കടം.
1: അവിടെ ഒരു മൈന പറച്ചില്ലേ?
3: ഒന്നുമില്ല മൗലവി.

0: പടച്ചോന്റെ ചോറ് ഉറൂബിന്റെ ചെറുകഥയുടെ റേഡിയോ ആവിഷ്കാരമാണ് നിങ്ങൾ കേട്ടത്. രൂപാന്തരപ്പെടുത്തിയത് എം കെ വിലാസിനി. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും മൗലവി പി യു വിശ്വനാഥൻ, നായർ കുമ്പളം പീറ്റർ, മൊയ്തീൻ രാജൻ പി ഐലക്കാട്, സംവിധാനം ഉമാബാലൻ.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം

ജയചന്ദ്രനും അമ്പിളിയും ബിച്ചു തിരുമലയും ചേർന്ന് പാടിയത് ചിത്രം വെല്ലുവിളി. ബിച്ചു തിരുമലയുടെ വരികളാണ്, സംഗീതം MS വിശ്വനാഥൻ.

చూశారు.

கப்பல் வலிச்சங்கு தலைமலை முகலில் கே

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
2: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാക്കുകൾ കേൾക്കാം.
3: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്കതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.

0: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
5: അടുത്ത ഗാനം യേശുദാസും ആശാലതയും ചേർന്ന് പാടിയതാണ്. ചിത്രം അഷ്ടബന്ധം. ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ വരികളാണ്, സംഗീതം പകർന്നത് എ. ട്യൂമർ.

0: 55.
1: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: അടുത്ത ഗാനം പാടിയത് ചിത്ര. ചിത്രം തലസ്ഥാനം, ONV യുടെ വരികളാണ്, ഇനം ജോൺസൺ.

0: വിഭവ സമൃദ്ധമാക്കാൻ കേരള ദിനേശിന്റെ ഓണക്കാഴ്ച സമൃദ്ധി ഓണക്കിറ്റ്. 1300 രൂപ വില വരുന്ന കുറുവാരി, പ്രഥമൻ കിറ്റ്, തേങ്ങാപ്പാൽ തുടങ്ങി 21 ഉൽപ്പന്നങ്ങൾ 999 രൂപയ്ക്ക് സ്വന്തമാക്കാം. ദിനേശ് സമൃദ്ധി ഓണക്കിറ്റ്, നല്ലോണം വിളമ്പാം, നന്മ രുചിക്കാം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: അടുത്ത ഗാനം യേശുദാസ് പാടിയതാണ്. ചിത്രം ദൂരം അരികെ. ONV കുറിപ്പിന്റെ വരികളാണ്. ഈണം ഇളയരാജ.

0: എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? കൊല്ലം കൊല്ലം എൻ്റെ പ്രജകളെ കാണാൻ ഞാൻ വരുമ്പോൾ സന്തോഷത്തോടെ ചിരിച്ചല്ലേ എന്നെ എതിരേൽക്കേണ്ടത്?
1: ട്യൂണിൻ സ്റ്റാർസിൽ പാട്ടുമേളം. തിരുവോണ ദിനം ട്യൂണിൻ സ്റ്റാർസിൽ മാവേലിയും മക്കളും പാട്ടും കളിയുമായെത്തുന്നു. കേൾക്കാം 26 ബുധനാഴ്ച രാത്രി 8 മണി.

0: തിരുവോണ നാളിൽ കണ്ണൂർ ആകാശവാണിയുടെ പ്രത്യേക അതിഥിയായി എത്തുന്നു ആക്ഷേപഹാസ്യത്തിലൂടെ നമ്മളെ ചിരിപ്പിച്ച ചിന്തിപ്പിച്ച ജനപ്രിയ കലാകാരൻ ശ്രീ വിനോദ് കോവൂർ. ഓഗസ്റ്റ് 26 രാവിലെ 7:05 ജാലകത്തിലും തുടർന്ന് 7:35 FM ഡയറിയുടെ 2 ഭാഗത്തിലും.
1: ഞങ്ങളുടെ ഗാനം കേൾക്കാൻ, ഞങ്ങളുടെ നൃത്തം കാണാൻ, ഓമനത്താമരത്തെന്നലിലേറി നിങ്ങളും പോരാമോ?
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ചിത്രം തത്സമയം ഒരു പെൺകുട്ടി. പഴയത് അൽക അജിത്, ആനന്ദ് അരവിന്ദാക്ഷൻ. മുരുകൻ കാട്ടാക്കടയുടെ വരികളാണ് സംഗീതം പകർന്നത് ശരത്.

നഭതരംഗം. യൂസഫ് അലി കച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിതാര ഈണം പകർന്ന് ചിത്രപാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി.

ഓണം ദ റിയൽ എക്സിറ്റ് നാടകം രചന ഷെരീഫ് പാങ്ങോട് സംവിധാനം റൂബി ബാബു ശബ്ദം നൽകുന്നവർ ശരത് ദാസ് റോസ്ലിൻ വയലുങ്കൽ പരമേശ്വരൻ കുര്യാത്തി എസ് കെ മിനി ജയചന്ദ്രൻ ബി ആൻസി ടി കെ ഹരി കുഴുത്തോടൻ അളകനന്ദ ഡി ബി

0: Guidé de remiso, no.
1: അതിരാവിലെ ഇങ്ങോട്ട് വന്നത് ബുദ്ധിമുട്ടായോ?
0: ഏയ് ഇല്ലല്ല, വാ കേറ് വാ.
2: മോനെ ചായ എടുക്കട്ടെ?
1: വേണ്ട ആന്റി, രാവിലെ ചായ ശീലമില്ല. ഒരു വെജിറ്റബിൾ ജ്യൂസ് കുടിച്ചിട്ടാ ഇങ്ങോട്ട് ഇറങ്ങിയതേ.
0: ആ, ഞാൻ ഫ്ലവർ ഷോപ്പിലേക്ക് പോകാൻ റെഡിയാവുകയായിരുന്നു. എന്തായാലും നേരിൽ കാണാൻ പറ്റിയല്ലോ.
1: അല്ല, കല്യാണം പറയാൻ വരാൻ താമസിച്ചുപോയി, ഡേറ്റും എടുത്തു, സോറി കേട്ടോ.
0: ഏയ് അത് സാരമില്ല, പെങ്ങളുടെ കല്യാണം ആവുമ്പോ നല്ല തിരക്കുണ്ടാവില്ലേ.
2: കഴിഞ്ഞ ഞായറാഴ്ച വരുമെന്ന രാജീവ് വിളിച്ചപ്പോ പറഞ്ഞതേ, ഞങ്ങൾ വിചാരിച്ചു മറന്നു കാണുമെന്ന്.
1: അയ്യോ അങ്ങനെ മറക്കോ, ദുബൈന്ന് വന്നിട്ട് രണ്ടാഴ്ചയായി. ഇതിനിടയ്ക്ക് ഡൽഹി വരെ ഒന്ന് പോകേണ്ടി വന്നു, അവിടെ ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നേ.
0: കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം ആയി കാണും അല്ലേ?
1: പിന്നെ ഒന്നും പറയണ്ട, എന്റെ സിസ്റ്റർക്ക് ഞാനില്ലാതെ ഒന്നും പറ്റില്ല. പക്ഷെ എന്തു ചെയ്യാം, പർച്ചേസിനൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല.
2: റെമിസ് ലീവിലല്ലേ വന്നത്?
1: ആ, ഇടയ്ക്ക് ഞങ്ങളുടെ കമ്പനിയിൽ കുറച്ച് ക്രൈസിസ് ഒക്കെ വന്നു. ഇപ്പോൾ MD മാത്രമല്ല ഞാൻ, പാർട്ട്ണർഷിപ്പും ഉണ്ട്. അതുകൊണ്ട് നാട്ടിലാണെങ്കിലും അവിടുത്തെ കാര്യങ്ങളിൽ നിന്ന് മാറിയിക്കാൻ കഴിയില്ല.
2: രാജു വിളിക്കുമ്പോൾ പറയും ദിവസം 3-4 മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുമെന്ന്.
1: ആ, അവന് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കൺഫേം ആയിട്ടുണ്ട്, നാളെ നൈറ്റിലെത്തും.
0: അവൻ പറഞ്ഞില്ല, പക്ഷെ കൊച്ചുമോൾ എനിക്ക് മെസ്സേജ് ഇട്ടു.
2: അവിടുത്തെ കല്യാണത്തിനാണ് ധൃതി പിടിച്ച് വന്നതെങ്കിലും ഇപ്രാവശ്യം ഞങ്ങൾ കുടുംബത്തോടെ ഓണം ആഘോഷിക്കണമെന്നാണ് വിചാരിക്കുന്നതേ.
1: സത്യത്തിൽ അവൻ ഞങ്ങളുടെ കമ്പനിയിലുള്ളതേ എനിക്കൊരു വലിയ ആശ്വാസമാണ്.
0: റമീസ് ഉള്ളതുകൊണ്ടല്ലേ രാജീവിന് പെട്ടെന്ന് വിസ കിട്ടിയതും ജോലി ശരിയായതും എല്ലാം.
2: റമീസിന്റെ വാപ്പയാ ഈ ഓഫർ അവന് കൊടുത്തത്. ചേട്ടനുമായിട്ട് വാപ്പയ്ക്ക് വളരെ അടുപ്പമാ.
1: എന്നിട്ട് ബാപ്പ മോളുടെ കല്യാണം വിളിക്കാൻ കൂട്ടുകാരന്റെ വീട്ടിൽ വന്നില്ലല്ലോ, എന്നെയല്ലേ ഏൽപ്പിച്ചത്.
0: കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പറയും, രാജീവ് റമീസിന്റെ കമ്പനി ജോലി ചെയ്യുന്നതുകൊണ്ടാവും കല്യാണം പറയാൻ അങ്ങോട്ട് ഏൽപ്പിച്ചത്.
1: അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഞായറാഴ്ചയാണ് കല്യാണം, എല്ലാവരും നേരത്തെ എത്തണം. അത് മാത്രമല്ല, കല്യാണത്തിനുള്ള ഹാരം അങ്കിളാണ് ചെയ്തു തരേണ്ടത്.
2: അതൊക്കെ രാജീവ് 2 മുമ്പ് ഏർപ്പാട് ചെയ്തു.
0: ഹാരം കെട്ടാനുള്ള മോഡലിന്റെ ഫോട്ടോയും അയച്ചു തന്നു.
1: ആഹാ, എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ, ഇനി മെഹന്തി, ഹൽദി, സംഗീത നൈറ്റ്, തിരക്കോട് തിരക്ക.
2: അതെ, അപ്പുറത്തെ നിർമ്മല റമീസിനോട് എന്തോ പറയാൻ വേണ്ടി കാത്തിരിക്കുന്നു.
1: നിർമ്മലച്ചി, ചേച്ചിയുടെ വീട്ടിൽ കൂടി കയറണം എന്ന് ഉദ്ദേശിച്ചാ ഞാൻ വന്നതേ. നിർമ്മലേച്ചി, എന്റെ സിസ്റ്ററുടെ കല്യാണത്തിന് കൃത്യമായി എത്തണം.
3: ഉറപ്പായും വരും.
1: എന്താ ചേച്ചിക്ക് പറയാനുള്ളത്?
3: സന്ദീപിന് ഓണത്തിന് നാട്ടിൽ വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, ലീവ് കിട്ടിയിട്ടില്ല. സ്പോൺസർ റമീസിന്റെ ഒരു സുഹൃത്താണെന്ന് അറിഞ്ഞു, ഒന്ന് റെക്കമെൻഡ് ചെയ്യാമോ?
1: എന്റെ പൊന്നേച്ചി, അവന്റെ കമ്പനിയിൽ ഓണം ഒരു കൾച്ചറൽ ലീവായി പോലും കിട്ടില്ല. അതുമല്ല, കമ്പനി ഒരു ഡൗൺ സിറ്റുവേഷനിലാണ്, ഒരു കാരണവശാലും ലീവ് കിട്ടില്ല.
3: വിളിക്കുമ്പോഴൊക്കെ റമീസിനെ കാണുന്നെങ്കിൽ ഒന്ന് പറയാൻ പറയുമായിരുന്നു, അതുകൊണ്ടാണ്.
1: സ്പോൺസർ എന്റെ സുഹൃത്തൊക്കെ തന്നെയാ. ഞാൻ പറഞ്ഞാൽ ദാറ്റ്സ് ഓൺ ഹിം നോട്ട് മീ, ഇതായിരിക്കും അയാളുടെ മറുപടി.
2: 3-4 സന്ദീപ് ഓണത്തിന് നാട്ടിലില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു മോഹം.
0: ഓ, വിദേശത്തൊക്കെ ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ കൂടി നോക്കി നിന്നല്ലേ പറ്റൂ.
1: സത്യത്തിൽ നാട്ടിലെ സകല സന്തോഷങ്ങളും ബലികഴിച്ചിട്ടാണ് ഓരോരുത്തരും വിദേശത്ത് പണിയെടുക്കുന്നത്, ജീവിക്കാൻ അതേ പറ്റൂ.
3: അവൻ വിളിക്കുമ്പോഴൊക്കെ ഞാനത് പറയാറുണ്ട്, ഇപ്പോൾ അവൻ സ്പോൺസറിനെ ഒരു ശത്രു ആയിട്ടാണ് കാണുന്നത്.
1: ഞാനൊരു കാര്യം പറയാം ബ്ലൈൻഡ്ലി, അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ലൈഫ് ടൈം ബാൺ ചെയ്ത് കയറ്റിവിടും.
3: ഞാൻ അവനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം, ജോലി കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ പറ്റില്ല.
0: എഴുത്തു ചാടിയാൽ കഴുത്തൊടിയും, വീട്ടിൽ നിർബന്ധം കാണിക്കുന്നത് പോലെ അവിടെ പറ്റില്ലല്ലോ അല്ലേ റമീസേ?
2: രാജീവ് ഓണത്തിന് നാട്ടിലുണ്ടെന്നറിയുമ്പോൾ പിന്നെ കൂടുതൽ വിഷമമാവും സന്ദീപിന്.
0: രാജീവിൻ്റെ MD റമീസാണ്, അതുപോലല്ലോ സന്ദീപിന്റെ കാര്യം.
3: ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് എനിക്കറിയില്ല.
1: കരിയർ ഡെവലപ്പ് ചെയ്ത് നല്ലൊരു ഭാവി ഉണ്ടാക്കണോ, അതോ നാട്ടിൽ വന്ന് ഓണം കൂടണോ, അത് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ എക്സിറ്റ് വിസ അടിച്ചു വിടാൻ ഞാൻ പറയാം.
3: അയ്യോ അതൊന്നും വേണ്ട, അവൻ ഇങ്ങനെ നിർബന്ധിച്ച് പറയുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാ.
1: സന്ദീപ് നല്ല സ്കില്ലുള്ള ചെറുപ്പക്കാരനാ, ഒന്ന് പിടിച്ചു നിന്നാൽ കമ്പനിയുടെ മാനേജർ വരെയാകാം. പക്ഷേ ഈ സ്വഭാവമാണെങ്കിൽ നടക്കില്ല.
3: ഈശ്വരാ, അവൻ സമാധാനത്തോടെ അവിടെ നിന്നാൽ മതിയായിരുന്നു.
1: നിർമ്മലേച്ചി വിഷമിക്കണ്ട, ഇതൊക്കെ ഒരു പ്രവാസിയുടെ ജീവിതത്തിൽ ഉള്ളതാ. എന്നാ ഞാൻ ഇറങ്ങുന്നു, അപ്പോൾ കല്യാണത്തിന് കാണാം. ബൈ.
2: ആയിക്കോട്ടെ.

0: നിർമ്മലേ, മോൻ എന്തെങ്കിലും പറയുന്നത് നീ മൈൻഡ് ചെയ്യണ്ട. ഇപ്പോൾ അവൻ അവിടെ നിൽക്കട്ടെ.
1: ആ, ഇവിടുത്തെ പോലെ അവിടെ ഒരു മോനല്ലേ ഉള്ളൂ. ഓണത്തിനെങ്കിലും കണ്ടില്ലെങ്കിൽ പിന്നെ അവന് വിഷമം വരില്ലേ?
0: ആ, ഒരു കുടുംബമൊക്കെ ആയി അവിടെ സെറ്റിലാവുമ്പോൾ ഓണത്തിന് നാട്ടിൽ വരണമെന്ന ചിന്തയൊക്കെ അങ്ങ് പോവും.
1: ആ, എന്തായാലും രാജീവ് ഇപ്പോൾ വന്നാ ഓണം കഴിഞ്ഞ് തിരികെ പോകും, അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്.
2: ഇനിയിപ്പോൾ രണ്ടാഴ്ചയല്ലേ ഉള്ളൂ ഓണത്തിന്, അപ്പോൾ എന്തായാലും ഉണ്ടാകും.
1: ഫോൺ ബെല്ലടിക്കുന്നു, ഓടിച്ചു നിൽക്ക്.
2: ആ, ഈശ്വരാ സന്ദീപായിരിക്കും.
0: ആ, റമീസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനോടൊന്ന് കടുപ്പിച്ച് പറയ്, അപ്പോൾ മനസ്സിലാവും.
2: ഹലോ, ഹലോ മോനെ.
3: ആ അമ്മ, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, അമ്മ എവിടെ പോയിരുന്നു?
2: എടാ, അപ്പുറത്തെ രാജീവിൻ്റെ വീട്ടിൽ റമീസ് കല്യാണം പറയാൻ വന്നു. ഞാൻ നിന്റെ കാര്യം പറയാൻ പോയതാ. നമ്മളെ കല്യാണം വിളിച്ചിട്ടുണ്ട് കേട്ടോ.
3: അവൻ എന്തു പറഞ്ഞു എന്ന് പറ.
2: നിന്റെ സ്പോൺസർ ഈ സമയത്ത് ലീവ് തരില്ലെന്നാണ് പറയുന്നത്.
3: അവരൊക്കെ ഭയങ്കര കഞ്ചൂസാണമ്മ, രണ്ടിനും പണം ഉണ്ടാക്കണമെന്നേ ഉള്ളൂ, മണി മൈൻഡ് സെറ്റ്.
2: അതെന്തോ ആയിക്കോട്ടെ, നീ ഇപ്പോൾ ഒന്നും ചോദിക്കാൻ പോകണ്ട. അടുത്ത വർഷം നമുക്ക് ഒന്നിച്ച് ഓണം കൂടാം.
3: ഞാൻ എച്ചാറിനോട് ഒന്നുകൂടെ ചോദിക്കട്ടെ, എന്തായാലും നാട്ടിലെ ഓണം വൈബ്സ് മിസ് ചെയ്യാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഞാൻ എല്ലാം കളഞ്ഞിട്ടങ്ങ് വരും.
2: മോനെ, നീ എടുത്തു ചാടി ഒന്നും കാണിക്കരുത്.
3: ഞാൻ നാട്ടിൽ വരുന്നതിനോട് അമ്മയ്ക്ക് ഒരു താല്പര്യമില്ല, പക്ഷെ എന്റെ ഫ്രണ്ട്സ് എന്നെ വിളിക്കുന്നുണ്ട്.
2: മോനെ, നീ എന്താണ് ഈ പറയുന്നത്? എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ നിന്നെ വളർത്തിയത്. വീട് വെച്ചതിന്റെ കടം ഇതുവരെ തീർന്നിട്ടില്ല, അതുകൊണ്ടല്ലേ.
3: ഡാർക്ക് ഡയലോഗ് ഒന്ന് നിർത്തമ്മ, കേട്ട് കേട്ട് മടുത്തു. ഞാൻ ലീവ് കിട്ടിയാലും നാട്ടിലേക്ക് വരുന്നില്ല, പോരെ.
2: ഡാ മോനെ, അങ്ങനെയല്ല. അപ്പുറത്തെ കൃഷ്ണേട്ടനും ഗീതേച്ചിയും ഒക്കെ പറയുന്നു ഇപ്പൊ വരാതിരിക്കുന്നതാണ് നല്ലതെന്ന്.
3: അവരുടെ മോൻ ഓണത്തിന് അവിടെ കാണുമല്ലോ, അതുകൊണ്ട് അവർക്ക് എന്തും പറയാം. അമ്മയുടെ മോൻ ഞാനല്ലേ.
2: എടാ മോനെ, നിന്നെ അടുത്ത് കാണാൻ അമ്മ കൊതിക്കുകയാണ്, പക്ഷെ നിന്റെ ഭാവി ഓർത്താണ് അമ്മ പറയുന്നത്.
3: എനിക്ക് ഒന്നും പറയാനില്ല അമ്മ, ഞാൻ കട്ട് ചെയ്യോ.
2: ഹലോ, ഹലോ, ഹലോ മോനെ, ഡാ എന്ന് നീ ഇങ്ങ് വാ. ഹലോ പറഞ്ഞു തീരും മുമ്പ് അവൻ ഫോൺ വെച്ചു. മനസ്സ് വിഷമിച്ച് എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തരുതേ ഈശ്വരാ.

0: എന്താ ചേച്ചി അത്യാവശ്യമായി വരാൻ പറഞ്ഞേ?
1: പേടിച്ചു പോയോ നീ? രാജീവ് ഫാമിലി ഇന്നലെ വന്നു.
0: സന്ദീപിന്റെ കാര്യമെല്ലാം പറഞ്ഞോ?
1: ടെൻഷൻ ഒന്നും ആവണ്ടടി, അവനൊരു കുഴപ്പമില്ല. ദേ സന്ദീപ്, നിനക്കൊരു ഗിഫ്റ്റ് കൊടുത്തയച്ചിട്ടുണ്ട്, ഗോൾഡ്.
0: ഏ, പൈസ ഇല്ലാത്ത സമയത്ത് അവൻ എന്തിനാ ഇതൊക്കെ മേടിച്ചു കൊടുത്തയച്ചെന്നറിയില്ല.
1: ഓണമൊക്കെ ആയതുകൊണ്ട് അവന്റെ ആഗ്രഹമായിരിക്കും.
2: ആ നിർമ്മലേച്ചി, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
1: നിങ്ങൾ സംസാരിക്കേ, ഞാൻ വരുന്നേ.
0: രാജീവേ, യാത്രയൊക്കെ സുഖമായിരുന്നോ?
2: കുറച്ച് ലേറ്റായി, എന്നാലും കംഫർട്ടബിൾ ആയിരുന്നു.
0: വൈഫും മോളും ഒക്കെ എവിടെ?
2: രണ്ടുപേരും നല്ല ഉറക്കത്തിലായിരിക്കും.
0: സന്ദീപിനെ കണ്ടിരുന്നു അല്ലേ?
2: ആ, നാട്ടിൽ വരാൻ പറ്റാത്തതുകൊണ്ട് അവൻ നല്ല ഗ്ലൂമി മൂഡില. സാരമില്ല, ആൾ പാർട്ട് ഓഫ് ലൈഫ്.
0: ഞാൻ എന്ത് ചെയ്യും, ലീവ് കിട്ടിയല്ലേ പറ്റൂ.
2: അവന്റെ സ്പോൺസറേ ഒരു റഫ് ആൻഡ് ടഫ് മനുഷ്യനാ, ഹാർഷായിട്ടേ സംസാരിക്കൂ, പക്ഷെ സ്നേഹിച്ചാ പിന്നെ ഒരു രക്ഷയില്ല.
0: അടുത്ത ഓണത്തിനെങ്കിലും നാട്ടിലുണ്ടാവാൻ കഴിയട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ഇപ്പൊ അവൻ എന്നോട് പിണങ്ങി എന്നാണ് തോന്നുന്നത്.
2: ഏയ്, അങ്ങനെയൊന്നും ഇല്ല ചേച്ചി. കെട്ടുതാലി വരെ നഷ്ടപ്പെടുത്തിയിട്ടല്ലേ ചേച്ചി അവനെ ഗൾഫിലേക്ക് വിട്ടത്. അവനെ അവന്റെ എക്സ്പെൻസസ് ഒക്കെ കുറച്ച് ഭക്ഷണത്തിലുള്ള കാശ് വരെ സേവ് ചെയ്തിട്ടാ ഈ ഗോൾഡ് ചെയിൻ വാങ്ങിത്തന്നത്. അത് ഈ ഓണത്തിന് നേരിട്ട് തരണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം.
0: എന്റെ കുഞ്ഞ് എന്നെ ഓർത്ത് വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. എനിക്കിതൊന്നും വേണ്ടായിരുന്നു, അവൻ സന്തോഷത്തോടെ അവിടെ നിന്നാൽ മതി.
2: ഏയ് ചേച്ചി, ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ. അമ്മ വേറെ ലെവലാണെന്നാ അവൻ അവിടെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നേ.
0: ഈ മാല കൊടുത്തയച്ച വിവരമൊന്നും അവൻ എന്നോട് വിളിച്ചു പറഞ്ഞിട്ടില്ല.
2: സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും.
1: നിർമ്മലേ, ദേ കുറച്ച് നട്ട്സും ചോക്ലേറ്റും ഒക്കെ ഉണ്ട്.
2: ചേച്ചി ഹാപ്പി ആയിട്ട് ഇരിക്കുന്നേ.
0: രാജീവിന്റെ കുഞ്ഞ് എണീറ്റിരുന്നെങ്കിലും ഒന്ന് കണ്ടിട്ട് പോകായിരുന്നു.
2: കുഞ്ഞോ, അവൾക്ക് വയസ്സ് പത്തായി, ഞാൻ വിളിക്കാം.
1: അവള് വെളുപ്പിന് എഴുന്നേറ്റ് അച്ചാച്ചനോട് കടയിൽ പോയി.
2: ഷടാ, ഞാൻ അറിഞ്ഞില്ലല്ലോ.
0: എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.
1: ആ നിർമ്മലേ, ഗോൾഡ് സൂക്ഷിച്ചു വെച്ചേക്കണേ, വീഡിയോ കോളിലൂടെ സന്ദീപിനെ കാണിച്ചു വേണോ അതീതാൻ.
0: അത് ശരി, ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ.
2: ആ അമ്മേ, എന്തിനാണ് അമ്മ ഡോണമോളെ അച്ഛനൊപ്പം പറഞ്ഞു വിട്ടത്? അവൾക്ക് ഈ നാട് വല്ല പരിചയമുണ്ടോ?
1: എടാ, ഞാൻ പറഞ്ഞു വിട്ടതല്ല, അച്ഛൻ പോകാറായപ്പോൾ അവള് റെഡി ആയിട്ട് വന്നു നിൽക്കുന്നു.
2: അമ്മ എന്നെയോ നീനുവിനെയോ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു.
1: ഞാൻ പോകണ്ടെന്ന് പറഞ്ഞതായിരുന്നടാ, അപ്പോൾ അവള് കരയാൻ തുടങ്ങി. അച്ഛച്ചന അത് കണ്ടുകൊണ്ട് നിൽക്കുവോ?
2: ഉഫ്, ആ പെണ്ണ് വല്ലാത്ത നിർബന്ധക്കാരിയാ. നീനു, നീ കണ്ടില്ലേ മോൾ അച്ഛൻ്റെ കൂടെ പോയത്?
3: ഞാൻ കണ്ടില്ല. ഈശ്വര, എൻ്റെ കുഞ്ഞിന് കോൾഡും ബ്രീത്തിങ് ട്രബിളും ഒക്കെ ഉള്ളതാ. പൊടിയുള്ള ഒരിടത്തും പോകരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ.
2: അവളിങ്ങ് വരട്ടെ.
1: ഹാ, എടാ അച്ഛൻ കുഞ്ഞുമോളെ കാണാതിരുന്ന് കണ്ടതാ. അവളിവ അങ്ങനെ തന്നെ, ഒന്നും പുറത്ത് പോയി എന്ന് വെച്ചിട്ട് എന്ത് വരാനാ?
3: അവൾക്ക് അടുത്ത മാസം ആദ്യം എക്സാമാണ്. പനി എങ്ങാനും പിടിച്ചാൽ എല്ലാം പോകും. കല്യാണം കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു പോകാനുള്ളതാ.
1: ഹാ, എന്തായാലും ഇപ്പം ഇങ്ങ് വരുമല്ലോ.
2: അമ്മേ, നല്ല മാർക്ക് ഇല്ലെങ്കിലേ സ്കൂളിൽ നിന്ന് പിടിച്ച് പുറത്താക്കും. നീനു, എന്റെ ഫോണിങ് എടുത്തേ, ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ.
1: ആ, അവള് നിന്റെ ഫോണും എടുത്തോണ്ടാ പോയതേ. എന്തൊക്കെ വീഡിയോ പിടിക്കാനുണ്ടെന്ന് പറഞ്ഞു.
2: അവള് വല്ലാത്ത ഇറിറ്റേറ്റിംഗ് ഗേൾ ആയിട്ടുണ്ട്. നല്ല അടി കൊടുക്കണം, എന്നാലേ പഠിക്കൂ.
3: ഇവിടെയായി ഈ കുട്ടി ഇത്രയും സ്വാതന്ത്ര്യം എടുക്കുന്നത്? ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താം. ഫ്ലാറ്റല്ലേ, പുറത്തിറങ്ങാൻ പറ്റില്ല.
2: അച്ഛൻ ഇപ്പോഴും കുട്ടികളുടെ സ്വഭാവമാ, അതാ കൂടുതൽ കുഴപ്പം.
1: മോനെ, അച്ഛൻ വരുമ്പോ നീ ഒന്നും പറയരുത്. വലിയ സന്തോഷത്തിലാ ഇപ്പോ ഉള്ളത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം.
2: അച്ഛ, സൈക്കിളിലാണോ പോയത്? ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കാർ എടുത്തോണ്ട് വരുമായിരുന്നല്ലോ.
4: ആ ഡോണമോൾ, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കട്ടടാ.
5: മമ്മി, ഇവിടെ ഫുൾ വൈബാണ്. അച്ചാച്ചന്റെ ഷോപ്പ് ഒന്ന് കാണണം. പപ്പ, സോ മെനി ഫ്ലവേഴ്സ്, ഫുൾ കളർഫുൾ ആണ്.
4: മോൾ അതൊക്കെ കണ്ട് എന്തൊരു തുള്ളിച്ചേട്ടമായിരുന്നോ.
3: ഡോണ, നിന്റെ ഡ്രസ്സിൽ എന്താ പറ്റിയിരിക്കുന്നത്? മണ്ണാണോ?
5: അച്ചാച്ചനെ വയൽവരമ്പിലൂടെ നടത്തി. ഇവിടെ അറ്റ്മോസ്ഫിയർ ഫുൾ ഫ്രഷ് ആണ് മമ്മി.
2: എന്നിട്ട് എന്താ പറ്റിയെന്ന് പറയേ.
5: ഓൾമോസ്റ്റ് ഞാനൊന്ന് വീണു.
1: മോളെ മുറിഞ്ഞോ?
4: ഏയ്, ഒന്നുമില്ല, അവളൊന്ന് ചാടി കളിച്ചതാ.
2: ഇവളെ ടെമ്പററി ഹോസ്റ്റലിലാക്കിയിട്ട് വന്നാ മതിയായിരുന്നു.
3: ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഹൗസ് മെയ്ഡിന്റെ അടുക്കൽ ആക്കിയിട്ട് വരാമെന്ന്. എന്നാ ട്യൂഷന് മുടങ്ങില്ലായിരുന്നു.
5: ഓ പിന്നെ, എന്നാൽ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്നെ കാണില്ലായിരുന്നു.
2: ആ ഡോണ മതി, ആ ഫോണിങ് എടുത്തേ.
4: ആ അവളെല്ലാം അതിനകത്ത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
5: അച്ഛമ്മ, ഓണത്തിന് നമുക്ക് വലിയ പൂക്കൾ ഇടണം. പൂക്കൾ എത്ര വേണേലും തരാമെന്ന് അച്ചാച്ചൻ പറഞ്ഞു.
3: ആദ്യം വന്ന് കുളിച്ച് വൃത്തിയാകു, മരുന്നും കഴിക്കണം, വാ.
5: പിന്നെ മതി, അച്ചാച്ചൻ പൂക്കളത്തിന്റെ ഡിസൈൻ കാണിച്ചു തരാന്ന് പറഞ്ഞു.
2: ഡോണ പറഞ്ഞത് കേക്ക്, വാ ചെല്ലേ.
5: അച്ചാച്ചാ, ഞാനിപ്പോ വരാമേ.
1: നിങ്ങൾ എന്തിനാ അവനോട് ചോദിക്കാതെ കുഞ്ഞിനെ വിളിച്ചോണ്ട് പോയത്? അവർ ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്നാലേ ഉള്ളൂ.
4: അതിനിപ്പോ എന്താ, എന്റെ മോനില്ലാത്ത ദണ്ണമൊന്നും നിനക്കുണ്ടാകണ്ട. ഞാൻ എന്റെ പേരക്കുട്ടിയെയും കൊണ്ടാ പോയത്.
1: എന്നാലും എന്തോ, ഇപ്പോഴത്തെ മക്കൾക്ക് ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നേ.
4: എടീ, നമുക്കൊരു മോനേ ഉള്ളൂ. അവന്റെ കുടുംബത്തോടൊപ്പം സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം?
1: നിങ്ങളുടെ ഈ തുള്ളിച്ചാട്ടത്തിന് ഞാൻ എന്ത് പറയാനാ.
4: ഞാൻ ആ കടയിൽ സണ്ണി അച്ചായനെ കൂടെ വിളിച്ചു നിർത്തി. ഓണം കഴിഞ്ഞ് മക്കൾ പോവുകയല്ലേ, ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. കച്ചവടം ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല, അവരോടൊപ്പം ഉണ്ടാകണം.
1: ഇനി കുഞ്ഞിനെ പുറത്തൊന്നും കൊണ്ടുപോകണ്ട, അത് അവക്ക് ശീലമില്ലല്ലോ. മക്കൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയാലോ?
4: നിനക്ക് എന്തറിയാം, അവൻ എന്റെ മോനാണ്, അവന് വിഷമം ഉണ്ടായില്ല.
1: ഓ ആ ബാ, എല്ലാവർക്കും വിശക്കുന്നുണ്ടാവും, നമുക്ക് കഴിക്കാം.
4: അവിട്ടത്തിന്റെ അന്ന് കുഞ്ഞിന്റെ പിറന്നാളല്ലേ, അന്നൊരു യാത്ര പോകണം.
1: നേരെ ഉണ്ടാവോന്നറിയില്ല. ആ എന്തായാലും ഇപ്പൊ ചോദിക്കണ്ട, വന്നതല്ലേ ഉള്ളൂ. വൈകുന്നേരമാട്ട്
4: ഇപ്രാവശ്യം ഓണത്തിന് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഇങ്ങോട്ട് വിളിക്കണം. എത്ര കാലമായി എല്ലാവരും കൂടെ ഒന്ന് ഒത്തുചേർന്നിട്ട്.
1: അതെ അതെ.

0: ലഞ്ച് റെഡിയാക്കിയിട്ട് അച്ഛൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു?
1: നീനുമോളെ അന്നേ.
2: ആഹാ അമ്മേ, സദ്യവട്ടം എല്ലാം ഉണ്ടല്ലോ.
0: സൂപ്പർ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ ലഞ്ച് കിട്ടുന്നത്.
1: അയ്യോടാ പാവം. പൊന്നുമോളെ, ഓണത്തിനേ നമുക്ക് ഇതിനേക്കാൾ അടിപൊളി സദ്യ ഉണ്ടാക്കാം.
2: ഇത് ഓണസദ്യയായിട്ട് കൂട്ടുന്നതാണ് നല്ലത്.
3: ആ, ഞാൻ ഇന്നലെ ഒരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. ഓണത്തിന് നീനുമോളുടെ വീട്ടുകാരെ കൂടി ഇങ്ങോട്ട് വിളിക്കണം. അവിടത്തിന് മതി, അന്ന് ഡോണമോളുടെ പിറന്നാളും ആണല്ലോ.
2: അച്ഛാ, നമുക്ക് അതിനു മുമ്പ് പോകേണ്ടി വരും.
3: അത് പറ്റില്ല, എത്ര വർഷമായി കാത്തിരിക്കുന്നു ഒന്നിച്ചൊരു ഓണം കൂടാൻ.
0: ഈ പപ്പയ്ക്ക് ഒന്നും അറിയില്ല, മെറ്റീരിയലിസ്റ്റിക് ലൈഫാണ്.
2: ദേ ഡോണ, സീരിയസ് ആയിട്ട് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ വലിയ വർത്താനം പറയല്ലേ, നീ കുഞ്ഞാണ്.
4: ഞങ്ങൾക്ക് പെട്ടെന്ന് പോണോ അച്ഛാ, ഒരുപാട് ബാധ്യതകളുണ്ട്.
2: അതെ, നീനുവിന്റെ ബ്രദറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പ്രോപ്പർട്ടിക്ക് വേണ്ടി റമീസിനോട് നല്ലൊരു എമൗണ്ട് കടം വാങ്ങിയിട്ടുണ്ട് ഞങ്ങള്.
4: ഓണസമയത്ത് മിക്കവരും ലീവാണ്, അപ്പൊ അവിടെ രാജീവിന് ഡബിൾ ഓവർ ടൈം കിട്ടും. അങ്ങനെയൊക്കെയാ ഞങ്ങൾ ക്യാഷ് സേവ് ചെയ്യുന്നത്.
2: ചില ബാധ്യതകൾ ഉള്ളതുകൊണ്ട് മാത്രം റമീസിന്റെ സിസ്റ്ററിന്റെ മാരേജിന് ഞങ്ങൾ വന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വരികയില്ലായിരുന്നു.
0: മമ്മി, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കോ പപ്പയോട്, ബാക്ക് ചീസ് ലൈഫ് ഷെയിം ആണെന്ന്.
4: പെണ്ണെ, നീ തല്ലു വാങ്ങിക്കും.
3: ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി, അതുകൊണ്ട് പറഞ്ഞതാ.
1: മോനെ രാജീവേ, അച്ഛൻ എന്നോട് ഇതുവരെ ഒരു ചില്ലിക്കാശിന്റെ സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോ അത് സാധിച്ചു കൊടുക്കാനുള്ള കടമ നിനക്കുണ്ട്.
2: അമ്മ ഇങ്ങനെ ഇമോഷൻ പറഞ്ഞ് കാട് കയറാതെ, ഓണം എല്ലാ വർഷവും വരും, പക്ഷെ ഈ ജോബ് ഓപ്പർച്യൂണിറ്റി, കിട്ടുന്ന ക്യാഷ്, അത് നഷ്ടപ്പെടുത്താൻ പറ്റില്ല.
1: നിങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് അച്ഛൻ കടയിൽ വേറെ ആളിനെ വരെ വെച്ചു.
3: ഓണമല്ലേ, എന്തായാലും ഒരാൾ കൂടെ വേണം.
1: മോനെ, ഇതൊന്നും അത്ര ശരിയായ കാര്യമല്ല. കൊച്ചുമോളോട് ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യ അവകാശമൊക്കെ ഉണ്ടേ.
3: ഇനി ഒന്നും രണ്ടും പറഞ്ഞ് ഒരു പ്രശ്നം വേണ്ട. പോകാൻ തീരുമാനിച്ചെങ്കിൽ അങ്ങനെ നടക്കട്ടെ. നീ ഫുഡ് കഴിച്ചോ രാജീവേ?
2: വേണ്ട, എനിക്ക് മൂഡ് പോയി.
3: ആഹാരം കഴിക്കാതിരിക്കാനുള്ള വിഷയമൊന്നും ഉണ്ടായില്ലല്ലോ, നീ ഇരിക്കേ.
2: വേണ്ട ച, പിന്നെ കഴിക്കാം.
1: ആ, നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കും വേണ്ട.
4: കിട്ടുന്ന നേരെ ഒരു സ്വസ്ഥതയ്ക്കാണ് നാട്ടിൽ വരുന്നത്, ഇവിടെ വരുമ്പോ ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്.
0: അച്ചാച്ചൻ വിഷമിക്കേണ്ട, കുറച്ച് വാടാത്ത പൂക്കൾ തന്നാൽ ഞാൻ ദുബായിൽ കൊണ്ടുപോയി ഫ്രണ്ട്സിന്റെ കൂടെ പൂക്കളം ഇടാം. ഓണം എന്തായാലും പൊളിക്കണം.
3: പൊന്നുമോളെ, ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല, കുറച്ച് ദിവസമെങ്കിലും നിന്നെ കിട്ടിയല്ലോ.
1: മോളെ, ആഹാരം കഴിച്ചിട്ടേ മോള് പോയി പപ്പയോടും മമ്മിയോടും പറയണം കല്യാണം കഴിഞ്ഞ് ഉടനെ തിരികെ പോകാനുള്ള വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല.
0: അത് ഞാൻ സെറ്റാക്കാം, പക്ഷേ ഞാൻ ലഞ്ച് കഴിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കഴിക്കണം.
3: പിന്നെ ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടല്ലോ.
0: നാളെ രമീശങ്ങളുടെ സിസ്റ്ററിന്റെ മാരേജ് അല്ലേ, ആ ട്രിപ്പ് കഴിഞ്ഞു വരുമ്പോ എല്ലാം ശരിയാകും. ഓക്കേ അല്ലേ അച്ചാച്ച?
3: ഓക്കേ മോളെ, ഓക്കേ.

0: ഹായ് രാജീവ്.
1: ഹായ് സർ.
0: ഗീതാന്തി, അങ്കിളിന്റെ കല്യാണഹാരം ഒരു രക്ഷയുമില്ല, ഡബിൾ സൂപ്പർ.
2: പിന്നെ
3: നമ്മുടെ നാട്ടിൽ ഈ മോഡൽ ഹാരം ആദ്യമായിട്ടാണ്. നിങ്ങൾക്കായതുകൊണ്ട് മറ്റാരെയും തൊടിയിക്കാതെ ഞാൻ തന്നെ നേരിട്ട് കിട്ടിയതാ.
0: താങ്ക് യു, താങ്ക് യു. നിർമ്മലേച്ചി, ചേച്ചി വന്നതിൽ റിയലി ഹാപ്പി.
4: സന്ദീപ് വിളിച്ചിരുന്നോ?
0: പിന്നെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും അയച്ചു.
4: ആണോ?
5: ഹായ് അങ്കിൾ.
0: ആഹാ ഡോണക്കുട്ടി, നീ പൊളിച്ചു കേട്ടോ മോളെ. ഇവിടെ ദുബായിലെ ഞങ്ങളുടെ മിനി ഇൻഫ്ലുവൻസറാണ്.
5: താങ്ക് യു സോ മച്ച് അങ്കിൾ.
0: എല്ലാവരും വെഡിങ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണേ.
6: തീർച്ചയായിട്ടും, തിരക്കൊന്ന് കുറഞ്ഞോട്ടെ.
0: പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടേ പോകാവൂ, നോൺ വെജാണ്. ഗീതാന്റി, നല്ല ഒന്നാം തരം വെജ് ഊണും പ്രഥമനും അടിക്കാൻ ഓണത്തിനെ ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്.
2: ആയിക്കോട്ടെ, ആയിക്കോട്ടെ.
5: വെൽക്കം. അങ്ങൾ വരുമെങ്കിൽ ഒരു അമേസിംഗ് വെജ് ഫുഡ് ഫെസ്റ്റ് തന്നെ ഞങ്ങൾ ഒരുക്കും.
0: ആണോ?

0: ഇന്നലത്തെ കല്യാണം സൂപ്പർ ആയിരുന്നു അല്ലേ മമ്മി?
1: എന്റെ നിന്റെ പപ്പയുടെയും കല്യാണം പോലെ ഡൈനാമിക് ആയിരുന്നു.
0: നിങ്ങളുടെ വെഡിങ് ആൽബം ഞാൻ കണ്ടു. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാർട്ടൂൺ ക്യാരക്ടർ പോലെയുണ്ട് നിങ്ങൾ രണ്ടും.
1: അപ്പൊ ഞങ്ങളുടെ മോളായ നീ ലെബൂബു ആയിരിക്കുമല്ലോ.
0: പോ മമ്മി, ഞാൻ മണവാട്ടിയാകുമ്പോൾ ഇന്നലെ കണ്ട പോലെ ഏഞ്ചൽ കോറായിരിക്കും. ഒരു ഹെവൻലി എൻട്രി ഉണ്ടാകും അല്ലേ പപ്പ? പപ്പ എന്താണോ മിണ്ടാതെ മൂഡ് ഓഫ് ആയിരിക്കുന്നത്?
1: ഞാനും അത് വാച്ച് ചെയ്യായിരുന്നു. നിങ്ങൾക്ക് എന്താ പറ്റിയത്?
2: അല്ല, റിട്ടേൺ ടിക്കറ്റ് കൺഫേം ചെയ്തപ്പോഴേ അച്ഛനും അമ്മയും വിഷമത്തിലാണ്.
0: ടിക്കറ്റ് ഓക്കേ ആക്കിയോ? എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ.
1: നിന്നോട് പറഞ്ഞിട്ടാണോ ഇതുവരെ കാര്യങ്ങൾ ചെയ്തത്?
0: പാവം അച്ഛനും അമ്മാമ്മയും.
1: ഒന്നുമില്ല രാജീവേ, അതൊക്കെ അങ്ങ് മാറും. അച്ഛനും അമ്മയും ഒക്കെ മരിക്കുമ്പോൾ മാത്രം നാട്ടിൽ വരുന്ന എത്രയോ പ്രവാസികളുണ്ടാവും. നമ്മൾ അങ്ങനൊന്നുമല്ലല്ലോ, വല്ലപ്പോഴും വരുന്നില്ലേ.
0: നമുക്ക് ലീവ് ഉണ്ടല്ലോ, എന്നിട്ടും ഓവർ ടൈം വർക്ക് ചെയ്യാനല്ലേ പോണത്?
2: മോളെ, നീ സംസാരിച്ചാൽ ഒരുപക്ഷെ അവരുടെ വിഷമം മാറും. അല്ലാതെ വെറുതെ അവരുടെ ടെൻഷൻ കൂട്ടാൻ വേണ്ടി നിൽക്കരുത്.
1: നിർമ്മലേച്ച് വരുന്നുണ്ട്, അവരോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട.
3: ഡോണ മോളെ, ദാ കുറച്ച് പാൽപായസം ആന്റി ഉണ്ടാക്കിയതാണ്.
0: താങ്ക്സ് ആന്റി. അമ്മാമ്മേ, നിർമ്മല ആന്റി സീഡ്സ് കൊണ്ടുവന്നു. മിൽക്ക് പായസം.
2: നിർമ്മലേച്ചിയുടെ പാൽപായസം എക്സ്ട്രാ സൂപ്പർ ആണ് കേട്ടോ. അങ്ങനെ ഓണക്കാലത്ത് അതും ടേസ്റ്റ് ചെയ്യാൻ പറ്റി.
1: നിർമ്മലേച്ചി പാതിവില്ലാതെ നല്ല ഹാപ്പിയിലാണല്ലോ.
3: സന്ദീപ് വിളിച്ചു, വിസ ട്രാൻസ്ഫർ ചെയ്ത് റമീസിന്റെ കമ്പനിയിൽ ജോലി കൊടുക്കാമെന്ന് അവന് ഉറപ്പ് കിട്ടി.
2: അത് ശരി, റമീസ് സാർ എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ആ കല്യാണ തിരക്കിനിടയിൽ മറന്നതായിരിക്കും.
1: മറന്നതൊന്നുമല്ല, ഞാൻ പലപ്പോഴും വാച്ച് ചെയ്തു. ഇന്നലെ അത്ര സുഖമായിട്ടല്ല ഇടപെട്ടത്. സംസാരത്തിൽ എന്തോ മറക്കാൻ റമീസ് സാറ് ശ്രമിച്ചു.
4: എന്തായാലും നിർമ്മലയ്ക്ക് സന്തോഷമായല്ലേ. ഇനി ജോലി സ്ഥലത്ത് രാജുവിന്റെ സപ്പോർട്ട് കൂടി ഉണ്ടാവുമല്ലോ.
3: എനിക്കതാണൊരു സമാധാനം. നീനു, ഓണം കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ നല്ല പലഹാരങ്ങൾ ഞാൻ റെഡിയാക്കി തരാം.
5: അതിന് അവർ ഓണത്തിന് മുമ്പേ പോവുകയാണല്ലോ.
3: അയ്യോ, പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചോ?
2: ഉത്രാടത്തിന്റെ തലേ ദിവസം അന്ന് ടിക്കറ്റ് കൺഫേം ആക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇന്നറിയാം.
1: അവിടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചേച്ചി. ഞാൻ റമീസാന്റെ കമ്പനിയിൽ ഒരു ജോലിക്ക് ശ്രമിക്കുക.
5: നിർമ്മലേ, നിന്റെ മോന് നാട്ടിൽ വരാൻ കഴിയാത്തതിലുള്ള ദുഃഖം, ഞങ്ങൾക്ക് മക്കൾ പോകുന്നതിലുള്ള വിഷമം, ഓരോ പ്രവാസി കുടുംബത്തിലെ ആളുകളും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും.
4: അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർക്ക് ജീവിക്കണ്ടേ?
5: നീയാണല്ലോ എപ്പോഴും എന്റെ അടുത്ത് സങ്കടം പറയുന്നത്, പിന്നെ ഇപ്പോഴെന്താ?
4: മക്കൾക്ക് സമാധാനം കൊടുക്കാൻ നമുക്കല്ലേ പറ്റൂ.
0: നിങ്ങൾ രണ്ടാളും വെറിയാകണ്ട, ഞാൻ വലുതാകുമ്പോൾ നാട്ടിലൊരു ജോബ് നേടും, എന്നിട്ട് രണ്ടാളെയും കൊണ്ട് കേരളം മൊത്തം ടൂറടിക്കും.
5: പൊന്നുമക്കളെ, നീ വേഗം വലുതാകട്ടെ.
3: ഓണത്തിന് ഇനി രണ്ടോ മൂന്നോ ദിവസമല്ലേ ഉള്ളൂ. എന്തായാലും രാജുവിനും ഫാമിലിക്കും ഇവിടെ നിൽക്കാമായിരുന്നു. നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടല്ലോ.
1: ഇങ്ങനെ സെൽഫിഷ് ആകല്ലേ ചേച്ചി. മോൻ നാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങളെന്താ പറഞ്ഞത്? വേണ്ടെന്നല്ലേ? ഇപ്പൊ പുതിയ ജോബ് റെഡിയാക്കി അവന്റെ ലൈഫ് സേഫ് ആയല്ലോ അല്ലേ?
2: എല്ലാവർക്കും അവരവരുടെ കാര്യമാണ് വലുത്, പിന്നെന്തിനാ മറ്റുള്ളവരെ ഇമോഷണലി ഡിസ്റ്റർബ് ചെയ്യുന്നത്?
3: അല്ല, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. വിഷമമായോ?
5: എന്തായാലും നമുക്ക് രണ്ടു കുടുംബക്കാർക്ക് സന്തോഷമുള്ള കാര്യമല്ലേ മക്കൾ വിദേശത്ത് ഒരിടത്ത് ജോലി ചെയ്യുന്നത്.
4: നിർമ്മലേ, നീ പോയിട്ട് സന്ദീപിന് എന്തെങ്കിലും കൊടുത്തയക്കാനുണ്ടെങ്കിലേ തയ്യാറാക്കി വെക്കേ. ഇവരെന്തായാലും പോകാൻ തീരുമാനിച്ചു.
3: എന്നാ പിന്നെ ഞാൻ ഇറങ്ങുന്നു.
0: അച്ചാച്ചാ, ഫ്ലവർ ഷോപ്പിൽ നമുക്ക് ഒന്നുകൂടെ പോയാലോ? ഇൻസ്റ്റയിൽ ഇടാൻ എനിക്കൊരു റീൽ എടുക്കണം.
2: വേണ്ട വേണ്ട ഡോണ, നീ നിന്റെ ഹെൽത്ത് നോക്കണം. ഉടനെ തിരിച്ചു പോകാനുള്ളതാണ്, അസുഖമൊന്നും വരുത്തി വെക്കണ്ട.
1: രാജീവേ, റമീസാറാ വിളിക്കുന്നത്.
2: റമീസാറോ? ഹലോ സർ.
6: ഹലോ രാജീവ്, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ഞാൻ ഡയറക്റ്റായി പറയട്ടെ?
2: പറയൂ സർ, എന്താ സംഭവം?
6: രാജീവേ, കമ്പനിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ക്യാഷ് ഫ്ലോ ടൈറ്റാണ്, പ്രോജക്റ്റുകളും ഹോൾഡായി. അതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഹാവ് ടു ലെറ്റ് യു ഗോ.
2: സർ, സാർ എന്താ പറയുന്നത്? എന്റെ ജോബ് പോയെന്നോ?
6: അതെ രാജീവേ, ഡൗൺ സൈസ് ചെയ്യേണ്ടി വന്നു. ഇറ്റ്സ് നോട്ട് അബൌട്ട് യുവർ പെർഫോമൻസ്, യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ്, ബട്ട് കമ്പനിയുടെ സിറ്റുവേഷൻ കൊണ്ട് വേറെ വഴിയില്ല.
2: സർ, ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഷോക്കാണ്. എത്ര വർഷമാണ് ഞാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്തത്.
6: എനിക്ക് മനസ്സിലാവുന്നുണ്ട് രാജീവ്, ഫൈനൽ സെറ്റിൽമെന്റ് ആവുമ്പോഴേക്കും എന്തെങ്കിലും ഒരു വഴി തുറക്കും, നിനക്ക് എവിടെയെങ്കിലും ഒരു ജോബ് ശരിയാവും. താങ്ക്സ് ഫോർ എവറിഥിങ്. ടേക്ക് കെയർ. ബൈ രാജീവ്.
2: സർ, പ്ലീസ് ലെറ്റ് മീ.

0: ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. എന്റെ ഉള്ള ജോലി പോയി, ഇനി വേറെ വിസ സംഘടിപ്പിച്ചിട്ട് വേണം തിരികെ പോവാൻ.
1: ഇതിലെന്തോ ചതിയുണ്ട്. നിർമ്മലേച്ചി വന്ന് പറഞ്ഞപ്പോഴേ ഞാനത് മണത്തു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് ലോറേമീസ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്.
2: മോനെ, ഞാൻ പോയി റമീസിനോട് നേരിട്ട് സംസാരിക്കണോ?
0: വേണ്ട, ഇതുവരെ ചെയ്തൊക്കെ തന്നെ മതി. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടാതെ അവിടെ എങ്ങാനും പോയി ഇരിക്കാമോ?
1: പെണെ, പപ്പയുടെ ജോലി മാത്രമല്ല പോയത്, നിനക്ക് വേണ്ടി ഞങ്ങൾക്കൊരു എയിം ഉണ്ടായിരുന്നു, എല്ലാം പോയി.
0: അതൊക്കെ ഉണ്ടാക്കാൻ ഇനി ടൈം ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പോ റമീസ് സാറിന് കൊടുക്കാനുള്ള കടം എങ്ങനെ വീട്ടും? എന്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്ത് പോകുന്നോണ്ട് ഇതുവരെ അത് അറിഞ്ഞില്ല.
2: മോനെ, നിനക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് പണം ബാങ്കിലിട്ടിട്ടുണ്ട്, അതെടുത്ത് കൊടുക്കാം. പോരെങ്കിൽ എന്തേലും ചെയ്യാം.
0: അതുകൊണ്ട് തീർന്നോ? എനിക്ക് ഇതുപോലൊരു ജോലി ഉണ്ടാക്കി തരാൻ പറ്റുമോ നിങ്ങൾക്ക്?
3: നീ അച്ഛനോട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ അച്ഛൻ എന്ത് ചെയ്തിട്ടാ?
1: ഞങ്ങളുടെ ഇപ്പോഴത്തെ മെന്റൽ സ്ട്രെസ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല.
0: എന്റെ പൊസിഷൻ, അപ്രൈസൽ, മോളുടെ ഭാവി എല്ലാം പോയില്ലേ?
1: എന്നിട്ട് നിങ്ങളുടെ പുന്നാര മോൾക്ക് വല്ല കുലുക്കൊണ്ടെന്ന് നോക്കി ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ?
2: നമ്മുടെ കടയിൽ നല്ല കച്ചവടമുണ്ട്. ഓണം വരുമ്പോ കിട്ടുന്ന ലാഭം കൊണ്ടാണല്ലോ നമ്മളെല്ലാം നേടിയത്.
3: മോനെ, പുതിയ വിസ ശരിയാകുന്നവരെ ഇവിടെ നിക്കേ, കുഞ്ഞിനെ ഇവിടെ പഠിപ്പിക്കുകയും ചെയ്യാം.
0: ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ ജോലി നഷ്ടപ്പെട്ട് തീ പിടിച്ച് നിൽക്കുമ്പോ ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് കരുതി നിങ്ങൾ സന്തോഷിക്കുകയാണല്ലേ?
3: മോനെ, മക്കൊരു പ്രശ്നം വരുമ്പോ സന്തോഷിക്കുന്ന രക്ഷകർത്താക്കൾ ലോകത്ത് എവിടെയും ഉണ്ടാവില്ല. ഞങ്ങൾ ഒരിക്കലും അങ്ങനെയല്ലടാ.
2: ഗീത, ഇനി അവനോട് സംസാരിക്കണ്ട.

0: ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ പാരന്റ്സിന്റെ ശാപം കൊണ്ടാ ഇതെല്ലാം സംഭവിച്ചത്.
1: ഇത്ര ടോക്സിക് ആണ് വേർഡ്സ്, അത്രയും ഹാർഷ് ആയിട്ട് പറയണോ? എന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ശപിക്കാൻ കഴിയുമോ? അതുപോലെയല്ലേ അച്ചാച്ചനും അച്ചാമ്മയും.
2: ഡോണ, നീ വലുതായി ഇതുപോലൊരു പ്രോബ്ലം കൈകാര്യം ചെയ്യുമ്പോഴേ അതിന്റെ ടെൻഷൻ നിനക്ക് മനസ്സിലാവൂ. ഇപ്പൊ നീ കുഞ്ഞല്ലേ, എന്തും പറയാം.
1: ഓ, വൈലണ്ടാക്കാതെ പപ്പാ, ഒന്ന് ചില്ലാക്. വെൽ എക്സ്പീരിയൻസ് പേഴ്സൺ അല്ലേ, ദുബായിൽ തന്നെ പുതിയൊരു ജോബ് കണ്ടെത്താമല്ലോ.
0: അതുവരെ നമ്മൾ എങ്ങനെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യും? നമുക്കൊരു സ്റ്റാറ്റസ് ഇല്ലേ?
1: പേരൻസിനെ വിഷമിപ്പിച്ചാൽ ലോകത്ത് ഒന്നും നേടാനാകില്ലെന്ന് എത്ര പ്രാവശ്യം നിങ്ങൾ എന്നോട് പറഞ്ഞിരിക്കുന്നു. എന്താ, നിങ്ങൾക്കത് ബാധകമല്ലേ?
2: നീനു, ഞാനാകെ കൺഫ്യൂഷനിലാ. എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു പവർ ഇനി എവിടെ കിട്ടും? റമീസ് സാറിനോടൊരു എക്സ്ക്യൂസ് ചോദിക്കണോ?

0: അവരുടെ അണ്ടറിലുള്ള മറ്റേതെങ്കിലും കമ്പനിയിൽ പോസിബിലിറ്റി ഉണ്ടോന്ന്?
1: വേണ്ട രാജീവ്, ഇനി അയാളുടെ കാല് പിടിക്കണ്ട. നടന്നില്ലെങ്കിൽ ഈഗോ ഹേർട്ടാവും. ഞാൻ എൻ്റെ ബ്രദറിനോട് പറയാം, അവ ഹെൽപ്പ് ചെയ്യും.
0: ഇപ്പൊ ആലോചിക്കുമ്പോ അച്ഛന്റെ അമ്മയുടെ മനസ്സ് വിഷമിപ്പിച്ചത് കൊണ്ടാണോ എന്തോ ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് വന്നു പെട്ടത്.
2: എങ്കിലത് മാറ്റണം പപ്പ, ഈ സെറ്റ് ബാക്കിൽ നിന്ന് നമുക്ക് ബൗൺസ് ബാക്ക് ചെയ്യണം. ഗ്രാൻഡ് പേരൻസിനോടൊപ്പം ഗ്രാൻഡായി ഓണം ആഘോഷിക്കാം. പ്ലീസ് പപ്പ, ഞാൻ പറയുന്നത് കേൾക്ക്. മമ്മി, ഈഗോ ഒന്ന് മാറ്റിവെക്ക്, ഇത് നമ്മുടെ ലൈഫിന് വേണ്ടിയല്ലേ. പ്ലീസ്.
1: എടി, നീയൊന്നും റെക്കമെൻഡ് ചെയ്യണ്ട. നിന്റെ ഭാവിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ പെയിൻ അനുഭവിക്കുന്നത്.
2: നിങ്ങൾക്ക് എന്നോടുള്ള കെയർ പോലെ ഗ്രാൻഡ് പേരൻസിനും നിങ്ങളോട് സെയിം ഫീലിംഗ്സ് ഉണ്ടാകും ഇല്ലേ? കാണും, ഇതുപോലെയല്ലേ നിങ്ങളെയും വളർത്തിയത്.
1: സന്ദീപ് വിളിക്കുന്നു.
0: അവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കുന്നേ?
1: കിട്ടിയ അവസരം ഒന്ന് ഫ്ലെക്സ് ചെയ്യാന്ന് വിചാരിച്ചു കാണും. കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഹാർഡായിട്ട് രണ്ട് പറയും. സന്ദീപും അമ്മയും ബാറ്റ്പ്ലേ നടത്തിയല്ലേ റമീസ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്.
0: ഡോണ, ഗോ ടു യുവർ റൂം. ഐ നീഡ് ടു ആൻസർ ദിസ് കോൾ. ഐ വിൽ കോൾ യു വെൻ ഐ ആം ഡൺ.
2: ഓക്കേ പപ്പ.
0: ഹലോ
3: രാജീവ് ഏട്ടാ, അഡ്വാൻസ് ഹാപ്പി ഓണം.
0: എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? വേഗം പറ ഞങ്ങൾക്ക് ഇത്തിരി തിരക്കുണ്ട്.
3: പിന്നെ ഒരു ഡബിൾ വൈബ് ന്യൂസ് ഉണ്ട്. റമീസിക്കയുടെ കമ്പനിയിൽ എനിക്കും ഒരു വലിയ ഓപ്പണിംഗ് കിട്ടി. റെസ്യൂമി അയച്ചിട്ടുണ്ട്. രാജീവേട്ടൻ സൂപ്പർവൈസറായിട്ട് പ്രൊമോഷൻ ആവുമല്ലേ, അപ്പം നമ്മൾ പൊളിക്കും. ഹാപ്പി ആയില്ലേ?
0: ഞാനൊട്ടും ഹാപ്പി അല്ല.
3: അയ്യോ, അതെന്ത് പറ്റി?
0: സന്ദീപേ, വെറുതെ എന്നെ ഇറിറ്റേറ്റ് ആക്കാൻ വേണ്ടി ചീപ്പ് ടോക്ക് വേണ്ട. റമീസ് സാറിന്റെ കമ്പനിയിൽ എന്റെ ജോബ് എങ്ങനെ നഷ്ടപ്പെട്ടു? എന്റെ ഫാമിലി പാനിക്കാണ്. ഈ ബ്രൂട്ടൽ സീൻ ഉണ്ടാക്കാൻ നിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലേ?
3: രാജീവേട്ടാ, ഐ എം റിയലി സോറി. എനിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ല.
1: ഫോൺ എടുക്ക്. എടാ, നീ നിന്റെ അമ്മയും ചേർന്ന് ഞങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യായിരുന്നല്ലേ. ഇതിന്റെ റിസൾട്ട് നീ അനുഭവിക്കും.
3: ചേച്ചി, ഇത് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്റെ അമ്മയ്ക്ക് ഒന്നും അറിയില്ല.
1: സ്റ്റോപ്പ് ഇറ്റ്. ഇനി മെയിലിൽ ഈ ഫോണിലേക്ക് വിളിക്കരുത്. രാജീവേ, ഈ ബാഡ് കണ്ടീഷൻ എങ്ങനെയും സോൾവ് ചെയ്യണം. സെന്റി അടിച്ചിരുന്നാ പറ്റില്ല. എനിക്കിതൊരു റിവഞ്ചാണ്.
0: എത്രയും പെട്ടെന്ന് മറ്റൊരു വിസ ശരിയാക്കി ഞാൻ പോവും. എനിക്ക് സർവൈവ് ചെയ്തേ പറ്റൂ.
2: അച്ഛമ്മ, പുതിയ വിസയിൽ പപ്പ ഗൾഫിൽ പോകുമ്പോ ആദ്യം ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഞാനപ്പോൾ വല്ലാതെ മൂഡ് ഓഫ് ആകും. അതുകൊണ്ട് പപ്പയുടെയും അമ്മയുടെയും ഒപ്പം ഇവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്യണം. അവ രണ്ടുപേരും ഒരുമിച്ചില്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല അച്ഛമ്മ.
4: മക്കളെ, ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടേ ഒന്നും വരില്ല, എല്ലാം നേരെയാവും.
5: ഓണം കഴിഞ്ഞിട്ട് അച്ചാച്ചന്റെ പൂക്കട വിറ്റിട്ടാണെങ്കിലും നിന്റെ പപ്പ വീണ്ടും ഗൾഫിൽ പോകും.
2: അച്ചാച്ചന് റിയൽ ഓജിയാണ്.
5: അതെന്താ മോളെ ഓജി എന്ന് വെച്ചാ?
2: സൂപ്പർ ഹീറോ ആണെന്ന്.

0: നമ്മുടെ മോള് വല്ലാതെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അവളെ ഇനി വിഷമിപ്പിക്കാൻ പാടില്ല. വിഷമിപ്പിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല. ആദ്യം നമുക്ക് ഹാപ്പിയായിട്ട് ഇവിടെ ഓണം ആഘോഷിക്കണം.
1: എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ എന്റെ വീട്ടിൽ പോയാലോന്ന് ആലോചിക്കുകയാണ്.
0: നോക്ക് നീനു, അച്ഛന്റെ വേറൊരു സുഹൃത്തിന്റെ മകൻ അബുദാബിയിലുണ്ട്. ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ HR ആണ്. അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ജോബ് ഉറപ്പാണ്. നിന്റെ റിവെഞ്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. ഒരുപക്ഷെ അബുദാബിയിൽ ജോബ് ഓപ്പർച്യൂണിറ്റി എന്നേക്കാൾ മുമ്പേ നിനക്കായിരിക്കും. ഈ സിറ്റുവേഷനിൽ അച്ഛനെയും അമ്മയും എനിക്ക് കൈവിടാൻ പറ്റില്ല.
1: ഈ ഓഫറില്ലെങ്കിലും എന്റെ മോളുടെ ഹെൽത്തിന് വേണ്ടി ഞാൻ നിൽക്കാം. എന്നുവെച്ച് അച്ഛനെ കൊണ്ട് അബുദാബിയിൽ ജോലി സെറ്റാക്കാതിരിക്കണ്ട. അതും വേണം.
0: ആ ഡൺ. ഡോണമോളെ,
2: എന്താ രണ്ടുപേരും കൂടി ഒരു ഡിസിഷനിലെത്തിയോ?
0: മോളെ, നിന്റെ സന്തോഷത്തിന് വേണ്ടിയാ ഞങ്ങളെല്ലാം ഈ സ്ട്രഗിൾ ചെയ്യുന്നത്.
2: ആഹാ, മമ്മി ഹാപ്പി മൂഡിൽ എത്തിയില്ലെങ്കിലും അതിന്റെ സൈഡായിട്ടുണ്ട്. അപ്പോ ഓണം നമ്മൾ ഇവിടെ ഗ്രാൻഡ് ആക്കുന്നു. നെക്സ്റ്റ് എന്റെ ബർത്ത്ഡേ സെലിബ്രേഷനും.

അച്ചമ്മേ, ഇന്ന് ഓണസദ്യ അച്ഛനും അമ്മയാണ് കുക്ക് ചെയ്യുന്നത്. അച്ചാച്ചാ, നിങ്ങളെല്ലാം സൂപ്പർവൈസ് ചെയ്യണം കേട്ടോ. ഗൈസ്, ഇന്നത്തെ എന്റെ റീൽ കിച്ചണിൽ എക്സ്പേർട്ട് ആണെങ്കിലും ലേസി മൂടായ നീനു മമ്മിയും ഇതുവരെ ഈറ്റിംഗ് വൈബ് മാത്രമുള്ള മിസ്റ്റർ രാജീവും കൂടി പെർഫെക്റ്റ് ഒരു ഓണസദ്യ പ്രിപ്പയർ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്.

0: നീനുമോക്കെ ഇങ്ങനെയുള്ള പാചകമൊന്നും വശമില്ലല്ലോ, ഒക്കെ ഞാൻ ചെയ്തോളാം.
1: വേണ്ട, പഠിക്കണമല്ലോ. സംശയമുണ്ടെങ്കിൽ ചോദിക്കട്ടെ, എന്നോട് പറഞ്ഞു തന്നാൽ മതി, അപ്പോൾ എനിക്കും പഠിക്കാമല്ലോ.
2: നീ ഒന്ന് അടങ്ങി എവിടെങ്കിലും ഇരുന്നാ മതി, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കും.
3: നമുക്ക് പോയി ഒരു ഊഞ്ഞാലിട്ടാലോ മോളെ.
1: ബെസ്റ്റ് ഐഡിയ. അച്ഛമ്മയും വാ, പോകാം. ഫുഡ് കഴിഞ്ഞിട്ട് നമുക്കൊരു തമ്പോല ഗെയിം കളിക്കാം. ഓൾറെഡി ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്.
3: നീ മിടുക്കിയാണടി മോളെ.

0: നീനു, ഇതൊക്കെ എൻജോയ് ചെയ്യുമ്പോഴും എനിക്ക് നല്ല ടെൻഷനുണ്ട്. നമ്മളിനി എന്തു ചെയ്യും? റമീസ് സാറ് പണം പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാലോ?
1: ഇപ്പൊ റിലാക്സ് ആകെ, ഞാനൊരു എക്സ്ട്രീം ഫീലിംഗ്സിലാണ്. എത്ര കാലായി ഓണത്തിന് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട്.
0: ആ ശരിയാ, അത് തന്നെ. എന്തെങ്കിലും വരട്ടെ.

0: പപ്പ, രമീസ് അങ്കിൾ വന്നു.
1: രാജീവേ,
2: ആ
1: ഹാപ്പി ഓണം. ഞാൻ എന്തിനാ ഇപ്പൊ വന്നതെന്ന് അറിയാവോ?
2: ഞാനും നീനും ഇപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ക്യാഷ് ഉടനെ തന്നെ റെഡിയാക്കാം.
3: എന്റെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഉണ്ട്, നാളെയോ മറ്റന്നാളോ അത് വിറ്റ് ക്യാഷ് തരാം.
1: ഇത്രയും കാലം കൂടെ വർക്ക് ചെയ്തിട്ടും നീ എന്നെ മനസ്സിലാക്കിയില്ലല്ലേടാ. ഞാനിപ്പോ വന്നതേ നിങ്ങളോടൊപ്പം ഓണം ഉണ്ടാനാടാ.
2: ഓ സോറി, പെട്ടെന്നുള്ള ടെൻഷനിൽ ഞാനതങ്ങ് മറന്നു.
1: നിങ്ങൾ വെറുതെ സ്ട്രെസ് ആകണ്ട. ഓണം കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ കമ്പനി നിനക്കും ഫാമിലിക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് കൺഫേം ചെയ്യും. ഡേറ്റ് അറിയിച്ചാ മതി.
2: ഏ, അത് അല്ല സാർ, എനിക്കൊന്നും മനസ്സിലായില്ല.
1: നിന്നെ പോലുള്ള സ്മാർട്ട് വർക്കർമാരുള്ളപ്പോ നമ്മുടെ കമ്പനി ഒരു ക്രൈസിസിലും പെടില്ല. അങ്ങനെയുള്ള നിന്നെ ഞാൻ ഒഴിവാക്കൂടാ.
3: ഓ ഗോഡ്, എന്തൊരു എക്സൈറ്റിംഗ് ന്യൂസ് ആണിത്.
2: ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ.
1: നിന്റെ പേരൻസിന്റെയും മോളുടെയും വിഷമം വാപ്പ എന്നോട് പറഞ്ഞു, വേറെന്തു പറഞ്ഞാലും നീ കേൾക്കില്ല, അതുകൊണ്ടാ.
2: സാർ, ഈ ക്യാഷിന്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങള്.
1: ആ അതുകൊണ്ടാ നീ കുടുംബത്തോടൊപ്പം ഓണം കൂടാൻ ക്രൂരമായ ഒരു തമാശ കാണിച്ചത്. സോറിടാ.
0: അങ്കിൾ, യു ആർ സോ അൺഎക്സ്പെക്റ്റഡ്. ഞങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഓണ സർപ്രൈസ് ആണ് തന്നത്. റിയലി ആൻ അമേസിംഗ് മാൻ.
1: ഡോണ, നിന്നെ പോലെ ഒരു സ്മാർട്ട് പ്രിൻസസ് എന്റെ സ്വന്തം മോളായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്.
3: രമീ സർ, ഞങ്ങൾ പ്രാങ്ക് ചെയ്താണല്ലേ. വെരി സ്വീറ്റ്, പക്ഷേ ഞങ്ങൾ ശരിക്കും വിഷമിച്ചു പോയി.
1: രാജീവേ, നീനു, പിന്നീട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പേരൻസിനൊപ്പം ഓണം ആഘോഷിക്കണമെന്ന് തോന്നുമ്പോൾ അവർ ഈ ഭൂമിയിലില്ലെങ്കിലോ? കുറച്ച് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചാലും നമ്മൾ പ്രവാസികൾ, അവസരമുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒക്കേഷൻസ് ആ

0: നിർമ്മലേച്ചി വാ. അതെ, സന്ദീപിനെ എന്റെ കബരിയിൽ വേണ്ട കേട്ടോ.
1: അയ്യോ, അതെന്താ മോനെ?
2: നിർമ്മലേച്ചിയോട് 100 വട്ടം ഞങ്ങൾക്ക് സോറി പറയാനുണ്ട്. അതിന്റെ കൂടെ ഒരു ലവ്ലി സജഷനും, സാർ സന്ദീപിനെ വിട്ടു കളയരുത്.
0: പക്ഷെ അവന്റെ സ്പോൺസർ അവനെ എനിക്ക് തരില്ല. സന്ദീപേ ബ്രില്യന്റ് ആയ ഒരു ഹാർഡ് വർക്കറാണ്. പക്ഷെ ഒരു സർപ്രൈസുണ്ട്, അടുത്ത മാസമാണ് അവന്റെ കമ്പനിയിലെ ഓണാഘോഷം. സ്പോൺസർ നിർമ്മല ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോകും. അവിടുത്തെ സ്പെഷ്യൽ പായസം ചേച്ചിയുടെ വകയാണ്. പിന്നെ മോന്റെ കൂടെ ഒരു അടിപൊളി ഓണ ട്രിപ്പ്.
1: അയ്യോ,
3: അപ്പോ അവിടെ ഞങ്ങൾക്കും കൂടാമല്ലോ. ഡബിൾ ഓണ ധമാക്ക.
0: ഓ ഷുവർ, ഓണപ്പാട്ടും ഡാൻസും ഫോറിനേഴ്സിനായി ഡോണം ഒഴിമിഞ്ഞിരിക്കുന്നു.
3: ഓണം വൈ എന്റെ നാട്ടിനെ കൊണ്ടുവരും ഞാൻ.

0: ആ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ കഴിയുന്നു. ഒരു മുറിയുടെ നാല് ചുവരുകൾക്കുള്ളിൽ ഓണം ആഘോഷിക്കുന്ന എത്രയോ പ്രവാസികളുണ്ടാകും.
1: അതെ അതെ, പക്ഷെ അവർക്ക് ദൈവത്തിൻ്റെ ഒരു സ്വന്തം സമ്മാനം കിട്ടും. ആർക്കും പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു നൊസ്റ്റാൾജിയ.
2: ആ അവരുടെ കാര്യമൊക്കെ ഓക്കെ, പക്ഷേ എപ്പോഴെങ്കിലും ഓണം ഉണ്ടാലും ഓണം ആവില്ല, ചൂടാറ മുമ്പേ ഉണണം. അതുകൊണ്ടേ ഇവിടെയുള്ള എല്ലാവരും ഒന്ന് വേഗം വന്നേ.

0: ഓണം ദ റിയൽ എക്സിറ്റ് നാടകം സമാപിക്കുന്നു. രചന ഷെരീഫ് പാങ്ങോട്, സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: കൃഷ്ണൻ പരമേശ്വരൻ കുര്യാത്തി, ഗീത റോസ്ലിൻ വയലുങ്കൽ, രാജീവ് ശരത് ദാസ്, റമീസ് ജയചന്ദ്രൻ ബി, നിർമ്മല എസ് കെ മിനി, നീനു ആൻസി ഡി ബി, സന്ദീപ് ഹരിപ്രസാദ്, ഡോണ അളകനന്ദ ഡി ബി.
1: സംവിധാന സഹായം എൻ സുനിത, വി എൻ ദീപ.

0: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
1: അതിനെന്താ പിട്ടപ്പിളി 3 ഡേയ്സ് കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
0: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
2: പിട്ടപ്പിളി ഏജൻസീസ്.
3: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
0: കണ്ടീഷൻ അപ്ലൈ.
4: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
5: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
6: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
7: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
8: എന്നും രാവിലെ 7:13
7: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 ന്.

ആകാശവാണി, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കാലം കാത്തുനിന്നില്ല, ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം.

ആദാമിൻ്റെ മകൻ അബു. ഈ ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവനും രമേശ് നാരായണനും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം രമേശ് നാരായണൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 4:50 കേൾക്കാം. ആകാശവാണി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈണം നിറഞ്ഞ ഓണം, ഓണപ്പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി. തയ്യാറാക്കിയത് ശശീന്ദ്രൻ കരിന്തോറ. ആഖ്യാനം സിത്താര, വിനോദ് കീഴടത്ത്.
2: കലിതുള്ളി പെയ്തുമറിഞ്ഞ കർക്കിടകം ഓർമ്മയായി. പഞ്ഞമാസം കഴിഞ്ഞ് മാനം തെളിഞ്ഞ് വസന്തം വന്നു. വിളവെടുപ്പിന്റെ സമൃദ്ധിയും സന്തോഷവുമാണ് ഓരോ മലയാളിയുടെ മനസ്സിലും. തൊടികളിലെ ചെടികളായ ചെടികളെല്ലാം പൂത്തുലഞ്ഞു. അങ്ങനെ ഒരു ഉൾനാടൻ ഗ്രാമീണ കന്യകയെപ്പോലെ ശാലീനയായ ചിങ്ങമാസം കടന്നുവന്നു. മാവേലി മണ്ണിനെ വരവേൽക്കാൻ ഓരോ മലയാളിയും ഒരുങ്ങിക്കഴിഞ്ഞു.

പൊന്നുണത്തിൻ്റെ വരവറിയിച്ച് മനസ്സിൽ സന്തോഷം പകരുന്ന മണ്ണിൻ്റെ ഗന്ധവും സ്നേഹത്തിൻ്റെ നനവും നിറഞ്ഞ പാട്ടുകൾ. ഈ ഓണപ്പാട്ടുകളിലൂടെ നമുക്ക് വീണ്ടും ആ പഴയ ഓണക്കാലത്തേക്ക് മടങ്ങാം. പൊൻവെയിലിൻ്റെ കസവ് ചേര ഭൂമിയെ ആവരണം ചെയ്യുന്നു. ഉത്രാട പൂനിലാവിന് തെളിച്ചമേറുന്നു.

പൂക്കളമൊരുങ്ങുന്ന മുറ്റങ്ങളിൽ, പൂവിളികൾ ഉയരുന്ന നാട്ടുവഴികളിൽ ഓർമ്മകളുടെ തുമ്പപ്പൂ വിരിയുന്ന കാലമാണ് ഓണക്കാലം. ഒരു കുടന്ന തുമ്പപ്പൂ പോലെ ഓണത്തിന്റെ നിഷ്കളങ്കമായ ആ പഴയ കാലത്തിലേക്ക് ഒന്ന് മടങ്ങിപ്പോകാം. പൂക്കളുടെ നിറവും മണവും മനസ്സു നിറയെ സ്നേഹം പകർന്ന ഒരു ഓണപ്പാട്ടിലൂടെ.

മുറ്റത്തെ മുക്കുറ്റിപ്പൂവിൻ്റെ മഞ്ഞ നിറം പോലെ ഓണക്കാലത്തിനും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പൂക്കളും പാട്ടുകളും നിറഞ്ഞ ആ പഴയ ഓണക്കാലത്തിൻ്റെ സന്തോഷവുമായി മുറ്റത്തെ മുക്കുറ്റിപ്പൂവിനോടൊപ്പം നമുക്കും ആ ഓണക്കാലത്തേക്ക് പോകാം.

0: ആടി വരുന്ന പാടി വരുന്ന ചങ്കരനായി ആടി, ആചങ്കരനായി ആടി, തമ്രമ്പാടിക്കലി ചമ്രമ്പാടി എന്ന് ചങ്കരനായി ആടി.
1: എന്നിട്ട്
0: അടിവയറോണ്ട് പിപ്പി വിളിക്കണ് ചങ്കരനായി ആടി. എന്റെ വല്യമ്പ്രാട്ടിയ

പൊന്നിൻ കതിരുകൾ പാടത്താകെ നിറയുമ്പോൾ ഓണത്തിന്റെ സമൃദ്ധിയും ഗ്രാമീണ സൗന്ദര്യവും മനസ്സിൽ തെളിയുന്നു. ആ സന്തോഷത്തിൽ പഴയ ഓണക്കാലത്തിന്റെ സ്നേഹവും നാടിന്റെ പാട്ടും വീണ്ടും ഉയരുന്നു.

തിരുമുറ്റത്ത് വർണ്ണപ്പൂക്കൾ ഐശ്വര്യത്തിന്റെ കളമെഴുതുന്ന മനോഹരമായ പൊന്നോണക്കാലം. പൂക്കളുടെ മനം കവരുന്ന സുഗന്ധവും സൗന്ദര്യവും സ്നേഹത്തിന്റെ നിറച്ചാർ തണിയിച്ച ബാല്യകാല ഓണ ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു ഗാനം.

ഈണം നിറഞ്ഞ ഓണം, ഓണപ്പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. തയ്യാറാക്കിയത് ശശീന്ദ്രൻ കരിന്തോറ. ആഖ്യാനം സിത്താര, വിനോദ് കീഴടത്ത്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജയചന്ദ്രൻ, അമ്പിളി, ബിച്ചു തിരുമല, ചന്ദ്രമോഹൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനം ചിത്രം വെല്ലുവിളി. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം MS വിശ്വനാഥൻ.

ജലത്തിലെ അത്തപ്പൂവട തരികിട തകർന്നേ.

അഷ്ടബന്ധം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. യേശുദാസും ആശാലതയും സംഘവും പാടിയത്. ഗാനരചന ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി, സംഗീതം എ.ടി. ഉമ്മർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ജയചന്ദ്രനും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അഗ്നിശരം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. ഇനി വട്ടപ്പാട്ട് കേൾക്കാം. അംജദ് അഹമ്മദും സംഘവും അവതരിപ്പിച്ചത്.

0: അംജദ് അഹമ്മദും സംഘവും അവതരിപ്പിച്ച വട്ടപ്പാട്ടാണ് നിങ്ങൾ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: മൈ ജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
4: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800425 1125.
0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
6: ഹലോ പ്രിയ ഗീതം.
7: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
8: ഓണം ഷോപ്പിംഗോ?
7: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
8: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
9: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: 10 ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
11: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
12: RBI പറയുന്നു,
11: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
13: ചിര വേണ്ട, പിഴിയണ്ട, പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ലിവൻഡോ കോക്കനട്ട് മിൽക്ക്, ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
14: ലിവൻഡോ കോക്കനട്ട് മിൽക്ക്.
15: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
16: On Kerala's rampant drug crisis, it's the biggest talking point in the state.
17: Elathooril prayapoorthiyagatha pengutiye lahari nalgi pidipichu garbhiniyaakku.
18: Ningal mayakkumarinnedirayi adishaktamaya nilavaadu edukkanam.
19: Operation Tufan, the narco hunt enna peril oru paddhathi Kerala police aarambhikkukayanu. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പ

0: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
1: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
0: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
5: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
6: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
7: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
8: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
9: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
8: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
9: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
8: ഏറ്റവും പുതിയ റിലീസുകൾ,
9: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
8: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
7: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
8: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
10: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
11: ഓഫർ വേണോ അതോ വിലക്കുറവ് വേണോ? രണ്ടും ഒരുമിച്ച് വേണോ? Look at this! ഷോപ്പിംഗ് ലോകത്തെ വമ്പൻ പോരാട്ടം, ഏറ്റവും വലിയ ഓഫറുകൾ, ഏറ്റവും വലിയ വിലക്കുറവിൽ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇന്ന് കൂടി മാത്രം. രാത്രി 12 മണി വരെ ഷോറൂമുകൾ ഓപ്പൺ. ഓണം ബിഗ് റാപ്പകൽ സെയിൽ മിസ് ആക്കല്ലേട്ടോ.
12: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
13: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
14: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
15: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
16: ചേട്ടാ, ഓണ സദ്യയൊക്കെ ഒരുക്കുമ്പോൾ എല്ലാം പുത്തനായിരിക്കണ്ടേ?
17: എന്താ സംശയം?
16: എന്നാൽ നമുക്ക് ഈ പഴയ കിച്ചൺ അപ്ലയൻസസ് മാറ്റാം.
17: കൃത്യസമയത്താ പറഞ്ഞത്. മൈജിൽ ഇന്ന് ഉത്രാടപ്പാച്ചില നല്ല ഓഫർ ഉണ്ട്. ഓണം സ്ക്രാച്ച് ആൻഡ് വിനിൽ ഉറപ്പ് സമ്മാനങ്ങൾ വേറെയും.
16: ഓണത്തിന് മുൻപ് കിച്ചൺ അപ്ലയൻസസ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്രാടപ്പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
18: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ.
19: 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
20: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
19: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
21: നിങ്ങൾ അറിഞ്ഞോ, സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ TC നിർബന്ധമല്ല. ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.sgou.ac.in സന്ദർശിക്കുക.
0: സാമ്പാർ ഗംഭീരം, അവിയലും ഓലനും തകർത്തു, പാലടപ്രഥമൻ ഒരു രക്ഷയില്ല.
21: ഈ ഓണത്തിനും എല്ലാവരും ഇങ്ങനെ പറയും, കേരള ദിനേശിന്റെ തേങ്ങാപ്പാലും പ്രഥമൻ കിറ്റും സാമ്പാർ പൊടിയും രസം മിക്സും എല്ലാം ഉണ്ടെങ്കിൽ
0: ഓണ സദ്യ സ്പെഷ്യൽ ആക്കും. കേരള ദിനേശ് നൽകുന്ന സ്പെഷ്യൽ ടേസ്റ്റിനൊപ്പം
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
22: കണ്ടീഷൻ സപ്ലൈ.
23: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
24: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
23: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
24: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
25: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
26: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാക്കുകൾ കേൾക്കാം.
27: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
26: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
28: പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ലളിത ഗാനം കേൾക്കാം. പൂവിറക്കും പെണ്ണെ പൂമ്പുലരി പെണ്ണെ എന്നാരംഭിക്കുന്ന ഈ ഗാനം KP ഉദയഭാനു പാടിയതാണ്. സംഗീതം K രാഘവൻ.

0: കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. പൂവിളികളുമായി ഉത്രാട നിലാവ്, ചിത്രീകരണം രചന ശ്രീ അനിൽ നെടുങ്ങോട്.

എല്ലാ വിഭാഗീയതകൾക്കും അപ്പുറം മലയാളി മനസ്സ് ഒന്നാണെന്ന് വിളിച്ചു പറയുന്ന ഓണാഘോഷത്തിന് തത്തുല്യമായി മലയാളിക്ക് മറ്റൊരു ഉത്സവം ഇല്ലെന്ന് തന്നെ പറയാം.

ഇന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടനാൾ. ഇന്ന് രാത്രി കഴിഞ്ഞാൽ തിരുവോണമായി. നാളെ പൊന്നോണത്തെ വരവേൽക്കാനുള്ള തിരക്കിലാണ് നാടും നഗരവും.

0: ഓണസദ്യയ്ക്ക് ആവശ്യമായ പച്ചക്കറിയും മറ്റും വാങ്ങാനുള്ള തിരക്ക് ഒരു വശത്ത്, ഓണക്കോടിയുമായി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണാനിറങ്ങി തിരിച്ചവരുടെ തിരക്ക് മറ്റൊരു വശത്ത്. കൂടാതെ രാത്രിയെ പകലാക്കി ഓണക്കാല ആദായ വിൽപ്പനയുമായി വ്യാപാര സ്ഥാപനങ്ങൾ. അങ്ങനെ എന്തുകൊണ്ടും ഉത്രാടപ്പാച്ചിൽ അന്വർത്ഥമാകുന്നു.
1: ഓണത്തോട് ബന്ധിപ്പിച്ച് പറയാറുള്ള ഒരു പഴയ ശൈലിയാണ് ഉത്രാടപ്പാച്ചിൽ.
0: പ്രമുഖ ഭാഷാശാസ്ത്രജ്ഞനും കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ,
1: ആ പറച്ചിലിൽ തന്നെ ഓണത്തെക്കുറിച്ച് നാട്ടിൻപുറങ്ങളിലും പഴയ ആൾക്കാർക്കുണ്ടായിരുന്ന ആ ഒരു ഉത്കണ്ഠയും ഒരുക്കങ്ങളൊന്നും ശരിയായില്ല, ഒന്നും അതിരിലെത്തിയിട്ടില്ല എന്ന് തുടങ്ങിയുള്ള ഒരാശങ്ക, അത് പണ്ട് വളരെ സജീവമായിരുന്നു. പ്രത്യേകിച്ചും വീട്ടിലെ സ്ത്രീകൾക്കാണ് ഇതിൽ മുഖ്യ പങ്കുണ്ടായിരുന്നത്. കാരണം ഓണത്തിലുള്ള വിഭവങ്ങൾ ഒരുക്കുന്നതിൽ കടുവാങ്ങയായില്ല, സാമ്പാറിനുള്ളതായിട്ടില്ല, അതുപോലെ തന്നെ വറുത്തുപ്പേരികളൊന്നും ആയിട്ടില്ല. അതിനെ ചൊല്ലിയുള്ള ഒരു തരം ഇരിക്കപ്പുറതിയില്ലായ്മ, പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടുന്നതിനുള്ള ഒരു ത്വര, ഇതൊക്കെ തന്നെയും നമ്മളെത്ര കാര്യമായിട്ടാണ് നമ്മുടെ പൂർവികന്മാർ തിരുവോണ ദിവസം ആഘോഷിച്ചിരുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ആ പാച്ചിൽ എന്ന് പറയുന്ന ആ തനി മലയാള പദത്തിൽ തന്നെ ഒരു ജനതയുടെ ഓണത്തെ ചൊല്ലിയുള്ള സംസ്കൃതി മുഴുവൻ അതിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്ന് ഉത്രാടപ്പാച്ചിലിന് വലിയ പ്രസക്തിയില്ല. കാരണം മേളകൾ ധാരാളമായിട്ട് ഓണത്തോടനുബന്ധിച്ചുള്ള പച്ചക്കറി സ്റ്റാളുകൾ, അതുപോലെ തന്നെ മറ്റത്യാവശ്യ ഉൽപ്പന്നങ്ങൾ, എക്സിബിഷനുകൾ തുടങ്ങി ഒരു ഗ്രൗണ്ടിൽ ചെന്നാൽ ഇതെല്ലാം കിട്ടും എന്നുള്ളത് ഇന്നത്തെ ഒരവസ്ഥയാണ്. പക്ഷേ അങ്ങനെ ചെല്ലുന്നവർക്കും യഥാർത്ഥത്തിൽ മനസ്സിൽ ഒന്നും ആയില്ലല്ലോ എന്നുള്ള ഒരു ഉത്കണ്ഠ ബാക്കി നിൽക്കുന്നു. അത്

കൊണ്ട് ഈ നവീന യുഗത്തിലും ഉത്രാടപ്പാച്ചിൽ എന്നുള്ള ആ മലയാളിയുടെ ആ ഒരു ഓണത്തെക്കുറിച്ചുള്ള ആ ദിവ്യമായ ഒരു സങ്കല്പവും ഗ്രഹാതുരതയും ഉണർത്തുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ ഉത്രാടത്തിനെത്തുന്നതിന് മുമ്പുള്ള നാളുകളും നമ്മുടെ ചൊല്ലുകളിലൊക്കെ മലയാള ഭാഷയുടെ കഥകളിലൊക്കെ പാട്ടുകളിലൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്തം വെളുത്താൽ ഓണം കറുക്കും, അതൊരു പഴയ ചൊല്ലാണ്. അത്തത്തിൻ്റെ അന്ന് മഴയുണ്ടായില്ലെങ്കിൽ, ആകാശം മേഘാവൃതമായില്ല എങ്കിൽ, തീർച്ചയായിട്ടും ഉത്രാടം പിറക്കുമ്പോൾ ഓണത്തിന് മുന്നോടിയായി മഴയെത്തും എന്ന് പഴമക്കാർ അനുഭവം കൊണ്ട് അറിഞ്ഞിരുന്നു. അത്തം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചോതിയാണ്. ചോതിക്കാണ് സത്യത്തിൽ നെല്ല് പുഴുങ്ങി ഉണക്കി ഉണ്ടാകാനുള്ള ചോറിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും അത്തം മുതൽ ഉത്രാടം വരെയുള്ള ആ 9 ദിവസങ്ങളും യഥാർത്ഥത്തിൽ ഓണത്തിൻ്റെ ഒരുക്കം കൊണ്ട് വളരെ തകൃതി ആയിട്ടുള്ള ഒന്നാണ്. അത് മൂർധന്യാവസ്ഥയിലെത്തുന്നത് ഉത്രാടത്തിൻ്റെ അന്നാണ് താനും.

മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ഓണക്കാലവും കാത്തിരിപ്പിന്റെയും പ്രതീക്ഷയുടെയും ഗന്ധവാഹിയാണ്. ചുമരിലെ നാഴികമണിയിലേക്ക് ഇടയ്ക്കിടെ നോക്കിക്കൊണ്ട് റോഡിലെ വാഹനത്തിന്റെ ഹോൺ മുഴക്കം ശ്രദ്ധിച്ച് ടെലിഫോൺ മണിയൊച്ച കാതോർത്ത് അകലെയായി മുഴങ്ങുന്ന തീവണ്ടിയുടെ ചൂളം വിളിക്കായി കാതുകൂർപ്പിച്ച് അക്ഷമരായി കാത്തിരിക്കുകയാണ് നാട്ടിലെ ബന്ധുജനങ്ങൾ തങ്ങളുടെ പ്രിയജനങ്ങളുടെ വരവൊന്ന് കാണാൻ. ഗേറ്റ് വരെ പോയി നോക്കി ആശ്വാസപ്പെടുന്നവരും കാണാഞ്ഞ് നിരാശപ്പെടുന്നവരുമുണ്ട്. കഴിഞ്ഞ ഓണത്തിന് വരാത്തതിന്റെ പരിഭവം ഉള്ളിൽ സൂക്ഷിക്കുന്നവരുമുണ്ട്. ഇനി ചിലർ വിശേഷപ്പെട്ട സമ്മാനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇക്കൊല്ലമെങ്കിലും മക്കളെയും കൊച്ചുമക്കളെയും കാണാനും അവരോടൊപ്പം ഓണമുണ്ണാമെന്ന പ്രതീക്ഷയിലാണ് ചിലർ.

0: ചുരുക്കത്തിൽ ഒരാണ്ടിന്റെ പ്രതീക്ഷകൾ സഫലമാകുന്ന ദിനം കൂടിയാണ് ഓണക്കാലം. ഓണാഘോഷത്തെക്കുറിച്ചും ഓണക്കാല അനുഭവങ്ങളെക്കുറിച്ചും ഓർക്കുകയാണ് ഡോക്ടർ ബെറ്റിമോൾ മാത്യു.
1: കൃത്യമായിട്ട് ഒറ്റ പോയിന്റായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആഘോഷങ്ങൾ വല്ലാതെ കൂടിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം 50 കൊല്ലം മുന്നേ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓണം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഓണത്തിന് ആഘോഷത്തിനായിരുന്നില്ല പ്രാധാന്യം, മറിച്ച് ഞങ്ങൾക്കൊക്കെ പ്രാധാന്യം ഞങ്ങളുടെ പരീക്ഷയ്ക്കായിരുന്നു. ഒരു വർഷം തുടങ്ങി ആദ്യത്തെ പരീക്ഷ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ആ പരീക്ഷ കാണുന്നത്. 1-ാം സ്ഥാനക്കാരെയും 2-ാം സ്ഥാനക്കാരെയും ഒക്കെ കണ്ടുപിടിക്കാനുള്ള പരീക്ഷയായിരുന്നു ഓണപരീക്ഷ. പരീക്ഷ തീർന്നു കഴിഞ്ഞാൽ ഉടനെ അവധി, ഒരു ടെൻഷനും ഇല്ലാത്ത 10 ദിവസങ്ങളായിരുന്നു പ്രധാനം. പിന്നെ ഓണത്തിൻ്റെ ആഘോഷം വീടുകളിലാണെങ്കിലും കുട്ടികളുള്ള വീടുകളിലോ ഊഞ്ഞാൽ കെട്ടിത്തരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അല്ലാണ്ട് പൊതുസ്ഥലങ്ങളിലെ ഊഞ്ഞാലൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികൾ വീട്ടിൽ പൂക്കൾ ഇടുകയാണെങ്കിൽ പോലും അത് നമ്മുടെ സ്വന്തം പൂക്കൾ പറിച്ചെടുത്ത് അല്ലെങ്കിൽ വഴിയോരത്തുനിന്നോ ഏതെങ്കിലും പൊന്തേന്നോ ഒക്കെ പോയി കാട്ടുപൂക്കളും അന്ന് വിരിയുന്ന പൂക്കളും ഒക്കെ പറിച്ചെടുത്ത്, പ്രധാനമായിട്ട് ഓണപ്പൂ എന്ന് ഞങ്ങൾ പറയുന്ന ഒരു വീണ്ട എന്ന് പറയുന്ന സാധനത്തിൻ്റെ പൂവ്, ഇതൊക്കെയാണ് പറിച്ച് പൂക്കൾ ഇടുന്നത്. ഞാൻ ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുന്ന കാലം എന്ന് പറയുന്നത് 86 to 91 കാലഘട്ടമാണ്. അപ്പോഴാണെങ്കിലും ഓണാഘോഷം എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് ക്ലാസ്സില്ലാത്ത ഒരു ദിവസം ഒന്നും കിട്ടുമായിരുന്നില്ല. കോളേജ് യൂണിയൻ്റെ വകയായിട്ട് കോളേജ് അടയ്ക്കുന്ന ദിവസം ഒരു ചെറിയ പൂക്കളം, അതും ഈ പറഞ്ഞതുപോലെ കോളേജിൻ്റെ പരിസരത്ത് പ്രിൻസിപ്പൽ അനുവദിക്കുന്ന ചെടികളുടെ പൂവൊക്കെ പറിച്ച് കുട്ടികൾ തന്നെ ഒരു പൂക്കളം ഇട്ട് വെക്കും എന്നുള്ളതിനപ്പുറം ഒരു തരത്തിലുമുള്ള ആഘോഷമോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികളോ ഒരു തരത്തിലും ഉണ്ടായിരുന്നില്ല. അതേസമയം കാലം മുന്നോട്ട് പോകെ ഇപ്പോൾ വീടുകളിൽ നിന്നും നമുക്ക് വിപണിയിലേക്ക് ആഘോഷം വന്നു. വിപണിയുടെ സ്വാധീനം ഈ ആഘോഷങ്ങളുടെ പെരുമയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം പിന്നെ അധ്യാപകരെല്ലാം ഒരുപോലെ യൂണിഫോം പോലെ സെറ്റ് മുണ്ടും സാരിയും, കുട്ടികൾ അതുപോലെ തന്നെ അതിനനുസരിച്ച് ഡ്രസ്സിലിറങ്ങുന്നു. അടുത്തതായിട്ട് എല്ലായിടത്തും പൂക്കളം ഇടുന്നു. പൂക്കളയിടലിൻ്റെ കൂട്ടത്തിൽ തന്നെ നിർബന്ധമായിട്ടും സദ്യ, അപ്പം മുഴുവൻ പേർക്കും അവിടെ തന്നെ സദ്യ ഉണ്ടാക്കി അത് വിളമ്പുന്നു. ഇതിന് ശേഷം കുട്ടികൾ പാട്ട് വെച്ച് ഡാൻസും ബഹളവുമായിട്ട് ആഘോഷത്തിന് വേണ്ടി നീക്കി വെക്കുന്നു. ഇത്തരത്തിൽ നമ്മളൊരു വലിയ ഒരു ആഘോഷ മനസ്സിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. പക്ഷേ ആ ആഘോഷത്തിന് എത്രത്തോളം ആത്മാവുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. കാരണം നമ്മുടെ കാർഷിക സംസ്കാരത്തിൽ നിന്ന് നമ്മൾ ഉപഭോഗ സംസ്കാരത്തിലേക്ക് വന്നപ്പോൾ ഓണം പോലും വീട്ടിൽ നിന്നും വിപണിയിലേക്ക് മാറി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
0: നാളത്തെ തിരുവോണ സദ്യ കെങ്കേമമാക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് എല്ലാവരും. അടുക്കളയിൽ ഉപ്പേരി വറുത്തു കോരുകയാണ് അമ്മമാർ. അപ്പോഴേക്കും മുത്തശ്ശി കടന്നുവന്ന് അച്ചാറിന്റെ ഉപ്പ് നോക്കി അത്യാവശ്യം നിർദ്ദേശങ്ങൾ നൽകുന്നു. മാവേലി തമ്പുരാൻ വരുമ്പോൾ ഒന്നിനും ഒരു കുറവും വരരുതെന്ന് ഉപദേശിച്ചുകൊണ്ട് സദ്യ ഉണ്ണുന്നതിനുള്ള ഇല തുടച്ചു വൃത്തിയാക്കുകയാണ് മുത്തശ്ശി. ഇങ്ങനെ കേരളീയ ഗൃഹങ്ങൾ ബന്ധുസംഗമത്തിന്റെ ആഹ്ലാദാരവങ്ങൾ കൊണ്ട് രാവിനെ പകലാക്കുന്ന ദിനമാണ് ഉത്രാടം. രാത്രി മുഴുവനും അധ്വാനിച്ച് ഒടുവിൽ രാവ് അവസാനിക്കുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും ഒന്ന് തലചായ്ക്കാൻ കഴിഞ്ഞെങ്കിലായി, അതാണ് സ്ത്രീജനങ്ങളുടെ സ്ഥിതി. ഒന്നുറങ്ങിക്കഴിയുമ്പോൾ കാക്ക കരഞ്ഞു തുടങ്ങും, പിന്നെ ഓണസദ്യയുടെ തിരക്കിൽ അലിയുകയാണ്. അതേസമയം പുലരുന്നതുവരെ മാനസിക ഉല്ലാസം നൽകുന്ന വിനോദങ്ങളിലായിരിക്കും മറ്റുള്ളവർ. അങ്ങനെ ഉത്രാടരാത്രി ഏവർക്കും നിദ്രാവിഹീനങ്ങളാകുന്നു. ഭൂവിസ്തൃതി കുറഞ്ഞെങ്കിലും എല്ലായിടവും ജനവാസ കേന്ദ്രങ്ങളായെങ്കിലും മലയാളിക്ക് ഓണത്തെ ഒരിക്കലും മറക്കാനാവില്ല. മട്ടുപ്പാവിലോ വീട്ടുപരിസരത്തോ നട്ടുവളർത്തിയ പച്ചക്കറികൾ കൊണ്ട് ഓണം ആഘോഷിക്കാൻ മലയാളി പഠിച്ചുകഴിഞ്ഞു. പച്ചക്കറി മാത്രമല്ല, അത്തപ്പൂവിനുള്ള ഓണപ്പൂക്കളും തയ്യാറാണ്. അതുകൊണ്ടുതന്നെ അന്യസംസ്ഥാനത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വിഷലിപ്തമായ പച്ചക്കറിയെ ആശ്രയിക്കാതെ തന്നെ ഓണസദ്യ ഉണ്ണാമെന്ന ആത്മവിശ്വാസം ഇന്ന് മലയാളിക്കുണ്ട്. ഓണം കഴിഞ്ഞ കാലത്തിന്റെ സൂചകമായ ഒരു മിത്താണെന്ന് പറയാമെങ്കിലും മാവേലി ചരിതം നാടൻപാട്ടിൽ ആഖ്യാനം ചെയ്യപ്പെടുന്ന മഹാബലി ചക്രവർത്തിയുടെ അവതാനങ്ങളുടെ പ്രശംസ മാത്രമല്ല അതിലുള്ളത്. ഒരു കാലഘട്ടത്തിന്റെ ഭരണവീക്ഷണത്തിന്റെയും ജനാധിപത്യ ബോധത്തിന്റെയും സൂചനയും നമുക്ക് ദർശിക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല പ്രായോജിക പരിപാടിയാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഉത്രാടപ്പാച്ചിലിൽ മലയാളികൾ പൊന്നോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. നാളെ തിരുവോണം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മുഖ്യമന്ത്രി VD സതീശൻ ഓണാശംസകൾ നേർന്നു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും എറണാകുളം ജില്ലാ ഭരണകൂടവും ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച ലാവണ്യം 2026 ഓണാഘോഷം കുട്ടമ്പുഴ പന്തപ്ര ആദിവാസി ഉന്നതിയിൽ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നാടിന്റെ തനിമയും സംസ്കാരവും നേരിട്ടറിയാൻ ബി മലയാളി ഫോറിഡേ എന്ന അനുഭവവേദ്യ ടൂറിസത്തിന്റെ പുതിയ ആശയത്തിന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. വിനോദസഞ്ചാര വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുന്നു. 35 വേദികളിലായി 340-ലധികം കലാപരിപാടികൾ അരങ്ങേറും. ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദന മൂല്യം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 1.78 ലക്ഷം കോടി രൂപയെന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. മഴ മുന്നറിയിപ്പ് പരിഗണിച്ച് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളിൽ വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ടൂറിസം വകുപ്പിന് സർക്കാർ നിർദ്ദേശം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. വാഴുന്നോർ എന്ന ചിത്രത്തിൽ നിന്നും MG ശ്രീകുമാറും സംഘവും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: This is Akashwani, the news read by V.C. Pramod. The Unified Payments Interface UPI has completed 10 years of transforming digital payments and has emerged as the backbone of India's digital payments ecosystem. The UPI, which was launched on this day in 2016, has surged almost 13,000-fold in transaction volume. Prime Minister Narendra Modi hailed the decade-long success of service of Unified Payment Interface. In a social media post, Mr. Modi called the countrymen to share their UPI experience, and he stated that the sheer scale and reach of UPI is something every Indian must be proud of. The unprecedented scale and reliability achieved by UPI have earned global recognition, with the system now operational across 11 countries. The finance ministry said that the annual transaction volume increased from just 1.78 crore transactions in 2016-17 to over 24,162 crore transactions in 2025-26. National Security Advisor Ajit Doval today held special representatives talks with Chinese Foreign Minister Wang Yi in Beijing on the India-China boundary issue and improvement of relations between the two countries. Both Doval and Wang are the designated special representatives for the boundary talks mechanism, which was established in 2003 to comprehensively address the dispute of the India-China border spanning over 3,400 kilometers. Prior to the talks, Mr. Doval, who reached Beijing on a two-day visit yesterday, called on Chinese Vice President Hang Jiang. External Affairs Minister Dr. S. Jayashankar held wide-ranging talks with his Russian counterpart Sergei Lavrov in Moscow last night. In a social media post, Dr. Jayashankar said they discussed bilateral
1: efforts of DRDO to leverage the capabilities of the Indian industry for the development and manufacture of advanced defense systems. The objective is to enhance domestic manufacturing capabilities, strengthen the defense industrial base, and create opportunities.
0: 287 points to close at 77,656. The Nifty advanced 115 points to and Devdutt Padikkal's centuries. India are currently leading the two-match series 1-0.
2: Akashavani. ജില്ലാ വൃത്താന്തം. ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും കോട്ടയം നഗരസഭയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷം ഓണനിറവ് 2026 തുടക്കം. ഓഗസ്റ്റ് 28 വരെ വിപുലമായ കലാ സാംസ്കാരിക പരിപാടികളോടെയാണ് ജില്ലാതല ഓണാഘോഷം തിരുനക്കര മൈതാനത്ത് സംഘടിപ്പിക്കുന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും വൈകിട്ട് വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ഉത്രാട ദിവസമായ ഇന്ന് വൈകുന്നേരം ജില്ലയിലെ വിവിധ മേഖലകളിലെ പ്രതിഭകളെ ആദരിക്കുന്ന പ്രതിഭാസംഗമം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവായ വൈക്കം വിജയലക്ഷ്മിയെയും ചടങ്ങിൽ ആദരിക്കും. തുടർന്ന്

0: വൈക്കം വിജയലക്ഷ്മിയുടെ ഗാനമേള. പൊതുവിതരണ ഉപഭോക്തൃ കാര്യ കോട്ടയം ജില്ലാതല വിജിലൻസ് കമ്മിറ്റി യോഗം RDO നിജു കുര്യന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ഓണക്കാലത്ത് പൊതുവിപണിയിലെ ഭക്ഷ്യസാധനങ്ങളുടെ വിലക്കയറ്റവും കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പ്പും തടയുന്നതിനും ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യതയും ഗുണമേന്മയും കൃത്യമായ അളവും ഉറപ്പുവരുത്തുന്നതിനും കോട്ടയം ജില്ലാ കളക്ടറുടെ സംയുക്ത സ്ക്വാഡിന്റെ പരിശോധന ഊർജിതമാക്കാൻ യോഗം തീരുമാനിച്ചു. യോഗത്തിൽ പാലാ RDO ഷാഹിന രാമകൃഷ്ണൻ, ജില്ലാ സപ്ലൈ ഓഫീസർ വി സുരേഷ്, ലീഗൽ മെട്രോളജി ഡെപ്യൂട്ടി കൺട്രോളർ എം സഫിയ, ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ റേച്ചൽ ഡേവിഡ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉപഭോക്തൃ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. കോട്ടയം ജില്ലയിൽ 2026 വർഷത്തിലെ കാവ് സംരക്ഷണത്തിനുള്ള ധനസഹായത്തിന് സെപ്റ്റംബർ 10 വരെ അപേക്ഷിക്കാം. കാവുകളിൽ മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കും കാവിന്റെ ജൈവ വൈവിധ്യ പരിപോഷണത്തിനും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കുമാണ് ഉടമസ്ഥർക്ക് ധനസഹായം. ബന്ധപ്പെട്ട രേഖകൾ സഹിതം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, SH മൗണ്ട് PO കോട്ടയം എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. ഫോൺ നമ്പർ 0481 231412. മുതിർന്ന പൌരന്മാർക്കുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ വയോസേവന പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ സെപ്റ്റംബർ 14 വരെ സമർപ്പിക്കാം. വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി വിവിധ പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പാക്കി വരുന്ന ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, NGO സ്ഥാപനങ്ങൾ, സർക്കാർ, സർക്കാരിതര സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ കലാകായിക സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച മുതിർന്ന പൌരന്മാർക്കാണ് പുരസ്കാരം. വിശദാംശങ്ങൾ SWD.kerala.gov.in എന്ന വെബ്സൈറ്റിൽ. ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം കടുത്തുരുത്തി എഴുമാം തുരുത്ത് SNDP ഹാളിൽ സംസ്ഥാന ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് നിർവഹിച്ചു. കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയ് ജോർജ് വെട്ടിക്കത്തടത്തിൽ അധ്യക്ഷത വഹിച്ചു. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ നേത്രദാനപക്ഷം ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെയും ദേശീയ അന്ധത കാഴ്ച വൈകല്യ പദ്ധതി കോട്ടയം യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ മുഖ്യപ്രഭാഷണം നടത്തി. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R സന്തോഷ് കുമാർ നേത്രദാന സന്ദേശം നൽകി. കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോബി മുണ്ടക്കൻ നേത്രദാന പ്രതിജ്ഞ ചൊല്ലി. ജില്ലാ പഞ്ചായത്ത് അംഗം കുമാരി ആൻമരിയ ജോർജ് രക്തദാന സമ്മതപത്രം സ്വീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ വർഗീസ് രക്തഗ്രൂപ്പ് നിർണയം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടോമി പ്രാലടി, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മിനു സാവിയോ, ഗ്രാമപഞ്ചായത്ത് അംഗം PD ബാബു, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സാം സാവിയോ, കടുത്തുരുത്തി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PS സുശാന്ത്, തലയോലപ്പറമ്പ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഹെൽത്ത് സൂപ്പർവൈസർ KK സജി എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. 7:35 സയൻസ് കഫെ. കിടപ്പ് രോഗികൾക്ക് പരസഹായമില്ലാതെ ഫാനും ലൈറ്റും മറ്റ് യന്ത്രോപകരണങ്ങളും പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനം കണ്ടുപിടിച്ച് പേറ്റന്റ് നേടിയ കൂത്തുപറമ്പ് സ്വദേശിയും ചെന്നൈ VIT മെക്കട്രോണിക്സ് വിഭാഗം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് റിസ അതിഥിയായി പങ്കെടുക്കുന്നു. 8:00 കാവ്യകേളി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 ഓണം കഥാവേള. TD രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്നു. 9:30 ഗാനലോകവീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്രവീഥികളിലൂടെ ഒരു പര്യടനം. 10:00 കഥകളിപ്പദങ്ങൾ. 11:00 സ്പോട്ട്ലൈറ്റ്. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് P. ഭാരതി. 6:00 FM പ്രധാന വാർത്തകൾ അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. ഒളപ്പമണ്ണയുടെ വിടരാത്ത ഓണപ്പൂ.

പൂക്കൾ എന്ന കവിത. ആലാപനം ബിന്ദു പ്രസാദ്. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ഓണം കവിതാ നേരം, ആലങ്കോട് ലീലാകൃഷ്ണൻ അവതരിപ്പിച്ചത്. 7:05 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. പ്രശസ്ത അഭിനേതാവ് വിനോദ് കോവൂർ അതിഥിയായെത്തുന്ന പ്രത്യേക തിരുവോണം ജാലകം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. ഇതിൽ പ്രശസ്ത അഭിനേതാവ് ശ്രീ വിനോദ് കോവൂറുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ ഓണപ്പാട്ടുകൾ കേൾക്കാം. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്രഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം. 11:00 ഓണഗീതികൾ ലളിതഗാനമേള. 12:10 സേവന വാർത്തകൾ. 12:15 ഓണപ്പാട്ടുകൾ. യേശുദാസ്, സുജാത, അനുഷ്ക പി എ, നന്ദന മുകുന്ദൻ എന്നിവർ പാടിയത്. 12:40 സദൻസ് കോക്കനട്ട് ഓയിൽ ആരോഗ്യദീപ്തി. സ്ത്രീകളുടെ പ്രത്യുൽപാദനാരോഗ്യവും ജീവിതശൈലിയും ഈ വിഷയത്തെ ആസ്പദമാക്കി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സ്മിതി എം കുമാറുമായുള്ള അഭിമുഖത്തിന്റെ 3-ാം ഭാഗം കേൾക്കാം. 1:00 ആവണി പൊന്നൂഞ്ഞാൽ. സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി സി വിഷ്ണുനാഥ് പങ്കെടുക്കുന്നു. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 4:00 ജലാശയത്തിന്റെ നാട്ടിലൂടെ ചിത്രീകരണം കേൾക്കാം. വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:15 വഞ്ചിപ്പാട്ട്. ഐരൂർ വി കെ സുകുമാരനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ. 5:43 പ്രായോജിക പരിപാടി ഞാറ്റുവേല. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 ഹരിതവീഥി. എന്നും കർമ്മനിരതൻ. കൃഷിയിടത്തിലും കരവിരുതിന്റെ വിസ്മയം തീർത്ത് നരീക്കാംവള്ളി അറത്തിപ്പറമ്പിലെ ടി എ ഗോപാലകൃഷ്ണൻ. തുടർന്ന് കപ്പയും കാന്താരിയും. ഇന്നത്തെ രുചിക്കൂട്ടിൽ സ്പെഷ്യൽ ഇഞ്ചിക്കറി. 7:35 അങ്കണം. 8:00 ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പാട്ടുമേളം തിരുവോണദിന പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 ഓണം കഥാവേള സിതാര അവതരിപ്പിക്കുന്നു. 9:30 സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. തുടർന്ന് ജഗജിത് സിംഗ് പാടിയ ഗസൽ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്നും റിലീസ് ചെയ്യുന്നു.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയേൽ. പ്രധാന വാർത്തകൾ. നാളെ സമൃദ്ധിയുടെ പൊൻതിരുവോണം ആഘോഷിക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ. അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഉത്രാടപ്പാച്ചിൽ. തിരുവനന്തപുരം, കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. തൃശൂർ ജില്ലാതല ആഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രി OJ ജനീഷ് ഇന്ന് നിർവഹിക്കും. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. 172-ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യയ്ക്കെതിരായ 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3-ാം ദിനം ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളുമായി ഉത്രാടപ്പാച്ചിൽ. നാളെയാണ് സമൃദ്ധിയുടെ പൊൻതിരുവോണം.

0: ഓണക്കോടിയും പൂക്കളവും സദ്യയ്ക്കുള്ള കൂട്ടങ്ങളും ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ കുടുംബങ്ങൾ കൂട്ടത്തോടെ വിപണിയിലെത്തുകയാണ്. പച്ചക്കറി, പലവ്യഞ്ജന വിപണികളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണസദ്യയ്ക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് വീട്ടമ്മമാരും. വസ്ത്രശാലകളിലെയും വിപണികളിലെയും തിരക്ക് ഉത്രാട ദിനത്തിൽ പാരമ്യത്തിലെത്തി. വിനോദസഞ്ചാര വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുന്നു. 35 വേദികളിലായി 340-ൽ അധികം കലാപരിപാടികൾ അരങ്ങേറും. സംസ്ഥാനത്താകെ 8,000-ൽ അധികം കലാകാരന്മാർ ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. നിശാഗന്ധിയിൽ മുടിയേറ്റ്, തോൽപ്പാവക്കൂത്ത്, പടയണി, അർജുന നൃത്തം തുടങ്ങിയ കലാരൂപങ്ങൾ അവതരിപ്പിക്കും. ഈ മാസം 30-ന് ഓണം വാരാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. ജമ്മുകശ്മീർ മുതൽ തമിഴ്നാട് വരെയുള്ള 10 സംസ്ഥാനങ്ങളിൽ നിന്നായി 160 പാരമ്പര്യ കലാകാരന്മാർ സമാപന ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്ന് പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് പ്ലാസ്റ്റിക് അറസ്റ്റ് പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരം നഗരസഭയും ശുചിത്വ മിഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. 50-ൽ അധികം സന്നദ്ധ പ്രവർത്തകർ പങ്കെടുത്ത ഫ്ളാഷ് മോബോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. തൃശൂരിൽ ജില്ലാതല ഓണാഘോഷത്തിന് ഇന്ന് തുടക്കം. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി, MP MLA തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ, ജില്ലാ ഭരണകൂടം എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തൃശൂർ ജില്ലാതല ഓണാഘോഷ പരിപാടികൾ ഇന്നു മുതൽ 29 വരെ തേക്കിൻകാട് മൈതാനിയിൽ നടക്കും. മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തൃശൂർ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5:00 പരിപാടിക്ക് തുടക്കമാകുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം മെഗാഷോയും അരങ്ങേറും. സമാപന ദിവസമായ August 29 വൈകിട്ട് 4 തൃശൂർ നഗരത്തിൽ പുലികളിറങ്ങും. പുലികളുടെ വരവോടെയാണ് തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനമാവുക.
0: തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിൽ രാവിലെ തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നു. തിരുവോണ ദിവസമായ നാളെ മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. നാളെ തിരുവോണ സദ്യയും ആറാട്ടെഴുന്നള്ളിപ്പും നടക്കും. പൂക്കളവും ഓണസദ്യയും ഓണക്കളിയും ഓണക്കോടിയുമെല്ലാം ഓർമ്മകളിൽ നിറയുമ്പോൾ ഉത്തരമലബാറിന്റെ ഗ്രാമീണ സംസ്കാരത്തിൽ ഓണത്തിന് തനതായ ഒരു മുഖം കൂടിയുണ്ട്. അത് ഓണപ്പൊട്ടനാണ്. മാവേലി നാടുവാണിരുന്ന കാലത്തെ സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും ഓർമ്മകൾ ഇന്നും മലയാളി സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഓണപ്പൊട്ടനെക്കുറിച്ച് ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
2: വടക്കൻ കേരളത്തിലെ, പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഓണക്കാലത്ത് വീടുകൾ തോറും എത്തുന്ന നാടോടി കലാരൂപമാണ് ഓണപ്പൊട്ടൻ. ആ നിശബ്ദ രൂപത്തിന് പിന്നിൽ ഒരു വലിയ സാംസ്കാരിക ചരിത്രമുണ്ട്. ഓണപ്പൊട്ടൻ വീടിന്റെ മുറ്റത്തെത്തിയാൽ സാധാരണയായി സംസാരിക്കാറില്ല. അയാളുടെ ആംഗ്യങ്ങളും ചലനങ്ങളുമാണ് ആശയവിനിമയത്തിനുള്ള മാർഗം. ആധുനിക കാലത്ത് ഇത്തരം പല നാടോടി കലാരൂപങ്ങളും അപ്രത്യക്ഷമായി

0: കൊണ്ടിരിക്കുമ്പോൾ ഓണപ്പൊട്ടന്റെ പാരമ്പര്യം നിലനിർത്തുന്നത് നമ്മുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്.
1: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും എറണാകുളം ജില്ലാ ഭരണകൂടവും ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച ലാവണ്യം 2026 ഓണാഘോഷം കുട്ടമ്പുഴ പന്തപ്ര ആദിവാസി ഉന്നതിയിൽ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ആദിവാസി കുടുംബങ്ങൾക്ക് അദ്ദേഹം ഓണക്കോടി വിതരണം ചെയ്തു. കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നാടിന്റെ തനിമയും സംസ്കാരവും നേരിട്ടറിയാൻ BA മലയാളി ഫോർ എ ഡേ എന്ന അനുഭവവേദി ടൂറിസത്തിന്റെ പുതിയ ആശയത്തിന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. കേരളം കാണാൻ വരൂ എന്ന പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറി കേരളത്തെ അനുഭവിച്ചറിയാൻ വരൂ എന്ന സന്ദേശമാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. ന്യൂഡൽഹിയിൽ നടന്ന PM FME ഉച്ചകോടിയിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി ചിരാഗ് പാസ്വാൻ പുരസ്കാരം സമ്മാനിച്ചു. 172nd ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ വെള്ളിയാഴ്ച വരെയാണ് ആഘോഷങ്ങൾ. പുഷ്പാർച്ചനയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂരിൽ ഇന്നലെ രാത്രി ആരംഭിച്ച കനത്ത മഴ ഇന്നും തുടർന്നു. ഓണക്കാലത്ത് മൂന്നാറിലെ മനോഹര തേയിലക്കാടുകൾ പിന്നിട്ട് കാന്തല്ലൂരിലേക്ക് ഒരു കുളിർ യാത്ര പോയാലോ? പഴുത്തുതുടുത്ത ചുവപ്പണിഞ്ഞ ആപ്പിൾ തോപ്പുകൾ ഇപ്പോൾ സഞ്ചാരികൾക്കായി കാത്തിരിക്കുകയാണ്. മരങ്ങളിൽ നിന്ന് നേരിട്ട് പറിച്ച് ആസ്വദിക്കാവുന്ന ഈ അപൂർവ ആപ്പിൾ വിസ്മയ കാഴ്ചകൾ തേടി കാന്തല്ലൂരിലേക്ക് സഞ്ചാരികളുടെ വൻ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: സംസ്ഥാനത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ആപ്പിൾ കൃഷി വിജയം കണ്ട ഏക കാർഷിക കേന്ദ്രമായ കാന്തല്ലൂരിൽ ഇപ്പോൾ സമൃദ്ധിയുടെ വിളവെടുപ്പ് കാലം കൂടിയാണ്. 1.5 പതിറ്റാണ്ട് മുമ്പ് തുടക്കമിട്ട പരീക്ഷണങ്ങൾ ഇന്ന് കാന്തല്ലൂരിനെ ദക്ഷിണേന്ത്യയിലെ അപൂർവ ഫാം ടൂറിസം കേന്ദ്രമാക്കി മാറ്റി. രാസവളങ്ങളോ വിഷ കീടനാശിനികളോ തൊട്ട് തീണ്ടാതെ പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഈ വിസ്മയ കൃഷി.
1: ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. രാവിലെ 2 വിക്കറ്റിന് 8 റൺസ് എന്ന നിലയിൽ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യ ഭണ്ഡാരയും ദിനൂഷയും അർദ്ധ സെഞ്ചുറി നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. നാളെ സമൃദ്ധിയുടെ പൊൻതിരുവോണം ആഘോഷിക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള മലയാളികൾ. അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഉത്രാടപ്പാച്ചിൽ. തിരുവനന്തപുരം, കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. തൃശൂർ ജില്ലാതല ആഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രി OJ ജനീഷ് ഇന്ന് നിർവഹിക്കും. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് മഴ തുടരുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. 172nd ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി കണ്ണൂർ.
5: ആഘോഷവേളകളിൽ അഭിമാനത്തോടെ അണിയാൻ ഗ്യാരന്റ് ഷോറൂം നൽകുന്ന സൂട്ടിംഗ്സുകളും ഷർട്ടിംഗ്സുകളും
4: മെറ്റീരിയലും സ്റ്റിച്ചിങ്ങും ഒരേ സ്ഥലത്ത്. ഓണാശംസകളോടെ ഗ്യാലന്റ് ജെം ഷോറൂം, പ്ലാസ ജംഗ്ഷൻ, കണ്ണൂർ.
6: ചേട്ടാ, മൈജിയിലേക്ക് വിടാം?
7: ഓണ ഷോപ്പിയോ?
6: ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
7: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
8: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കാലം മാറി കഥ മാറി എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ പാടിയത്. ഗാനരചന P ഭാസ്കരൻ, സംഗീതം AT ഉമ്മർ.

0: കാലം മാറി കഥ മാറി എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: 100,000-ൽപരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
2: ഓണമെത്തി, ഇനി ഷോപ്പിംഗിന്റെ അവസാന പാച്ചിൽ, ഉത്രാട പാച്ചിൽ. ഒരു ദിവസം മാത്രം മൈജി നൽകുന്നു 80% വരെ വിലക്കുറവ്. ഈ ഓണത്തിന് മറ്റെങ്ങും കിട്ടാത്ത ഓഫറുകൾ, ഏറ്റവും വലിയ ഓഫർ, ഏറ്റവും വലിയ വിലക്കുറവ് മൈജിയിൽ ഉത്രാട പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.
4: ഓണം വിഭവ സമൃദ്ധമാക്കാൻ കേരള ദിനേശിന്റെ ഓണക്കാഴ്ച സമൃദ്ധി ഓണക്കിറ്റ്. 1,300 രൂപ വില വരുന്ന കുറുവാരി, പ്രഥമൻ കിറ്റ്, തേങ്ങാപ്പാൽ തുടങ്ങി 21 ഉൽപ്പന്നങ്ങൾ 999 രൂപയ്ക്ക് സ്വന്തമാക്കാം. ദിനേശ് സമൃദ്ധി ഓണക്കിറ്റ്, നല്ലോണം വിളമ്പാം, നന്മ രുചിക്കാം.
5: BMW, സ്കൂട്ടർ, കാർ, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
6: ചേട്ടാ ചായ എടുക്കട്ടെ?
5: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
6: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
5: അപ്പോ കാത്തിരിപ്പില്ലേ?
6: ഇല്ല.
7: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
8: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
9: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.

0: എൽ ഐ സി അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലുടനീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്.
1: ചേട്ടാ, ഓണത്തിന് ആക്സസറീസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്താലോ? മൈജിയുടെ ഉത്തരാണ പാച്ചിലിൽ ഇയർബഡ്സ്, സ്മാർട്ട് വാച്ച്, സ്പീക്കർ തുടങ്ങിയ ആക്സസറീസിന് കിടിലൻ ഓഫറുകളാ. സ്ക്രാച്ച് ആൻഡ് വിനിലൂടെ ഉറപ്പ്
2: സമ്മാനങ്ങളും. ഇപ്പോൾ തന്നെ മൈജിയിലേക്ക് പോയേക്കാം.
1: ആക്സസറീസ് സ്വന്തമാക്കാൻ സ്പെഷ്യൽ ഓഫറുകളുമായി മൈജി ഉത്തരാണ പാച്ചിൽ ഇന്ന് രാത്രി 12 മണി വരെ.

0: കിസാൻ വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
0: കിസാൻ വാണി.
2: അറിവ് പൂന്തോട്ടം പോലെയാണ്. കൃഷി ചെയ്യാതെ വിളവെടുക്കുവാൻ സാധ്യമല്ല. ഈയൊരു ശുഭചിന്തയോടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ശ്രോതാക്കൾക്കായുള്ള ചോദ്യമാണ്, ഗ്രേഡിംഗും ശരിയായ സംഭരണവും കർഷകരുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കും? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും.
3: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
4: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
3: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
4: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
3: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: നല്ല ആരോഗ്യത്തിനും പോഷകാഹാരത്തിനും ആരോഗ്യകരമായ ഭക്ഷണക്രമം അത്യാവശ്യമാണ്. ആരോഗ്യകരവും സമീകൃതവുമായ ഭക്ഷണക്രമം പിന്തുടരുന്നത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തോടെ തുടരാൻ ആവശ്യമായ പോഷകങ്ങളും ഊർജവും ലഭിക്കാൻ സഹായിക്കുന്നു. നല്ല ഭക്ഷണത്തിന് നല്ല കൃഷി ആവശ്യമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സുരക്ഷിതമായിരിക്കുക എന്നുള്ളത് നാം എല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സുരക്ഷിതമായി കൃഷി ചെയ്താലേ അത് സാധിക്കുകയുള്ളൂ. സുരക്ഷിത കൃഷിക്ക് സൂക്ഷ്മാണു വളങ്ങളും ജൈവ ജീവാണു കുമിൾനാശിനികളും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാവിഷയം. ഇതേക്കുറിച്ച് പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ചിത്ര എന്നാണ്. ഷിബു ജോർജാണ് ഡോക്ടർ ചിത്രയുമായി സംസാരിക്കുന്നത്.
1: ഡോക്ടർ ചിത്ര, പരിപാടിയിലേക്ക് സ്വാഗതം.
5: താങ്ക് യു.
1: ആദ്യം നമ്മൾ സൂക്ഷ്മാണു വളങ്ങളിൽ നിന്ന് തുടങ്ങാം.
5: ഓക്കെ,
1: അപ്പൊ എന്തുവാണിത് സൂക്ഷ്മാണു വളങ്ങൾ?
5: സൂക്ഷ്മാണു വളങ്ങൾ എന്ന് പറയുന്നത് ജീവനുള്ള സൂക്ഷ്മാണുക്കളെ വളങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിന് സാധാരണ ജൈവ വളങ്ങളിൽ നിന്ന് വ്യത്യാസമുണ്ട്. ജൈവ വളങ്ങൾ എന്ന് പറയുന്നത് കമ്പോസ്റ്റ് ഒക്കെ പൊടിഞ്ഞ ഓർഗാനിക് മാനുവർ ജീവാംശങ്ങളെയാണ് ഈ ജൈവവളം എന്ന് പറയുന്നത്. ജീവനുള്ള ഓർഗാനിസംസാണ് ഈ സൂക്ഷ്മാണുക്കൾ. അവയ്ക്ക് പല രീതിയിൽ സസ്യങ്ങൾക്ക് വേണ്ട പോഷകങ്ങൾ ലഭ്യമാക്കാൻ കഴിയും.
1: എന്തൊക്കെയാണ് ഈ സൂക്ഷ്മാണു വളങ്ങളെ?
5: സൂക്ഷ്മാണു വളങ്ങളിൽ പ്രധാനമായിട്ടും നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മൂലകങ്ങൾ ലഭ്യമാക്കുന്ന സൂക്ഷ്മാണുക്കളാണ് പ്രധാനമായിട്ടും നമ്മൾ സൂക്ഷ്മാണു വളങ്ങളായിട്ട് കൊടുക്കുന്നത്. അതിൽ നൈട്രജൻ ലഭ്യമാക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റൈസോബിയമാണ്. അത് കൂടാതെ അസറ്റോബാക്ടറുണ്ട്, അസോസ്പിറിലുണ്ട്, ബ്ലൂ ഗ്രീൻ ആൽഗെ, നീലഹരിത ആൽഗെ വരും. ഈ അസോളാനാബീന എന്ന് പറയുന്ന കോമ്പിനേഷൻ, അങ്ങനെ പലതും വരും. പിന്നെ പൊട്ടാസ്യം ലഭ്യമാക്കുന്നവയും ഫോസ്ഫറസ്

0: ലഭ്യമാക്കുന്നതിന് വേണ്ടി. ഫോസ്ഫറസ് ലഭ്യമാക്കുന്നതിൽ തന്നെ ഫോസ്ഫറസ് ലയിപ്പിക്കുന്ന സൂക്ഷ്മാണുക്കളുണ്ട്, ഫോസ്ഫറസ് മൊബിലൈസ് ചെയ്യുന്ന, അതായത് മറ്റൊരിടത്തുള്ള ഫോസ്ഫറസിനെ സസ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സൂക്ഷ്മാണുക്കളും ഉണ്ട്. അപ്പൊ ലയിപ്പിക്കുന്നതിൽ മിക്കവാറും ബാക്ടീരിയയാണ് പ്രധാനമായിട്ടും നമ്മൾ വളമായിട്ട് യൂസ് ചെയ്യുന്നത്. ഫംഗസും ഉണ്ട്, എന്നാലും ബാക്ടീരിയയാണ് നമ്മൾ വളമാക്കി വിൽക്കുന്നത്. അതിൽ ഈ ബാസിലസ് അങ്ങനെ ചില ബാക്ടീരിയകളാണ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ ഫോസ്ഫറസ് മൊബിലൈസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് മൈക്കോറൈസിയ, ഒരു ഫംഗസാണത്. വാം എന്നെല്ലാം അറിയപ്പെടുന്ന ഫംഗസാണ്. അതിൻ്റെ തന്തുക്കൾ സസ്യത്തിനുള്ളിൽ വളരുകയും അവയിൽ നിന്ന് വളർന്ന് പടർന്ന് വേരിന് വെളിയിൽ വന്ന് പുറത്തുള്ള മണ്ണില പല ഭാഗങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് വളർന്ന് അവിടെ നിന്ന് ന്യൂട്രിയൻറ്റുകൾ ശേഖരിച്ച് സസ്യത്തിൽ എത്തിച്ചു കൊടുക്കും. അതിൽ പ്രധാനമായിട്ടും അവയ്ക്ക് ഫോസ്ഫറസ് സസ്യത്തിനുള്ളിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം സസ്യത്തിന് ആവശ്യമുള്ള സമയത്ത് ആ ഫോസ്ഫറസ് സസ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പൊട്ടാസ്യം ജീവാണുവളങ്ങളുണ്ട്. അതും ബേസിക്കലി പൊട്ടാസ്യം സോളിബിളൈസേഴ്സ് എന്നാണ് പറയുന്നത്. അവ ശരിക്കും പൊട്ടാസ്യം കീലേറ്റഡ് ആയിട്ടുള്ള ക്ലേയിൽ പിടിച്ചിരിക്കുന്ന പൊട്ടാസ്യത്തിന് റിലീസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
1: മണ്ണിലുള്ള സസ്യത്തിന് വേണ്ട രീതിയിൽ,
0: സസ്യത്തിന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി കൊടുക്കും. അതും ബേസിക്കലി സിഡോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവാണുക്കളായിരിക്കും.
1: ഇപ്പൊ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാം റൈസോബിയത്തിനെ പറ്റി. റൈസോബിയം പയറുവർഗ വിളകളിലാണല്ലോ അത് യൂസ് ചെയ്യുന്നല്ലേ?
0: അതെ, പയറുവർഗത്തിലാണ് സാധാരണ റൈസോബിയം ഉപയോഗിക്കുന്നത്. ഇപ്പൊ പയറുവർഗത്തിൽ പലതരം പയറുവർഗങ്ങൾക്ക് പലതരം റൈസോബിയം, അതിന് ഇഫക്റ്റീവ് ആയിട്ടുള്ള റൈസോബിയം കാണും. അപ്പം അതിനെ വേർതിരിച്ചെടുത്ത് അതിനെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരിടത്ത് കൃഷി ചെയ്യുന്ന ഏത് തരം പയറുവർഗമാണോ, ഇപ്പം പയറാണ് അല്ലെങ്കിൽ ഉഴുന്നാണ് അല്ലെങ്കിൽ പച്ചപ്പയറാണ് അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ അതിനനുയോജ്യമായിട്ടുള്ള റൈസോബിയം നമ്മൾ യൂസ് ചെയ്യണം.
1: അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്ന, ഉപയോഗ രീതി എന്തുവാണ്?
0: റൈസോബിയം നമ്മൾ ഏറ്റവും ആദ്യം വിത്തിൽ പുരട്ടി തന്നെ കൊടുക്കണം. അതിന് റൈസോബിയം സാധാരണ പൊടി രൂപത്തിൽ ടാൽക്കിൽ മിക്സ് ചെയ്തോ അല്ലെങ്കിൽ ലിഗ്നൈറ്റ്, കറുത്ത കളറിലുള്ള ഒരു പൊടിയാണ് ഈ ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്, അതിൽ മിക്സ് ചെയ്തോ ആയിരിക്കും കിട്ടുക. അപ്പം വിത്ത് നമ്മൾ തയ്യാറാക്കുമ്പോൾ വിത്തിൻ്റെ പുറത്ത് ഒരു ചെറിയ അളവിൽ സ്റ്റിക്കി ആയിട്ടുള്ള കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. അതിന് ഒരു വെള്ളം തളിച്ചതിന് ശേഷം ഈ റൈസോബിയത്തിൻ്റെ പൊടിയും കൂടെ തട്ടിയിട്ട് നന്നായി ഇളക്കി അതിൻ്റെ പുറത്തൊരു ചെറിയ കോട്ടിങ് വരുത്തണം. ഇതിനെ ഷെയ്ഡ് ഡ്രൈ ചെയ്യണം, അതായത് തണലത്ത് വെച്ച്, ഡയറക്റ്റ് ലൈറ്റ് അടിക്കാൻ പാടില്ല, സൺലൈറ്റ് അടിക്കാൻ പാടില്ല, തണലത്ത് വെച്ച് ഉണക്കി അതിനെ നമുക്ക് പാകാവുന്നത് ആണ്. അതിൻ്റെ കാരണം അപ്പോഴേ എടുത്ത് പാകുവാണെങ്കിൽ ഈ കോട്ടിങ് അങ്ങ് ഇളകി പോകും. ആ കോട്ടിങ് പിടിച്ചിരിക്കാനാണെന്ന് ഡ്രൈ ചെയ്യണം എന്ന് പറയുന്നത്,
1: ഉണക്കുന്നെന്ന് പറയുന്നത്. അപ്പം ചിലപ്പോൾ നമ്മൾ ഈ വിത്ത് നമ്മൾ രാസ കീടനാശിനിയൊക്കെ യൂസ് ചെയ്ത് പരിചരിക്കാറുണ്ട്, രാസ കുമിൾനാശിനി, അതിൻ്റെ കൂടെ ഈ റൈസോബിയം പരിചരണം ചെയ്യാൻ സാധിക്കുമോ?
0: രാസ കുമിൾനാശിനി ഉപയോഗിച്ചാൽ റൈസോബിയം ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും ഇഫക്റ്റീവ് ആകത്തില്ല. അത് നമ്മൾ ഏത് കുമിൾനാശിനിയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതുമായിട്ടുള്ള കോമ്പാറ്റബിൾ ആയിട്ടുള്ള റൈസോബിയം കിട്ടും, അത് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല.
1: അപ്പൊ ഇങ്ങനെ റൈസോബിയം നമുക്ക് വിത്ത് പരിചരിച്ച് പിന്നെ വിത്ത് പാകിയാൽ നൈട്രോജൻ വരുന്ന വിളവിന് വേണ്ടി ലഭ്യമാക്കും. എത്ര നൈട്രോജൻ വരെ ഇതിന് ലഭ്യമാക്കാനുള്ള ക്ഷമതയുണ്ട്?
0: ഇതിനൊരു 200 kg/ha നൈട്രജൻ ലഭ്യമാക്കാൻ റൈസോബിയത്തിന് സാധിക്കും. അപ്പം അത് ഈ വിളയും അടുത്ത വിളയും, ഇപ്പം പയറ് നമ്മളിടുവാണെങ്കിൽ അതിനും ഉപയോഗം വരും, അത് കഴിഞ്ഞ് അടുത്ത ഒരു ക്രോപ്പ് നമ്മൾ ഇടുവാണെങ്കിൽ അതിനും അതിൻ്റെ റെസിഡ്യൽ നൈട്രജൻ എന്ന്
1: പറയും
0: കാണും, ആ നൈട്രജൻ അടുത്ത വിളയ്ക്കും ഉപയോഗം വരും.
1: അപ്പം നമുക്ക് നൈട്രജൻ വളങ്ങൾ, രാസവളങ്ങളുടെ ഉപയോഗം ഒത്തിരി കുറയ്ക്കാൻ
0: സാധിക്കും. അതുകൊണ്ടാണ് ഈ നമ്മളിപ്പം ഇടവിളയായിട്ട് പയറിടത്തില്ലേ, വലിയ സസ്യങ്ങൾക്കൊക്കെ ഇടവിളയായിട്ട് പയറിടും, അതിൻ്റെ ഒരു റീസൺ ഇതാണ്. പയറാകുമ്പോഴത്തേക്ക് അതിന് ഈ നൈട്രജൻ ഫിക്സേഴ്സ് അതിൽ വരികയും അത് നൈട്രജൻ ഫിക്സ് ചെയ്യുകയും ചെയ്യും. ആ നൈട്രജൻ പിന്നീട് ബാക്കി വിളകൾക്ക് ഉപയോഗിക്കാൻ പറ്റും.
1: അപ്പൊ ഇത് റൈസോബിയം. ഇതൊഴിച്ച് മാഡം സൂചിപ്പിച്ചായിരുന്നു അസിറ്റോബാക്ടർ ഉണ്ട്, അസോസ്പൈറിലം ഉണ്ട്. അസിറ്റോബാക്ടർ ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്?
0: അസിറ്റോബാക്ടർ സാധാരണഗതിയിൽ ഫ്രീ ലിവിംഗ് എന്ന് പറയും, അതായത് സ്വതന്ത്രമായിട്ട് മണ്ണിൽ കാണപ്പെടുന്ന, അത് ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ കാണപ്പെടുന്ന ഒരു സൂക്ഷ്മജീവിയാണ്. അപ്പം അതിന് വേറെ ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ നൈട്രജൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പം സാധാരണ നമ്മൾ തോട്ടവിളകൾക്കും തെങ്ങ് സസ്യങ്ങൾക്കും അതേപോലെ പച്ചക്കറികൾക്കും എല്ലാം ഈ അസിറ്റോബാക്ടർ ഉപയോഗിക്കാം. അസിറ്റോബാക്ടർ നമ്മൾ ഈ ജൈവാംശം ഉള്ള മണ്ണിലാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് വളരും. അപ്പം നമ്മൾ അസിറ്റോബാക്ടർ കൊടുക്കുകയാണെങ്കിൽ ജൈവാംശം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ ജൈവവളങ്ങളോടൊപ്പം മിക്സ് ചെയ്ത് നമുക്ക്
1: സമ്പുഷ്ടീകരിച്ച്
0: ഇട്ട് കൊടുക്കാം.
1: അസിറ്റോബാക്ടറും പൗഡർ ഫോമിലാണോ കിട്ടുന്നത്?
0: പല രീതിയിൽ കിട്ടാറുണ്ട്. ഈ വളങ്ങളെല്ലാം തന്നെ ലിക്വിഡ് ഫോമിലും കിട്ടും, പൗഡർ ഫോമിലും കിട്ടും. അപ്പം പൗഡർ ഫോമിലാണെങ്കിൽ ജൈവവളത്തിനൂടെ മിക്സ് ചെയ്ത് ഒരു 2% എന്നാണ് പറയുന്നത്. അതായത് 1 kg 20 g എന്നുള്ള തോതിൽ നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് സാധാരണ നമ്മൾ ചാണകമൊക്കെ എത്രയാണോ സസ്യങ്ങൾക്ക് കൊടുക്കുന്ന ആ അളവിൽ അങ്ങ് കൊടുത്താൽ മതിയാകും. അസോസ്പെറില്ലം സാധാരണ സിറിയൽസിൻ്റെ കൂടാണ് വളരുന്നത്. അതായത് നെല്ല്, ഗോതമ്പ്, മൈനർ മില്ലറ്റ്സ് ഉണ്ടല്ലോ, റാഗി മുതലായവയൊക്കെ കൂടെയാണ് വളരുന്നത്. അത് സസ്യത്തിൻ്റെ വേരിനോട് വളരെ ചേർന്ന് വളരുന്ന ഒരു സൂക്ഷ്മജീവിയാണ്. അപ്പോൾ ഈ അസോട്ടോബാക്ടറി ഫിക്സ് ചെയ്ത് കിട്ടുന്ന നൈട്രജനേക്കാൾ കൂടുതൽ സസ്യത്തിന് ആ ഒരു ക്രോപ്പിലുള്ളതിന് ലഭ്യമാകുന്നത് ഈ അസോസ്പെറില്ലം കണക്കുള്ള വളമായിരിക്കും. അപ്പം അത് ഫിക്സ് ചെയ്യുന്ന നൈട്രജൻ സസ്യത്തിൻ്റെ വേരിനടുത്തായതുകൊണ്ട് വളരെ പെട്ടെന്ന് സസ്യത്തിന് വലിച്ചെടുക്കാൻ സാധിക്കും. അസോസ്പെറില്ലം നമ്മൾ വെജിറ്റബിൾസിന് ഉപയോഗിക്കാറുണ്ട്. ചീര, വഴുതന, തക്കാളി, പിന്നെ എല്ലാ ധാന്യവിളകൾക്കും അസോസ്പെറില്ലം ഉപയോഗിക്കാറുണ്ട്. ഇതും ഈ മണ്ണിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനെക്കാട്ടിയും ഇഫക്റ്റീവ് നമ്മൾ റൂട്ട് ഡിപ്പ് എന്ന് പറയും. നെല്ലൊക്കെ ആകുമ്പോൾ നമ്മൾ ഞാറ് പറിച്ച് നടത്തില്ലേ, ആ സമയത്ത് വേരിന്റെ ഭാഗം ഈ അസോസ്പെറില്ലത്തിന്റെ ലായണി ഉണ്ടാക്കി അതിൽ മുക്കി നടുകയാണ് ചെയ്യുന്നത്. ഒരു 2% വീര്യമുള്ള ലായണി തയ്യാറാക്കി ഒരു 20 minutes ആ ലായണിയിൽ മുക്കി വെക്കണം വേരിന്റെ ഭാഗം. അപ്പോഴത്തേക്ക് ഈ ബാക്ടീരിയ ഒന്ന് ആ വേരിൽ സെറ്റിൽ ചെയ്യും. എന്നിട്ട് നമുക്കത് ഫീൽഡിൽ നടാം.
1: അപ്പം തൈയായിട്ട് നടന്ന പച്ചക്കറിക്കും ഇതേമാതിരി ചെയ്യാം.
0: പച്ചക്കറിക്കും ഇതുമാതിരി ചെയ്യാം. പറിച്ച് നടന്ന ട്രാൻസ്പ്ലാന്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മണ്ണിലും കൊടുക്കാവുന്ന ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം.
1: പിന്നെ ബ്ലൂ ഗ്രീൻ ആൽഗേ എന്ന് പറയുന്ന അതിനു വേണ്ടി വെള്ളം വേണമല്ലോ. അത് എനിക്ക് തോന്നുന്നു നെല്ലിലാ അധികമായിട്ട് ഉപയോഗിക്കുന്ന അല്ലേ.
0: നെൽകൃഷി ഉള്ളിടത്താണ് ഈ ബ്ലൂ ഗ്രീൻ ആൽഗേ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇവിടെ അതിന്റെ ഉപയോഗം കുറവാണ്. സാധാരണ അത് ബ്ലൂ ഗ്രീൻ ആൽഗേ ടാങ്കുകളിൽ വളർത്തും. ആൽഗയുടെ കൾച്ചർ കൊണ്ടുവന്ന് എന്നിട്ട് അതിനെ വെള്ളം വറ്റിച്ച് ഉണക്കി ഫ്ലേക്സ് ആയിട്ട് എടുക്കും, പാളികളായിട്ട് കിട്ടും. അതിനെ പൊടിച്ച് ഫീൽഡിൽ വിതറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ആൽഗേ അവിടെ കിടന്ന് വളർന്നോളും.
1: പക്ഷെ അതിന് വെള്ളം വേണം.
0: അതിന് വെള്ളം വേണം.
1: നെൽകൃഷിക്ക് എന്തായാലും വെള്ളം നിർത്താറുണ്ടല്ലോ.
0: അതെ.
1: നമ്മുടെ ഇവിടെ അതിന്റെ ഉപയോഗം കുറവാന്ന് പറഞ്ഞത് എന്റെ റീസൺ എന്തുവായിരുന്നു?
0: നമ്മുടെ സോയിൽ കണ്ടീഷനിൽ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള നൈട്രജൻ ഫിക്സേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഈ ബ്ലൂ ഗ്രീൻ ആൽഗേ കുറവ്. ആസിഡിക് കണ്ടീഷനിൽ അതിന്റെ വളർച്ച കുറച്ച് കുറവായിരിക്കും.
1: അസോലയെ പറ്റി എല്ലാവർക്കും ഇപ്പം അറിയാം. അതൊരു നൈട്രജൻ ഫിക്സറാണ്. കന്നുകാലികൾക്ക് അല്ലെങ്കിൽ കോഴികൾക്കൊക്കെ തീറ്റയായിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഇതൊരു നൈട്രജൻ ഫിക്സറാണോ അസോല?
0: അസോളയ്ക്കകത്തൊരു ബ്ലൂ ഗ്രീൻ ആൽഗ ഉണ്ട്. അതാണ് ശരിക്കും നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ ഒരു അസോസിയേഷൻ, അതായത് രണ്ടും കൂടെ ഒന്നിച്ച് ആണ് വളരുന്നത്. അസോളയ്ക്കകത്ത് അതിന്റെ ഇലകൾക്കകത്ത് ഈ ബ്ലൂ ഗ്രീൻ ആൽഗ ഇരുന്ന് നൈട്രജൻ ഫിക്സ് ചെയ്യുകയും ആ നൈട്രജൻ ഈ അസോള അഴുകി ചേരുമ്പോൾ മണ്ണിലേക്ക് ലഭ്യമാകുകയും ചെയ്യും.
1: അപ്പൊ നമ്മൾ അസോല വളവായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അത് ഡയറക്റ്റ് മണ്ണിലോട്ട് അത് ഇട്ട് കൊടുക്കണം.
0: അതെ, മണ്ണിലേക്ക് ഇട്ട് കൊടുത്ത് മണ്ണിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. കമ്പോസ്റ്റിംഗ് ചെയ്തും കൊടുക്കാം.
1: നല്ലൊരു ശതമാനം നൈട്രോജൻ വിളകൾക്ക് കിട്ടും.
0: നല്ല ശതമാനം നൈട്രജൻ വിളകൾക്ക് കിട്ടും. അതും പ്രത്യേകം റൈസ് ഫീൽഡ്സിൽ നെൽകൃഷി ചെയ്യുന്നിടത്താണ് ഈ അസോള കൂടുതലും ഉപയോഗിച്ച് വരുന്നത്.
1: അവിടെ വെള്ളത്തിന്റെ ആധിക്യമുണ്ട്. ഇതിന് വളരാനുള്ള നല്ല സാധ്യത കാണും. പിന്നെ അത് മണ്ണിലോട്ട് മിക്സ് ചെയ്ത്
0: ചേർക്കുമ്പോൾ അത് വളമായിട്ട് ഒന്ന് ഓർഗാനിക് മാനുവർ കൂട്ടും മണ്ണില, ബാക്കി വളങ്ങളും പിടിച്ചു നിർത്തും, പിന്നെ നൈട്രജനും ലഭ്യമാക്കും.
1: അപ്പൊ നമ്മളിപ്പം ഇത്രയും നേരം ചർച്ച ചെയ്തത് നൈട്രോജൻ എങ്ങനെയാണ് മണ്ണിൽ കൂട്ടാനുള്ള സൂക്ഷ്മജീവാണുക്കളെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മേഡം സൂചിപ്പിച്ച് ഫോസ്ഫറസിന് വേണ്ടിയും പൊട്ടാഷ്യന് വേണ്ടിയും ഇങ്ങനത്തെ സൂക്ഷ്മ ജീവാണുക്കൾ ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: ഫോസ്ഫറസിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഫോസ്ഫറസ് ലഭ്യമാക്കുന്ന 2 ജീവാണുക്കളുണ്ട്. ഒന്ന് ലയിപ്പിക്കുന്നവയും ഒന്ന് മൊബിലൈസ് ചെയ്യുന്നവയെന്ന് പറയും. അതായത് ദൂരെയുള്ള ഫോസ്ഫറസിനെ സസ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. ലയിപ്പിക്കുന്നവ പല രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ഇവിടുത്തെ ആസിഡ് സോയിലാണ്, അമ്ലത്തുള്ള മണ്ണാണ്. അപ്പൊ അമ്ലത്തുള്ള മണ്ണിൽ സാധാരണ ഈ ഫോസ്ഫറസിന്റെ ലഭ്യത കുറവ് വരത്തില്ല. ഫോസ്ഫറസ് സോളിബിളൈസേഴ്സിന്റെ ആപ്ലിക്കേഷൻ ഇഫക്റ്റീവ് ആണ്, എന്നാലും അതിന്റെ ആവശ്യം വരുന്നില്ല. ഫോസ്ഫറസ് വളം കുറയ്ക്കാൻ പറ്റും ഈ ഫോസ്ഫറസ് സോളിബിളൈസേഴ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട്. ഓൾറെഡി മണ്ണിൽ ഫോസ്ഫറസ് വേണം, എന്നാലേ ഫോസ്ഫറസ് ജീവാണു വളങ്ങളുകൊണ്ട് പ്രയോജനമുള്ളൂ. ഇതിന്റെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഈ ഫോസ്ഫറസ് ലഭ്യമാക്കുന്നത് മാത്രമല്ല ഇത് ചെയ്യുന്നത്, പലതരത്തിലുള്ള പ്ലാന്റ് ഹോർമോണുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അത് ഒരു രീതിയിൽ ചെടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും കൂടെ ചെയ്യും ഈ സൂക്ഷ്മാണുക്കൾ. അപ്പൊ ആ രീതിയിൽ ബെനിഫിറ്റ് ചെയ്യും. ഫോസ്ഫറസിന്റെ ലഭ്യത കൂട്ടുന്നതല്ലാതെ സസ്യത്തിന്റെ വളർച്ച കൂട്ടാനും ഈ ജീവാണുക്കൾക്ക് സാധിക്കും.
1: പിന്നെ മറ്റൊന്ന് മൈക്കോറൈസ.
0: മൈക്കോറൈസ പ്രധാനമായിട്ടും നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്ന സസ്യങ്ങളിൽ നമ്മൾ എൻഡോ മൈക്കോറൈസ ആണ് ഉപയോഗിക്കുന്നത്. അതിൽ വാമെന്നറിയപ്പെടുന്ന ആർബസ്കുലാർ മൈക്കോറൈസ ഫംഗയാണ് നമ്മൾ സാധാരണ ഇവിടെ കൃഷി ചെയ്യുന്നിടത്തെല്ലാം ഉപയോഗിക്കുന്നത്. അത് സസ്യത്തിനുള്ളിലും വളരുകയും അതേപോലെ തന്നെ അതിന്റെ തന്തുക്കൾ സസ്യത്തിന്റെ വേരിൽ നിന്ന് പടർന്ന് മണ്ണിൽ ബാക്കി ഭാഗങ്ങളിലെല്ലാം പോകും. അപ്പം വേര് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഇവ ചെന്ന് ഫോസ്ഫറസ് എടുത്ത് അല്ലെങ്കിൽ ബാക്കി ന്യൂട്രിയൻ്റുകൾ ശേഖരിച്ച് സസ്യത്തിലേക്ക് എത്തിച്ചു കൊടുക്കും. മൈക്രോറൈസയുടെ തന്തുക്കൾ വളരെ നേർത്തതാണ്, വേരിനേക്കാൾ നേർത്തതാണ്. അപ്പം വേരിന് ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ എത്തിച്ചേരാനുള്ള കഴിവ് മൈക്രോറൈസയുടെ തന്തുക്കൊക്കെ ഉണ്ട്. അപ്പം വെള്ളത്തിൻ്റെ ലഭ്യത കൂട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഫോസ്ഫറസ് സസ്യത്തിലേക്ക് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റും അതിന്. അപ്പോൾ സസ്യത്തിന് എപ്പോഴാണോ ഫോസ്ഫറസ് ആവശ്യം അതനുസരിച്ച് ലയിപ്പിച്ചു ഉപയോഗിക്കാനും പറ്റും. ബാക്കി ന്യൂട്രിയൻ്റുകളും ഇത് എത്തിച്ചു കൊടുക്കും സസ്യത്തിന്.
1: ഇതിന്റെ ഉപയോഗ രീതി എങ്ങനെയാണ്, മൈക്രോറൈസ എങ്ങനെയാണ് ശരിയായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്?
0: മൈക്രോറൈസ നമുക്ക് മാർക്കറ്റിൽ രണ്ട് രീതിയിൽ ലഭ്യമാകും. ഒന്ന്, റൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള മണ്ണും മണലും എല്ലാം ചേർന്ന ഒരു ഇനോക്കുലമായിരിക്കും. രണ്ടാമത്തത് സ്പോറുകൾ അടങ്ങിയ ലിക്വിഡ് ഇനോക്കുലൻറ്റും കിട്ടും. അപ്പോൾ അതിൽ റൂട്ട് ബേസ്ഡ്, അതായത് മൈക്രോറൈസ ഒരു ഒബ്ലിഗേറ്റ് സിംബയോണ്ട് എന്ന് പറയും, അതായത് സസ്യമില്ലാതെ അതിന് വളരാൻ
1: സാധിക്കില്ല.
0: അതുകൊണ്ട് നമുക്ക് ലാബിൽ അതിനെ വളർത്തിയെടുക്കാൻ പറ്റില്ല. പെട്രിപ്ലേറ്റിലോ അങ്ങനെയുള്ള സൗകര്യത്തിൽ വളർത്തിയെടുക്കാൻ പറ്റാത്ത ഒരു കുമിളാണ് ഈ മൈക്രോറൈസ. ഈ കുമിള് നമ്മൾ വളർത്തുന്നത് ടാങ്കുകളിൽ ഗിനിപ്പുല് മുതലായ വേര് പടലം കൂടുതലുള്ള സസ്യങ്ങൾ വളർത്തിയിട്ട് അതിൻ്റെ വേരിലാണ് വളർത്തുന്നത്. അപ്പോൾ ആ സസ്യം വളർത്തിയതിന് ശേഷം അതിനെ ചോപ്പ് ചെയ്ത് കളഞ്ഞ് വേരും മണലും കൂടെ അടങ്ങുന്ന മിശ്രിതമെടുത്ത് ആ മിശ്രിതമാണ് സാധാരണ പാക്കറ്റിൽ മൈക്രോറൈസ ആയിട്ട് കിട്ടുക. പൗഡർ ഫോർമുലേഷൻ കണക്കുള്ള പാക്കറ്റിൽ റൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഫോർമുലേഷനാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ നേരത്തെ ലിക്വിഡ് ഫോർമുലേഷനുണ്ട്, അതിൽ റൂട്ട് ബിറ്റുകളും സ്പോറുകളും ആണുള്ളത്. ലാബിൽ തന്നെയാണ് അത് വളർത്തുന്നത്. പക്ഷേ ക്യാരറ്റ് റൂട്ട് കണക്കുള്ള ഏതെങ്കിലും ഒരു സസ്യത്തിൻ്റെ വേരിൽ ഹൈഡ്രോഫോണിക്സ് വഴിയാണ് വളർത്തുന്നത്. അപ്പോൾ ഈ മൈക്രോറൈസയുടെ വാങ്ങിക്കാൻ കിട്ടുന്ന പൊടി 2 ഗ്രാം മുതൽ 5 ഗ്രാം വരെ മിക്കവാറും ചെറിയ സസ്യങ്ങൾ, ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പുകൾ എന്ന്
1: പറയുന്നത്
0: പച്ചക്കറി അതേപോലെ ധാന്യ വിളകൾക്കെല്ലാം 2 മുതൽ 5 ഗ്രാം ആണ് കൊടുക്കേണ്ടി വരിക. വലിയ വിളകൾ അതായത് വാഴ, ഇഞ്ചി അങ്ങനെയുള്ളതൊക്കെ അതിനനുസരിച്ച് തോത് കൂട്ടി കൊടുക്കും. ചിലപ്പോൾ 100 ഗ്രാം വരെയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാം ഒരു പിറ്റിൽ. ഇത് വിത്ത് നടുന്നതിന് മുന്നേ നമ്മൾ ആ ഡിബിള് ചെയ്യുന്ന ക്രോപ്പാണെങ്കിൽ, അതായത് വിത്ത് കുഴിച്ചിടുന്നതാണെങ്കിൽ, ആ കുഴി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു നുള്ള മൈക്രോറൈസ എന്നുള്ള തോതിൽ ഇട്ട് കൊടുക്കും. വാഴക്കന്നാണെങ്കിൽ വാഴക്കന്ന് തയ്യാറാക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് മൈക്രോറൈസ മിശ്രിതത്തിലിട്ടൊന്ന് നന്നായി ഇളക്കി ആ വാഴക്കന്നിൻ്റെ വേര് ഭാഗത്തെല്ലാം അത് പറ്റിപ്പിടിക്കുന്ന രീതിയിൽ വെച്ച് അതൊന്ന് ചെറുതായിട്ട് ഡ്രൈ ചെയ്തിട്ട് കുഴിയിൽ വെച്ചു കൊടുക്കാം. ആ മിശ്രിതത്തിൻ്റെ അകത്ത് മൈക്രോറൈസയുടെ സ്പോറുകൾ കാണും. വേര് വളരുമ്പോൾ ഉണ്ടാകുന്ന പലതരം ന്യൂട്രിയൻ്റുകൾ സെൻസ് ചെയ്തിട്ട് ആ സ്പോറ് മുളയ്ക്കുകയും വേരിൽ വളരുകയും ചെയ്യും.
1: ഒരു പ്രാവശ്യം നമ്മൾ ഈ മണ്ണിൽ ഇങ്ങനെ മൈക്രോറൈസ ഉപയോഗിച്ചാൽ അടുത്ത വിളയ്ക്ക് വേണ്ടി മൈക്രോറൈസ അവിടെ കാണുമോ ആ മണ്ണിൽ?
0: അത് തിയററ്റിക്കലി കാണണം. പക്ഷേ നമ്മൾ പല രീതിയിൽ മണ്ണ് ഇളക്കാറുണ്ട്. ഇപ്പം മണ്ണ് ഇളക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മൈക്രോറൈസയുടെ തന്തുക്കൾ പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ അവ വളരുന്നത് കുറയും. അപ്പം ഒരുപാട് നമ്മൾ ഈ മെഷീനറീസ് ഇളക്കി ഇറക്കി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലും ഒരുപാട് മണ്ണ് ഡിസ്റ്റേബ് ചെയ്യുന്ന സ്ഥലങ്ങളിലും ഇതിൻ്റെ തന്തുക്കൾ പൊട്ടുകയും സ്പോറുലേഷൻ കുറയുകയും ക്രമേണ മൈക്രോറൈസ മണ്ണിൽ നിന്ന് പോകുകയും ചെയ്യും.
1: അപ്പോൾ അടുത്ത വിളയെടുക്കുമ്പോൾ
0: പിന്നെയും കൊടുക്കേണ്ടി വരും. മൈക്രോറൈസ ഒരു പെർട്ടിക്കുലർ ചെടിയിൽ നിന്ന് വളരുന്ന ഒരു കുമിളല്ല. അതിപ്പോൾ ഒരിടത്തൊരു തെങ്ങുണ്ടെങ്കിൽ അതിൻ്റെ വേരിൽ വളരും, അതിൻ്റെ അടുത്ത് നിൽക്കുന്ന കളച്ചെടികളുടെ വേരിൽ വളരും. അങ്ങനെ പടർന്ന് പടർന്ന് ചുറ്റുമുള്ള എല്ലാത്തിനെയും ലിങ്ക് ചെയ്താണ് അത് വളരുന്നത്. മണ്ണിലെ ഇന്റർനെറ്റ് എന്ന് പറയുന്ന കണക്ക് അത് ഒരെണ്ണത്തിൽ നിന്ന് മറ്റേയിലേക്കോട്ട് ന്യൂട്രിയൻ്റ് മൊബിലൈസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രവൃത്തിയും കൂടെ മൈക്രോറൈസ മണ്ണിൽ ചെയ്യുന്നുണ്ട്.
1: പിന്നെ പൊട്ടാഷ്യനെ സംബന്ധിച്ച് ഇതും ലയിപ്പിക്കുന്ന സൂക്ഷ്മാണുക്കളാണ് മണ്ണിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ?
0: അതെ, പൊട്ടാസ്യം ബേസിക്കലി നമ്മൾ ഈ മണ്ണിൽ ക്ലേയിൽ അഡ്ഹിയർ ചെയ്തിരിക്കുക എന്ന് പറയും. അതിൽ പിടിച്ചിരിക്കുന്ന ലഭ്യമല്ലാത്ത പൊട്ടാസ്യത്തിന് ലഭ്യമാക്കി കൊടുക്കുക അത് ചെയ്യുന്നത്. അത് ഇതേപോലെ ആസിഡുകൾ ഉണ്ടാക്കുകയും അയോൺസിന്റെ വ്യത്യാസം കാരണം പൊട്ടാസ്യം റിലീസ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്.
1: ഇതൊഴിച്ച് നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസും ഉണ്ടല്ലോ, അപ്പം അതിനുവേണ്ടി സൂക്ഷ്മജീവാണുക്കൾ ഉണ്ടോ?
0: മൈക്രോ ന്യൂട്രിയൻസ് ലഭ്യമാക്കുന്ന സൂക്ഷ്മാണുക്കളും ഉണ്ട്, അതിൽ സിങ്ക് ലഭ്യമാക്കുന്നവയുണ്ട്, ബോറോൺ ലഭ്യമാക്കുന്നവയുണ്ട്, അങ്ങനെ പലതരമുണ്ട്. മേജർ ന്യൂട്രിയൻ്റ് ലയിപ്പിക്കുന്ന പല സൂക്ഷ്മാണുക്കൾക്കും ഇവയെല്ലാം ചെറിയ തോതിൽ ലഭ്യമാക്കാനുള്ള കഴിവുണ്ട്. അത് കൂടാതെ ഇവ ലഭ്യമാക്കാൻ കഴിവുള്ള സ്പെസിഫിക് ആയിട്ടുള്ളവയും പലരും ഐസൊലേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് മാർക്കറ്റിൽ ലഭ്യമാണ്,
1: അതും വേണമെങ്കിൽ
0: വേണമെങ്കിൽ ഉപയോഗിക്കാം.
1: നമ്മൾ ഇത്രയും നേരം സൂക്ഷ്മ ജീവാണുക്കളെ കുറിച്ച് സംസാരിച്ചു, ഇനി ജൈവജീവാണു കുമിൾനാശിനികൾ ഉണ്ടല്ലോ, ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: കുമിൾനാശിനികളിൽ പ്രധാനമായിട്ടും രണ്ടെണ്ണമാണ് വരുന്നത്. ഒന്ന് സ്യൂഡോമോണാസ്, അതൊരു ബാക്ടീരിയയാണ്. രണ്ടാമത്തത് ട്രൈക്കോഡർമ.
1: ഇത് രണ്ടും നമ്മുടെ കർഷകർക്ക് നല്ല സുപരിചിതമായിട്ടുള്ള
0: രണ്ട് മൈക്രോ മൈക്രോ ഓർഗാനിസംസ് ആണ്. ട്രൈക്കോഡർമ കുമിളാണ്. കുമിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തന്തുക്കളായിട്ട് വളരും, സ്പോറുകൾ കാണും അതിൻ്റെ അകത്ത്. അപ്പം നമ്മൾ ട്രൈക്കോഡർമ രണ്ട് രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഒന്ന് ടാൽക് ബേസ്ഡ് ഫോർമുലേഷൻ, ഡ്രൈ പൗഡർ ആയിരിക്കും. രണ്ടാമത്തത് ലിക്വിഡ്. രണ്ടായാലും സ്പോറുകളായിരിക്കും അതിൻ്റെ അകത്ത് കാണുന്നത്, മെയിൻ ആയിട്ടുള്ള കമ്പോണൻറ്റ്. അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ അതിന് വളർന്നു വരാൻ കുറച്ച് സമയമെടുക്കും, അപ്പം എഫക്റ്റീവ്നെസ് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കർഷകരുടെ അടുക്ക എപ്പോഴും പറയുമ്പം ഒരു ഓർഗാനിക് മാനുവറിൽ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ അതിനെ ചെടിയുടെ
1: സമ്പുഷ്ടീകരിച്ച്
0: സസ്യങ്ങൾക്ക് കൊടുക്കാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ട്രൈക്കോഡർമ ഒരു കൊച്ചുകുഞ്ഞിനെ വളർത്തുന്ന കണക്ക് വളർത്തിയെടുത്തിട്ടാണ് അതിനെ ഫീൽഡിലോട്ട് കൊടുക്കുക. അപ്പം അതൊന്നും കൂടെ ഫാസ്റ്റായിട്ട് വളരും. നമ്മളിപ്പോൾ ലാബിൽ പലതരം പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ നമുക്ക് കണ്ടിട്ടുള്ളത് ട്രൈക്കോഡർമ വളരെ ഫാസ്റ്റായിട്ട് വളരും. പക്ഷേ ജൈവാംശം മണ്ണിൽ വേണം. ജൈവാംശം ഇല്ലെങ്കിൽ വളർച്ച കുറയും.
1: ട്രൈക്കോഡർമയെ കൊണ്ട് ഏതൊക്കെ രോഗങ്ങളാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്?
0: ഒരുപാട് കുമിളി രോഗങ്ങൾ ട്രൈക്കോഡർമ കൊണ്ട് നിയന്ത്രിക്കാം. കുരുമുളകിൽ കാണുന്ന ദ്രുതവാട്ടം ട്രൈക്കോഡർമ കൊണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും. പയറിലൊക്കെ കാണുന്ന ഫിസേറിയം വിൽട്ട് വാട്ടം നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ പൊതുവേ പച്ചക്കറി തൈകളിൽ കാണുന്ന തൈചീയലുണ്ടല്ലോ, പിത്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫൈറ്റോഫ്തോറ എന്ന് പറയുന്ന ഫംഗസ് കൊണ്ടാണ് ഈ തൈചീയൽ ഉണ്ടാവുന്നത്. അതൊക്കെ നിയന്ത്രിക്കാൻ ട്രൈക്കോഡർമയ്ക്ക് നന്നായി സാധിക്കും.
1: ഇപ്പൊ നമ്മളിപ്പം വീട്ടുവളപ്പിലൊക്കെ കൃഷി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പോട്ട്സിലൊക്കെ ഈ പച്ചക്കറി തൈകളൊക്കെ നടുമ്പോഴും ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകമൊക്കെ അതിൻ്റെ അകത്ത് യൂസ് ചെയ്താൽ ഇങ്ങനത്തെ ഈ ചെറിയ വാട്ടങ്ങളും ചീയലുകളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും.
0: നിയന്ത്രിക്കാൻ നന്നായി സാധിക്കും ട്രൈക്കോഡർമ ഉപയോഗിക്കുകയാണെങ്കിൽ.
1: അതേപോലെ സൂഡോമോനാസും സുപരിചിതമാ, ഞാൻ ആദ്യം സൂചിപ്പിച്ച മാതിരി. പക്ഷെ ഇതിന്റെ ഉപയോഗ രീതികളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: സ്യൂഡോമോണാസ് ബാക്ടീരിയയാണ്, ട്രൈക്കോഡർമ ഫംഗസ് ആണ്. അപ്പം സ്യൂഡോമോണാസ് കുമിളി രോഗങ്ങൾക്കെതിരെയും ഉപയോഗിക്കാം. ഒരു പരിധിവരെ ബാക്ടീരിയൽ രോഗങ്ങളെ അത് നന്നായി ചെറുത്ത് നിയന്ത്രിക്കും. സ്യൂഡോമോണാസ് നമ്മൾ മണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോയിൽ ഡ്രഞ്ച് എന്ന് പറയും, ലയിപ്പിച്ച ലായണി മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ സസ്യങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് സ്യൂഡോമോണാസ്. അപ്പം ഇലയിലൊക്കെ ഇപ്പം ദ്രുതവാട്ടമാണെന്ന് വെച്ചോ, ക്വിക്ക് വിൽറ്റ് പെപ്പറിൻ്റെ ഫംഗസിൻ്റെ സ്പോറ് തെറിച്ച് വീണ ഇലയിൽ ഇൻഫെക്ഷൻ വരും. അങ്ങനെയുള്ളതൊക്കെ തടയാനായിട്ട് സ്യൂഡോമോണാസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒരു 5% വീര്യത്തിലാണ് നമ്മൾ സാധാരണ സ്പ്രേ റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് ഇത് ഒരു വാരിയറിനെ കണക്ക് അവിടെ ചെന്ന് ബാക്കി കുമിളുകളെ ഫൈറ്റ് ചെയ്ത് നശിപ്പിക്കണം. അതിനായിട്ട് കുറച്ചും കൂടെ ഒരു വീര്യം കൂട്ടി കൊടുക്കും.
1: പച്ചക്കറികൾക്കും ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമല്ലോ.
0: പച്ചക്കറികളിൽ നമ്മൾ വിത്തിൽ പുരട്ടി കൊടുക്കാൻ പറ്റും. സീഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. അത് ഇതേപോലെ 20 gram 1 liter വെള്ളത്തിൽ കലക്കിയിട്ട് അതില് തൈ മുക്കി വെച്ചിട്ട് സീഡ്ലിംഗ് ഡിപ്പും കൊടുക്കാം,
1: അതേപോലെ മുക്കാം,
0: അതേപോലെ വിത്തിൽ പുരട്ടിയും കൊടുക്കാം. ഇനീഷ്യൽ സ്റ്റേജിലെ ഈ രോഗങ്ങൾ വരുന്നത് തടയാനായിട്ട്, ചീയല് തടയാനായിട്ട് സ്യൂഡോമോണാസ് സീഡ് ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും ബെസ്റ്റ്.
1: ഇപ്പൊ മേഡം, നമ്മൾ ഈ ജൈവജീവാണു കുമിളനാശിനികളെ കുറിച്ചും സൂക്ഷ്മാണു വളങ്ങളെ കുറിച്ചും സംസാരിച്ചു. ഇതെല്ലാം ജീവനുള്ള വസ്തുക്കളാണല്ലോ.
0: അതെ.
1: അപ്പൊ കർഷകർ ഇത് മാർക്കറ്റിൽ നിന്ന് ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നാലും എന്റെ സ്റ്റോറേജിനെ പറ്റി ഒന്ന് പറയാം.
0: വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലയിടത്തും നമുക്ക് ഓൺലൈനിൽ നിന്ന് വരെ ഈ സൂക്ഷ്മജീവികളെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമ്മുടെ മണ്ണിന് അനുയോജ്യമാണോ എന്നുള്ളത് ഒരു കുറച്ച് ലോട്ടെങ്കിലും വാങ്ങിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഒരു തവണ എങ്ങനെ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇഫക്റ്റീവ് ആണോ എന്ന് അറിയാൻ പറ്റും, എന്നിട്ട് ഉപയോഗിക്കുക.
1: അപ്പം മേഡം, ഇന്ന് നമ്മൾ നല്ലൊരു ചർച്ച ചെയ്യാൻ നമുക്ക് സാധിച്ച്. സുരക്ഷിത കൃഷിക്ക് വേണ്ടി സൂക്ഷ്മാണു വളങ്ങളും ജൈവജീവാണു കുമിളനാശിനികളും ഇത്രയും നല്ലൊരു ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി.
0: താങ്ക് യു.
2: സൂക്ഷ്മാണു വളങ്ങളും ജൈവ ജീവാണു കുമിൾനാശിനികളും സുരക്ഷിത കൃഷിക്ക് എങ്ങനെ പ്രയോജനപ്രദമാകുന്നു എന്നതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് ഡോക്ടർ ചിത്ര എൻ. ഷിബു ജോർജാണ് ഡോക്ടർ ചിത്രയുമായി സംസാരിച്ചത്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: അടുത്തതായി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വിലനിലവാര പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,500 മുതൽ 28,800 രൂപ വരെയും കോപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 എണ്ണത്തിന് 22,000 മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 65,000 മുതൽ 71,500 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പിന് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്കയ്ക്ക് 1,000 എണ്ണത്തിന് 4,800 മുതൽ 5,200 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 22,500 മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,000 മുതൽ 7,000 രൂപ വരെയും മഞ്ഞളിന് 17,000 മുതൽ 23,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പയ്ക്ക് 2,300 മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
2: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
3: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM-KISAN പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
0: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM-KISAN, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
4: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള സമയമാണ്. അതിനു മുൻപായി ചോദ്യം ഒന്നുകൂടി പറയാം. ഗ്രേഡിംഗും ശരിയായ സംഭരണവും കർഷകരുടെ

സമ്മാനം എങ്ങനെ വർദ്ധിപ്പിക്കും? ഉത്തരം: ശരിയായ തരംതിരിക്കലും സംഭരണവും വഴി വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം കുറയ്ക്കാനും അതുവഴി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുവാനും കഴിയും. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: वाणी किसान वाणी किसान वाणी।
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: ആകാശവാണി കണ്ണൂർ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
5: നീന, നീ ഈ ഓണത്തിന് വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങുന്നുണ്ടോ?
6: ആലോചനയുണ്ട്. ടിവി മാറ്റണം, പിന്നെ ഫ്രിഡ്ജും ഒരു മിക്സർ ഗ്രൈൻഡറും നോക്കുന്നുണ്ട്.
5: പിന്നെ എന്താ പ്രശ്നം? ബജറ്റാണോ? അതിനും മൈജിയിൽ നല്ല ഫൈനാൻസ് ഓപ്ഷൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാവും. നോ കോസ്റ്റ് EMI കിട്ടും. മൈജി സൂപ്പർ ഫിനാൻസ് സ്കീം വഴി ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക്, പർച്ചേസ് വോച്ചർ ഒക്കെ കിട്ടും.
7: വിസിറ്റ് മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ. TNC അപ്ലൈ.
8: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ, നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
9: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ൽ ലോഗിൻ ചെയ്യുക.
10: LIC ഹർ പൽ ആപ്കെ സാത്ത്.

കാലാവസ്ഥ അറിയിപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്.

ഇന്ന് 7:35 സയൻസ് കഫേയിൽ കിടപ്പ് രോഗികൾക്ക് പരസഹായമില്ലാതെ ഫാനും ലൈറ്റും മറ്റ് യന്ത്രോപകരണങ്ങളും പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനം കണ്ടുപിടിച്ച് പേറ്റന്റ് നേടിയ കൂത്തുപറമ്പ് സ്വദേശിയും ചെന്നൈ VIT മെക്കട്രോണിക്സ് വിഭാഗം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് റിസ അതിഥിയായി പങ്കെടുക്കുന്നു. ഇന്ന് 7:35 സയൻസ് കഫേയിൽ. എട്ട് മണിക്ക് കാവ്യ കേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 കേൾക്കാം സേവന വാർത്തകൾ. ഒൻപത് 15 ഓണം കഥാവേള, TD രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്നു. 9:30 ഗാനലോക വീഥികളിൽ

ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. പത്ത് മണിക്ക് കേൾക്കാം കഥകളിപ്പദങ്ങൾ, 11 മണിക്ക് സ്പോട്ട്ലൈറ്റ്.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഉത്രാടപ്പാച്ചു. ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശവുമായി നാളെ തിരുവോണം. DRDO വികസിപ്പിച്ച മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് കൈമാറാൻ അനുമതി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് വ്യോമ കാർഗോ സർവീസുകളിൽ 40% വളർച്ചയുണ്ടായതായി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. കേരളീയ പാരമ്പര്യവും സംസ്കൃതിയും മാത്രമല്ല സമത്വവും സമൃദ്ധിയും നിറയുന്ന സാമൂഹിക വ്യവസ്ഥയും ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു റിപ്പോർട്ട്.
1: ലോകമെമ്പാടുമുള്ള മലയാളികളെ സദാ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന മഹാനന്മയുടെ പ്രതീകമായി നാളെ തിരുവോണം എത്തുന്നു. സമത്വം, ഒരുമ, സമഭാവന തുടങ്ങിയ ആശയങ്ങളുടെ സാക്ഷാത്കാരം കൂടിയാണ് ഓണം. പൂക്കളവും ഊഞ്ഞാലും കുടുംബ സംഗമവും സദ്യയും ഒക്കെയായി മലയാളിക്ക് ആഘോഷത്തിന്റെ അന്തരീക്ഷമാണിനി. മലയാളികളുള്ള ഇടങ്ങളിലെല്ലാം സ്നേഹ സൗരഭമായി നിറയുകയാണ് ഓണം. അനാദിയായ കാലപ്രവാഹത്തിലും കെടാതെ നിൽക്കുന്നു ഓണത്തിന്റെ സ്വത്വവും സന്ദേശവും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എല്ലാ മലയാളികൾക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. രാജ്യത്തിനകത്ത് ഉൽപാദനം നടത്തുന്നതിനായി DRDO വികസിപ്പിച്ച മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് കൈമാറുന്നതിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അംഗീകാരം നൽകി. പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുക, ഇറക്കുമതി കുറയ്ക്കുക തുടങ്ങിയവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ആഭ്യന്തര വ്യവസായങ്ങളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിൽ സാങ്കേതിക വിദ്യ കൈമാറ്റം ഒരു പ്രധാന നാഴികക്കല്ലാകുമെന്നാണ് കണക്കാക്കുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. 3488 കിലോമീറ്റർ അതിർത്തി തർക്കം പരിഹരിക്കാൻ 2003 രൂപീകരിച്ച പ്രത്യേക പ്രതിനിധിതല സംവിധാനത്തിന്റെ ഭാഗമായാണ് ചർച്ചകൾ. ചർച്ചയ്ക്ക് മുന്നോടിയായി അജിത് ഡോവൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ റെങ്ങുമായും സംസാരിച്ചു. അതിർത്തിയിൽ സമാധാനം ഉറപ്പാക്കാനും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും നീണ്ടകാല കാഴ്ചപ്പാടോടെ ഇരു രാജ്യങ്ങളും സഹകരിക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ ധാരണയായി. ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ദീർഘകാല നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുമായി വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ജപ്പാനിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിലെ എക്സിക്യൂട്ടീവുകളുമായി ചർച്ച നടത്തി. സെമി കണ്ടക്ടറുകൾ, നിർമ്മിത ബുദ്ധി, ഡേറ്റാ സെന്ററുകൾ, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ ജാപ്പനീസ് സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ ഗണ്യമായ അവസരങ്ങളുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ വൈസ് ചാൻസലർമാരുടെയും ICAR ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഡയറക്ടർമാരുടെയും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക പരിപാടികളിൽ യുവ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ ശ്രീ ചൌഹാൻ കാർഷിക വിദ്യാഭ്യാസം കൃഷിയിടങ്ങളിൽ നടക്കേണ്ടതാണെന്നും അഭിപ്രായപ്പെട്ടു. ഡിജിറ്റൽ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കിയ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ UPI സേവനം 10 വർഷം പൂർത്തിയാക്കി. 2016 ഓഗസ്റ്റ് 25 രാജ്യത്ത് UPI സേവനങ്ങൾക്ക് തുടക്കമായത്. തുടക്കത്തിൽ 1.78 കോടിയായിരുന്ന വാർഷിക ഇടപാടുകൾ 2025-26 സാമ്പത്തിക വർഷത്തിൽ 24,162 കോടിയായി ഉയർന്ന് ചരിത്ര നേട്ടം കൈവരിച്ചതായി കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കി. ലോകത്താകമാനം നടക്കുന്ന തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ 49% ഇന്ത്യയിലാണ് നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. രാവിലെ 2 വിക്കറ്റിന് 8 റൺസ് എന്ന നിലയിൽ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യഭണ്ഡാരയും ദിനൂഷയും അർദ്ധസെഞ്ചുറി നേടി. ഇന്ത്യയ്ക്കായി ബൌളിംഗിൽ തിളങ്ങിയ മാനവ് സുതാറും പ്രസിദ്ധ് കൃഷ്ണയും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. രാജ്യത്ത് വ്യോമ കാർഗോ സർവീസുകളിൽ 40% വളർച്ചയുണ്ടായതായി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. ആഗോള നിലവാരമുള്ള എയർ കാർഗോ ഹബ്ബുകൾ സ്ഥാപിക്കാൻ ഡൽഹിയിൽ ഫെഡ് എക്സും GMR കരാറിലെത്തിയതായും അദ്ദേഹം പറഞ്ഞു.
3: Cargo operations have been consistently increasing over the last few years. Almost 40% increase in the volumes we are seeing. So there is a great potential. And we have seen a good revolution happening in all the networks. And similarly in aviation, we want to create global standard air cargo facilities across the country. And our vision is also to create cargo hubs.
0: ഓഗസ്റ്റ് 4 ഫൂക്കറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനം പെട്ടെന്ന് 300 അടി താഴ്ന്ന സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും പ്രാഥമിക റിപ്പോർട്ട് ഉടനെ വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. OBC ക്രീമിലെയർ മാനദണ്ഡം സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ ഹർജി പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. 2025 സിവിൽ സർവീസ് പരീക്ഷാർത്ഥികൾക്ക് മാർച്ച് 11 മുൻവിധി ബാധകമാക്കുന്നതിൽ വ്യക്തത തേടിയാണ് കേന്ദ്രം സുപ്രീംകോടതിയെ സമീപിച്ചത്. വാണിജ്യ കപ്പൽ ഗതാഗതത്തിനും സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. ഇത്തരം ആക്രമണങ്ങൾ പ്രധാന ആഗോള വ്യാപാര പാതകൾക്ക് ഭീഷണിയാണ്. കരിങ്കടൽ, ഹോർമുസ് കടലിടുക്ക്, ചെങ്കടൽ എന്നിവിടങ്ങളിലെ ഷിപ്പിംഗ്, നാവികരുടെ സംരക്ഷണം എന്നിവയ്ക്കൊപ്പം അന്താരാഷ്ട്ര നിയമത്തെയും സമുദ്ര നിയമത്തെയും എല്ലാ കക്ഷികളും ബഹുമാനിക്കണമെന്നും ഗുട്ടറസ് അഭ്യർത്ഥിച്ചു. പൌരത്വ ഭേദഗതി നിയമപ്രകാരം അപേക്ഷകളിൽ ഹിയറിംഗ് നടത്താനും യോഗ്യരായവർക്ക് പൌരത്വ സർട്ടിഫിക്കറ്റ് നൽകാനും കേന്ദ്ര സർക്കാർ പശ്ചിമബംഗാളിന് അനുമതി നൽകി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഗസറ്റ് വിജ്ഞാപനം ഉദ്ധരിച്ച് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് ലഭിച്ച 2.3 ലക്ഷം അപേക്ഷകളിൽ 23,000 പേർക്ക് ഇതുവരെ പൌരത്വം നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ 54 വെബ്സൈറ്റുകൾക്ക് നേരെ സൈബർ ആക്രമണം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി 5 സംസ്ഥാനങ്ങളിൽ പരിശോധന നടത്തി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, ബീഹാർ, ഡൽഹി എന്നിവിടങ്ങളിലെ 5 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. പരിശോധനയിൽ ഹാക്കിംഗുമായി ബന്ധപ്പെട്ട രേഖകളും നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദന മൂല്യം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 1.78 ലക്ഷം കോടി രൂപയെന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയതായി പ്രതിരോധ ഉൽപാദന സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചു. 2013-14 ഇത് 43,000 കോടി രൂപ മാത്രമായിരുന്നു. ന്യൂഡൽഹിയിൽ നടന്ന എയ്റോസ്പേസ് ആന്റ് ഡിഫൻസ് മാനുഫാക്ചറിംഗ് ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ടെലികോം രംഗം ചരിത്രപരമായ മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും വിശ്വാസ്യതയും സുരക്ഷയുമുള്ള നെറ്റ്വർക്കുകൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ന്യൂഡൽഹിയിൽ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ് സിഡോട്ടിന്റെ 43-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് നിർമ്മിത ബുദ്ധി, സൈബർ സുരക്ഷ, ദുരന്ത പ്രതിരോധ വിനിമയ ശൃംഖലകൾ എന്നിവയിൽ സിഡോട്ട് മുന്നേറ്റം നടത്തുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുർ. ലഖ്നൌവിൽ 500

0: ബിഎൽഒമാരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 97 കോടി വോട്ടർമാരുള്ള ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിനായി 1.5 കോടി ജീവനക്കാരെ അണിനിരത്തുന്ന ഇലക്ഷൻ കമ്മീഷൻ ലോകത്തെ ഏറ്റവും വലിയ സംവിധാനമാണെന്നും കമ്മീഷന്റെ നടപടികൾ പൂർണ്ണമായും സുതാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പബ്ലിഷേഴ്സിന്റെ 2026 പുസ്തക പ്രസിദ്ധീകരണ മികവിനുള്ള 7 പുരസ്കാരങ്ങൾ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പബ്ലിക്കേഷൻസ് ഡിവിഷൻ നേടി. ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു ഭാഷകളിലെ പ്രസിദ്ധീകരണങ്ങൾക്കാണ് അംഗീകാരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ, ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശവുമായി നാളെ തിരുവോണം. DRDO വികസിപ്പിച്ച മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് കൈമാറാൻ അനുമതി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് വ്യോമ കാർഗോ സർവീസുകളിൽ 40% വളർച്ചയുണ്ടായതായി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ സയൻസ് കഫേ പരിപാടിയിലേക്ക്. പരസഹായം ആവശ്യമുള്ള കിടപ്പു രോഗികളുടെ ദൈനംദിന ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കാറുണ്ട്. ഫാനും ലൈറ്റും മറ്റ് വൈദ്യുത ഉപകരണങ്ങളും സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ അവരുടെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നു. ഈ പ്രശ്നത്തിന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരിഹാരം കണ്ടെത്തി കിടപ്പ് രോഗികൾക്ക് പരസഹായമില്ലാതെ ഇത്തരം ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഉപകരണം വികസിപ്പിക്കുകയും അതിനെ പേറ്റന്റ് നേടുകയും ചെയ്തിരിക്കുകയാണ് കൂത്തുപറമ്പ് സ്വദേശിയും ചെന്നൈ VIT മെക്കട്രോണിക്സ് വിഭാഗം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് റിസ. മുഹമ്മദ് റിസയുടെ കണ്ടുപിടുത്തത്തിലേക്കുള്ള യാത്രയും അതിനു പിന്നിലെ ആശയവും സാമൂഹിക പ്രസക്തിയും അടുത്തറിയാം ഇന്നത്തെ സയൻസ് കഫേയിലൂടെ.
2: പരസഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഒരിക്കലും കിടപ്പിലായി പോകരുതേ എന്ന് ആകുലപ്പെടുന്നത് ഈ പരാശ്രയത്വം വേണ്ടി വരുമല്ലോ എന്ന പേടികൊണ്ടാണ്. സ്വാതന്ത്ര്യത്തെക്കാൾ വലുതായി മറ്റൊന്നുമില്ല. ബെഡ്റിഡൻ ആയവർക്കും അവരുടെ ഡിഗ്നിറ്റി, അതായത് ആത്മാഭിമാനം കൈമോശം വരാതെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഇൻവെൻഷനുമായാണ് മുഹമ്മദ് റിസ ഇവിടെ വന്നിരിക്കുന്നത്. വെൽക്കം ടു സയൻസ് കഫേ.
3: താങ്ക് യു.
2: നമ്മൾ എപ്പോഴും ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റിയാണ് വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻക്ലൂസീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ടോട്ടലി ബെഡ്റിഡൻ ആയിട്ടുള്ള ആൾക്കാർ, അതായത് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരിൽ തന്നെ പല വിഭാഗമുണ്ട്. പണ്ട് കാലത്ത് പാരലൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ കിടപ്പിലായി, അപ്പോൾ വീട്ടുകാർക്കും കിടക്കുന്ന ആൾക്കും വിഷമമാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം ഒരുപാട് നമ്മൾ മുന്നോട്ടേക്ക് വന്നു. ഇപ്പോൾ മോട്ടറൈസ്ഡ് വീൽ ചെയർസ് ഉണ്ട്, അങ്ങനെയുള്ള ബെഡുകളുണ്ട്. അപ്പോൾ ഒരു പരിധിവരെ കിടപ്പിലായ ആൾക്കാർക്ക് സ്വയം തന്നെ മനുവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റിസൈഡ് ഈ ഒരു ഇൻവെൻഷൻ അത് ഈ ഒരു ഡയറക്ഷനിൽ എ സ്റ്റെപ്പ് ഫോർവേഡാണ്. അപ്പോൾ ആ ഒരു ഇൻവെൻഷനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ശ്രോതാക്കളോട് പറയൂ.
3: ഇൻവെൻഷനെ പറ്റി പറയുന്നതിന് മുന്നേ ഇതിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പം VIT ചെന്നൈയിൽ മെക്കട്രോണിക്സ് ബ്രാഞ്ചാണ് ഞാൻ പഠിച്ചുകൊടുക്കുന്നത്. ഫസ്റ്റ് എൻ്റർ ചെയ്ത സമയത്ത് നമ്മൾ റോബോട്ടിക്സിനെ പറ്റിയാണ് ഫസ്റ്റ് പഠിക്കുക. നമ്മളിപ്പോൾ കാണുന്ന സമയത്ത് വേൾഡിൽ ഓൾറെഡി റോബോട്ടിക്സ് ഇഷ്ടംപോലെ മുന്നോട്ടേക്കുള്ളത്. നിങ്ങളിപ്പം പറഞ്ഞ പോലെ മോട്ടറൈസ്ഡ് വീൽ ചെയർ ആയി കഴിഞ്ഞാലും ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്കാർക്ക് മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ബെഡ് ഉണ്ട്, ലൈക്ക് അത് ടിൽറ്റ് ചെയ്യാൻ പറ്റും. സോ റോബോട്ടിക്സ് ബേസിക്കലി എല്ലായിടത്തും ഒരു ഹൈറ്റ് കട്ടിങ് എഡ്ജ് ആയിട്ട് അവിടെ ഉണ്ട്. അതിൽ നമ്മൾ മെയിനായിട്ട് കാണേണ്ടത് നോർമൽ ഫീൽഡ്, ഇപ്പം മാനുഫാക്ചറിങ് ആയിക്കഴിഞ്ഞാലും കൺസ്ട്രക്ഷൻ ആയിക്കഴിഞ്ഞാലും പ്രൊഡക്ട് ഡെവലപ്മെൻ്റ് ആയിക്കഴിഞ്ഞാലും റോബോട്ടിക്സ് അവിടെ വലിയൊരു റോൾ ഉണ്ട്. റോബോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഫുഡ് കൊണ്ടിരുന്ന റോബോട്ടോ അല്ലെങ്കിൽ ഒരു ഹ്യൂമനോയിഡിനെ പോലെ ഒരു മനുഷ്യൻ്റെ രൂപത്തിലുള്ള റോബോട്ട് ആവണമെന്നില്ല, അതൊരു മാനുഫാക്ചറിങ് ലൈനിലുള്ള റോബോട്ട് ആയിരുന്നു വരാം. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ പാക്കേജിങ് കാർബോർഡിൻ്റെ ഒരു ബോക്സ് ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് കാർബോർഡിൻ്റെ ഒരു ഷീറ്റ് അവിടെ കൊടുത്തു, ആ ഷീറ്റ് ഓട്ടോമാറ്റിക്കലി കൺവെയറിലൂടെ പോയി അതിനെ കട്ട് ചെയ്ത് ഒരു ബോക്സ് ആക്കി എടുക്കുന്നതും ആക്ച്വലി ഒരു റോബോട്ടിക്സ് മെക്കാനിസം തന്നെയാണ്.
2: മൂവീസ് പ്രോപ്പഗേറ്റ് ചെയ്തിരിക്കുന്ന റോബോട്ടുകളെയാണ് ആൾക്കാർക്ക് പരിചയം. അപ്പോൾ അതിനെല്ലാം ഒന്നുകിൽ പട്ടീൻ്റെ രൂപം അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ രൂപം, ഇങ്ങനെയില്ലാത്ത അപ്പോൾ എല്ലാ അസിസ്റ്റീവ് ടെക്നോളജീസും ഈ റോബോട്ടിക്സ് വരുന്നുണ്ട് അല്ലേ?
3: അതെ, ഏത് ഫോമിലും വരാം. ബേസിക്കലി ഓട്ടോമേഷൻ വിത്ത് മെക്കാനിക്സ് ആണ് ഈ റോബോട്ടിക്സ് നമ്മൾ വിളിക്കുന്നത്. ഈ ഫീൽഡിലൊക്കെ വളരെ മുന്നോട്ടാണ് ഉള്ളത്, മെയിൻലി പറയുകയാണെങ്കിൽ ഓട്ടോമേഷൻ. പക്ഷേ നമ്മുടെ ഈ ഹ്യൂമൻസിൻ്റെ ഈ എൻ്റെ കണ്ടീഷനിലും നിങ്ങളുടെ കണ്ടീഷനിലൊക്കെ നമുക്ക് വിത്ത് ഗോഡ് ഗ്രേസ് നമുക്ക് ആർക്കും ഒരു ഡിസബിലിറ്റി ഒന്നും വന്നില്ല. ഏബിൾഡ് ബോഡി ഇൻഡിവിജ്വൽ ആണ്, നമുക്ക് നടക്കുന്നതിലും നമ്മുടെ മോട്ടർ ആക്ടിവിറ്റിയിലും ഒന്നിലും ഒരു പ്രശ്നമില്ല. പക്ഷേ ജന്മനാ ഡിസേബിൾഡ് ആയ ആൾക്കാരും അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ ഇടയിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഡിസേബിൾഡ് ആവുന്ന ആൾക്കാർക്കും ഇവർക്ക് വേണ്ടിയിട്ടുള്ള ടെക്നോളജി ഇപ്പോഴും പിന്നിലാണ്. ഫോർ എക്സാമ്പിൾ ഒരു വീൽ ചെയറിൽ ഒരാൾ ഒരു ഡോറിൻ്റെ അടുത്തെത്തി, ഫോർ എക്സാമ്പിൾ അയാളുടെ കൈ പാരലൈസ്ഡ് ആണ്, ആ ഡോറിൻ്റെ ആ ഹാൻഡിൽ പിടിച്ച് അതിനെ ഡോർ നമ്മൾ നോർമലി തുറക്കുന്ന പോലെ തുറക്കാൻ പറ്റുന്ന ഒരു വീൽ ചെയർ ഇപ്പോഴും ലോകത്ത് പ്രൊഡക്ഷൻ ലെവലിലില്ല. എല്ലാം പ്രോട്ടോടൈപ്പിലുണ്ട് ഇതിൽ, പക്ഷെ മാർക്കറ്റ് ലെവലബിളായിട്ട് അങ്ങനെ ഒരു സാധനമില്ല. അത് സിമ്പിൾ ഐഡിയ ആണ്, നമുക്കൊരു റോബോട്ടിക് ആം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, അതിൻ്റെ പ്രോട്ടോടൈപ്സൊക്കെ ഉണ്ട്. പക്ഷെ ഒരു മാർക്കറ്റ് റെഡി സാധനമില്ല. ഇതിൽ ഞാൻ പറയാൻ വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബോട്ടിക്സ് മുന്നിൽ ഇഷ്ടംപോലെ പോകുന്നുണ്ട്, പക്ഷേ ഈ അസിസ്റ്റീവ് ടെക്നോളജി ഫീൽഡിൽ ഈ റോബോട്ടിക്സ് പ്ലസ് ഈ ഓട്ടോമേഷൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ അസിസ്റ്റീവ് ടെക്നോളജികൾ ഇപ്പോഴും ബാക്കോട്ടാണ്. അതിനുള്ള പ്രൊഡക്ട്സോ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഇല്ലായിട്ടല്ല, അതിനെ ബിൽഡ് ചെയ്ത് മാർക്കറ്റ് ലെവൽ പ്രൊഡക്ഷൻ ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള ഇനീഷ്യേറ്റീവ്സ് ഇപ്പോഴും നടന്നുകൊണ്ട് ഇരിക്കുന്നേ ഉള്ളൂ. ഇപ്പോഴും അത് ബാക്കോട്ടാണ് കമ്പയർ ടു എവറി അതർ ഫീൽഡ്. ഇപ്പം നമ്മുടെ നിൽക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വീൽ ചെയർസ് ഉണ്ട്. ഇത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഹാൻഡിൽ തുറക്കുക എന്നുള്ളത്. അതിനുള്ള ഒരു പ്രൊഡക്റ്റ് ഇല്ലാന്നുള്ളത് ശരിക്കും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം. ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ വേൾഡിലുള്ള ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സാധനം ഇല്ല എന്നുള്ളത് അങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ ഈ അസിസ്റ്റീവ് ടെക്നോളജീൻ്റെ ബാക്കിൽ കോളേജിലുള്ള സമയത്ത് തുടങ്ങിയത്. ഈ ഫീൽഡിൽ ഇപ്പോഴും ഇൻവെൻഷൻ്റെ ഗ്യാപ്പ് ഉണ്ടെന്ന് കണ്ടപ്പോൾ, അപ്പം ഈ എഞ്ചിനീയറിംഗിൽ വന്ന സമയത്തും എന്നെ കൊണ്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ തുടക്കത്തിൽ വിചാരിച്ചിരുന്നില്ല. ഒരു നോർമൽ പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ, ഒരു സബ്ജക്റ്റിനുള്ള പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. ഇപ്പം ഞാൻ പഠിക്കുന്ന കോഴ്സ് മെക്കട്രോണിക്സ് ആൻഡ് ഓട്ടോമേഷൻ ആണ്. അതിൽ ബേസിക്കലി റോബോട്ടിക്സിൻ്റെ എല്ലാ ബേസിക്സും ഉണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടൊരു സെൽഫായിട്ട് എടുക്കുന്ന ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ആനലോഗ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. അതിൽ കുറേ ഫാക്ടർ ഉണ്ട്. എനിക്ക് കിട്ടിയ ആ ഫാക്കൽറ്റി കുറച്ചൊരു ഇന്നോവേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. നോർമലി നമുക്കൊരു ഫാക്കൽറ്റി ഒരു അസൈൻമെൻറ്റ് എഴുതാൻ തരുന്നതിന് പകരം അന്ന് നമുക്ക് കിട്ടിയിരുന്നത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവരിക, ടീച്ചറെടുത്ത് നമ്മൾ കാര്യം പറയുന്നു, ടീച്ചർ കൺവിൻസ്ഡ് ആണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് സെമ്മിൻ്റെ ഫൈനലായിട്ട് നമുക്കത് കാണിച്ചു കൊടുക്കാം. അങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തുന്നത്. എൻ്റെ ഫാക്കൽറ്റി മിസ്റ്റർ പാപ്പനാസം സാറാണ്, അവർ ചെന്നൈയിലാണ്. ഫസ്റ്റ് ഇയറിലാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആർക്കും എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, ആരെടുത്ത് പോകണം, എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിനുള്ള ഐഡിയ ക്രിയേറ്റ് ചെയ്യുക. അത് ഐഡിയ ക്രിയേറ്റ് ചെയ്തതിനാൽ അതൊരു റിയൽ ലൈഫ് യൂസബിൾ കണ്ടീഷനിലേക്ക് അതിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള സ്റ്റെപ്പുകൾ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ അന്ന് അങ്ങനെ ഒരു ടഫായിട്ടുള്ള ഒരു സാധനം തന്നതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റിയതും. ഞാൻ മാത്രമല്ല, ആ ക്ലാസ്സിലിരുന്ന് എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. സോ അതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു.
2: എന്താണ് ഇൻവെൻഷൻ?
3: നോർമലായി പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പാരലൈസ്ഡ് ആയിട്ടുള്ളതാണ്, നമ്മൾ ബിലോനെക് പാരാലിസിസ് എന്ന് പറയും. ബിലോനെക് പാരാലിസിസ് എന്ന് കഴുത്തിനതായ തളർവാദം വന്ന ആൾക്കാർ, തളർന്ന് കിടപ്പിലായ ആൾക്കാർ. സോ ഈ ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഫോർ എക്സാമ്പിൾ ആ റൂമിൽ ഒരു ബൾബ് ഉണ്ട്. ഇപ്പോഴത്തെ കറണ്ട് ടെക്നോളജി വെച്ചിട്ട് ഈ ഒരു ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്ക് ആ ഒരു ബൾബ് ഓൺ ആക്കണമെങ്കിൽ ഒരാളെ ഹെൽപ്പിന് വിളിക്കുക, വേറൊരാളിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതാണ് നോർമൽ സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് അതിനെ ഒരു ഓട്ടോമേഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഇപ്പം അലക്സയൊക്കെ വന്ന പോലെ ഒരു ഹേ അലക്സ ടേൺ ഓൺ ദ ബൾബ് എന്നുള്ള രീതിയിലാക്കാം. പക്ഷേ ഈ ബിലോനെക് പാരാലിസിസ് എന്നുള്ള കേസിൽ, ലൈക്ക് ഇന്ത്യയിലുള്ള മോർ ദാൻ 60% ഓഫ് ബിലോനെക് പാരാലിസിസ് കേസിലും ഈ മനുഷ്യൻ്റെ നമ്മുടെ ഈ ടങ്കിൻ്റെ മസിലും പാരലൈസ് ആവും ഇതിൻ്റെ കൂടെ. അപ്പോൾ അവർക്ക് സ്പീച്ചിനുള്ള എബിലിറ്റിയും കുറയും. ടങ്ക് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും അത് അവർക്ക് സൗണ്ടിൽ പറയാൻ പറ്റണമെന്നില്ല. ഈ അലക്സയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സൗണ്ടിൽ പറയണമെന്നുണ്ട്. അപ്പം ആ ഒരു ബാരിയർ അവിടെ ഉണ്ട്. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി അതല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ബ്ലൂടൂത്ത് ഓട്ടോമേറ്റഡ് ഒരു സിമ്പിൾ ഡിവൈസോ അങ്ങനെ എന്തെങ്കിലും, പക്ഷേ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു റിമോട്ടോ എന്തെങ്കിലും ഒരു ടച്ച് സ്ക്രീനോ വേണം. പക്ഷേ നമ്മുടെ കണ്ടീഷൻ ബിലോണൊക്കെ പാരലൈസ് ആയതുകൊണ്ട് കഴുത്തിനതായ ഒന്നും നമുക്ക് അനക്കാൻ പറ്റില്ല. അപ്പം ഈ ഒരു ഓട്ടോമേറ്റഡ് ഡിവൈസ് യൂസ് ചെയ്യുന്ന സമയത്ത് ബെയർ മിനിമം ഒന്നിക്കൽ അതൊരു ഇന്റർനെറ്റ് യൂസ് ചെയ്യും. ഇനിയിപ്പോൾ ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ അതൊരു വൈഫൈ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആയിരിക്കും. അതും ഇല്ലെങ്കിൽ മിനിമം ഒരു ബ്ലൂടൂത്ത് എങ്കിലും യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിരിക്കും നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റിലുള്ള ഡിവൈസ്. പക്ഷേ ഞാനിപ്പം ഈ ഒരു ഡെവലപ്പ് ചെയ്ത ഈ പ്രൊഡക്റ്റിൽ നമുക്ക് വേറൊരാളെ വിളിക്കണ്ട, പുറത്തുനിന്ന് ഇന്റർനെറ്റ് വേണ്ട, വോയിസ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യണ്ട, ബ്ലൂടൂത്ത് വേണ്ട, വൈഫൈ വേണ്ട, ഇതൊന്നും ഇല്ലാതെ ഈ കടപ്പിലുള്ള ഈ ഒരു വ്യക്തിക്ക് ബൾബിനെ നോക്കിക്കഴിഞ്ഞാൽ ആ ബൾബ് ടേൺ ഓൺ ആവും. എന്നിട്ട് അവർക്ക് അവരുടെ കാര്യം ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇനി അവർക്ക് ആ ബൾബ് എപ്പോഴാണോ ഓഫാക്കേണ്ടത് അതിനെ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ബൾബ് അങ്ങ് ഓഫാവും.
2: ബ്ലിങ്ക് ചെയ്യേണ്ട ആവശ്യം പോലും,
3: ബ്ലിങ്കും വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് ആ ഒരു നോട്ടം മാത്രം മതി, അതിലേക്കുള്ള ഒരു നോട്ടവും. പിന്നെ ഈ പ്രൊഡക്റ്റ് ബൾബിൽ മാത്രം ഒതുങ്ങുന്നതല്ല, കംപ്ലീറ്റ് ഹോം അപ്ലയൻസ് ഫാനാണ് എന്നെ അടുത്ത് ഓട്ടോമേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ എ സി കേബിൾ ഉണ്ടാവും. വീടിൻ്റെ ഉള്ളിലേക്കുള്ള ആ കേബിളില്ലേ, ആ ഫാനിലേക്ക് വരുന്ന കേബിൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മിഡിലിൽ ഈ ഒരു ഞാൻ ഡെവലപ്പ് ചെയ്ത ആ പ്രൊഡക്റ്റ് നിങ്ങൾ കണക്ട് ചെയ്യുക, എന്നിട്ട് അതിലൂടെ ഫാനിലേക്ക് കണക്ട് ചെയ്താൽ ഈ ഒരു സെയിം ഫീച്ചർ ഫാനിലേക്കും കിട്ടും. ഇനി അത് ടി വി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഇതൊരു മോഡുലാർ പ്രൊഡക്റ്റ് ആണ്, എന്തിൻ്റെ കൂടെയും കണക്ട് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഫുൾ ഫംഗ്ഷൻ. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ വർക്ക് ചെയ്യിപ്പിക്കാം, തിരിച്ച് അതിനെ ഓഫാക്കണമെങ്കിൽ തിരിച്ച് നോക്കിയാൽ മതി. പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിക്കുന്നത്, അപ്പോൾ അറിയാതെ നോക്കിപ്പോയാൽ എന്താ ചെയ്യുക? ഇപ്പം ബൾബുള്ള ഏരിയയിലേക്ക് അവർ വെറുതെ തലതിരിച്ച് കിടക്കുന്ന സമയത്ത് അവിടെ നോക്കിപ്പോയിഞ്ഞാൽ എന്താ പറ്റുക? അതിന് നമ്മൾ ഈ പറയുന്ന ഈ ഡിവൈസിൻ്റെ ഉള്ളിൽ നമ്മുടെ ലോജിക് എഴുതുന്ന സമയത്ത്, കോഡായിട്ട് എഴുതുന്ന സമയത്ത് ഒരു ഡീബൗൺസ് മെക്കാനിസം നമ്മൾ പറയും. ഡീബൗൺസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻ്റൽ ട്രിഗറിങ്, അറിയാതെയുള്ള ട്രിഗറിങ് നടക്കാതിരിക്കാനുള്ള ഒരു പ്രിവെൻറ്റീവ് മെഷറാണ്. ഇൻറ്റൻഷ്യലി നമ്മൾ ഒരു സാധനത്തിലേക്ക് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് എത്ര സെക്കൻഡ് അതിലേക്ക് നോക്കുന്നുള്ളതിൻ്റെ കുറേ

0: ഹിയറിങ് എയ്ഡില്ലേ, നമ്മൾ ഈ ചെവി ചെവിക്കേൾവി കുറവുള്ള ആൾക്കാർ ചെവിയിൽ വെക്കുന്ന ഒരു ചെറിയൊരു ഡിവൈസ് ഇല്ലേ, ആ ഒരു സൈസിലുള്ള ഒരു സാധനം അവരുടെ ചെവിൻ്റെ സൈഡിൽ ഇവിടെ വെക്കും. ചെവിൻ്റെ സൈഡിൽ അവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ഒരു IR ട്രാൻസ്മിറ്റർ ഉണ്ടാവും. അത് നമ്മുടെ ഒരു സ്പെസിഫിക് ഫ്രീക്വൻസിയിലാണ് വെക്കുക, ഇൻഫ്രാറെഡ് ട്രാൻസ്മിറ്റർ. അതൊരു 30 kHz എന്നുള്ള ഒരു ഫ്രീക്വൻസിയിലാണ് ഫിറ്റ് ചെയ്യുക. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാ സൺലൈറ്റിലും ഇൻഫ്രാറെഡ് വരുന്നുണ്ട്, അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിലാണ് അതുണ്ടാവുക. അത് നമ്മുടെ ചെവിൻ്റെ സൈഡിലുണ്ടാവും. ഇതേ ഇൻഫ്രാറെഡിൻ്റെ റിസീവർ ഈ പറയുന്ന നമ്മുടെ ഡിവൈസിൻ്റെ കൂടെ ഉണ്ടാവും. ഇത് ചെവിൻ്റെ സൈഡിൽ വെക്കുന്ന നമ്മൾ അലൈൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്കള്ളിൻ്റെ ലെഫ്റ്റ് സൈഡിനോട് അലൈൻ ചെയ്തിട്ടാണ് നമ്മൾ വെക്കുക. നമ്മുടെ നോട്ടം എങ്ങോട്ടേക്കാണോ പോകുന്നത് അവിടത്തേക്ക് നമ്മൾ നോക്കി കഴിയുമ്പം ഇതേ ട്രാൻസ്മിറ്റർ ഈ പറയുന്ന റിസീവറുമായിട്ട് ലൈൻ ഓഫ് സൈറ്റിലേക്ക് കണക്ട് ആവും. നോക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ ഇൻഫ്രാറെഡ് പോവുക. ആ നേരെ പോകുന്ന ഇൻഫ്രാറെഡ് റിസീവറിൽ സിഗ്നൽ കിട്ടുന്ന സമയത്താണ് ആ ട്രിഗറിങ് നടക്കുന്നത്, എന്നിട്ട് ആ ബൾബ് ഓൺ ആകുന്നതും ആ റീസൺ കൊണ്ടാണ്. ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ലൈൻ ഓഫ് സൈറ്റ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ യൂസർ സ്പെസിഫിക് ആവണം, ആ ഒരു ഫീച്ചർ ഇതിലിപ്പം കറന്റ് ഇല്ല. ഈ ഡിവൈസ് ആര് ധരിക്കുന്നോ
1: അവർക്ക് ഓണാക്കാം,
0: അവർക്ക് ഓണാക്കാം. മറ്റുള്ളവർക്ക് നോക്കിക്കാൻ ഒന്നും നടക്കില്ല.
1: ഇനീഷ്യൽ സ്കാനിങ്ങും അതിൻ്റെ ഒന്നും ആവശ്യമില്ല,
0: ഒന്നുമില്ല. ഒരു കാലിബ്രേഷൻ പ്രൊസീജിയർ ഒന്നുമില്ല. ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ. നിങ്ങൾ പ്രൊഡക്റ്റ് ഫിറ്റ് ചെയ്യുന്നു, ഈ പറയുന്ന ബെഡ്റൂം ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ട്രാൻസ്മിറ്റർ ചെവിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുന്നു, യൂസ് ചെയ്യുന്നു.
1: ഇതിൻ്റെ പവർ സപ്ലൈ എങ്ങനെയാണ്?
0: ട്രാൻസ്മിറ്റർ ഭാഗം, അതായത് പേഷ്യൻ്റെ ഭാഗത്താണെങ്കിൽ പേഷ്യൻ്റെ ഭാഗത്ത് നമ്മളൊരു 3.7 volt 1000 mAh ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. സോ അത് അത് മാക്സിമം 35 days ലാസ്റ്റ് ചെയ്യും ഒരു ചാർജിൽ. അപ്ലയൻസിൻ്റെ കൂടെ വെക്കുന്ന സിസ്റ്റം നമ്മുടെ ഡയറക്റ്റ് ആ അപ്ലയൻസിലേക്ക് വരുന്ന ആ കേബിൾ തന്നെയാണ് എടുക്കുന്നത്. സോ അതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
1: അപ്പോൾ ഇത് എല്ലാ തരത്തിലുള്ള ബൾബിലും ഫാനിലും ഏത് നമ്മുടെ യൂഷ്വലി
0: അപ്ലയൻസ് ആയിക്കാണ്, അതൊരു ടി വി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അത് വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിലേക്ക് ജസ്റ്റ് അതിൻ്റെ മെയിൻ പവർ സപ്ലൈൻ്റെ മിഡിൽ ആയിട്ട് ഇത് ഇതവിടെ കണക്ട് ചെയ്ത് വെച്ചോട്ടാ മതി.
1: നമ്മളിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു അപ്ലയൻസിനും ഈ സംഗതി
0: ഏത് അപ്ലയൻസ് ആയിക്കുന്നുണ്ട്
1: ഘടിപ്പിക്കാൻ പറ്റും.
0: ഘടിപ്പിക്കാൻ പറ്റും.
1: ഓക്കെ.
0: ഇതിൻ്റെ ടെക്നിക്കൽ ഭാഗത്ത് പോവുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്ത കോമ്പണൻസിനെ പറ്റി പറയാം. ഈ കോമ്പണൻസ് നമ്മുടെ ഒരു നോർമൽ മാർക്കറ്റ് അവൈലബിൾ കോമ്പണൻസ് ആയതുകൊണ്ട് ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഫുൾ ബിൽഡ് ചെയ്ത് എനിക്കിപ്പം ഈ ഒരു യൂണിറ്റ് ഒരു കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന സമയത്ത് എൻ്റെ ഇപ്പത്തെ കറണ്ട് മേക്കിംഗ് കോസ്റ്റ് ഓഫ് ദിസ് പ്രൊഡക്റ്റ് എനിക്ക് വരുന്നത് 1200 rupees ആണ് എൻ്റെ കോസ്റ്റ് വരുന്നത്. ഈ ഒരു 1200 ഒരാൾക്ക് ഇത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം മാർക്കറ്റിൽ അവർക്ക് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കോസ്റ്റ് ടു ഇമ്പാക്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 1200 ബഡ്ജറ്റിൽ ഇത്ര ഹെൽപ്ഫുൾ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് വേറെ ഇപ്പം മാർക്കറ്റിൽ ഇല്ല. സോ അത് അച്ചീവ് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്.
1: എന്താണ് ഈ കോമ്പണൻസ്?
0: ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വേണ്ടത് IR ട്രാൻസ്മിറ്റർ ഉണ്ട്, IR റിസീവർ ഉണ്ട്, പിന്നെ നമ്മുടെ മെയിൻ മൈക്രോ കൺട്രോളർ. മൈക്രോ കൺട്രോളറാണ് നമ്മുടെ ഇതിൻ്റെ മൊത്തം ലോജിക് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ മെയിനായിട്ടുള്ളത് ഈ പറയുന്ന ബാറ്ററീസ്. ബാറ്ററീസ് ആകെ വേണ്ടുന്നത് ഈ ട്രാൻസ്മിറ്റർ ഭാഗത്താണ്. ഈ കോമ്പണൻസിൻ്റെ ഒരു ഫ്യൂഷൻ ഇതിൻ്റെതായ രീതിയിൽ ഇതിൻ്റെ മിഡിൽ ലൈറ്റ് റെസിസ്റ്ററും ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ കോമ്പണൻസ് ആയിട്ട് ഈ സാധനങ്ങളാണ് വരുന്നുള്ളൂ.
1: അതായത് എല്ലാം ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോമ്പണൻസ് ആണ്.
0: ഞാനൊരു എഞ്ചിനീയറിംഗിൽ തുടക്കക്കാരനായി വന്നതുകൊണ്ട് ഞാൻ ചിലപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കിയത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇതിനൊക്കെ പറ്റി ആദ്യം പഠിച്ച് കുറേ പഠിച്ചിട്ട് ഇതുണ്ടാക്കാൻ നിന്നാൽ ചിലപ്പോൾ ഇത് ഓവർ എഞ്ചിനീയർഡായി ഇതൊരു വേറെ രീതിയിലേക്ക് പോകുമായിരുന്നു. പക്ഷേ അന്നൊരു തുടക്കക്കാരനായതുകൊണ്ട് ഞാൻ ആവുന്നതും എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതും അന്ന് എനിക്ക് കോസ്റ്റ് ഒരു ഫാക്ടറായി ഞാൻ കണ്ടില്ല. ഒരു പ്രൊജക്റ്റ് തീർക്കണമെന്നേ ഞാൻ കണ്ടുള്ളൂ. പക്ഷേ എൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു റിസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ഏറ്റവും സിമ്പിൾ കോമ്പണൻസ് ചൂസ് ചെയ്തു. ബട്ട് എൻഡ് ഓഫ് ദ ഡേ അതായിരുന്നു ഇതിൻ്റെ മെയിൻ സെല്ലിംഗ് പോയിന്റുമായി വന്നത്. കാരണം നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോസ്തറ്റിക് ആം 1,00,000 5,00,000 ഉള്ള മോഡലുണ്ട്. പക്ഷെ അതേ പ്രോസ്തറ്റിക് ആം ഒരു 10,000 ഒരാൾക്ക് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുക. ഏത് ഫൈനാൻഷ്യൽ ലെവലിലുള്ള ഒരാൾക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാന്നുള്ളത്. 1,000 rupees എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു അസിസ്റ്റീവ് ടെക്നോളജിന് വളരെ ചെറിയൊരു എമൗണ്ട് ആണ്.
1: എസ്പെഷ്യലി നമ്മളൊരു പാരലൈസ്ഡ് ആയിട്ടുള്ള ആളെ ട്രീറ്റ്മെന്റിന് ഒരുപാട് പൈസ നമുക്ക് ചിലവാകുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 1,000 rupees എന്ന് പറയുന്നത് ഒരുപാട് ലൈഫ് ഈസ് ചെയ്യുന്ന ഒരു
0: സംഗതിയാണ്.
1: ഇതിന് എത്ര പൈസ ചെലവായി, എത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു?
0: ഇനീഷ്യൽ പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യുന്നതിലും ടെസ്റ്റിംഗ് നടത്തിയതും ഇതിൽ കുറെ ഫെയിലർ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഡിസൈൻ വളരെ മോശമായിരുന്നു, പിന്നെ അതിനെ റീട്രൈ ചെയ്തു, ഇട്രേറ്റ് ചെയ്തു, അങ്ങനെ അങ്ങനെ. ഇതിൽ മെയിനായിട്ട് പറയേണ്ടത് ഞാനിതിൽ ടീമേറ്റ്സ് ഉണ്ടായിരുന്നില്ല എനിക്ക്,
1: ഇൻഡിവിജ്വൽ പ്രോജക്റ്റ്.
0: ഞാൻ ചെന്നൈയിൽ ഫസ്റ്റായി പോയി ആ കോളേജിൽ എത്തിയ സമയത്ത് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല. മലയാളീസ് ഒക്കെ ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ നമുക്കൊരു കണക്ട് ആയി വന്നിട്ടില്ല. ആ ഒരു ടൈം ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് സെമ്മ് എത്തിയ സമയത്ത് പ്രൊജക്റ്റിൽ ഞാൻ തന്നെയായിരുന്നു ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടിയൊക്കെ അറിയാം, നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് എത്ര ടീമേറ്റ്സ് ഉണ്ടോ അത്രയും ഭാഗ്യമാണ്. കാരണം 1,000 rupees ഉള്ള ഒരു പ്രൊജക്റ്റിന് നമ്മൾ 5 ആൾക്കാരുണ്ടെങ്കിൽ ഒരാൾക്ക് അത്ര 200 വരുന്നുള്ളൂ. അത് നല്ലൊരു ഭാഗ്യമാണ് കുറേ ടീമേറ്റ്സ് ഉണ്ടാകുമ്പോൾ. പക്ഷേ എൻ്റെ കാര്യത്തിൽ ടീമേറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊരു സാധനങ്ങളൊക്കെ വാങ്ങുമ്പം ഫുൾ എമൗണ്ട് ഞാൻ തന്നെ ഇടേണ്ടി വന്നു. പക്ഷേ അതിൽ ഫാക്കൾട്ടി സപ്പോർട്ട് ആയിരുന്നു. ഫാക്കൾട്ടി എൻ്റെ ആദ്യം പറഞ്ഞു പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ നമുക്ക് ഇതിനെ വലിയൊരു സ്കെയിലേക്ക് കൊണ്ടുപോകാം, അപ്പം റെക്കഗ്നീഷൻ കിട്ടുന്ന സമയത്ത് റീഇംബേഴ്സ്മെന്റ് കിട്ടാം, കോളേജിന് സൈഡിൽ ചാൻസ് ഉണ്ടാവാം, ഒന്നും കൺഫേംഡ് ആയിരുന്നില്ല. ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് ആയിട്ട് എനിക്ക് ടോട്ടലായിട്ട് ചിലവായത് അറൗണ്ട് 8,000 ആണ്. വലിയൊരു എമൗണ്ട് തന്നെയാണ് എനിക്ക്. പക്ഷേ ഈ 8,000 കൊടുത്തിട്ട് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വേറെ ഒരു സ്ഥലത്ത് ഞാൻ 8,000 കൊടുത്താലും എനിക്ക് കിട്ടില്ല. കാരണം ഞാനത് തുടങ്ങി ഒരു മിസ്റ്റേക്ക് കണ്ടു, ആ മിസ്റ്റേക്ക് ഇനി വരുത്താത്ത രീതിയിൽ അടുത്തേൽ ചെയ്തു, അതിൽ നിന്ന് പുതിയൊരു

0: കണ്ടു. സോ അങ്ങനെ ഓരോരോ മിസ്റ്റേക്ക് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ സംഭവിച്ചു, എനിക്ക് തന്നെ പഠിക്കാൻ പറ്റി. സോ എനിക്കിപ്പം കോൺഫിഡൻ്റ് ആയിട്ട് പറയാം, നാളെ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുന്നതിന് മുന്നേ എന്നെ കൊണ്ട് പ്രിവെൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഈ 8000 കൊണ്ട് കിട്ടിയ ലെസൺസ് ഒക്കെ വർത്തിട്ടാണ്.
1: വലിയ ലെസൺസാണ്. കോളേജുകൾ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഇല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ട്.
0: അതെ.
1: പ്രോജക്റ്റ് എൻ്റെ കൂടെ ചെയ്യാൻ ആരുമില്ല, ഇങ്ങനെല്ലാം വിഷമിക്കുന്ന കുട്ടികളുണ്ട്. അവരെല്ലാം ടീമായി, എനിക്ക് മാത്രം ആരുമില്ല. അപ്പോൾ ഇത് ചില കുട്ടികൾ ഭയങ്കര സൈക്കോളജിക്കലി എടുക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു മെസ്സേജ് എന്ന് വെച്ചാൽ, നമ്മൾ ഒറ്റപ്പെട്ട് പോയി കഴിഞ്ഞാലും അതിൻ്റെ അകത്തൊരു ബെനിഫിറ്റ് ഉണ്ട്.
0: സത്യമാണ്.
1: സംടൈംസ് എവറിത്തിങ് ടേൺസ് ഔട്ട് ടു ബി പോസിറ്റീവ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഡോണ്ട് ബി ഡിസാർട്ടൻ ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ.
0: ഒരിക്കലല്ല, നമ്മുടെ ഇപ്പോൾ ഒരു കോളേജിൽ നമ്മളൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഫിറ്റ് ഇൻ ചെയ്ത് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന നല്ല കാര്യങ്ങളുണ്ട്, മോശം കാര്യങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരാണോ അതിന് കണക്കായിട്ടാണ് നിങ്ങൾ ഉണ്ടാവുക. എസ്പെഷ്യലി പ്രൊജക്റ്റിൻ്റെ ഭാഗത്താകുന്ന സമയത്ത് പല പെർസ്പെക്റ്റീവുള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ചില സമയം ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല അവിടെയുള്ള അപ്പുറത്തുള്ള ഒരാൾ ചിന്തിക്കുക. മിക്സ്ഡ് കൾച്ചറാണ്. ലൈക്ക് എൻ്റെ കോളേജിൽ ഇപ്പം നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, സൗത്ത് ഇന്ത്യൻസ് ഉണ്ട്, പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട്. സോ അവർക്ക് എല്ലാവർക്കും ഒരേ പ്രോബ്ലത്തിന് ഫേസ് ചെയ്യുമ്പം പല പല പെർസ്പെക്റ്റീവാണ്. അതിന് പ്ലസ് പോയിന്റ്സ് ഉണ്ട്. കുറേ പെർസ്പെക്റ്റീവ് കിട്ടുന്ന സമയത്ത് നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടാക്കാം. പക്ഷെ അതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്ന സമയത്ത് ചില സമയം നമ്മുടെ ഐഡിയക്ക് നമ്മുടേതായ ഒരു ടച്ച് ഉണ്ടാവും. ആ ഒരു സ്പെഷ്യാലിറ്റി നമ്മളെ ചിന്തയിൽ നിന്ന് എടുക്കുന്ന ഒരു റെസിപ്പി ഉണ്ട്. അത് ഫുഡിന്റെ കാര്യം പോലെ തന്നെ നമുക്ക് നമ്മുടേതായ ഒരു കൈപ്പുണ്യം വരുന്നത് പോലെ തന്നെ, പക്ഷെ ആ ഒരു ബാക്കി നാലാൾക്കാരുടെ ഒരു ഒപ്പീനിയൻ കാരണം നമുക്ക് തന്നെ സെൽഫ് ഡൗട്ട് വരും, അയ്യോ ഞാൻ പറയുന്നത് തെറ്റായി പോയോ. ആസ് ലോങ് ആസ് നമ്മളത് ട്രൈ ചെയ്ത് അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ മാത്രമേ അതിൽ നിന്ന് ബാക്കോട്ട് അടിക്കാൻ പാടുള്ളൂ. സത്യം പറഞ്ഞാൽ അല്ലാതെ ഒരാളുടെ ഒപ്പീനിയൻ വേറൊരാളുടെ ഒപ്പീനിയൻ അവർ പറയുകയാണ് അയ്യോ ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് വർക്ക് ചെയ്യും, അവരത് പറയുന്നത് അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. നമ്മളത് ട്രൈ ചെയ്തു അത് വർക്കായില്ലെങ്കിൽ മാത്രം അതിൽ നിന്ന് ബാക്ക് വലിയ എന്നിട്ട് അടുത്ത ആൾക്കാരുടെ ഒപ്പീനിയൻ എടുക്കുക. ആ ഒരു ഫ്രീഡം കിട്ടുന്നില്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്നിട്ട് കാര്യമില്ല. ഒറ്റക്കിരുന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ സാധനങ്ങൾ ബിൽഡ് ചെയ്ത് കാണുമ്പോൾ നിങ്ങളെ ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളായിട്ട് അങ്ങോട്ട് പോകണമെന്നില്ല.
1: നല്ലതായാലും മോശമായാലും യു ഓൺ
0: അക്കൗണ്ടബിലിറ്റി
1: കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ ലേണിങ്ങുകളും ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട് അല്ലേ? ഈ ഒരു ഡിവൈസ് ഒരു ശരിക്കും ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ മുകളിൽ ടെസ്റ്റ് ചെയ്തിരുന്നു.
0: എന്റെ ഫസ്റ്റ് പൈലറ്റ് റൺ നടത്തുന്നത് എന്റെ ഫാമിലിയിലുള്ള ഒരാൾ തന്നെയായിരുന്നു. എന്റെ മദറിന്റെ ഫാമിലി സൈഡിൽ ഒരാൾക്ക് ഇതേപോലെ ബിലോ നെക്ക് പാരാലിസിസ് ഉണ്ടായിരുന്നു. ബട്ട് അവരുടെ വലിയ സിവിയർ കേസ് ആയിരുന്നില്ല, അവർക്കൊരു ഒരു ടെമ്പററി സ്ട്രോക്ക് എന്നുള്ള രീതിയിൽ വന്നതാണ്. അവരടുത്ത് ബോഡി അനക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ബിലോനക്ക് പാരാലിസിസ് ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ ഞാൻ അന്നായിരുന്നു. അവരടുത്ത് പോയി അവരടുത്ത് ഞാൻ കാര്യം പറഞ്ഞു. എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഇൻപുട്ട് കിട്ടുന്നത് അവരുടെ നിന്നാണ്. ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ഒരാൾക്ക് വേറെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, എന്ത് സൊല്യൂഷനാണ് അവർക്ക് താല്പര്യം ഉണ്ടാവുക, അവർക്ക് എന്ത് കിട്ടിയാൽ നല്ലതാണെന്ന് അവരടുക്ക ചോദിച്ചു. എനിക്കൊരു ഇൻപുട്ട് തരുന്നത് ഇവരാണ്. അവരെനിക്ക് പറഞ്ഞു എനിക്ക് എത്രയും ഈസി ആയിട്ട് ഒരാളെ ബുദ്ധിമുട്ടിക്കാണ്ട് സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വീട്ടിൽ നിൽക്കാൻ പറ്റുമോ അത്രയും ഞാൻ ഹാപ്പിയാണ്. എൻ്റെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ പറ്റുമോ അത് ഏത് എക്സ്റ്റെൻഡ് വരെ എനിക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ഞാൻ ഹാപ്പിയാണ്. അങ്ങനെയാണ് അവരൊരു സിമ്പിൾ ബൾബിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ഈ ബൾബിൽ തന്നെ ഫസ്റ്റ് ഫോക്കസ് ചെയ്യാം, ഒരു ബൾബ് ഓണാക്കുക, ഓഫ് ആക്കുക, ഈ ഒരു ടാസ്ക് എങ്ങനെ എത്രയും ഇൻഡിപെൻഡൻ്റായി എത്രയും എഫിഷ്യൻ്റായി എത്രയും കോസ്റ്റ് എഫക്റ്റീവായി നമുക്കൊരു മാർക്കറ്റിലേക്ക് എത്തുന്ന ഒരു പ്രൊഡക്റ്റ് എടുക്കുക എന്നുള്ളത്. അതായിരുന്നു ഫസ്റ്റ് ട്രയൽ. പിന്നെ നമ്മുടെ ഒരു 4 patients ചെന്നൈയിൽ ഓരോ ആൾക്കാരെടുത്ത് ചോദിച്ചു. അവിടുത്തെ ഇങ്ങനത്തെ ഈ റീഹാബിലിറ്റേഷൻ സെൻറ്ററും പിന്നെ ഓൾഡ് ഏജ് ഹോംസിലൊക്കെ പോയി അവിടെയുള്ള പേഷ്യൻസിനൊക്കെ കണ്ട് അവരെ ടെസ്റ്റ് ചെയ്തു. അവർക്കൊക്കെ ഇഷ്ടമായി. പിന്നെ അവർ അതിലുള്ള കുറച്ച് ഡ്രോബാക്സ് പറഞ്ഞു, അത് അടുത്ത വേർഷനിൽ നമ്മൾ നന്നാക്കി.
1: ഇതെല്ലാം ഒറ്റക്ക് തന്നെ ചെയ്തു
0: ഞാനും എന്റെ ഫാക്കൾട്ടിയും.
1: ഇത് എത്ര ഡിവൈസസ് ഉണ്ടാക്കി?
0: ഫസ്റ്റ് ആയിട്ട് ഇതിന്റെ യൂണിറ്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ടെസ്റ്റിംഗ് ഫേസിൽ കുറെ മോർ ദാൻ ഒരു 25 സാധനങ്ങൾ ഫെയിൽ ആയിട്ടുണ്ട്. ഫസ്റ്റ് അത്ര ട്രൈ ചെയ്തു അത് ഫെയിലായി, രണ്ടാമത്തേൽ വേറെന്തോ ഫെയിലർ വന്നു അത് ഫെയിലായി. 25 iterations കഴിഞ്ഞ് നമ്മുടെ ഒരു അറൌണ്ട് ഒരു 28th attemptലാണ് നമുക്കൊരു ക്ലീൻ പ്രൊഡക്റ്റ് കിട്ടിയത്. അങ്ങനെ പിന്നെ നമ്മുടെ ഒരു ഡിവൈസ് ഉണ്ടാക്കിയ സമയത്ത് ഈ പറഞ്ഞ പേഷ്യൻസിന് ടെസ്റ്റ് ചെയ്യേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് ഒരു 3 products ഉണ്ടാക്കിയത്. ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഒരു ദിവസം നടത്തിയിട്ട് കാര്യമില്ല, മിനിമം ഒരു 1 month അവർക്ക് കൊടുത്ത് യൂസ് ചെയ്ത് എന്നിട്ടാണ് നമ്മൾ റിവ്യൂ എടുക്കുക. സോ ഒരു 3 units ഉണ്ടാക്കി, അതിലൊന്ന് എൻ്റെ നാട്ടിലുള്ള എൻ്റെ ആ ഫാമിലി അവർക്ക് കൊടുത്തു, ബാക്കി 2 ഈ പറയുന്ന ഓൾഡ് ഏജ് ഹോംസിലുള്ള ആൾക്കാരുടെ അടുത്ത് യൂസ് ചെയ്തു. അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരുടെ നിന്നും റിവ്യൂസ് എടുത്തിട്ടാണ് നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത്. 3 units ഇനീഷ്യലി ടെസ്റ്റിംഗിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയത്. ഈ ഒരു ഡിവൈസ് ഉണ്ടാക്കി ടെസ്റ്റിംഗ് സക്സസ് ആയെന്ന് കണ്ട സമയത്താണ് എൻ്റെ ഫാക്കൾട്ടി എൻ്റെ അടുക്കൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് പേറ്റൻറ്റിംഗ് എന്നുള്ളൊരു ടേം കേൾക്കുന്നത്. നമ്മൾ IP എന്ന് പറയും, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. സെയിം ലൈക്ക് നമ്മുടെ ഒരു ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് അതിനൊരു പേരിടുമ്പോൾ ട്രേഡ് മാർക്കിംഗ് എടുക്കും. TM നിങ്ങൾക്ക് ചില പേരിലെ TM രജിസ്റ്റേർഡ് കാണാൻ പറ്റും. ട്രേഡ് മാർക്കിംഗ്, പേറ്റൻറ്റിംഗ് ഇതൊക്കെ ഈ ഒരു IP അണ്ടറിൽ വരികയാണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അതായത് സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ്. സോ അതിൻ്റെ അണ്ടറിൽ ഈ പേറ്റൻറ്റിംഗ് ഒരു ടെക്നോളജി നമ്മൾ ഫസ്റ്റ് ലൈക്ക് വേൾഡിൽ നമ്മളാണ് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് നമ്മളിലേക്ക് പ്രൊട്ടക്ട് ചെയ്ത് വെക്കേണ്ടിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പേറ്റൻറ്റിംഗ് എന്ന് എനിക്ക് ഈ ഫാക്കൾട്ടി പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. പേറ്റൻറ്റിംഗ് എന്താണെന്ന് അന്ന് ഫാക്കൾട്ടി എനിക്ക് പറഞ്ഞു തന്നു. ഞാനിപ്പോൾ ഒരു സിമ്പിൾ ടേംസിൽ പറഞ്ഞുതരാം പേറ്റൻറ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കയ്യിൽ ഒരു ടെക്നോളജി ഉണ്ടെങ്കിൽ സിമ്പിൾ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഇത് കണ്ടാൽ മതി. നിങ്ങൾ കണ്ടുപിടിച്ച സാധനം പേറ്റൻറ്റബിൾ ആണെന്ന് ഫസ്റ്റ് സെർച്ച്. നമ്മൾ 3 steps ഫീസിബിലിറ്റി ചെക്കിങ്, പിന്നെ പേറ്റൻറ്റ് ഡ്രാഫ്റ്റിംഗ്, പിന്നെ പേറ്റൻറ്റ് പബ്ലിഷിംഗ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞത്. സോ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സാധനം കണ്ടുപിടിച്ചു, അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ലിറ്ററേച്ചർ സർവേ എന്ന് പറയും. അതായത് ഈ സാധനം വേൾഡിൽ ഇതിന് മുന്നേ വേറെ ആരെങ്കിലും ചെയ്തിനോന്ന് നമ്മൾ സെർച്ച് ചെയ്യാം. ഞാനിത് ചെയ്ത സമയത്ത് ഞാൻ ഫസ്റ്റായി ചെയ്തതെന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഓട്ടോമേറ്റഡ് ലൈറ്റ് ഫോർ

0: ഡിസേബിൾഡ് പീപ്പിൾ അങ്ങനത്തെ ഒരു ടേം ഒക്കെ വെച്ച് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ളത് കാണാം.
1: ആരെങ്കിലും എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും,
0: എവിടെയെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും ഗൂഗിളാണല്ലോ ഏറ്റവും വലിയ ഡേറ്റാ ബേസ്. പിന്നെ നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്യും, പിന്നെ യൂട്യൂബ് കഴിഞ്ഞ് ഇത് രണ്ട് കോമൺ ഡേറ്റാ ബേസ് ആണ്. ഇവിടെ നിർത്തരുത്. ഇത് കഴിഞ്ഞ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് വിപ്പോ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. അതാണ് വേൾഡിലുള്ള എല്ലാ പേറ്റന്റിൻ്റെയും ഡേറ്റാ ബേസ്, കോമൺ ആയിട്ടുള്ള ഡേറ്റാ ബേസ് വിപ്പോ. എല്ലാ കൺട്രീസിനും അതിൻ്റേതായ പേറ്റന്റ് ഓഫീസസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യൻ പേറ്റന്റ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഐ പി ഒ എന്ന് പറയുന്ന ഇതുണ്ട്. നമ്മളൊരു പേറ്റന്റ് ചെയ്യുമ്പം എപ്പോഴും അതൊരു നാഷണൽ പേറ്റന്റ് ആയിരിക്കും. നമുക്കൊരിക്കലും ഇന്റർനാഷണൽ പേറ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇല്ല. ഏത് കൺട്രിയിലേക്കാണോ അതിനെ സെല്ല് ചെയ്യാൻ നോക്കുന്നത് അവിടത്തേക്ക് നമുക്ക് പേറ്റന്റ് ചെയ്യാം. അതിൻ്റെ നാഷണൽ റൈറ്റ്സ് ആയിരിക്കും നമ്മുടെ കയ്യിലുണ്ടാവുക. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്ത സമയത്ത്, ഇന്ത്യൻ പേറ്റന്റ് ഓഫീസിൽ ചെയ്ത സമയത്ത്, ഇന്ത്യയിൽ അതിൻ്റെ ഫുൾ പേറ്റന്റ് റൈറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നാളെ അത് യു എസ് പോയിട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പേറ്റന്റ് ഓഫീസിൽ നിന്ന് അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തു, അതിൻ്റെ പേറ്റന്റും എനിക്ക് കിട്ടണം. ബട്ട് ദാറ്റ് ഡസൻ മീൻ യു എസ് ുള്ള ഒരാൾക്ക് എന്റെ ഐഡിയ ഞാൻ അവിടെ വരുന്നതിന് മുന്നേ അവിടെ പേറ്റന്റ് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെയല്ല. അവർക്കും അത് അവിടുന്ന് ചെയ്യാൻ പറ്റില്ല, അത് നമ്മുടെ തന്നെ ആയിരിക്കും. പക്ഷെ സെല്ല് ചെയ്യുന്ന സമയത്ത് ആ ഒരു നാഷണാലിറ്റിയുടെ പേറ്റന്റിന്റെ റൈറ്റ്സ് നമുക്ക് വേണം.
1: ഈ പ്രോഡക്റ്റ് യു എസിൽ നമ്മൾ സെല്ല് ചെയ്യണമെങ്കിൽ അവിടുത്തെ പേറ്റന്റും കൂടെ നമുക്ക് വേണം,
0: അത് നമ്മൾ പ്രൊക്യൂർ ചെയ്യണം.
1: പക്ഷെ വൺസ് ഇന്ത്യയിൽ ഇപ്പം പേറ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ വേറൊരാൾക്ക് യു എസ് എന്ന ഇതേ പ്രോഡക്റ്റിന് പേറ്റന്റ് ചെയ്യാൻ പറ്റൂല.
0: പറ്റൂല, കാരണം ഡേറ്റാ ബേസ് വേൾഡ് വൈഡ് ആയിട്ട് തന്നെ എടുക്കുക. പക്ഷെ പേറ്റന്റിന്റെ റൈറ്റ്സ് കിട്ടുന്ന സമയത്ത് നമുക്ക് അത് നാഷണൽ ലെവലാണ് കിട്ടുക.
1: പ്രൊട്ടക്ഷൻ യു ഗെറ്റ് ഇന്റർനാഷണലി, പക്ഷെ സെല്ല് ചെയ്യണമെങ്കിൽ ഓരോ രാജ്യത്തും അതാത് പേറ്റന്റ് നമ്മൾ പ്രൊക്യൂർ ചെയ്യണം.
0: അതെ, അത് നമ്മൾ പറയാൻ കാരണം പേറ്റന്റ് കിട്ടിയെന്ന് നമ്മൾ പറയുമ്പോൾ അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, സ്റ്റെപ്സ് ഓഫ് പേറ്റന്റിംഗ് ഉണ്ട്. അതായത് നമുക്കത് കിട്ടുന്ന സമയത്ത് ലെവലിലാണ് കിട്ടുക. സോ പേറ്റന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫയലിംഗ്. ഒരു പേറ്റന്റ് ഫയലായോ എന്നുള്ളതിന്റെ ഒരു ഇൻഡെക്സ് ഉണ്ട്. അതായത് ഞാനിപ്പോൾ ഫസ്റ്റ് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അത് ഫസ്റ്റ് അപ്ലിക്കേഷൻ ലെവലിൽ നിന്ന് മാറി ഐഡിയ കൺവിൻസ്ഡ് ആണെങ്കിൽ അത് ഫയൽഡ് ആവുക.
1: നമ്മൾ ഫയലിൽ സ്വീകരിച്ചു എന്ന് പറയുന്നത്,
0: അതെ അതെ അതെ, അതായത് അപ്ലിക്കേഷൻ അവിടെ എത്തി. നെക്സ്റ്റ് സ്റ്റെപ്പാണ് പബ്ലിഷിംഗ്. പബ്ലിഷ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഐഡിയ വേറെ ആരും ചെയ്തില്ല, യുണീക്ക് ആണ് എന്നുള്ളത് അവിടെയുള്ള പാനലുള്ള ആൾക്കാർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അത് പ്രൊട്ടക്റ്റായി. പബ്ലിഷ് ആയാൽ തന്നെ അത് പ്രൊട്ടക്റ്റായി. പിന്നെ വേറൊരാൾക്ക് നമ്മുടെ സെയിം ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അക്സെപ്റ്റ് ആവില്ല. പബ്ലിഷിംഗ് ആണ് ഒരു വലിയൊരു മൈൽ സ്റ്റോൺ. നെക്സ്റ്റ് സ്റ്റെപ്പാണ് എക്സാമിനേഷൻ. എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പബ്ലിഷ് ആയതിൻ്റെ നെക്സ്റ്റ് 2 ഇയേഴ്സിനുള്ളിലാണ് അത് വരിക. അതൊരു വലിയ പീരീഡാണ്, അതിനെ നമുക്ക് ഫാസ്റ്റ് ആക്കാം. അതിലേക്ക് ഞാൻ വരാം ആ പോയിന്റിലേക്ക്. പക്ഷേ നോർമലി നിങ്ങൾ നോർമലായിട്ടുള്ള ഒരു പ്രൊസീജിയർ ത്രൂ ചാനൽ ത്രൂ നിങ്ങൾ പേറ്റന്റ് ചെയ്യാൻ പോകണമെങ്കിൽ ഈ പറയുന്ന പബ്ലിഷിന് ശേഷം പിന്നെ വരുന്നത് എക്സാമിനേഷനാണ്. എക്സാമിനേഷനിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പേറ്റന്റ് ഓഫീസിലുള്ള ഏതെങ്കിലും ഒരു സെന്ററിലേക്ക് വിളിക്കും. അവിടെ പോയി ഈ പറയുന്ന പാനലിസ്റ്റിന്റെ ഫ്രണ്ടിൽ നമ്മളെ ക്ലെയിംസ് ആണ്, പേറ്റന്റിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന ക്ലെയിംസ് ആണ്, നമ്മൾ എഴുതിയ പേറ്റന്റിലുള്ള ക്ലെയിംസ് ആണ് നമുക്ക് പബ്ലിഷായി കിട്ടുക. ഫോർ എക്സാമ്പിൾ ഞാൻ 50 ക്ലെയിം, ക്ലെയിം എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ ഇതിലുള്ള. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, എന്റെ ഡിവൈസ്, ദിസ് ഡിവൈസ് എനേബിൾസ് ബെഡ് റിഡൻ പേഷ്യൻസ് ടു കൺട്രോൾ എ ഹോം അപ്ലയൻസ് വിത്തൗട്ട് യൂസിങ് വൈഫൈ, ബ്ലൂടൂത്ത്, ഇന്റർനെറ്റ് വോയിസ്. ഇതൊരു ക്ലെയിമാണ്, അതായത്
1: അവകാശവാദം.
0: അവകാശവാദം, നമ്മള് നെറ്റോ വോയിസോ ഒന്നും ഇല്ലാതെ ഒരു ഉപകരണത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഇത് എന്നുള്ളത് ഞാൻ ഒരു ക്ലെയിം കൊടുത്തു. അതേപോലെ നമുക്ക് എത്ര ക്ലെയിം വേണമെങ്കിലും ഒരു പേറ്റന്റിൽ ഇടാം. എന്റെ പ്രൊഡക്റ്റിൽ ഇപ്പം കറന്റ്ലി ഇല്ലാത്തൊരു ഫീച്ചർ വരെ ഇടാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു ഓട്ടോമാറ്റിക് റീചാർജബിൾ സോളാർ ബേസ്ഡ് ചാർജിങ് മെക്കാനിസം ഇതിലുണ്ട് എന്നുള്ളതും എനിക്ക് ക്ലെയിം ചെയ്യാം. ഈ ക്ലെയിമുകൾ പോസിബിൾ ആണെന്ന് അവർക്ക് കൺവിൻസ്ഡ് ആയിക്കഴിഞ്ഞാലാണ് ഞാൻ ഇപ്പോൾ ഒരു 50 ക്ലെയിം ഇട്ടു, അതിൽ 49 റിജക്റ്റായി. ഒരു ക്ലെയിം അവർ അക്സെപ്റ്റ് ചെയ്താൽ ആ പേറ്റന്റ് പബ്ലിഷ് ആവും. ബട്ട് ദാറ്റ് ഡസൻ മീൻ നമ്മൾ ബാക്കി റിജക്റ്റ് ആയ ക്ലെയിമുകൾ അതിൻ്റെ റൈറ്റ്സ് നമുക്ക് കിട്ടി. ഏത് ക്ലെയിമിനാണോ നമ്മൾക്ക് പേറ്റന്റ് പബ്ലിഷ് ആകുന്നത്, അതായത് ക്ലിയർലി മെൻഷൻ ആയിരിക്കും നിങ്ങളുടെ ഏത് ക്ലെയിമിനൊക്കെ നമ്പർ ഉണ്ടാവും, ഫസ്റ്റ് ക്ലെയിം, സെക്കൻഡ് ക്ലെയിം, തേർഡ് ക്ലെയിം, എത്രാമത്തെ ക്ലെയിമാണ് അക്സെപ്റ്റ് ആയതെന്ന് അവർ കാണിക്കും. അതിനുള്ള റൈറ്റ്സ് നമുക്ക് കിട്ടും. നാളെ നമ്മൾ റിജക്റ്റ് ആയ ക്ലെയിമുകൾ വേറൊരാൾ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നാൽ റിജക്റ്റ് ആയതിൻ്റെ സൊല്യൂഷൻ അയാൾ കൊണ്ടുവന്നതിനാൽ അയാൾക്കാർക്ക് കിട്ടും. പക്ഷേ നമ്മുടെ ക്ലെയിം നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും. സോ ഈ ക്ലെയിമുകൾ പബ്ലിഷ് ആകുമ്പോഴാണ് പേറ്റന്റ് പബ്ലിഷായി നമ്മൾ പറയാം. എൻ്റെ കേസിൽ ഞാനിപ്പോൾ കൊടുത്തത് ഒരു 25 ക്ലെയിംസ് ഉണ്ടായിരുന്നു. അതിൽ 21 ക്ലെയിം എൻ്റെ അക്സെപ്റ്റ് ആയി, ബാക്കിയുള്ള 3 എണ്ണം റിജക്റ്റ് ആവണം. ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞത് കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൺവിൻസ് ആയിട്ടില്ലെങ്കിലും അത് റിജക്റ്റ് ആവും, പല റീസൺസ് ഉണ്ടാവും. ഇനി നമ്മൾ ഈ എക്സാമിനേഷൻ ഫേസ് എന്ന് പറഞ്ഞില്ലേ, ഈ എക്സാമിനേഷൻ ഫേസിൽ അവർ ചെക്ക് ചെയ്യാൻ ഈ അക്സെപ്റ്റ് ആയ ക്ലെയിമുകൾ അവരുടെ ഫ്രണ്ടിൽ വർക്കിംഗ് കണ്ടീഷനായിട്ട് എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. എക്സാമിനേഷൻ കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഗ്രാൻഡിങ്. ഫയൽ ചെയ്യുന്നു, ഫയൽ ചെയ്തതിൻ്റെ ഒരു 2 മന്തിനുള്ളിൽ നമുക്ക് പബ്ലിഷ് ആവോ ഇല്ലയോ എന്നുള്ളത് കാണാൻ പറ്റും. 2 മന്ത് ആയതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഉള്ളത് എക്സാമിനേഷൻ. അത് 2 ഇയേഴ്സ് എടുക്കും, മിനിമം 2 ഇയേഴ്സ് ഓർ 1.5 ഇയേഴ്സ്. അത് മെയിൻ റീസൺ ഇന്ത്യൻ്റെ പോപ്പുലേഷൻ്റെ ക്വാണ്ടിറ്റിയും ദ എമൗണ്ട് ഓഫ് പേറ്റന്റ് ഇന്ത്യയിലേക്ക് വരുന്നതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത്. ഇന്ത്യക്കൊട്ടാകെ ഒറ്റ ഓഫീസേ ഉള്ളൂ, ഏറ്റവും പോപ്പുലേഷനുള്ള നേഷനാണ് നമ്മുടെ. ഇത്രയും ആൾക്കാരുടെ ഒറ്റ ഓഫീസിൽ നിന്ന് പ്രോസസ് ചെയ്യൽ ഒരു ഹെക്ടിക്കായ ടാസ്ക് ആയതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്.
1: പ്രയോറിറ്റി ബേസിലാണ് അപ്ലിക്കേഷൻ്റെ ആ ഒരു ഓർഡർ.
0: അതെ, ആ ഒരു അതെപ്പോഴും അങ്ങനെ തന്നെ. നമുക്കൊരു റെഫറൻസ് ഐ ഡി എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും, അപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട്. ആ നമ്പർ ആ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലേ പോകും. ആഫ്റ്റർ എക്സാമിനേഷൻ 6 മന്ത് ടു 1 ഇയർ കഴിഞ്ഞാലാണ് ഗ്രാൻഡിങ് നടക്കുക. സോ ബേസിക്കലി പറഞ്ഞാൽ ഒരു 3 ഇയേഴ്സ് ആണ് ആവറേജ് നമ്മൾ പേറ്റന്റ് ഫയൽ ചെയ്തു അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അത് ഗ്രാൻഡ് ആയി കിട്ടുക. പേറ്റന്റ് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള റൈറ്റ്സ് കിട്ടി. ഗ്രാൻഡ് ആയി എന്ന് പറഞ്ഞാൽ ഈ സാധനം എനിക്കിനി സെൽ ചെയ്ത് തുടങ്ങാം, പേറ്റന്റ് പബ്ലിഷായ പ്രൊഡക്റ്റാണ് ഞാൻ മാർക്കറ്റിലേക്ക് ഇറക്കുന്നതെങ്കിൽ, ഞാനത് മാർക്കറ്റിൽ ഇറക്കി സെൽ ചെയ്തുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ എൻ്റെ എക്സാമിനേഷൻ ഫെയിലായി. പേറ്റന്റിൻ്റെ എക്സാമിനേഷന് വിളിച്ച സമയത്ത് അവർക്ക് ആ ഒരു പറഞ്ഞ ക്ലെയിമും ഇത് മാച്ചായില്ല എന്നുണ്ട്, അത് അബാൻഡൻ ആവും, നമ്മൾ അബാൻഡൻ എന്നാണ് വിളിക്കുക. അവരത് ഇതിനെ ഒഴിവാക്കും. ഒഴിവാക്കി കഴിഞ്ഞാൽ നാളെ വേറൊരാൾ വന്ന് എൻ്റെ ഞാനെടുത്ത സെയിം ഐഡിയയുടെ ഡോക്യുമെൻ്റ് എടുത്ത് അവരെ പേരിട്ട് അവർ കൊടുത്തതിനാൽ അവർക്കത് കിട്ടും. അതാണ് പബ്ലിഷിങ്ങിൻ്റെ ഇഷ്യൂ. പബ്ലിഷ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കിയാലുള്ള ഇഷ്യൂ. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മൾ ഗ്രാൻഡായ ഒരു പ്രൊഡക്റ്റാണ് അവിടെ കൊണ്ടുപോയി സെല് ചെയ്യുന്നതെങ്കിൽ അത് ഫുള്ളി ലോക്ക്ഡൗൺ, വേറൊരാൾക്ക് വന്ന് നമ്മുടെ ഐഡിയ എടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പേറ്റൻറ്റിങ്ങിനും അതിൻ്റേതായ ലൈസൻസ് ഉണ്ട്. ഇപ്പോൾ അതൊരു 10 years ആണ്. 10 years വരെ അതിൻ്റെ റൈറ്റ്സ് നമ്മളുടെ കയ്യിലിരിക്കും. 10 years അവർ റിന്യൂവൽ ഡേറ്റ് പറയും. റിന്യൂവൽ ഡേറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേറ്റൻറ്റ് നമ്മൾ ഒന്നും കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ അത് റിന്യൂ ആവും.
2: കിടപ്പ് രോഗികൾക്ക് പരസഹായമില്ലാതെ ഫാനും ലൈറ്റും മറ്റ് യന്ത്രോപകരണങ്ങളും പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനം കണ്ടുപിടിച്ച് അതിന് പേറ്റന്റ് നേടിയ കൂത്തുപറമ്പ് സ്വദേശിയും ചെന്നൈ VIT മെക്കട്രോണിക്സ് വിഭാഗം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് റിസയുമായുള്ള അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ചൊവ്വാഴ്ച വൈകിട്ട് 7:35 സയൻസ് കഫേയിൽ. മുഹമ്മദ് റിസയോടൊപ്പം സ്റ്റുഡിയോയിൽ സ്മിത മാണിക്കോത്ത്. ഇന്നത്തെ സയൻസ് കഫേ ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു, എച്ച് കൂടെ ഉഷ വിനീത്.

ആകാശവാണി കണ്ണൂർ. കാവ്യ കേളി പങ്കെടുക്കുന്നവർ: എം വി നാണി ടീച്ചർ, എം വസന്ത ടീച്ചർ, പി സുനന്ദ ടീച്ചർ, എം സ്മിത, കെ പി ജിതേഷ്.

അമ്മ നൽകിയതിനൊക്കെ കടം വീട്ടാൻ മക്കൾക്ക് ഈ ജന്മം മതിയാകില്ല. കിട്ടാക്കടത്തിന്റെ കണക്ക് സൂക്ഷിക്കാതെ ജീവിതാവസാനം വരെ മക്കൾക്കു വേണ്ടി ജീവിച്ച അമ്മയുടെ സ്മരണയെ മുൻനിർത്തി ശ്രീകുമാരൻ തമ്പി എഴുതിയ കവിത അമ്മയ്ക്കൊരു താരാട്ട്. അതിലെ 8 വരികൾ. ജന്മം കടം രക്തദുഃഖം.

0: കഴിഞ്ഞില്ല നിൻ പൊന്മകൻ പാടി നടന്നു സഞ്ചാരിയായി. അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ആയി വരുന്നത് ക. ജിതേഷ്.
1: അധ്യാത്മരാമായണം സുന്ദരകാണ്ഡത്തിലെ വരികൾ. സീതാന്വേഷണത്തിനായി ലങ്കയിലെത്തിയ ഹനുമാന്റെ വാലിൽ തുണി ചുറ്റി എണ്ണയൊഴിച്ച് തീക്കൊളുത്തി നഗരപ്രദക്ഷിണം നടത്തുവാൻ രാവണൻ കൽപ്പിച്ചു. ഹനുമാനാകട്ടെ തന്റെ ശരീരം ഒന്നുകൂടി വലുതാക്കി ബന്ധന മുക്തനായി. ഇതാണ് സന്ദർഭം.
2: കനകമണിമയ നിലയമഖിലമനിലാത്മജൻ കത്തിച്ചു കത്തിച്ചു

0: கஜதுரகரத பலபதாதிகள் பங்கியும் கம்யங்களாயுள்ள ரம்யஹர்மியங்களும் அனலசிகளும் அனில சுதஹயவும் தெளிஞாகந்த விஷ்ணுபதம் கமிச்சு ததா.
1: ஸ்மிதா,
2: தகழி சங்கரநாராயணന്റെ ശവപ്പറമ്പ് എന്ന കവിതയിലെ വരികൾ. പറയുന്ന വാക്കും പ്രവൃത്തിയും തമ്മിൽ ഇരുളും വെളിച്ചവും പോലെ വൈരുദ്ധ്യം നിലനിന്നാലും അർത്ഥശൂന്യമായ വാഗ്ധോരണികൾ നടത്താൻ മനുഷ്യന് യാതൊരു മടിയുമില്ല. മനുഷ്യത്വത്തെ തന്നെ മറച്ചുപിടിക്കുന്ന ഇവിടം മനസ്സാക്ഷി എരിഞ്ഞടങ്ങുന്ന ശവപ്പറമ്പിന് തുല്യമാണ്. മനുഷ്യന്റെ അറപ്പുളവാക്കുന്ന കാപട്യത്തെ തുറന്നിടുകയാണ് തകഴി ശങ്കരനാരായണൻ ശവപ്പറമ്പ് എന്ന കവിതയിലെ ഈ വരികളിലൂടെ.

0: അക്ഷരം ഞ സുനന്ദ ടീച്ചർ ആലപിക്കുന്നു.
1: അറിയുംതോറും അറിയാനുള്ളതിന്റെ ആഴവും പരപ്പും അറിഞ്ഞ് സ്തബ്ധരായി പോകാറുണ്ട് പരിണത പ്രജ്ഞർ. ഈ തിരിച്ചറിവ് മനുഷ്യനെ വിനയാന്വിതനാക്കുന്നു. ഞാനെന്ന ഭാവം വെടിഞ്ഞ് വിദ്യയുടെ ഉപാസകരായിത്തീരുന്നവരാണ് യഥാർത്ഥ ജ്ഞാനികൾ. അക്കിത്തത്തിന്റെ വിത്തിലെ വിദ്യ എന്ന കവിതയിലെ വരികൾ.

0: വിദ്യയെന്നുടനേ മനസ്സിലാവുന്നു.
1: അഞ്ചാമത്തെ വരിയിലെ ആദ്യ അക്ഷരം വരുന്നത് ആ. വസന്ത ടീച്ചർ പാടുന്നു.
2: മഹാകവി ഉള്ളൂരിന്റെ പ്രബോധനം എന്ന കവിതയിലെ വരികൾ. ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല, അപൂർണതയ്ക്ക് വിരചിച്ചു വിശ്വം എന്നത് ഉള്ളൂരിന്റെ തന്നെ വരികളാണ്. പൂർണമായ സുഖം ആർക്കും തന്നെ ഉണ്ടാവില്ല. കുന്നുണ്ടെങ്കിൽ കുഴിയുണ്ടാകും, രാത്രിയുണ്ടെങ്കിൽ പകലുമുണ്ടാകും. ജീവിതത്തിൽ മുന്നോട്ടു പോകുവാൻ നിഴലും വെയിലും എല്ലാം നേരിടേണ്ടി വരും. എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നോട്ടു പോകുവാൻ കവി ആഹ്വാനം ചെയ്യുകയാണ് ഈ വരികളിലൂടെ. അവിര

0: പായൽ തുടങ്ങുന്ന വരി നാനി ടീച്ചർ ആലപിക്കുന്നതാണ്.
1: പുകിൽ കൊയ്യുന്നിടത്തും, അതായത് കൊയ്ത്തു കഴിഞ്ഞ നെൽപ്പാടത്തും പൂവ് നുള്ളുന്നിടത്തും ഒന്നും മലയാള ഭാഷയുടെ ആത്മചൈതന്യം അനുഭവപ്പെടുന്നില്ല. മധുരമായ കേരളവാണിയുടെ ചൈതന്യം വടക്കൻ പാട്ടിലാണ് ഉള്ളതെന്ന് കവി അഭിപ്രായപ്പെടുന്നു. വൈലോപ്പിള്ളിയുടെ വടക്കൻ പാട്ട് എന്ന കവിതയിലെ 8 വരികൾ.

0: ലേക്കല്ലോ പോയി താരോമൽ. അക്ഷരം ക. ജിതേഷ്.
1: ചങ്ങമ്പുഴിയുടെ മധുരോത്സവം എന്ന കവിതയിലെ വരികളാണിവ. ചേതോഹരങ്ങളായ കാവ്യാക്ഷരങ്ങൾ കൊണ്ട് പ്രണയശില്പം തീർത്ത കവിയാണ് ചങ്ങമ്പുഴ. കവിത്രയത്തിനുശേഷം മലയാളിയുടെ കാവ്യാഭിരുചി മാറ്റിമറിച്ച കവി. ജീവിതത്തെക്കുറിച്ച് ഉന്നതമായ ഒരു കാഴ്ചപ്പാടാണ് മധുരോത്സവത്തിൽ അദ്ദേഹം വർണ്ണിക്കുന്നത്. വിജയത്തെടുക്കാൻ ആർക്കും കഴിയില്ല എന്ന് തെളിയിക്കുന്ന വരികളാണിവ.

0: പതിച്ചതും ശക്തമാകും വിധി, വിധി തടുപ്പതാരോ.
1: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വായാണ്. സ്മിത,
2: നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് കുഞ്ചൻ നമ്പ്യാർ കൃതികളുടെ മുഖമുദ്ര. ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടിവിയെന്നൊരു ചാരുകേരള ഭാഷ തന്നെ ചിതം വരൂ എന്ന് ഉറക്കെ പാടിക്കൊണ്ട് സാധാരണക്കാരന്റെ സംസാര ഭാഷയോട് ഏറ്റവും അടുത്ത ഭാഷയാണ് നമ്പ്യാർ സ്വന്തം കൃതികളിൽ ഉപയോഗിച്ചത്. മണ്ണറിഞ്ഞ് വിത്തെറിയുക എന്ന തത്വമാണ് സ്യമന്തകം എന്ന കവിതയിലെ വരികളിലൂടെ അദ്ദേഹം പറയുന്നത്.
3: വളമേറിന കണ്ടത്തിൽ വിതച്ചാൽ വിളവൊരു പത്തിന് സംശയമില്ല.

0: പുള്ളു വിതച്ചതിലധികം കൊണ്ടിഹ ചെന്നു വിതയ്ക്കുന്നവന് കൊണ്ടൊരു കാര്യം വരുവാനില്ല. അക്ഷരം ക. സുനന്ദ ടീച്ചർ ചൊല്ലുന്നു.
1: ചങ്ങമ്പുഴയുടെ പ്രഭാത ബാഷ്പം എന്ന കവിതയിലെ വരികൾ. എങ്ങും ഉല്ലാസം തളിരിട്ട് നിൽക്കുമ്പോഴും കവി മാത്രം പക്ഷേ നിരാശനാണ്. സ്വപ്നങ്ങളുടെ പ്രിയ കാമുകനായിട്ടും കവനസ്വരൂപിണി തന്നെ മറക്കുന്നതിനെ ചൊല്ലിയാണ് കവിയുടെ പരിഭവം. അനുകമ്പയില്ലാത്ത ഭൂമിയിൽ ഒളിക്കാനിടമില്ലാത്തതിന്റെ നിസ്സഹായത കവി മനസ്സിനെ അസ്വസ്ഥപൂർണമാക്കുന്നു.

0: അടുത്ത അക്ഷരം ക. വസന്ത് ടീച്ചർ പാടും.
1: കുട്ടിക്കാലം മുതലേ വ്യത്യസ്ത സ്വഭാവത്തിനുടമയായിരുന്നു ചങ്ങമ്പുഴ. അത്യധികം സന്തോഷത്തിൽ നിന്ന് പെട്ടെന്ന് വ്യതിചലിച്ച് ശോകത്തിന് വിധേയനാകും, നിയന്ത്രണം വിട്ട് കരയുകയും ചെയ്യും. പിൽക്കാലത്ത് കവിതയിലൂടെ കരയുന്നതിന്റെ പേരിൽ പരിഹസിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം എഴുതിയതാണ് കരയും ഞാൻ എന്ന ഈ കവിത.
2: കരയും ഞാൻ കവികളെ.

0: അടുത്ത അക്ഷരം ഛ. നാനി ടീച്ചർ ആലപിക്കുന്നു.
1: സുഗതകുമാരിയുടെ ഒരു പാചകക്കുറിപ്പ് എന്ന കവിതയിലെ വരികൾ. സ്ത്രീ ജീവിതത്തെ എല്ലാ ചേരുവകളും ചേരുമ്പടി ചേർക്കുന്ന ഒരു ഭക്ഷ്യ വിഭവത്തോട് ഉപമിക്കുകയാണ് കവയിത്രി. സംഭവ ബഹുലമായ നിത്യജീവിതത്തെ കൊത്തി നുറുക്കിയെടുത്ത് കണ്ണീരുപ്പ് ചേർത്ത് ക്രോധത്തിന്റെ എരിവും അപമാനത്തിന്റെ ലജ്ജയും പരിഹാസവും പ്രേമത്തിന്റെ മധുരവും ചേർത്ത് വിളമ്പുന്നതാണ് ജീവിതം എന്ന ഭക്ഷ്യ വിഭവം. ചെറുതായി കൊത്തി

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വരുന്നത് ഉ. ജിതേഷ്.
1: അക്കിത്തത്തിന്റെ ഒരു ബോറിനെ പറ്റിയുള്ള ഓർമ്മ എന്ന കവിതയിലെ വരികളാണിവ. അദ്ദേഹത്തിന്റെ കവിതകളിൽ സാധാരണ മനുഷ്യന്റെ മനസ്സിലുദിക്കുന്ന സ്വാഭാവിക ചിന്തകളുടെ അലകളാണ് എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും ഗഹനമായ ദർശനങ്ങളിലേക്ക് അത് വളർന്നുപോയിക്കൊണ്ടേയിരിക്കും. ഈ കവിതയിൽ കുഞ്ഞിരാമൻ എന്ന ശുദ്ധഹൃദയനെയാണ് അക്കിത്തം വിവരിക്കുന്നത്. നാട്ടുകാർ ഇയാളെ ബോറൻ എന്നാണ് വിളിക്കുന്നത്. പുഞ്ചിരി കൊണ്ട് ചതിക്കാത്തവനും വഞ്ചന കൊണ്ട് വധിക്കാത്തവനും ആയതുകൊണ്ടാണോ നാട്ടുകാർ ആ പേരിട്ടത്?

0: അക്ഷരം വന്നിരിക്കുന്നത് ബാ ആണ്, സ്മിത.
1: വള്ളത്തോൾ നാരായണ മേനോന്റെ ജ്ഞാനം എന്ന കവിതയിലെ 8 വരികൾ. ബുദ്ധിയുടെ ചിറകിലേറി അറിവിന്റെ അനന്തവിഹായസിലൂടെ നാം എത്ര പറന്നുയർന്നാലും ജ്ഞാനം പൂർണമായി കരഗതമാക്കാനാവാത്തത്ര ഔന്നത്യത്തിൽ തിളങ്ങി വിളങ്ങുന്നു. ജ്ഞാനതൃഷ്ണയില്ലാത്ത ജീവിതം വ്യർത്ഥവും ജീവസറ്റതും ആകുന്നു. അറിവ് ശുദ്ധമായ ഉച്ഛ്വാസം പോലെ എന്ന് വള്ളത്തോൾ പറഞ്ഞു വയ്ക്കുകയാണ് ഈ വരികളിൽ.

0: അക്ഷരം എ. ആലപിക്കുന്നത് സുനന്ദ ടീച്ചർ.
1: മാതൃഭാഷ മറക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന മലയാളിയുടെ പുതുശീലങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ തൻ ഭാഷതാൻ. മഹാകവി വള്ളത്തോളിന്റെ ഏറെ പ്രശസ്തമായ എന്റെ ഭാഷ എന്ന കവിതയിലെ ഈരടികളാണിത്. അറിവിന്റെ ആദ്യ പാഠങ്ങളെല്ലാം ഏറ്റവും സാർത്ഥകമായി ഒരാളിൽ പതിയുന്നത് അവ സ്വന്തം ഭാഷയിലൂടെ അനുശീലിക്കുമ്പോഴാണ്. അത് അക്ഷരാർത്ഥത്തിൽ മാതൃവാത്സല്യമാകുന്ന അമൃത് തന്നെയാണ്.

0: അക്ഷരം വരുന്നത് ഹ. വസന്ത ടീച്ചർ പാടുന്നു.
1: മുളങ്കുന്നത്ത് കാവിൽ പണി തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷയരോഗാശുപത്രി കണ്ടു മടങ്ങവേ വൈലോപ്പിള്ളിയും ശിഷ്യന്മാരും മുട്ടകൾക്കരികിലിരിക്കുന്ന ഒരു പക്ഷിയെ കാണുന്നു. അടുത്തു ചെന്ന് മുട്ടകൾ നിരീക്ഷിക്കവേ അമ്മ പക്ഷിയുടെ പരിഭ്രമം കണ്ട് കവിയും ശിഷ്യരും അവിടെ നിന്നും പോരുന്നു. മക്കളെ സംരക്ഷിക്കാൻ ആ അമ്മ പക്ഷി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒരു നിമിഷം കവി ചിന്തിച്ചുപോയി. അപ്പോൾ കവിയുടെ മനസ്സിൽ തോന്നിയ ആശയമാണ് ഈ കവിത. അമ്മയും നമ്മളും. ഹേ പത്രി ആകാശപുത്രി,

0: പ്രകൃത്യംബ നിൻ ചിറ്റമ്മ പോലായതെങ്ങനെ ഓമലേ. അടുത്ത അക്ഷരം ന. നാനി ടീച്ചർ പാടുന്നു.
1: ചങ്ങമ്പുഴയുടെ ഭാവത്രയം എന്ന കവിതയിലെ വരികൾ. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന് സമ്പന്നമായ പൈതൃകവും സംസ്കാരവുമുണ്ട്. അത് കേരളത്തിലെ കലകളിലൂടെ നമുക്ക് അനുഭവിക്കാനാകും. എന്നാൽ കാലവർഷാരംഭത്തിൽ ഒരു കാലത്ത് കേരളത്തിലെ വയലേലകളിൽ അങ്ങോളമിങ്ങോളം മുഴങ്ങിയ ഞാറ്റുപാട്ടുകൾ നമ്മുടെ നാടിനെ ഒന്നുകൂടി ഹരിതാഭമാക്കുന്നു.

0: അക്ഷരം വരുന്നത് മ. ജിതേഷ്.
1: താൻ ആഗ്രഹിച്ച തരത്തിൽ ഏത് രൂപവും ധരിക്കാൻ കഴിവുള്ള രാക്ഷസനാണ് മാരിച്ച്. സീതയെ തട്ടിക്കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിന്റെ പദ്ധതിയിൽ സഹായിക്കാൻ രാവണൻ മാരീചനോട് അഭ്യർത്ഥിച്ചു. അനുസരിക്കാതെ വന്നപ്പോൾ ഭീഷണിപ്പെടുത്തി. അങ്ങനെ മാരീചൻ ഒരു സ്വർണമാനിന്റെ രൂപം സ്വീകരിച്ച് സീതയുടെ ശ്രദ്ധയാകർഷിക്കുവാൻ വേണ്ടി ആശ്രമ പരിസരത്ത് ഓടിക്കളിച്ചു. അധ്യാത്മരാമായണം ആരണ്യകാണ്ഡത്തിലെ വരികളാണിവ.

0: കാണുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ട് വിസ്മയം പൂണ്ടാൾ. അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വായാണ് സ്മിത.
1: ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ടാഗോർ എന്ന കവിത. വേദങ്ങളുടെ നാടായ ഇന്ത്യയുടെ

ശ്രേഷ്ഠ സന്താനമേ എന്നാണ് ചങ്ങമ്പുഴ മഹാകവി രവീന്ദ്രനാഥ ടാഗോറിനെ വിശേഷിപ്പിക്കുന്നത്. ഗീതാഞ്ജലിയിലൂടെ അദ്വൈതത്തിന്റെ ഗീതം പാടി മറഞ്ഞെങ്കിലും മോക്ഷത്തിലേക്ക് ലോകത്തെ നയിക്കുന്ന ഭക്തിയോഗത്തിലുള്ള ഗാനങ്ങളുടെ കളകളം മരണമില്ലാത്ത ഓർമ്മകളായി നൂറുകണക്കിന് വർഷങ്ങളിലെ ജനങ്ങളിൽ തത്തിക്കളിക്കും. ചങ്ങമ്പുഴയുടെ ടാഗോർ എന്ന കവിതയിൽ നിന്നുള്ള വരികൾ.

0: അക്ഷരം വന്നിരിക്കുന്നത് മാ, ചൊല്ലുന്നത് സുനന്ദ ടീച്ചർ.
1: ചിരന്തനമായ ദുഃഖത്തിന്റെയും നിരന്തരമായ വിരഹത്തിന്റെയും കവിതയാണ് പി കുഞ്ഞിരാമൻ നായരുടേത്. അത്രമേൽ പ്രാണനും പ്രാണനായി നിന്നു നീ, യാത്ര പറയാതെ പോയതുചിതമോ? സൗന്ദര്യദേവത എന്ന കവിതയിലെ കവി സൂചിപ്പിച്ച നീ സൗന്ദര്യദേവത തന്നെയാണ്. അവൾ കാമിനിയോ ഇഷ്ടദേവതയോ സഖിയോ ആവാം. കന്നിവയൽ വരമ്പിലും പൂഞ്ചോലയിലും കാട്ടിലും മേട്ടിലും കവി തിരയുന്നത് ഈ സൗന്ദര്യദേവതയെയാണ്. ഈ സന്ദർഭത്തിൽ വൃന്ദാവനത്തിൽ കാറുളി വർണ്ണനെ കാത്തുനിൽക്കുന്ന രാധ കവിയുടെ സ്മരണയിലെത്തുന്നു. സൗന്ദര്യദേവതയിലെ വരികൾ.

0: അടുത്ത അക്ഷരം ഉ. വസന്ത ടീച്ചർ പാടുന്നു.
1: എഴുത്തച്ഛന്റെ മഹാഭാരതം കളിപ്പാട്ടിലെ സ്ത്രീപർവം. കവനകലയുടെ മഹനീയ മാതൃകയാണ് മഹാഭാരതം കളിപ്പാട്ട്. കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചു. ദിവ്യദൃഷ്ടിയാൽ അനുഗ്രഹീതയായ ഗാന്ധാരി യുദ്ധഭൂമി നേരിട്ട് കാണുകയാണ്. പടക്കളത്തിലെങ്ങും അലമുറയും നിലവിളിയും മാത്രം. ചൈതന്യമറ്റ ഓരോ ശരീരവും അടുത്തു കാണുമ്പോഴുള്ള ആഘാതത്തിൽ വിലപിക്കുകയാണ് ഗാന്ധാരി. തന്റെ മക്കളെ മാത്രമല്ല, മരിച്ചുവീണ എല്ലാ മക്കൾക്കും വേണ്ടിയാണ് അവർ വിലപിക്കുന്നത്. അവസാനം സീമന്തപുത്രനായ ദുര്യോധനനെ കണ്ടപ്പോൾ ഗാന്ധാരിക്ക് ദുഃഖം നിയന്ത്രിക്കാനാകുന്നില്ല. അണപൊട്ടി ഒഴുകിയ ദുഃഖം എഴുത്തച്ഛന്റെ വരികളിലൂടെ.

കാവ്യകേളി സമാപിക്കുന്നു. പങ്കെടുത്തവർ എം ബി നാണി ടീച്ചർ, എം വസന്ത ടീച്ചർ, പി സുനന്ദ ടീച്ചർ, എം സ്മിത, കെ പി ജിതേഷ്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. അനുബന്ധം എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതി, ശ്യാമീണം പകർന്ന് യേശുദാസ് സ്വരം പകർന്ന ഗാനം.

അനുബന്ധം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരത്ത് നിന്നും റിലീസ് ചെയ്യുന്നു.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. കേരളത്തിൽ ഉത്രാടപ്പാച്ചിൽ. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. കേരളീയ പാരമ്പര്യവും സംസ്കൃതിയും മാത്രമല്ല സമത്വവും സമൃദ്ധിയും നിറയുന്ന സാമൂഹിക വ്യവസ്ഥയും ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഓണാശംസകൾ നേർന്നു. സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും പ്രതീകമായ ഓണം വൈവിധ്യത്തിലെ ഏകത്വം ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. എല്ലാ മലയാളികൾക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ഓണാശംസകൾ നേർന്നു. ഓണം ഒരുമയുടെ ആഘോഷമാണെന്നും എല്ലായിടത്തും സമൃദ്ധിയും സമാധാനവും പുലരട്ടെയെന്നും ഗവർണർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഉത്രാടദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നതായി മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഉത്രാടദിനത്തിൽ രാവിലെ തിരുമുൽക്കാഴ്ച സമർപ്പണം നടന്നു. തിരുവോണ ദിവസമായ നാളെ മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. നാളെ തിരുവോണ സദ്യയും ആറാട്ട് എഴുന്നള്ളിപ്പും നടക്കും. വിനോദസഞ്ചാര വകുപ്പിന്റെ സംസ്ഥാനതല ഓണം വാരാഘോഷം തിരുവനന്തപുരത്ത് കനകക്കുന്ന് ഉൾപ്പെടെയുള്ള വേദികളിൽ പുരോഗമിക്കുന്നു. 35 വേദികളിലായി 340-ലധികം കലാപരിപാടികൾ അരങ്ങേറും. സംസ്ഥാനത്താകെ 8,000-ലധികം കലാകാരന്മാർ ഇതിന്റെ ഭാഗമാകുന്നുണ്ട്. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കനകക്കുന്ന് പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് പ്ലാസ്റ്റിക് അറസ്റ്റ് പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരം നഗരസഭയും ശുചിത്വ മിഷനും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും എറണാകുളം ജില്ലാ ഭരണകൂടവും ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച ലാവണ്യം 2026 ഓണാഘോഷം കുട്ടമ്പുഴ പന്തപ്ര ആദിവാസി ഉന്നതിയിൽ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ആദിവാസി കുടുംബങ്ങൾക്ക് അദ്ദേഹം ഓണക്കോടി വിതരണം ചെയ്തു. ഓണത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഭക്തജനത്തിരക്ക്. തിരുവോണ ദിവസം സന്നിധാനത്ത് ഓണസദ്യ ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് നട അടയ്ക്കും. കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നാടിന്റെ തനിമയും സംസ്കാരവും നേരിട്ടറിയാൻ ബി എ മലയാളി ഫോർ എ ഡേ എന്ന അനുഭവവേദ്യ ടൂറിസത്തിന്റെ പുതിയ ആശയത്തിന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. കേരളം കാണാൻ വരൂ എന്ന പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറി കേരളത്തെ അനുഭവിച്ചറിയാൻ വരൂ എന്ന സന്ദേശമാണ് ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനത്തിനുള്ള ദേശീയ പുരസ്കാരം കേരളം ഏറ്റുവാങ്ങി. ന്യൂഡൽഹിയിൽ നടന്ന പി എം എഫ് എം ഇ ഉച്ചകോടിയിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി ചിരാഗ് പാസ്വാൻ പുരസ്കാരം സമ്മാനിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ കാനഡ അമേരിക്ക സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളുമായും സാമ്പത്തിക നിക്ഷേപ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും ഉഭയകക്ഷി താൽപര്യമുള്ള ആഗോള സാമ്പത്തിക വിഷയങ്ങളിൽ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനുമാണ് സന്ദർശനം. ഡിജിറ്റൽ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കിയ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ യു പി ഐ സേവനം 10 വർഷം പൂർത്തിയാക്കി. 2016 ഓഗസ്റ്റ് 25 രാജ്യത്ത് യു പി ഐ സേവനങ്ങൾക്ക് തുടക്കമായത്. ലോകത്താകമാനം നടക്കുന്ന തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ 49% ഇന്ത്യയിലാണ് നടക്കുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. 3,488 കിലോമീറ്റർ അതിർത്തി തർക്കം പരിഹരിക്കാൻ 2003 രൂപീകരിച്ച പ്രത്യേക പ്രതിനിധിതല സംവിധാനത്തിന്റെ ഭാഗമായാണ് ചർച്ചകൾ. രാജ്യത്തിനകത്ത് ഉൽപാദനം നടത്തുന്നതിനായി DRDO വികസിപ്പിച്ച മിസൈൽ സംവിധാനങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയ്ക്ക് കൈമാറുന്നതിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അംഗീകാരം നൽകി. പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുക, ഇറക്കുമതി കുറയ്ക്കുക തുടങ്ങിയവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ജപ്പാനിൽ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിലെ എക്സിക്യൂട്ടീവുകളുമായി ചർച്ച നടത്തി. സെമി കണ്ടക്ടറുകൾ, നിർമ്മിത ബുദ്ധി, ഡാറ്റാ സെന്ററുകൾ, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ ജാപ്പനീസ് സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ ഗണ്യമായ അവസരങ്ങളുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കാർഷിക വിദ്യാഭ്യാസത്തിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ വൈസ് ചാൻസലർമാരുടെയും ICAR ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഡയറക്ടർമാരുടെയും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റിന് 265 റൺസ് എന്ന നിലയിൽ. രാവിലെ 2 വിക്കറ്റിന് 8 റൺസ് എന്ന നിലയിൽ ഒന്നാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ശ്രീലങ്കയ്ക്കായി സൂര്യ ഭണ്ഡാരിയും ദിനുഷയും അർദ്ധ സെഞ്ചുറി നേടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപക ഒഴിവിലേക്ക് ഈ മാസം 31 രാവിലെ 11 ഇന്റർവ്യൂ നടത്തും. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകേണ്ടതാണ്. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുകയും ഒറ്റത്തവണ പ്രമാണ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ആദ്യഘട്ട അഭിമുഖ പരീക്ഷ 1, 2, 3 തീയതികളിൽ കണ്ണൂർ ജില്ലാ PSC ഓഫീസിൽ നടക്കും. ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിൽ ആശാവർക്കറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 3 രാവിലെ 11 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 0499 4700 3 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിനായി ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കൈവശമുള്ളതും ഇതുവരെ ഭിന്നശേഷി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലാത്തതുമായ എല്ലാ അർഹരായ ഭിന്നശേഷിക്കാരും UDID കാർഡിന് രജിസ്റ്റർ ചെയ്യണം. അപേക്ഷകൾ www.swavlambancard.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സമർപ്പിക്കാം. മട്ടന്നൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ 2 ഒഴിവുണ്ട്. 50 വയസ്സിൽ താഴെയുള്ള SSLC പാസായ വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. താൽപര്യമുള്ളവർ 5 മുൻപായി കണ്ണൂർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ 0497 2700 6 9. കണ്ണൂർ ജില്ലയിലെ 13 ക്ഷീരവികസന യൂണിറ്റുകളിൽ ഡയറി പ്രൊമോട്ടർമാരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. SSLC പാസായ 18-നും 45-നും ഇടയിൽ പ്രായമുള്ള പ്രാദേശികവാസികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ 5 വൈകുന്നേരം 5 മുൻപായി ബ്ലോക്ക് തല ക്ഷീരവികസന ഓഫീസുകളിൽ അപേക്ഷ സമർപ്പിക്കണം. കണ്ണൂർ ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജെൻഡർ സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവുണ്ട്. സോഷ്യൽ വർക്കിലോ സമാന വിഷയങ്ങളിലോ ബിരുദവും 3 പ്രവൃത്തി പരിചയവുമുള്ള 40 വയസ്സിൽ താഴെയുള്ളവർക്ക് 3 മുൻപായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്വയം തൊഴിൽ ഗ്രൂപ്പുകൾക്ക് ധനസഹായം പദ്ധതിയിൽ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിന് യോഗ്യതയുള്ള സ്വയം തൊഴിൽ ഗ്രൂപ്പുകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വെള്ളക്കടലാസിൽ അപേക്ഷ തയ്യാറാക്കി സീൽഡ് കവറിൽ 10 വൈകിട്ട് 5 മുൻപായി കണ്ണൂർ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ എത്തിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി 0497 2700 5 9 6 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഹിന്ദി വിഭാഗത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 1 രാവിലെ 10:30 നടക്കും. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 0490023460207 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 1 നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 60% മാർക്കിൽ കുറയാതെ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകുന്നവർ അന്നേ ദിവസം രാവിലെ 10 ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം പോളിടെക്നിക് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ

0: earlier customer had a problem, they didn't have cash. We didn't have change. Now money is directly transferred to the bank. So the problem of depositing cash in the bank is solved.
1: Defense Minister Rajnath Singh has approved transfer of DRDO-developed technologies of missile systems to the country's private defense industry to bolster indigenous manufacturing. This step marks an important milestone in promoting greater participation of the domestic industries in the defense ecosystem by enabling them to undertake indigenous production. More from our correspondent.
2: The provision will enable successful transition of missile system development to industrial production, reflecting the continued efforts of DRDO to leverage the capabilities of the Indian industry for the development and manufacture of advanced defense systems. The objective is to enhance domestic manufacturing capabilities, strengthen the defense industrial base, and create opportunities for the participation of Indian MSMEs and other technology partners in the supply chain. The initiative aims to enhance operational capability, reduce import dependence, and increase domestic value addition. DRDO has expressed commitment to working closely with Indian industry to facilitate the transfer and absorption of advanced defense technologies and to further strengthen the country's indigenous defense capabilities. Suparna Saikya, Akashwani News, Delhi.
1: National Security Advisor Ajit Doval today held special representative talks with Chinese Foreign Minister Wang Yi in Beijing on the India-China boundary issue and improvement of relations between the two countries. The talks assume significance as they are being held ahead of Chinese President Xi Jinping's anticipated visit to New Delhi to attend the BRICS summit on 12th and 13th of September. Both Doval and Wang are the designated special representatives for the boundary talks mechanism, which was established in 2003 to comprehensively address the dispute of the India-China border spanning over 3,400 kilometers. Prior to the talks, Mr. Doval, who reached Beijing on a two-day visit yesterday, called on Chinese Vice President Han Jiang. External Affairs Minister Dr. S. Jaishankar held wide-ranging talks with his Russian counterpart Sergei Lavrov in Moscow last night. In a social media post, Dr. Jaishankar said they discussed bilateral and global issues. The state-run TASS news agency said the current situation surrounding Ukraine, Iran and Afghanistan was also discussed by the two foreign ministers. Earlier, Dr. Jaishankar called on Russian President Vladimir Putin as the two sides discussed economic ties, focusing on key areas such as trade, energy, fertilizers, and nuclear cooperation. Commerce and Industry Minister Piyush Goyal today pitched India as a compelling destination for global hub of data centers. The minister said the country can work with Japanese companies to develop the sector and has already received investment commitments of about $200 billion from large hyperscalers globally. Mr. Goyal stated this during his meeting with Japanese Minister of Economy, Trade and Industry, Akazawa Roesei, in Tokyo today. Earlier in the day, Commerce and Industry Minister addressed representatives of Japanese firms from semiconductors and artificial intelligence sectors. Speaking on the occasion, the minister said the government is working on a framework to exempt high-tech sector companies, including from Japan, from mandatory Bureau of Indian Standards certification for equipment and components needed to set up manufacturing facilities in India.
3: We will be happy to support you in your search for partner investors in India, and we would like to make India a major global electronics manufacturing base. The complementarity between Japan and India makes it a very strategic opportunity, and I do hope that working together we can truly meet the aspiration of 1.4 billion Indians and the growing opportunities that Japan is looking for through the India growth story.
1: This is Akashwani giving you the news. For quick news updates round the clock, follow us on our X handle at @AIRNewsAlerts. And for details of these stories and more, log on to our website www.newsonair.gov.in and download News on AIR app. The government is closely monitoring the prevailing seasonal respiratory illness trends across the country through a robust pan-India surveillance network. It stressed that there is no cause for panic or alarm. Secretary of Department of Health Research and Director General of Indian Council of Medical Research, Dr. Rajiv Bahal, was addressing the media in New Delhi today. He said the influenza virus currently circulating in the country are consistent with the seasonal pattern observed in recent years. The health ministry said that in most people, symptoms improve with supportive care and adequate rest and hydration. The Supreme Court today agreed to consider setting up of a special bench to hear the centre's plea on OBC creamy layer criteria. The centre has sought clarification on the applicability of the 11th of March judgment of the Apex Court for candidates of the Civil Service Examination 2025. Agriculture and Farmers Welfare Minister Shivraj Singh Chauhan has stressed on the importance of training young students with agriculture degree programs. Mr. Chauhan was speaking after inaugurating a conference of vice chancellors and director of the ICAR institutes in New Delhi. He said it is the need of the hour that AI be inculcated in the agriculture education pedagogy. Secretary Department of Consumer Affairs Nidhi Khare has said that Kanda Express is bringing about 800 metric tons of onions to Delhi. In a social media post, the secretary said the onion will be sold at 35 rupees per kilogram at NAFED, NCCF and Kendriya Bhandar stores. She informed that Kanda Express will initially reach Chennai, Ernakulam, Madurai and Guwahati. Secretary Information and Broadcasting Ministry Chanchal Kumar today underlined the need for stronger and more structured cooperation between the centre and states to harness the country's vast creative potential and strengthen public communication. The secretary said this while speaking at a national conference with the secretaries of Information and Public Relations departments of states and union territories in New Delhi. Mr. Kumar said, India as a creative economy has the potential to generate employment, attract investment and enhance the country's global influence. The Publications Division of the Ministry of Information and Broadcasting has received 7 awards at the Federation of Indian Publishers FIP Awards for Excellence in Book Production 2026. Director General, Publications Division, Dr. Dheeraj Kakadia said, the books and journals published by the division play an important role in bringing diverse and valuable content related to national development, literature, culture, art and contemporary issues to readers. President Draupadi Murmu has extended greetings to people on the eve of Onam and Eid-e-Milad-un-Nabi. In her message, the president said Onam is an occasion to express gratitude to nature on arrival of the new harvest. She expressed hope that the festival will inspire the citizens to contribute to the nation's progress. On Eid-e-Milad-un-Nabi, the president said it is an occasion to recall the preachings of Prophet Muhammad. She said the noble ideas of Prophet Muhammad inspire countrymen to contribute actively towards building an inclusive and developed country. Benchmark domestic equity indices ended in a positive zone today. The Sensex surged 287 points to close at 77,656. The Nifty advanced 115 points to settle at 24,334. In men's cricket, host Sri Lanka were 265 for 8 against India in their first innings as rain forced early stumps on day 3 of the Colombo Test. Sri Lanka are trailing by 238 runs. Earlier, visitors declared their first innings at 503 powered by Dhruv Jurel and Devdutt Padikkal centuries. India are currently leading the two-match series 1-0. The Indian Meteorological Department, IMD, has forecast heavy rainfall over Arunachal Pradesh, Assam, Meghalaya, Uttar Pradesh, Uttarakhand, Bihar, Chhattisgarh and East Rajasthan tomorrow. Meanwhile, parts of Delhi NCR witnessed light to moderate rain during the day. IMD has said that cloudy sky conditions will continue to prevail over Delhi. And now, before we end the bulletin, the headlines once again. UPI completes a decade, making India a global leader in digital payments with world's largest real-time payment system. Prime Minister Narendra Modi hails the platform's remarkable reach and scale, terming it a matter of pride for every Indian. Defence Minister Rajnath Singh says missile technologies developed by DRDO to be used by Indian companies to boost domestic production. National Security Advisor Ajit Doval and Chinese Foreign Minister Wang Yi hold special representatives' talks in Beijing on boundary issues and improvement of ties. Commerce and Industry Minister Piyush Goyal pitches the country as a global data center hub, highlights $200 billion investment commitments from global hyperscalers. And in men's cricket, host Sri Lanka trailed by 238 runs against India. In And that's all in the news at 9. Good night.
4: ആകാശവാണി
5: ഓണം കഥാവേള. ഓണം കഥാവേളയിൽ ഇന്ന് കേൾക്കാം കഥ വിക്രമവിജയം. എഴുതി അവതരിപ്പിക്കുന്നത് ശ്രീ ടി ഡി രാമകൃഷ്ണൻ.
6: കാലം 375. സ്ഥലം ഗുപ്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ഉജ്ജയിനി നഗരം. ക്ഷിപ്രാനദിയുടെ പടിഞ്ഞാറക്കരയിൽ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുകയാണ്. ഉജ്ജയിനി കോട്ടയിലെ സുരക്ഷാഗോപുരത്തിൽ യുവരാജാവ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ചാകപ്പടയുടെ നീക്കം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം സേനാപതിയും പടത്തലവന്മാരുമുണ്ട്. രുദ്രസേനൻ നമ്മളെക്കാൾ മൂന്നിരട്ടി സൈന്യവുമായിട്ടാണ് വരുന്നതെന്ന് ചാരന്മാർ പറയുന്നു. ശാകന്മാരെ പ്രതിരോധിക്കാൻ ഇത്തവണ വളരെ ബുദ്ധിമുട്ടാവും യുവരാജൻ. സേനാപതി, സൈനികരുടെ എണ്ണത്തിലല്ലോ കാര്യം, തന്ത്രങ്ങളിലല്ലേ? യുവരാജാവിന്റെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ സേനാപതി നദിക്കരയിലേക്ക് നോക്കി നിന്നു. ക്ഷിപ്രാനദി നിറഞ്ഞൊഴുകുന്നത് മാത്രമാണ് നമുക്കൊരാശ്വാസം. ഒരു കനത്ത മഴ കൂടി പെയ്യാൻ മഹാകാലേശ്വരനോട് പ്രാർത്ഥിക്കാം. ഞാൻ പോയി ചക്രവർത്തി തിരുമനസിനെ വിവരങ്ങൾ അറിയിക്കട്ടെ. അങ്ങ് ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. സേനാപതി യുവരാജാവിനെ നിരീക്ഷണ ചുമതല ഏൽപ്പിച്ച് സുരക്ഷാഗോപുരത്തിൽ നിന്ന് താഴേക്കിറങ്ങുമ്പോൾ ചക്രവർത്തി രാമഗുപ്തൻ ചതുരംഗക്കളത്തിൽ ഒരിക്കൽ കൂടി രാജഗുരുവിനോട് അടിയറവ് പറയുകയായിരുന്നു. അങ്ങയുടെ സമയം വളരെ മോശമാണ്, നമുക്ക് കളി നിർത്തിയാലോ? രാജഗുരു ചക്രവർത്തിയോട് ചോദിച്ചു. ആ ചോദ്യം അദ്ദേഹത്തിന് തീരെ രസിച്ചില്ല. രാമഗുപ്തൻ വെള്ളിച്ചപ്പിൽ നിന്ന് ഒരു നുള്ളു കറുപ്പെടുത്ത് നാവിനടിയിലേക്ക് വെച്ചു. അപ്പോഴാണ് സേനാപതി തിടുക്കത്തിൽ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നത്. ചക്രവർത്തി തിരുമനസ് ക്ഷമിക്കണം, ശാകപ്പട നദിക്ക് അക്കരെ എത്തിക്കഴിഞ്ഞു. നാളെ നേരം പുലർന്നാൽ അവർ നമ്മളെ ആക്രമിക്കും. സേനാപതിയുടെ മുന്നറിയിപ്പ് ഗൗരവത്തിലെടുക്കാതെ രാമഗുപ്തൻ കളത്തിലെ വെള്ളക്കുതിരയെ കയ്യിലെടുത്ത് അലസമായിട്ടൊന്ന് മൂളി. തിരുമനസേ, നമ്മളെന്താണ് ചെയ്യേണ്ടത്? സേനാപതി ഭവ്യതയോടെ ചോദിച്ചു. അവരെ തടയേണ്ടത് നിങ്ങളല്ലേ, എന്നോട് വന്ന് പറഞ്ഞിട്ടെന്താണ് കാര്യം? രാമഗുപ്തൻ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ഉറക്കെ എന്തൊക്കെയോ ശാപവാക്കുകൾ ഉച്ചരിച്ച് കളത്തിലെ കരുക്കൾ തട്ടിത്തെറിപ്പിച്ചു. മുറിയിലെ ആ ബഹളം കേട്ടിട്ടാണ് മഹാറാണി ദുർവാദേവി അങ്ങോട്ട് ചെന്നത്. ചക്രവർത്തി തിരുമനസേ, എന്തുപറ്റി? എന്താണിവിടെ ബഹളം? ചതുരംഗത്തിൽ തോറ്റതാണ് പ്രശ്നമെങ്കിൽ അടുത്ത കളിക്ക് ഞാനിരിക്കാം, എന്നെ തിരുമനസിനെ എളുപ്പത്തിൽ തോൽപ്പിക്കാമല്ലോ. ശാകന്മാർ വീണ്ടും നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ടത്രേ, അതിന് ഞാനെന്തു വേണം? ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ധൈര്യവും കരുത്തും യുവരാജാവിനുണ്ട്. തന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്താൽ മതി. ധ്രുവാദേവി അങ്ങനെ സമാധാനിച്ച് അന്തപുരത്തിലേക്ക് നടന്നു. ക്ഷിപ്രാനദിയുടെ കരയിൽ ഉയർത്തിയ പ്രധാന കൂടാരത്തിൽ ശാകരാത്മവിശ്വാസത്തിലാണ്. ശക്തമായ സൈന്യവും വേണ്ടതിലേറെ പടക്കോപ്പുകളുമുള്ളതിനാൽ ഇത്തവണ ഉജ്ജയിനിയെ നിഷ്പ്രയാസം കീഴടക്കാൻ കഴിയുമെന്നാണ് അവരുടെ വിശ്വാസം. ഉജ്ജയിനിക്കും മഹാകാലക്ഷേത്രത്തിനും ഒരു കേടുപാടും സംഭവിക്കരുത്. എത്രയും വേഗം നമ്മുടെ തലസ്ഥാനം ഇങ്ങോട്ട് മാറ്റാനുള്ളതാണ്. ആക്രമണ പദ്ധതി വിശദീകരിച്ചതിനു ശേഷം രുദ്രസേനൻ തന്റെ സേനാത്തലവന്മാരോട് പറഞ്ഞു. അതെങ്ങനെ ഉറപ്പു പറയാനാകും മഹാരാജൻ? യുദ്ധമല്ലേ, കുറേ നാശനഷ്ടങ്ങളൊക്കെ എന്തായാലും സംഭവിക്കും. അത്ര നിർബന്ധമാണെങ്കിൽ ഗുപ്തന്മാർക്ക് കീഴടങ്ങാൻ ഒരവസരം കൊടുക്കുകയല്ലേ നല്ലത്? ശാകസേനാപതി ചോദിച്ചു. രുദ്രസേനനും അത് ശരിയാണെന്ന് തോന്നി. പക്ഷേ ഗുപ്ത ചക്രവർത്തി അതിന് തയ്യാറാകുമോ? സംശയമെന്താണ്? രാമഗുപ്തൻ ഒരു ഭീരുവാണ്, പിതാവായ സമുദ്രഗുപ്തന്റെ പേര് കളയാനായി ജനിച്ച പുത്രൻ. ശരി, ഞാൻ സന്ധിവാഗ്ദാനം ബുർജപത്രത്തിലെഴുതി തുല്യം ചാർത്തിത്തരാം. ഇപ്പോൾ തന്നെ രാമഗുപ്തന് കൊണ്ടുകൊടുക്കാൻ നല്ലവണ്ണം നീന്താനറിയാവുന്നൊരു ദൂതനെ ഏർപ്പാടാക്കൂ. അതു പറയുമ്പോഴാണ് രുദ്രസേനന്റെ മനസ്സിലേക്ക് പുതിയൊരു ചിന്ത കടന്നു വന്നത്. രാമഗുപ്തന്റെ അതിസുന്ദരിയായ പത്നി, ഭൂലോകരംഭ എന്നറിയപ്പെടുന്ന മഹാറാണി ധ്രുവാവതിയെ സ്വന്തമാക്കാൻ കിട്ടുന്ന അസുലഭ അവസരമാണിത്. മഹാറാണിയെ പ്രതിഫലമായി തന്ന് കാലാകാലത്തേക്ക് ശാകസാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മ അംഗീകരിക്കാമെങ്കിൽ ഉജ്ജയിനി ആക്രമിക്കുന്നത് ഒഴിവാക്കി സന്ധിക്ക് തയ്യാറാണെന്ന് പറയാം. ഉജ്ജയിനിയിലെ കൊട്ടാരത്തിൽ അടിയന്തരമായി വിളിച്ചുകൂട്ടിയ രാജസഭയിലേക്കാണ് രുദ്രസേനന്റെ ദൂതൻ സന്ധി സന്ദേശവുമായി എത്തിയത്. ചാരന്മാരിൽ നിന്ന് ചില സൂചനകൾ കിട്ടിയിരുന്ന മന്ത്രിമുഖ്യൻ വളരെ വിഷമത്തോടെയാണ് രുദ്രസേനന്റെ വ്യവസ്ഥകൾ വായിച്ചത്. മഹാറാണിയെ പ്രതിഫലമായി കൊടുക്കണമെന്ന ഭാഗം വായിച്ചപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. ശാകന്മാർ സാമ്രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമോ വലിയൊരു തുകയോ ആവശ്യപ്പെടുമെന്നാണ് അവരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. ചക്രവർത്തി ഇത്തരമൊരു വ്യവസ്ഥയോട് എങ്ങനെ പ്രതികരിക്കുമെന്നവർ ഭയന്നു. പക്ഷേ രാമഗുപ്തൻ ഒന്നും മിണ്ടാതെ നിശബ്ദനായിരുന്നതേയുള്ളൂ.

0: ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദുസ്വപ്നം കണ്ടുണർന്ന പോലെ സേനാപതിയുടെ നേരെ നോക്കി. ശത്രു ഇപ്പോൾ എവിടെയുണ്ട്? സേനാപതിയും സഭയിലെ മറ്റംഗങ്ങളും അതുവരെ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്തതുപോലെയാണ് ചക്രവർത്തി ചോദിച്ചത്. ഷിപ്രാ നദിയുടെ അക്കരയെത്തി തമ്പടിച്ചിട്ടുണ്ട്. സേനാപതി പറഞ്ഞു, നിങ്ങൾക്കവരെ പ്രതിരോധിക്കാൻ കഴിയുമോ? നമ്മുടെ സൈന്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബുദ്ധിമുട്ടാണ്. എന്നാൽ എന്തിനാണ് വെറുതെ ആലോചിച്ചിരുന്ന് സമയം കളയുന്നത്? അവരുടെ വ്യവസ്ഥകളനുസരിച്ച് സന്ധി ചെയ്യാൻ സമ്മതമാണെന്ന് ബുർജപത്രത്തിൽ എഴുതിക്കൊണ്ടുവരൂ, ഞാൻ തുല്യം ചാർത്തിത്തരാം. സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വലിയ ശബ്ദത്തിലാണ് രാമഗുപ്തൻ മന്ത്രിമുഖ്യനോട് പറഞ്ഞത്. അത് കേട്ട് സദസ്സിലുണ്ടായിരുന്നവരെല്ലാം ഞെട്ടിപ്പോയി. മഹാറാണിയെ പ്രതിഫലമായി നൽകി സന്ധി ചെയ്യാൻ സമ്മതിക്കുകയോ? യുവരാജാവിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് തീരുമാനമെടുക്കുന്നതല്ലേ നല്ലത്? രാജഗുരു ചക്രവർത്തിയോട് പതുക്കെ സൂചിപ്പിച്ചു. അതിനും ക്രുദ്ധമായ ശബ്ദത്തിലായിരുന്നു രാമഗുപ്തന്റെ മറുപടി. ഗുപ്ത സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ഞാനാണ്, അയാളല്ല. ഉജ്ജയിനിയിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന തീരുമാനമാണിത്. അതിനാരോടും അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. മഹാറാണി സമ്മതിക്കുമോ? മന്ത്രിമുഖ്യൻ വിറയലോടെയാണ് ചോദിച്ചത്. രാജകൽപ്പനയാണ്, മഹാറാണിയായാലും അനുസരിച്ചേ പറ്റൂ. സേനാപതി അപ്പോഴേക്കും ചാകന്മാരുമായി സന്ധി ചെയ്യാൻ സമ്മതമാണെന്ന മറുപടി സന്ദേശം എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നിരുന്നു. രാമഗുപ്തൻ അത് വാങ്ങി തുല്യം ചാർത്തി വിനീതനായി നിന്ന ദൂതന്റെ മുഖത്തേക്കെറിഞ്ഞു. നിന്റെ രാജാവിന് കൊണ്ടുപോയി കൊടുക്ക്, അയാൾക്ക് സന്തോഷമാകട്ടെ. ചക്രവർത്തിയുടെ തീരുമാനമറിഞ്ഞ മഹാറാണി അന്തപ്പുരത്തിൽ നിന്ന് തോഴിമാരെയും കൂട്ടി കണ്ണുനീരോടെ മഹാകാലേശ്വര ക്ഷേത്രത്തിലേക്ക് നടന്നു. ഭഗവാനോട് പ്രാർത്ഥിക്കുകയല്ലാതെ അവരുടെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സുരക്ഷാഗോപുരത്തിന് മുകളിൽ ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് നാളെ അവരെ തടയാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയായിരുന്ന യുവരാജാവ് ചക്രവർത്തിയുടെ പെട്ടെന്നുള്ള തീരുമാനമറിഞ്ഞപ്പോൾ ഒരു കൊടുങ്കാറ്റുപോലെ രാജസദസ്സിലേക്ക് വന്നു. ചക്രവർത്തി തിരുമനസ്സേ, ലജ്ജയല്ലേ ഇനിയും ഈ സിംഹാസനത്തിലിരിക്കാൻ? മഹാറാണിയെ പ്രതിഫലമായി നൽകി ശാകന്മാർക്ക് കീഴടങ്ങാമെന്ന് സമ്മതിക്കുന്നതിനേക്കാൾ നല്ലത് കൊട്ടാരമുറ്റത്തൊരു ചിതയൊരുക്കി ആത്മാഹുതി ചെയ്യുകയായിരുന്നില്ലേ? ചന്ദ്രഗുപ്തൻ കടുത്ത ദേഷ്യത്തിലാണ് ചോദിച്ചത്. രാമഗുപ്തന് ഉത്തരം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാതായി. തോൽക്കുമെന്നുറപ്പുള്ള യുദ്ധത്തിൽ നിന്ന് സന്ധി ചെയ്ത് പിന്മാറണമെന്നല്ലേ ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത്? രാമഗുപ്തൻ തന്റെ തീരുമാനത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ചാണക്യൻ പറഞ്ഞതനുസരിച്ചായിരുന്നു അങ്ങ് ഭരിച്ചിരുന്നതെങ്കിൽ 7 മാസം കൊണ്ട് രാജ്യത്തിന് ഈ സ്ഥിതി വരില്ലായിരുന്നു. എല്ലാം നശിപ്പിച്ച് ശത്രുവിന്റെ മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നപ്പോളാണോ അങ്ങേക്ക് അർത്ഥശാസ്ത്രം ഓർമ്മ വന്നത്? സ്വന്തം പത്നിയെ ശത്രുവിന് പ്രതിഫലമായി കൊടുത്ത് സന്ധി ചെയ്യണമെന്നൊന്നും ചാണക്യൻ പറഞ്ഞിട്ടില്ല. മഹാറാണി ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന പ്രശ്നമില്ല. ചന്ദ്രഗുപ്ത, ഗുപ്ത സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ഞാനാണ്, നീയല്ല. ഇത് രാജകൽപ്പനയാണ്. മഹാറാണിയായാലും യുവരാജാവായാലും അനുസരിച്ചേ പറ്റൂ. ക്ഷേത്രദർശനം കഴിഞ്ഞു വന്നാൽ ധ്രുവാവതി രുദ്രസേനന്റെ കൂടാരത്തിലേക്ക് പോകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. തടയരുത്. നടക്കില്ല. ചക്രവർത്തിയാണെന്ന ബഹുമാനമൊന്നും ഇനി താങ്കളോടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സന്ധി നടപ്പിലാക്കാൻ അനുവദിക്കില്ല. മഹാറാണി എവിടേക്കും പോവുകയുമില്ല. ചന്ദ്രഗുപ്തൻ വന്നതിനേക്കാൾ വേഗത്തിൽ രാജസദസ്സിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അപ്പോൾ ക്ഷേത്രത്തിൽ തൊഴുതു മടങ്ങിവരുന്ന മഹാറാണി അന്തപ്പുരത്തിലേക്ക് കയറുന്നതാണ് കണ്ടത്. ചന്ദ്രഗുപ്തൻ തിടുക്കത്തിൽ അവരുടെ അടുത്തേക്ക് ചെന്നു. മഹാറാണി, ഞാൻ എന്താണീ കേൾക്കുന്നത്? ജ്യേഷ്ഠന്റെ ഭ്രാന്തിന് ഭവതിയും കൂട്ടുനിൽക്കുകയാണോ? രാജകൽപ്പനയല്ലേ, അനുസരിക്കാതെ പറ്റുമോ? ഉജ്ജയിനിയിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോകാമെന്ന് സമ്മതിച്ചു. ധ്രുവ, ഉജ്ജയിനിയിലെ ജനങ്ങളുടെ ജീവൻ ഞാൻ രക്ഷിക്കും. ദയവായി രുദ്രസേനന്റെ കൂടാരത്തിലേക്ക് പോകരുത്. അതൊരപേക്ഷയായിരുന്നു. പക്ഷേ രാജകൽപ്പനയേക്കാൾ 10 മടങ്ങ് ശക്തമായിരുന്നു അത്. എങ്കിലും മഹാറാണി മറുപടിയൊന്നും പറയാതെ അന്തപ്പുരത്തിനകത്തേക്ക് കയറി. പുറകെ ചന്ദ്രഗുപ്തനും. വാതിലുകളടഞ്ഞു. സന്ധിക്ക് സമ്മതിച്ചുകൊണ്ടുള്ള രാമഗുപ്തന്റെ സന്ദേശം കിട്ടിയതോടെ ശാഖപ്പടയുടെ കൂടാരങ്ങളിൽ വിജയാഘോഷം തുടങ്ങി. കഷ്ടിച്ചൊരു നാഴിക കഴിഞ്ഞപ്പോൾ ധ്രുവാദേവിയും 4 തോഴിമാരും അന്തപ്പുരത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഷിപ്രാനദിയിലെ കടവിനെ ലക്ഷ്യമാക്കി നടന്നു. മഹാറാണിയും തോഴിമാരും തോണിയിൽ കയറി രുദ്രസേനന്റെ കൂടാരത്തിലേക്ക് യാത്ര തിരിച്ചു. ഉജ്ജയിനിയിലെ റാണിമാരുടെ രീതിയനുസരിച്ച് ശിരോവസ്ത്രത്തിന്റെ ഒരറ്റം കൊണ്ട് മുഖമേതാണ്ട് പൂർണ്ണമായും മറച്ച് ഇരുവശത്തും 2 തോഴിമാരുടെ അകമ്പടിയോടെ തോണിയിൽ നിന്നിറങ്ങിയ ധ്രുവാദേവിയെ ശാകന്മാർ ആരതി ഉഴിഞ്ഞും പുഷ്പവൃഷ്ടി നടത്തിയും വാദ്യഘോഷങ്ങളോടെയുമാണ് സ്വീകരിച്ചത്. കരച്ചിലോ ബഹളമോ ഒന്നുമില്ലാതെ, ദേഷ്യത്തോടെയൊന്ന് നോക്കുക പോലും ചെയ്യാതെ, വളരെ ശാന്തയായി ധ്രുവാദേവി കൂടാരത്തിനുള്ളിലേക്ക് സാവധാനം കയറി വരുന്നത് കണ്ടപ്പോൾ രുദ്രസേനന് വിശ്വസിക്കാനായില്ല. കാര്യങ്ങൾ ഇത്ര ഭംഗിയായി നടക്കുമെന്ന് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. രാമഗുപ്തന്റെ തീരുമാനമറിയുമ്പോൾ ധ്രുവാദേവി ആത്മാഹുതി നടത്തുമോ എന്നുപോലും ഭയമുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പാവം, തന്റെ ഇരട്ടിപ്രായമുള്ള ആ കറുപ്പ് തീനി രാമഗുപ്തന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലായിരിക്കും. മഹാറാണിയെ കൂടാരത്തിലാക്കി തോഴിമാർ നാലുപേരും വേഗം പുറത്തേക്കിറങ്ങി. ധ്രുവാദേവി തല താഴ്ത്തി ശാഖരാജാവിനെ കൈകൂപ്പി വണങ്ങിയ ശേഷം ഭയഭക്തി ബഹുമാനങ്ങളോടെ അദ്ദേഹത്തിന്റെ പാദങ്ങൾ തൊട്ടു തൊഴുതു. ഭൂലോകരംഭ തന്നെ, രുദ്രസേനൻ മനസ്സിൽ പറഞ്ഞു. നല്ല പൊക്കം, അതിനൊത്ത ഉടലുമാണെങ്കിൽ ഗംഭീരമായി. രുദ്രസേനൻ മഹാറാണിയെ തോളത്തു പിടിച്ച് എഴുന്നേൽപ്പിക്കാനായി ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. പക്ഷേ അവർ നയത്തിൽ ഒഴിഞ്ഞുമാറി ലജ്ജാവിവശയായ പോലെ കട്ടിലിലേക്കിരുന്നു. നാളെ ശാഖസാമ്രാജ്യത്തിന്റെ ചക്രവർത്തിനിയാകാൻ പോകുന്ന സുന്ദരിയെ ഇതുപോലെയല്ല മണിയറയിലേക്ക് ആനയിക്കേണ്ടിയിരുന്നതെന്ന് എനിക്കറിയാം. നിർഭാഗ്യവശാൽ രാജാക്കന്മാരുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ക്ഷമിക്കണം. ഈ യുദ്ധത്തിൽ എന്റെ ഒരേയൊരു ലക്ഷ്യം ഭവതിയെ സ്വന്തമാക്കുകയെന്നതായിരുന്നു. സമാധാന ഉടമ്പടിയിൽ ഈ വ്യവസ്ഥ വെച്ചത് ഭൂലോകരംഭയായ ധ്രുവാദേവിയോടുള്ള എന്റെ അടങ്ങാത്ത പ്രണയം കൊണ്ട് മാത്രമാണ്. ഒരു ശത്രുഭടനെപ്പോലും വധിക്കാതെ, ഒരു തുള്ളി ചോരമണ്ണിൽ വീഴാതെ ആ ഭ്രാന്തൻ കറുപ്പുതീനി രാമഗുപ്തന്റെ കയ്യിൽ നിന്ന് ഭവതിയെ മോചിപ്പിക്കാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യം. ഒരു തുള്ളി കണ്ണീര് പോലും വീഴ്ത്താതെ, ഒരു വിതുമ്പൽ പോലുമില്ലാതെ ഭവതി ഈ കൂടാരത്തിലേക്ക് കയറി വന്നതിൽ വലിയ സന്തോഷം. ശാഖസാമ്രാജ്യത്തിലേക്കും എന്റെ ജീവിതത്തിലേക്കും മഹാറാണി ധ്രുവാദേവിക്ക് സ്വാഗതം. രുദ്രസേനൻ പുഞ്ചിരിയോടെ ധ്രുവാദേവിയെ ഒന്നു നോക്കി. അവളുടെ പ്രതികരണമറിയാൻ അദ്ദേഹം അതിയായി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മഹാറാണി ഒന്നും മിണ്ടാതെ പതുക്കെ എഴുന്നേറ്റ് പ്രണയസൂചകമായി കയ്യിൽ കരുതിയ മനോഹരമായ താമരപ്പൂച്ചണ്ട് അദ്ദേഹത്തിന് നൽകി തിരികെ കട്ടിലിൽ തന്നെ ഇരുന്നു. രുദ്രസേനൻ വലിയ സന്തോഷത്തോടെ ആ പൂച്ചെണ്ടിനൊരു മുത്തം കൊടുത്ത് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് കട്ടിലിൽ അവളുടെ അടുത്തു വന്നിരുന്നു. ധ്രുവാദേവി എന്താണൊന്നും സംസാരിക്കാത്തത്. ലജ്ജ കൊണ്ടാണോ അതോ ഭയം കൊണ്ടോ? രുദ്രസേനൻ വളരെ ക്രൂരനാണെന്ന് കേട്ടിട്ടുണ്ടാവുമല്ലേ? അത് ശത്രുക്കളോട് മാത്രമാണ്, പ്രിയമുള്ളവരോട് അതിലേറെ പ്രിയമുള്ളവനാണ്. ദയവായി എന്തെങ്കിലും പറയൂ. രുദ്രസേനൻ റാണിയുടെ മടിയിലേക്ക് കൈവച്ചുകൊണ്ടാണ് പറഞ്ഞത്. റാണി സ്നേഹത്തോടെ ആ കയ്യിൽ മുറുകെ പിടിച്ചു. ഭവതിയുടെ കയ്യിൽ തകമ്പുണ്ടല്ലോ, ആയുധപരിശീലനം നേടിയിട്ടുണ്ടല്ലേ. ധ്രുവാദേവി അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി. രുദ്രസേനന് സന്തോഷമായി. അത് നന്നായി, ഞാൻ ഭാഗ്യവാനാണ്. എന്റെ ഭാവി ചക്രവർത്തിനിക്ക് സൗന്ദര്യം മാത്രമല്ല, യുദ്ധം നയിക്കാനുള്ള കഴിവുമുണ്ട്. എങ്കിലും എനിക്ക് ധ്രുവാദേവിയുടെ സൗന്ദര്യം തന്നെയാണ് പ്രധാനം. അപ്സരസ്സുകൾ പോലും തോറ്റുപോകുന്ന ഉജ്ജയിനിയിലെ റാണിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു. കാണാൻ മാത്രം ഭാഗ്യമുണ്ടായില്ല, ഇന്ന് ആ അപ്സരസ്സെന്റെ സ്വന്തമാണ്. ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യവാനായ പുരുഷനാണ് ഞാൻ. എന്റെ ഭൂലോകരംഭയ്ക്കെന്തിനാണ് ഇനിയും ഈ ശിരോവസ്ത്രം? ആ പുഞ്ചിരിക്കുന്ന മുഖം ഞാനൊന്ന് കാണട്ടെ. രുദ്രസേനൻ ഒരു കുസൃതി കാണിക്കുന്നതുപോലെ ധ്രുവാദേവിയുടെ ശിരോവസ്ത്രം പെട്ടെന്ന് മുഖത്തുനിന്ന് എടുത്തു മാറ്റി. പക്ഷേ ആ മുഖം കണ്ടപ്പോൾ അദ്ദേഹം നടുങ്ങിപ്പോയി. അത് ധ്രുവാദേവിയായിരുന്നില്ല, യുവരാജാവ് ചന്ദ്രഗുപ്തൻ ധ്രുവാദേവിയുടെ വേഷം ധരിച്ചെത്തിയതായിരുന്നു. രുദ്രസേനനെ ഒരക്ഷരം മിണ്ടാൻ അനുവദിക്കാതെ അരയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വാളെടുത്ത് ചന്ദ്രഗുപ്തൻ വെട്ടിവീഴ്ത്തി. തലയുടെ പാതി ഉടലിൽ നിന്ന് വേർപെട്ട് രക്തത്തിൽ കുളിച്ചു കിടന്ന രുദ്രസേനൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പിടഞ്ഞു മരിച്ചു. ചന്ദ്രഗുപ്തൻ വിജയസൂചകമായി ശംഖുനാദം മുഴക്കി. തുടർന്ന് നടന്ന അപ്രതീക്ഷിത രാപ്പോരിൽ അലസരായി ആഘോഷിച്ചു കിടന്നുറങ്ങിയ ശാഖപ്പടയ്ക്ക് കനത്ത നാശനഷ്ടം സംഭവിച്ചു. പുലരുന്നതിനു മുമ്പേ അവർ രുദ്രസേനന്റെ മൃതദേഹവുമായി പിന്തിരിഞ്ഞോടി. ചന്ദ്രഗുപ്തൻ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ രാമഗുപ്തൻ അപമാനഭാരം സഹിക്കാനാവാതെ അടിവയറിൽ ചുരിക കുത്തിയിറക്കി മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ധ്രുവാദേവി ആത്മാഹുതി ചെയ്യാൻ അഗ്നികുണ്ടത്തിലേക്ക് ഇറങ്ങുന്നു. ചന്ദ്രഗുപ്തൻ ഓടിച്ചെന്ന് ധ്രുവാദേവിയെ അഗ്നികുണ്ടത്തിൽ നിന്ന് പിടിച്ചുമാറ്റി. മഹാറാണി, ആർക്കുവേണ്ടിയാണ് ഞാൻ ജീവൻ പണയം വെച്ച് രുദ്രസേനന്റെ കൂടാരത്തിലേക്ക് പോയത്? ധ്രുവാദേവിയെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചന്ദ്രഗുപ്തൻ ചോദിച്ചു. എനിക്ക് വേണ്ടി, ദേവി വിതുമ്പിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. രാമഗുപ്തന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം യുവരാജാവ് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ വിക്രമാദിത്യൻ എന്ന പേരിൽ ഗുപ്തസാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി അധികാരമേറ്റെടുത്തു. സ്വാഭാവികമായും ധ്രുവാദേവി തന്നെ ചക്രവർത്തിനിയുമായി. അന്ന് രാത്രി നീ എന്നെ ഭൂലോകരംഭയെപ്പോലെ അണിയിച്ചൊരുക്കിയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഈ സിംഹാസനത്തിലിരിക്കുന്നത്, വിക്രമാദിത്യൻ ധ്രുവാദേവിയോട് സ്വകാര്യമായി പറഞ്ഞു.
1: വിക്രമവിജയം ശ്രീ ടി ഡി രാമകൃഷ്ണൻ എഴുതി അവതരിപ്പിച്ച കഥയാണ് ഇതുവരെ കേട്ടത്. അവതരണം ആകാശവാണി തൃശൂർ നിലയം. ഓണം കഥാവേള.

1961 റിലീസായ ഉണ്ണിയാർച്ച എന്ന ഉദയ പിക്ചേഴ്സ് ചിത്രത്തിന്റെ ഗാനവിശേഷങ്ങളിലൂടെ ഈ പരമ്പരയുടെ ഈ അധ്യായം കടന്നുപോകുന്നു. ഗാനരചന പി ഭാസ്കരൻ, സംഗീത സംവിധാനം കെ രാഘവൻ.

ചന്തുവിനെ ഭർത്താവായി സ്വീകരിക്കാനാവില്ലെന്ന് ഉണ്ണിയാർച്ച പ്രഖ്യാപിച്ചതോടെ കുഞ്ഞിരാമൻ ആർച്ച കല്യാണത്തിന് വഴിയൊരുങ്ങി. കല്യാണ ദിവസം ഉണ്ണിയാർച്ചയെ അണിയിച്ചൊരുക്കുന്നതിനിടെ തോഴിമാർ പാടുന്ന പാട്ട്.

സീതാരാമ കല്യാണം എന്ന തെലുഗു ചിത്രത്തിലെ കല്യാണപ്പാട്ടാണ് ഈ ഗാനത്തിന്റെ പൂർവ്വ മാതൃകയും പ്രചോദനവും എന്ന് തോന്നുന്നു. സീതാരാമ കല്യാണത്തിൽ നിന്നുള്ള ഗാനം ഇങ്ങനെയാണ്.

0: ആർച്ച കുഞ്ഞിരാമൻ ദാമ്പത്യത്തിന്റെ ആദ്യ രാത്രിയുടെ ദൃശ്യാവിഷ്കാരത്തിൽ ഒരു യുഗ്മഗാനം വിളക്കിച്ചേർത്തിരിക്കുന്നു. ആ രംഗത്തിന്റെ ശബ്ദപഥവും ഗാനവും ഇനി കേൾക്കുക. ഗായകർ എ എം രാജ, പി ലീല.
1: വാളെടുക്കും കൈകളിൽ താമരപ്പൂവിൻ മേനിയും ഉണ്ടോ?
2: വാളെടുക്കുമെങ്കിലും ഞാനെന്നും അങ്ങയുടെ ഉത്തമയായ ഭാര്യയായിരിക്കും.
1: ആർച്ച വയറ്റിന് പ്രസിദ്ധയാണല്ലോ. പുത്തൂരം വീട്ടിലെ കളരിമുറകളൊക്കെ ഒന്ന് ചൊല്ലിൻ.
2: എന്തിനു ചൊല്ലണം? നമുക്കൊരു മുറ പയറ്റി നോക്കാമല്ലോ.

ഉണിച്ചന്ദ്രോരും ഉണിക്കോനാരും തമ്മിലുള്ള മൂപ്പിളമ തർക്കമാണല്ലോ ആരോമൽ ചേകവർ അരിങ്ങോട രംഗത്തിന് വഴിവച്ചത്. ഈ മൂപ്പിളമ തർക്കത്തിന് ഒരു കാരണം കടലിൽ മീൻപിടിക്കാനുള്ള ഇവരുടെ അവകാശവാദമായിരുന്നു. ഈ തർക്കത്തിനിടയിലും ഒരു ഗാനം തിരുകിക്കയറ്റാൻ കുഞ്ചാക്കോയുടെ കുശാഗ്ര ബുദ്ധി വഴി കണ്ടെത്തി. മുക്കുവരുടെ സംഘാലാപനമായി ഒരു ഗാനം നൃത്തത്തിന്റെ അകമ്പടിയോടെ എത്തുന്നു. ഗാനം നയിക്കുന്നത് മെഹബൂബ്, കെ രാഘവൻ, പി ലീല തുടങ്ങിയവർ. ഈ ഗാനത്തിനിടയിൽ തങ്ങളെ ചൂഷണം ചെയ്യുന്ന നാടുവാഴികൾക്കെതിരെ പ്രതികരിക്കുന്നുമുണ്ട് ഇവർ. എന്നും നല്ലത് വാഴുന്നവർക്ക് എല്ലുമുള്ളും ഞങ്ങൾക്ക് എന്നിങ്ങനെ നാടുവാഴിത്ത ചൂഷണത്തിനെതിരെ പരിഭവത്തിന്റെ ടോണിൽ പ്രതിഷേധം കടന്നുവരുന്നു. ഇനി ഗാനത്തിലേക്ക്.

0: ചിത്രത്തിൽ മെഹബൂബ് നേതൃത്വം നൽകുന്ന ഒരു രസികൻ ഗാനം. ഇതൊരു ഹാസ്യ സംഘഗാനമായാണ് വിഭാവനം ചെയ്തതെങ്കിലും ചിത്രസന്ദർഭം ഹാസ്യാസ്പദമല്ല. നാദാപുരത്തങ്ങാടിയിലെ തെമ്മാടികൾ സ്ത്രീകളെ പിടിച്ച് അവരുടെ മൂപ്പന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതും മൂപ്പന്റെ നിർദ്ദേശപ്രകാരം സംഘനൃത്തമാടുന്നതുമാണ് ഗാനസന്ദർഭം. ഈ സന്ദർഭത്തിൽ തടവുകാരനായി ബഹദൂർ അവതരിപ്പിക്കുന്ന കുട്ടിച്ചേകവർ അവിടെയുണ്ടെന്നതും അയാളവിടെ ഏതാനും ഗോഷ്ഠികൾ കാണിക്കുന്നുണ്ട് എന്നതുമാണ് ഹാസ്യരസനിദാനമായിട്ടുള്ളത്. എന്നാൽ ഗാനസാഹിത്യത്തിൽ അന്ത്യാക്ഷരപ്രാസത്തിലൂടെയും നാടൻ പ്രയോഗങ്ങളിലൂടെയും നർമ്മം വിതറാനുള്ള ശ്രമം വ്യക്തമാണ് താനും.
1: എല്ലാരെയും കൊണ്ടുവരണടാ.

ഖവാലി സംഗീതത്തിലെ സംഘാലാപന ശൈലി പിന്തുടരാൻ ശ്രമിച്ചതും തദ്ദേശീയമല്ലാത്ത സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചതും ഗാനത്തെ പ്രസാദപൂർണമാക്കി തീർക്കുന്നു.

അരിങ്ങോടരുമായി ആരോമൽ അംഗം കുറിച്ചു. എല്ലാവരുടെയും എതിർപ്പുകൾ അവഗണിച്ച് ആരോമലിന്റെ ചുരിക കടയിക്കാൻ ചന്തുവിനെ കൊല്ലക്കുടിയിൽ അയക്കുകയാണ് ആരോമലിന്റെ അച്ഛൻ കണ്ണപ്പ ചേകവർ. കൊല്ലക്കുടിയിലേക്ക് പോകും വഴിയാണ് അരിങ്ങോടരുടെ വീട്. അവിടെ അരിങ്ങോടരുടെ രണ്ടു പെൺമക്കൾ ആണുങ്ങളെ വശീകരിക്കാൻ സമർത്ഥകളാണെന്ന് കണ്ണപ്പച്ചേകവർ ചന്തുവിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പറഞ്ഞതുപോലെ ചന്തുവിനെ ആകർഷിക്കാനായി ഊഞ്ഞാലാടിക്കൊണ്ട് അവരുണ്ട് അരിങ്ങോടരുടെ മുറ്റത്ത്. അവരുടെ പാട്ടിലും നോക്കിലും ചന്തു വീണുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ ഗാനശകലം പാടിയത് എസ് ജാനകിയും പി സുശീലയും. കേരളീയ നാടോടി സംഗീത സ്വാധീനം നിഴലിക്കുന്ന ഗാനം.

0: ചന്തുവിന്റെ ചതിയിൽ ആരോമൽ വധിക്കപ്പെട്ടു. ദുഃഖാർത്തരായി ചുറ്റും കൂടി നിൽക്കുന്ന ബന്ധുജനങ്ങളെ സാക്ഷി നിർത്തി ഉണ്ണിയാർച്ച ചന്തുവിനോട് പ്രതികാരം ചെയ്യുമെന്നും അതുവരെ തന്റെ മുടി കെട്ടുകയില്ലെന്നും ശപഥം ചെയ്തു.
1: എന്റെ പൊന്നാങ്ങളുടെ തൃപാദങ്ങളാണ്, കളരി പരമ്പര ദൈവങ്ങളാണ്, എന്തിൽ കിടക്കും പൊന്നുണ്ണിയാണ്. ചതിയൻ ചന്തുവിൻ തല അറക്കാതെ ഈ തലമുടി ഇനി കെട്ടില്ല, എൻ കണ്ണീരിനി വറ്റില്ല. ഈ കൊടും ചതിക്ക് നേരാങ്ങളെ എന്റെ ഇഷ്ടപ്പെടി പകരം വീട്ടും. സത്യം

ആരോമലിന്റെ മരണത്തിൽ ദുഃഖാകുലരായിരിക്കുന്ന ബന്ധുജനങ്ങളുടെ മുന്നിൽ ഒരു പാട്ടുമായി പാണനെത്തുന്നു. ഈ ഗാനശകലത്തിന് ശബ്ദം പകർന്നത് ആരാണെന്ന് നിശ്ചയമില്ല.

ഗാനലോകവീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേഷ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: ഇപ്പോൾ സമയം 10 മണി.
1: ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാമണ്ഡലം യശ്വന്ത്, ചെണ്ട കലാനിലയം കൃഷ്ണകുമാർ, മദ്ദളം കലാമണ്ഡലം അനന്തു ശങ്കർ. അശ്വതി തിരുനാൾ ഇളയ തമ്പുരാൻ രചിച്ച പൂതനാമോക്ഷം കഥയിലെ ചില ഭാഗങ്ങൾ. കംസന്റെ ഉപദേശപ്രകാരം ലളിതാവേഷത്തിൽ അമ്പാടിയിലെത്തിയ പൂതന അവിടത്തെ കാഴ്ചകൾ കണ്ട് നന്ദഗോപരുടെ വസതിയിലെത്തുന്നു. അവിടെ കൈക്കുഞ്ഞായ കൃഷ്ണനെ കാണുകയും താലോലിക്കുന്നതിനിടയിൽ തന്റെ ഉദ്ദേശം മറന്നുപോവുകയും ചെയ്യുന്നു. പൊടുന്നനെ ഉദ്ദേശമോർത്ത് പൂതന തന്റെ മാറിടങ്ങളിൽ വിഷം പുരട്ടി കൃഷ്ണനെ മുലയൂട്ടുന്നു. മുലയൂട്ടുന്നതിനിടയിൽ കൃഷ്ണൻ ജീവൻ തന്നെ വലിച്ചെടുക്കുന്നു. ഒടുവിൽ കൃഷ്ണൻ പൂതനയ്ക്ക് മോക്ഷം നൽകുന്നു. ഇതാണ് കഥാസന്ദർഭം. കാംബോജി, തോടി, ആനന്ദഭൈരവി, ദേശ്, ബാഗേശ്രീ, രീതികൗള എന്നീ രാഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.

കൃഷ്ണൻ പൂതനയ്ക്ക് മോക്ഷം നൽകുന്നതോടുകൂടി അശ്വതി തിരുനാൾ ഇളയ തമ്പുരാൻ രചിച്ച പൂതനാമോക്ഷം കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം കൃഷ്ണകുമാർ, കലാമണ്ഡലം യശ്വന്ത്, ചെണ്ട കലാനിലയം കൃഷ്ണകുമാർ, മദ്ദളം കലാമണ്ഡലം ആനന്ദു.

ആകാശവാണി കണ്ണൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. തോപ്പിൽ ജോപ്പൻ എന്ന ചിത്രത്തിലെ ഗാനം അഭിരാമി അജയും സംഘവും പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

അടുത്ത ഗാനം യേശുദാസും എം ശൈലജയും ചേർന്ന് പാടിയത്. ചിത്രം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഗാനരചന മധു ആലപ്പുഴ, സംഗീതം ജോൺസൺ.

കെ ജയകുമാറിന്റെ വരികൾക്ക് എ ജെ ജോസഫ് സംഗീതം നൽകി. യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം എന്റെ കാണാക്കുയിൽ.

അടുത്ത ഗാനം വിധു പ്രതാപും ഗായത്രിയും ചേർന്ന് പാടിയത്. ചിത്രം ഔട്ട് ഓഫ് സിലബസ്. ഗാനരചന പ്രഭാവർമ്മ, സംഗീതം ബെന്നറ്റ് ബീട്രാക്.

പണ്ട് പണ്ടൊരു രാജകുമാരി. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ്, വേണുഗോപാൽ, ലേഖ ആർ നായർ എന്നിവർ ചേർന്ന് പാടിയ ഗാനം. ഗാനരചന ONV, സംഗീതം ശ്യാം.

Chivani. നമസ്കാരം. പ്രധാനമന്ത്രി ജൻധൻ യോജന 12 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 12 വർഷം രാജ്യം സാമ്പത്തികമായി മികച്ച പുരോഗതിയാണ് കൈവരിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ 3-ാമത്തെ സമ്പദ്വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന അടിത്തറ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ചുകൊണ്ടുള്ള സാമ്പത്തിക ഉൾച്ചേർക്കലാണ്. ഇതിന്റെ ആദ്യപടിയായാണ് 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY ആരംഭിച്ചത്. രാജ്യത്തെ എല്ലാ കുടുംബങ്ങളിലേക്കും അടിസ്ഥാന ബാങ്കിംഗ് സേവനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് ഈ പദ്ധതി. പദ്ധതി 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക ഉൾച്ചേർക്കലിന്റെ യാത്രയിലെ നിർണായകമായ ഒരു നാഴികക്കല്ല് കൂടിയാണ് പിന്നിടുന്നത്. സർക്കാർ ആനുകൂല്യങ്ങൾ നേരിട്ട് ലഭിക്കുന്നതിനും സമ്പാദ്യം സുരക്ഷിതമായി

0: സൂക്ഷിക്കുന്നതിനും ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്നതിനും ഇൻഷുറൻസും പെൻഷനും പോലുള്ള സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ സുഗമമാക്കുന്നതിനും ഒരു ബാങ്ക് അക്കൌണ്ട് അനിവാര്യമാണ്. എന്നാൽ ഒരു കാലത്ത് രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ബാങ്കിംഗ് സംവിധാനത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമായിരുന്നില്ല. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ ദരിദ്ര കുടുംബങ്ങൾക്ക് ബാങ്ക് അക്കൌണ്ട് എന്നത് പലപ്പോഴും ഒരു വിദൂര സ്വപ്നമായിരുന്നു. ഈ സ്ഥിതിക്ക് മാറ്റം കൊണ്ടുവരാനാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിച്ചത്. ബാങ്കിംഗ് ദി അൺബാങ്ക്ഡ്, സെക്യൂറിംഗ് ദി അൺസെക്യൂർഡ്, ഫണ്ടിംഗ് ദി അൺഫണ്ട്. ബാങ്കിംഗ് സംവിധാനത്തിന് പുറത്തുള്ളവരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, സുരക്ഷയില്ലാത്തവർക്ക് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക, സാമ്പത്തിക വിഭവങ്ങളിലേക്കുള്ള പ്രവേശനമില്ലാത്തവർക്ക് അതിനുള്ള അവസരമൊരുക്കുക എന്ന ആശയമാണ് ജൻധൻ പദ്ധതിയുടെ അടിസ്ഥാന ദർശനം. ആദ്യകാലത്ത് പ്രധാന ലക്ഷ്യം ഓരോ കുടുംബത്തിനും കുറഞ്ഞത് ഒരു ബാങ്ക് അക്കൌണ്ട് ഉറപ്പാക്കുക എന്നതായിരുന്നു. പിന്നീട് പദ്ധതി കൂടുതൽ വിപുലപ്പെടുത്തി ബാങ്ക് അക്കൌണ്ട് ഇല്ലാത്ത ഓരോ മുതിർന്ന വ്യക്തിയിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മിനിമം ബാലൻസ് നിർബന്ധമില്ലാത്ത ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൌണ്ടാണ് പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. സൌജന്യ റുപേ ഡെബിറ്റ് കാർഡും പദ്ധതിയുടെ പ്രധാന സവിശേഷതയാണ്. അർഹതയുള്ള അക്കൌണ്ട് ഉടമകൾക്ക് പരമാവധി 10,000 രൂപ വരെ ഓവർഡ്രാഫ്റ്റ് സൌകര്യവും ലഭ്യമാണ്. ഗ്രാമീണ മേഖലകളിൽ ബാങ്കിംഗ് സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ബാങ്ക് മിത്രമാരും പ്രധാന പങ്കുവഹിക്കുന്നു. സാധാരണക്കാരുടെ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാധാരണക്കാരുടെ സാമ്പത്തിക നിലയും സമ്പാദ്യശീലവും മെച്ചപ്പെടുന്നതോടെ രാജ്യത്തെ മുഴുവൻ സമ്പദ് വ്യവസ്ഥ തന്നെ പുതിയ തലത്തിലേക്ക് ഉയരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: The poor have been included in the financial system. In a short span of 4 months, over 100 million new bank accounts opened under Pradhan Mantri Jan Dhan Yojana. For a country of our size, this was an immense challenge. But with will, determination and the full support of every banker, we are today a nearly 100% banked country. Banking habits will become common across the country. This now opens immense possibilities for the future. People's savings will rise. They will invest in new financial instruments. 1.2 billion people can hope for pensions and insurance. As the nation progresses, these bank accounts will drive demand and growth.
0: 2026 July 1 വരെയുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്ത് 58.63 കോടി ജൻധൻ അക്കൌണ്ടുകളാണ് ഉള്ളത്. ഇവയിൽ ആകെ നിക്ഷേപം 3,08,333 കോടി രൂപയായി ഉയർന്നിട്ടുമുണ്ട്. ഇതിൽ 32.68 കോടി അക്കൌണ്ടുകൾ, അതായത് 55.74% സ്ത്രീകളുടേതാണ്. ഗ്രാമീണ അർദ്ധനഗര മേഖലകളിലായി 45.62 കോടി അക്കൌണ്ടുകളാണുള്ളത്. ഇത് മൊത്തം അക്കൌണ്ടുകളുടെ 77.80%. 2015 മാർച്ചിൽ ജൻധൻ അക്കൌണ്ടുകളുടെ എണ്ണം 14.72 കോടിയായിരുന്നു. 2025 മാർച്ചോടെ അത് 55.18 കോടിയായി ഉയർന്നു. അതേ കാലയളവിൽ അക്കൌണ്ടുകളിലെ നിക്ഷേപം 14,641 കോടി രൂപയിൽ നിന്ന് 2,60,383 കോടി രൂപയായി ഉയർന്നു. ഓരോ വർഷവും ജൻധൻ അക്കൌണ്ടുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയാണ് ഉണ്ടാകുന്നതെന്ന് സാരം. അക്കൌണ്ടുകളുടെ എണ്ണം മാത്രമല്ല അവയിൽ നിക്ഷേപവും വർദ്ധിച്ചു എന്നതാണ് ശ്രദ്ധേയം. ബാങ്ക് അക്കൌണ്ട് തുറക്കുന്നത് ഒരു ഔപചാരിക നടപടി എന്നതിനപ്പുറം സമ്പാദ്യത്തിന്റെയും സാമ്പത്തിക ഇടപാടുകളുടെയും ഉപാധിയായി മാറിയതിന്റെ തെളിവാണിത്. ജൻധൻ പദ്ധതിയുടെ ഏറ്റവും ശ്രദ്ധേയമായ വശങ്ങളിലൊന്ന് സ്ത്രീകളുടെ പങ്കാളിത്തമാണ്. 2026 ജൂലൈയിലെ കണക്കുകൾ പ്രകാരം 32.68 കോടി ജൻധൻ അക്കൌണ്ടുകൾ സ്ത്രീകളുടേതാണ്, അതായത് മൊത്തം അക്കൌണ്ടുകളുടെ പകുതിയിലധികം. സ്വന്തം പേരിലുള്ള ബാങ്ക് അക്കൌണ്ട് സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ നിർണായക ഘടകമാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ നേരിട്ട് അക്കൌണ്ടിലെത്തുന്നത് മുതൽ ഡിജിറ്റൽ ഇടപാടുകൾ നടത്താനും വിവിധ സാമ്പത്തിക പദ്ധതികളിൽ ചേരാനും സ്വന്തം ബാങ്ക് അക്കൌണ്ട് സഹായിക്കുന്നു. കുടുംബത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സ്വയം പര്യാപ്തത വളർത്തുന്നതിനും ഇത്തരത്തിലുള്ള ബാങ്കിംഗ് പ്രവേശനം സഹായകമായിട്ടുണ്ട്. ഗ്രാമീണ മേഖലകളിലെ സ്ത്രീകൾക്കാണ് ഇതിന്റെ ഗുണഫലം കൂടുതലായി ലഭിച്ചത്. സ്ത്രീകൾക്കും സ്ത്രീകൾ നയിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്കും ഈ പദ്ധതിയിലൂടെ അക്കൌണ്ട് തുറക്കാൻ മുൻഗണന നൽകുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പായിരുന്നു ഇതെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: The Pradhan Mantri Jan Dhan Yojana has incorporated the key component of financial literacy at all levels. The successful implementation of this program will ensure that the poor have alternatives, that they are aware of various available financial products, and also that they know how to utilize these products with due diligence and prudence. It also will work to ensure that they know the importance of insurance and pension in their lives, saving them from turning to money lenders. The mission, once completed, should bring the poor to all around inclusive growth and development, where each individual gets his, her rightful share. Within the household, the lady is given much importance in the Pradhan Mantri Jan Dhan Yojana. Credit facility on priority will be offered to the lady of the house. Besides bank account, women self-help groups will also be promoted in a big way. This will not only create employment avenues in rural India, but in particular ensure women's empowerment. The other important aspect that bankers have to look into is that of imparting financial literacy to women.
0: ജൻധൻ പദ്ധതിയുടെ മറ്റൊരു വലിയ നേട്ടം ഗ്രാമീണ മേഖലയിലെ ബാങ്കിംഗ് പ്രവേശനം വർദ്ധിച്ചതാണ്. ബാങ്ക് ശാഖകൾക്ക് പുറമെ ബിസിനസ് കറസ്പോണ്ടൻസ് അഥവാ ബാങ്ക് മിത്രമാർ വഴി ബാങ്കിംഗ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു എന്നത് ശ്രദ്ധേയമാണ്. 2026 ജൂലൈയിൽ രാജ്യത്തെ 99.92% ഗ്രാമങ്ങളിലും ജനവാസ മേഖലയിലെ 5 കിലോമീറ്റർ പരിധിക്കുള്ളിൽ ബാങ്ക് ശാഖ, ബാങ്ക് മിത്ര, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് കേന്ദ്രം എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. ജൻധൻ പദ്ധതിയുടെ വളർച്ച അടിസ്ഥാന സൗകര്യങ്ങളുടെ വളർച്ചയുമായും ബന്ധിപ്പിക്കേണ്ടതുണ്ട്. ജൻധൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റമാണ്. സർക്കാർ പദ്ധതിയുടെ ഗുണഫലം നേരിട്ടെത്താൻ സഹായകമായി എന്നതിലുപരി ഇതിലൂടെ അടിസ്ഥാന സൗകര്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. സർക്കാർ നൽകുന്ന വിവിധ ക്ഷേമ ആനുകൂല്യങ്ങൾ അർഹരായവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറാനുള്ള സംവിധാനത്തിന് ബാങ്ക് അക്കൗണ്ട് അനിവാര്യമാണ്. ഇടനിലക്കാരുടെ ചൂഷണം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഈ പദ്ധതി സഹായകമായി. മാത്രമല്ല, ജൻധൻ അക്കൗണ്ടുകൾ ഒരു അടിസ്ഥാന സാമ്പത്തിക അടിസ്ഥാന സൗകര്യമായി മാറി. ജൻധൻ അക്കൗണ്ട് തുറക്കുന്നതോടെ അതിനപ്പുറം ഇൻഷുറൻസ്, പെൻഷൻ, വായ്പ തുടങ്ങിയ സാമ്പത്തിക സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് ജനങ്ങളെ ബന്ധിപ്പിക്കാൻ സാധിച്ചു. 2015 May 9 പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നീ 3 സാമ്പത്തിക സുരക്ഷാ പദ്ധതികൾ ആരംഭിച്ചു. ജൻധൻ അക്കൗണ്ടുകൾ ഇത്തരം സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ സാമ്പത്തിക ഉൾച്ചേർക്കലിന് കൂടുതൽ വിശാലമായ സാധ്യതകൾ തുറന്നു നൽകി. 2026 ജൂലൈ 1 വരെയുള്ള കണക്കുകൾ പ്രകാരം പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 27.84 കോടി എൻറോൾമെന്റുകളും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ 58.78 കോടി എൻറോൾമെന്റുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടൽ പെൻഷൻ യോജനയിൽ 2026 ജൂൺ 30 വരെ 9.29 കോടി എൻറോൾമെന്റുകളുണ്ട്. അതായത് ബാങ്ക് അക്കൌണ്ട് എന്ന ആദ്യപടിയിൽ നിന്ന് ഇൻഷുറൻസിലേക്കും പെൻഷനിലേക്കും സാമ്പത്തിക സുരക്ഷയിലേക്കുമുള്ള യാത്രയ്ക്ക് ജൻധൻ ഒരു നിർണായക പാതയായി. പദ്ധതി ഗുണഭോക്താവ് കണ്ണൂർ ഇരിട്ടി സ്വദേശി പ്രസാദ് NB ആകാശവാണിയോട്.
3: ഞാൻ ഈ പ്രധാനമന്ത്രിയുടെ ഈ യോജന ഇതിൽ അംഗമായിട്ടുണ്ടായിരുന്നു. മെമ്പർ നമ്മുടെ എല്ലാവരും ചേർത്തിട്ടുണ്ടായിരുന്നു അവിടെ, അവരുടെ നമ്മുടെ വാർഡിലുള്ള എല്ലാവരും. ഇതിന്റെ അക്കൗണ്ട് എടുക്കാൻ വേണ്ടി ഒരുപാട് ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ വൈഫിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ, വൈഫിന് ക്യാൻസർ ആയിരുന്നു, കിട്ടിയോണ്ട് ഒരുപാട് ഉപകാരമായി. പിന്നെ കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ചെയ്യാൻ പറ്റിയ ആശുപത്രി കേസ് ആയതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. 2-3 വർഷമായി ഞാനിത് വൈഫിനെ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നത്. വൈഫ് മരിച്ചു കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്കത് എന്റെ അക്കൗണ്ടിലേക്ക് 2 ലക്ഷം രൂപ അക്കൗണ്ടിൽ വരികയും ചെയ്തു.
0: ജൻധൻ പദ്ധതി ആരംഭിച്ച 2014 ഇന്ത്യയും ഇന്നത്തെ ഡിജിറ്റൽ ഇന്ത്യയും തമ്മിൽ വലിയ അന്തരമുണ്ട്. മൊബൈൽ ബാങ്കിംഗ്, UPI, ഡിജിറ്റൽ പേയ്മെന്റുകൾ, ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങൾ വളർന്നതോടെ ബാങ്ക് അക്കൌണ്ട് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നു. റുപേ ഡെബിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ജൻധൻ അക്കൌണ്ട് ഉടമകൾക്ക് ബാങ്കിംഗ് സംവിധാനവുമായി കൂടുതൽ ഇടപഴകാൻ വഴിയൊരുക്കി. പദ്ധതിയുടെ ഔദ്യോഗിക ഘടനയിൽ തന്നെ റുപേ കാർഡ്, അപകട ഇൻഷുറൻസ് പരിരക്ഷ, ഓവർഡ്രാഫ്റ്റ് സൌകര്യം, സാമ്പത്തിക സാക്ഷരത തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ബാങ്കിംഗ് എന്നത് നഗരങ്ങളിലെ ബാങ്ക് ശാഖകളിൽ മാത്രം നടക്കുന്ന ഒരു പ്രവർത്തനമല്ലാതെയായി. സാമ്പത്തിക സാക്ഷരത ഉറപ്പാക്കാനും ജൻധൻ അക്കൌണ്ടുകൾ സഹായകമായി. ഒരു വ്യക്തിക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലും അതിന്റെ വിവിധ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പൂർണ്ണമായ സാമ്പത്തിക ഉൾച്ചേർ

0: സാധ്യമാകില്ല. ഇവിടെയാണ് സാമ്പത്തിക സാക്ഷരത പ്രാധാന്യമർഹിക്കുന്നത്. അക്കൗണ്ട് തുറക്കുന്നത് പോലെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നത്. സമ്പാദ്യത്തിനും ഡിജിറ്റൽ ഇടപാടുകൾക്കും സർക്കാർ ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നതിനും ഇൻഷുറൻസ്, പെൻഷൻ, വായ്പ തുടങ്ങിയ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനും അക്കൗണ്ടുകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നത് കൂടുതൽ പ്രധാനമാണ്. ഇതിനൊപ്പം അക്കൗണ്ടുകളുടെ പ്രവർത്തനക്ഷമത, സാമ്പത്തിക സാക്ഷരത, ഡിജിറ്റൽ സുരക്ഷ, ഗ്രാമീണ മേഖലകളിലെ സേവന നിലവാരം എന്നിവയും നിർണായകമാണ്. SBI ലീഡ് ബാങ്ക് പത്തനംതിട്ട ഡിസ്ട്രിക്ട് മാനേജർ മനോജ് KS ആകാശവാണിയോട്.
1: ഭാരതത്തിന്റെ സാമ്പത്തിക ഭൂപടം തന്നെ മാറ്റി എഴുതിയ ജൻധൻ യോജന കണക്കുകൾ കൊണ്ട് തന്നെ ഒരു വിജയമായിരുന്നു എന്ന് നമ്മളോട് സൂചനകൾ തരുന്നു. കേരളത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 100% സാച്ചുറേഷൻ കൈവരിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. 2014 തുടങ്ങി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാ വീടുകളിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കേരളം ആദ്യമായി സ്വന്തമാക്കി. 2026 ഈ June 30 വരെ സംസ്ഥാനത്ത് 74.7 ലക്ഷത്തിൽ കൂടുതൽ ജൻധൻ യോജന ഗുണഭോക്താക്കൾ ഉണ്ടായിരിക്കുന്നു. ഇതിൽ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി നമ്മൾ കാണുന്നത്, ഇതിൽ പല അക്കൗണ്ടുകളും ഇനാക്റ്റീവ് ആണ് അല്ലെങ്കിൽ ഇനോപ്പറേറ്റീവ് ആണ്. 2026 റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ 57 ലക്ഷം ജൻധൻ അക്കൗണ്ടുകൾ KYC മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ നിഷ്ക്രിയമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. KYCയുടെ പ്രാധാന്യത്തെക്കുറിച്ച് റിസർവ് ബാങ്കും അടിക്കടി ജനത്തെ പല മാധ്യമങ്ങൾ വഴി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇടപാടുകളുടെ അഭാവം മൂലം അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നതിനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റില്ല. ഈ ഏത് രീതിയിലാണെങ്കിലും ഇത് സൂചിപ്പിക്കുന്നത് അക്കൗണ്ട് തുറക്കുന്നത് മാത്രം പോരാ, ഇവ സജീവമായി ഉപയോഗിച്ചു പോരുക എന്നുള്ളതാണ് കേരളം ഫേസ് ചെയ്യുന്ന യഥാർത്ഥ വെല്ലുവിളി.
0: ഒരു സാധാരണ കുടുംബത്തിന്റെ സാമ്പത്തിക ജീവിതത്തിൽ ചെറിയ സമ്പാദ്യത്തിന് പോലും വലിയ പ്രാധാന്യമുണ്ട്. 2015 ഓഗസ്റ്റിനെ അപേക്ഷിച്ച് 2025 ഓഗസ്റ്റിലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ജൻധൻ അക്കൗണ്ടുകളിലെ ശരാശരി നിക്ഷേപത്തിൽ ഏകദേശം 3.7 മടങ്ങ് വർധനവുണ്ടായതായി സർക്കാർ വ്യക്തമാക്കി. ജൻധൻ യോജനയെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾച്ചേർക്കൽ സംരംഭങ്ങളിലൊന്നായി സർക്കാർ വിശേഷിപ്പിക്കുന്നു. പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ വൻതോതിൽ അക്കൗണ്ടുകൾ തുറന്നത് അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടിയിരുന്നു. സാമ്പത്തിക ഉൾച്ചേർക്കൽ ക്യാമ്പയിനിന്റെ ഭാഗമായി ഒരാഴ്ചയ്ക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അംഗീകാരവും പദ്ധതിക്ക് ലഭിച്ചിട്ടുണ്ട്. അക്കൗണ്ടുകളുടെ എണ്ണത്തിൽ നിന്ന് സാമ്പത്തിക ശാക്തീകരണത്തിലേക്കുള്ള യാത്ര, അതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. സാമ്പത്തിക ഉൾച്ചേർക്കലിലൂടെ രാജ്യത്തെ ഓരോ പൌരനെയും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ഒരു ഭാഗമാക്കാൻ ഈ പദ്ധതിക്ക് സാധിച്ചു. പ്രധാനമന്ത്രി ജൻധൻ യോജന 12 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം കൃഷ്ണ പ്രകൃതി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടുകൂടി ഞങ്ങളുടെ ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.